0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും. അതാ
3: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: സാൻഡ് ഡ്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degree swandhamakkam. Admissions are now open.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. Yeah.

0: You are listening to Home 92.2 FM. Home is a feeling.
1: Wake up, call Vijaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖെയർ. ഹോം 92.2 FM welcomes you all to the first show of the day. Wake up call with Jaya, brought to you by Green Farm Superfoods. സൂപ്പർഫുഡ്സിൽ തുടങ്ങുന്ന നമ്മുടെ ഒരു ദിനം, ആ ദിനം മുഴുവൻ തന്നെ ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടാൻ എല്ലാ രീതിയിലും പ്രാപ്തമാക്കുന്ന പ്രോഡക്ട്സ് ആണ് ഗ്രീൻ ഫാം കാഴ്ചവെക്കുന്നത്. ഒരു ഫുൾ സെറ്റ് ഓഫ് പ്രോഡക്ട്സ് ആണ് സൂപ്പർ ഫുഡ്സ് റേഞ്ചിൽ വരുന്നത്. കിനോയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ബക്വ സീഡ്സ്, ബക്വീറ്റ്, അമരാന്ത്, ചിയ സീഡ്സ്. എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഡെഫിനറ്റ്ലി ചിയ സീഡ്സിൽ നിന്നാണ്. വാം വാട്ടർ വിത്ത് ചിയ സീഡ്സ്. അത് തലേ ദിവസം തന്നെ ഞാനൊരു കപ്പിൽ ഒരു ചെറിയൊരു ടീസ്പൂൺ വെള്ളത്തിൽ ഇട്ട് വെക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ ഉണർന്ന് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാം വാട്ടർ വിത്ത് ചിയ സീഡ്സിൽ തുടങ്ങുന്ന ഒരു എനർജിയാണ് ഈ പ്രായത്തിലും ഈ ശബ്ദത്തിൽ നിങ്ങൾ കേൾക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. നമുക്ക് റിയൽ ലൈഫ് സ്റ്റോറി പോലെ മറ്റൊന്നുമില്ല. എനിവേ, നമുക്ക് ഒരു ദിവസം ഏറ്റവും നല്ല രീതിയിൽ ഉറക്കം ഉണർന്ന് എണീറ്റ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ് ദ ബെസ്റ്റ് സ്റ്റാർട്ട്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ ഏറ്റവും നല്ല ഉറക്കം കിട്ടുന്നത് എപ്പോഴാണെന്നോ, അലാം ക്ലോക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ള ഒരു സമയമല്ലേ, ആ ഒരു സ്നൂസ് ബട്ടൺ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടുന്ന 5 മിനിറ്റ് ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് നമുക്ക് വരും അല്ലെ. അപ്പോ എണീക്കാൻ മടി തോന്നും. ഈ മടി, ഈ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിവെച്ചാൽ ജീവിതം രക്ഷപ്പെടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ അലാം ക്ലോക്ക് അല്ലെങ്കിൽ ഒരേ ശബ്ദം പല സിറ്റുവേഷൻസിൽ നമ്മളെ ബാധിക്കും. അതായത് 9 മണിക്ക് സ്കൂൾ ബെൽ റിംഗ് ചെയ്യുമ്പോൾ കുട്ടികൾ വെപ്രാളത്തോളം ക്ലാസ് റൂമുകളിലേക്ക് ഓടി കിതച്ച്, ടെൻഷൻ, പരീക്ഷ, ടീച്ചർ, വടി, അടി എല്ലാം. അതേ സ്കൂൾ ബെൽ വൈകിട്ട് 4 മണിക്ക് അടിക്കുമ്പോ എന്താ ശബ്ദം അല്ലെ. എത്ര സന്തോഷത്തോടെ സ്കൂളിൽ നിന്ന് ക്ലാസ് മുറിയുന്ന അലച്ച് സ്കൂൾ ബസ്സിലേക്ക് ഓടിക്കേറുന്ന കുട്ടികളുടെ കൂട്ടം നമ്മളും അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ചില ശബ്ദങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മെ പ്രാപ്തരാക്കും, മാറി മറിയാൻ. Everything is beautiful depending on the situation. A school bell sounds irritating at 9 AM, but the same bell sounds melodious at 4 PM. പറഞ്ഞത് ആരാണെന്നോ, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സർ.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും.
2: കുറച്ച് സിമ്പിൾ ആക്കാണ്.
0: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ദേഷ്യം പെട്ടെന്ന് വരുന്ന ആളാണോ നിങ്ങൾ? ആങ്കർ മാനേജ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ അത് പ്രകടിപ്പിക്കുന്ന സ്വഭാവക്കാരൻ ആണോ എങ്കിൽ ആങ്കർ മാനേജ്മെന്റിനെക്കാളും നല്ലൊരു കഥ പറഞ്ഞാലും പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് പതിയട്ടെ. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഒരുപാടധികം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നു, പഠിക്കാനുണ്ട്, ഉറക്കമെണീറ്റാൽ തന്നെ അടുത്ത രാത്രിയാകുന്നത് വരെ ഒരുപാട് ക്ലേശങ്ങളുണ്ട്, ടെൻഷൻസ് ഉണ്ട്, പഠിച്ചു തീർക്കാൻ ഒരുപാട്, എനിക്കിതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു, സഹപ്രവർത്തകർ സംസാരിച്ചാൽ തന്നെ ദേഷ്യം വരുന്നു, ഞാൻ ഈ ദേഷ്യം എങ്ങനെ കുറയ്ക്കും, അതിനൊരു വഴി പറഞ്ഞു തരുമോ? അപ്പോ ഗുരു പറഞ്ഞു, ദാ എന്റെ മുന്നിലിരിക്കുന്ന ഈ ചായക്കപ്പ് കണ്ടോ, ചൂട് ചായയാണതില്, നീ അതൊന്ന് പിടിക്കൂ. അപ്പോ ശിഷ്യൻ ചായക്കപ്പ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, ഗുരുവേ എനിക്കത് അധികം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, വളരെ ചൂടാണ്, എന്റെ കൈകൾക്ക് എന്റെ വിരലുകൾക്ക് ചൂടേറുന്നു, ഞാനിത് ഇപ്പൊ താഴെയിടും. അപ്പോ പറഞ്ഞു, ഇതുപോലെ തന്നെ ദേഷ്യം, നിനക്ക് താങ്ങാൻ കഴിയാത്തത് നീ ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നിനക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന ആ സന്ദർഭത്തിൽ അത് താഴേക്ക് വെച്ചേക്കും. വൈ ഷുഡ് യു ഹോൾഡ് ദാറ്റ് ഹോട്ട് ടീ കപ്പ്? ആങ്കർ ഇസ് ഓൾസോ ദ സെയിം ഫാക്ട്. നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം നാം തന്നെ എടുത്ത് കൈകളിൽ വെക്കുന്നത് പോലെയാണ് ദേഷ്യം. അത് താഴത്തെ വെക്കുക, അത് എനിക്കുള്ളതല്ല, അത് മറ്റാർക്കോ ഉള്ളതാണ്, അല്ലെങ്കിൽ ഞാനിത് മാറ്റി വെക്കുന്നു എന്നുള്ളൊരു തോട്ട് ആ ഒരു മൊമെന്റിൽ മനസ്സിലേക്ക് വന്നാൽ ഈ ചായക്കപ്പ് സ്റ്റോറി ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകരിച്ചേക്കും. സന്തോഷം, ദേഷ്യം, ഇതൊക്കെ ഇതാണ്. സന്തോഷം എന്നാൽ ഒരു ചെറിയ ഒരു കണിക സന്തോഷം ഒരാൾക്ക് കൊടുത്താൽ അത് ഇരട്ടിയായിട്ട് തിരിച്ചു വരും. എന്നാൽ ദേഷ്യം ഒരു കണിക കൊടുത്താൽ ഇരട്ടിയായിട്ട് തിരിച്ചു വന്നാൽ എന്താവും സ്ഥിതി? രംഗം തന്നെ വഷളാകും. ഹാപ്പിനെസിന്റെ ഉള്ള ഏറ്റവും വലിയൊരു ഗണിതശാസ്ത്ര കോട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്നത്, സന്തോഷം എന്നത് മനോഹരമായ ഒരു വാക്ക് തന്നെയാണ്. അത് ഒരു വിചിത്രമായ മാത്തമാറ്റിക്സ് ആണ്. അത് പങ്കിടുമ്പോൾ കുറയില്ല, മറിച്ച് ഇരട്ടിയാകും. ഓരോ ചെറിയ നിമിഷത്തിലും സന്തോഷം കണ്ടെത്താനും അത് മറ്റുള്ളവരുമായി പങ്കിടാനും പഠിക്കുക. ദേഷ്യത്തെ പോലെയല്ല, അങ്ങനെ തുടങ്ങുന്ന ഒരു ദിവസം ജീവിതത്തിന്റെ എല്ലാ അർത്ഥ തലങ്ങളെയും മനോഹരമാക്കാൻ കഴിവുള്ള ഒരു ആയുധമാണ് സന്തോഷം, ഹാപ്പിനെസ് എന്നത്. അതേസമയം ആങ്കർ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു തോട്ട് മനസ്സിലേക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചായക്കപ്പിന്റെ ചൂട് ചായക്കപ്പ് എന്റെ കയ്യിൽ വെക്കേണ്ടതല്ല, ഇത് എനിക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോയി നോക്കൂ. ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിൽ നിന്നത് നമുക്ക് തട്ടി നിന്നേക്കാം. സോ ഹാപ്പിനെസ്, ബ്രിങ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ് ഇസ് എ ക്രേസി മാത്തമാറ്റിക്സ് ബിക്കോസ് ഇറ്റ് മൾട്ടിപ്ലൈസ് വെൻ യു ഡിവൈഡ് ഇറ്റ്. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: എപ്പോഴാണ് ചെറുപ്പം കാത്തു സൂക്ഷിക്കേണ്ടത്? മനസ്സിൽ പ്രണയമുണ്ടെങ്കിൽ ചെറുപ്പമുണ്ടാകും എന്നാണ് കവിവാചകം. ഇത് എത്ര പേർക്ക് ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ അനുഭവം ഉണ്ടായാൽ അത് ഭാഗ്യമായി വേണം കരുതാം. കാരണം നമ്മുടെ എല്ലാ ജീവിത രീതിയിലും എല്ലാ ബന്ധങ്ങളെയും കോർത്തിണക്കി നിർത്തുന്ന ചങ്ങല കണ്ണിയാണ് സ്നേഹമെന്നത് നിസ്സംശയം പറയാം. അവിടെ പ്രായഭേദമില്ല, ജാതിമത ഭേദമില്ല, സ്ത്രീ പുരുഷനുള്ള ഭേദമില്ല, സ്നേഹം അടിസ്ഥാന തത്വം മാത്രം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലൊരു പ്രമുഖ നടൻ പറഞ്ഞതാണ്, എന്താണ് സ്നേഹം? സ്നേഹമെന്നാൽ ആരാണ് കൂടുതൽ കൊടുത്തത്, ആരാണ് അത് കൂടുതൽ സ്വീകരിച്ചത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സന്ദർഭമുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ പ്രണയം. അവിടെ കാൽക്കുലേഷൻസ് ഇല്ല, കണക്ക് പറയുന്നതല്ല സ്നേഹബന്ധങ്ങൾ എന്നുള്ളത്. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ആരെ ഉപദേശിക്കാനോ അതുപോലെ നേർവഴിക്ക് നടത്താനോ ഒന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. കുറ്റങ്ങളും കുറവുകളും എല്ലാവരിലും ഉണ്ടാകുന്നു. നോബഡി ഈസ് പെർഫെക്റ്റ് എന്നുള്ളത് നമുക്കറിയാം. ഓരോ ദിവസവും നല്ലത് മാത്രം ചിന്തിക്കുകയും സ്നേഹം മനസ്സിൽ നിറയ്ക്കാൻ കഴിയുകയും ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതഭാരം ഒരുപാടധികം കുറഞ്ഞിരിക്കും എന്നും തോന്നുന്നു. തെറ്റായ ആളുകളുമായി നമ്മളിപ്പോൾ ഒരുപക്ഷെ തർക്കത്തിലേർപ്പെട്ടേക്കാം. അതിനേക്കാൾ നല്ലതാണ് ശരിയായ ആളുകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നത്. കുറ്റങ്ങൾ കുറവുകളും അവിടെ നിസ്സംശയം നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാം. അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ അർത്ഥവത്തായ നിശബ്ദത എപ്പോഴും നല്ലതാണ്. വളരെ അടുത്ത് തന്നെ പ്രമുഖ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രണയഗീതങ്ങൾ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ ഗീതങ്ങൾ അദ്ദേഹം പാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? ആ മനസ്സ് മുഴുവൻ സ്നേഹമാണ്. ആ വാക്കുകൾ ഒന്ന് കേട്ടാലോ. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: സ്നേഹം എന്ന് പറയുന്നത് ഈ കാണുന്ന കാഴ്ചയിലല്ല, കാഴ്ചയിൽ പലതും ഉണ്ടാവും. പക്ഷെ മനസ്സ് നമുക്ക് കാണാൻ പറ്റുമ്പോൾ, പരസ്പരം മനസ്സ് കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സ് എനിക്ക് കാണാൻ പറ്റുക, എന്റെ മനസ്സ് അവർക്ക് കാണാൻ പറ്റുക. പറ്റിക്കഴിഞ്ഞാൽ ഈ മുഖത്തുള്ള കളറും ഭംഗിയൊന്നും നമുക്ക് വേസ്റ്റാണ്. ആ ഉള്ളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതിനോടുള്ള ഇഷ്ടം ഒരാൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അത് മനസ്സിനെ മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ. ലവ് എന്ന് പറയുന്നതിന് ഭംഗി പാടില്ല എന്നല്ല ഞാൻ പറയും, ഭംഗിയിലേക്ക് കൂടുതൽ സ്നേഹം വരും, ശുദ്ധമായിട്ടുള്ള സ്നേഹം വരും. ഇതൊക്കെ നമ്മൾ സ്നേഹിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അണ്ടർ ഗിവ് ആൻഡ് ടേക്ക്, പരസ്പരം വിട്ടുകൊടുക്കുക. ഇപ്പൊ ആരെങ്കിലും ഒരാൾ രണ്ടുപേരും വിട്ടുകൊടുക്കുന്നതിൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറയാം. ഒരു വഴക്കുണ്ടായാൽ അത് വിട്ടുകൊടുക്കണ്ടേ, ആരെങ്കിലും ഒരാൾ താഴ്ന്നു അതിൽ മത്സരിക്കണം. ഞാൻ ആദ്യം താഴ്ന്നു കൊടുക്കണം, അപ്പൊ മറ്റേ അതിന് മുമ്പ് താഴ്ന്നു കൊടുക്കാൻ നോക്കണം. ഇതൊക്കെ ഇറ്റ് ഹാപ്പൻസ്. നൗ ഐ എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ മൈ ലൈഫ്.
1: ഭാഗ്യമാണത്. നൗ ഐ എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ മൈ ലൈഫ്. മനസ്സിൽ ഇപ്പോഴും പ്രണയം സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്രിയാത്മകമായുള്ളൊരു ജോലിയിൽ ഏർപ്പെടാൻ പോലും കഴിയൂ. സന്തോഷം കൊണ്ടുതരുന്ന ഒരു അവസ്ഥാ വിശേഷം തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. നോട്ട് നെസസറി പ്രണയം, അത് സ്നേഹത്തിന്റെ രൂപത്തിലും ആകാം. നമ്മൾ പറയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, നീ എന്നെ മനസ്സിലാക്കിയില്ല, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ എല്ലാവരിലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവർക്കും കണ്ടെന്ന് വരില്ല. കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു മെസ്സേജ് കണ്ണോടിച്ചു പോയപ്പോ അതൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. പ്രത്യേകിച്ചും ഇന്ന് ഈ സ്നേഹം എന്നൊരു വിഷയം കൊണ്ടുവന്നപ്പോ, കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാറില്ല, വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ വിളിക്കാറുമില്ല, കേൾക്കാറുണ്ടോ കേൾക്കാറുമില്ല, മെസ്സേജ് അയക്കാറുണ്ടോ മെസ്സേജ് ഒക്കെ വരാനുമില്ല, എന്നാൽ മറന്നോ എന്ന് ചോദിച്ചാൽ അതിനൊട്ട് സാധിക്കുന്നുമില്ല. അവിടെയാണ് യഥാർത്ഥ പ്രണയബന്ധത്തിന്റെ ആഴം നാം തിരിച്ചറിയേണ്ടത്. സോ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. സ്നേഹിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ക്ഷമയും ഈ പറഞ്ഞ പോലെ ദേഷ്യവും ഇതെല്ലാം പാടെ മാറ്റുക. നല്ലൊരു മനസ്സ് നിങ്ങളിലുണ്ടാവട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവരിലും ആ മറന്നുപോയ, എങ്ങോ പാടി പതിഞ്ഞുപോയ ആ പ്രേമഗാനം ഒരിക്കൽ കൂടി ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഈ ദിവസം സാർത്ഥകമായി എന്ന് ഞാൻ വിചാരിക്കും. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുഖ്യമന്ത്രിയെ കാത്ത കേരളം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഉച്ചയ്ക്ക് മുൻപ് എത്തുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. നിർണായക ചർച്ചയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരളത്തിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണെന്ന വിവരമാണ് പുറത്ത്. KC തന്നെയാകും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയെന്നാണ് ഗ്രൂപ്പ് വിലയിരുത്തുന്നത്. ഏകപക്ഷീയ പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ. നമ്പറിനപ്പുറത്താണ് കേരളത്തിലെ സ്ഥിതിയെന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുവെന്ന് ഇരുപക്ഷങ്ങളും വിലയിരുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന സൂചന. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും KPCC ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽഗാന്ധി കേട്ടിരുന്നു. രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ ചർച്ചകൾക്ക് ശേഷം സോണിയയുടെ അഭിപ്രായം കൂടി തേടി ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ ജനവികാരം അവഗണിക്കരുതെന്ന് ചില നേതാക്കൾ രാഹുൽഗാന്ധിയോട്. ഇനിയും തീരുമാനം നീട്ടരുതെന്ന് ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടുവെങ്കിലും ഇന്നലെയും തീരുമാനമാകാത്തത് പ്രവർത്തകരെയും നേതാക്കളെയും പൊതുജനങ്ങളെയും നിരാശപ്പെടുത്തുന്നുണ്ട്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അവസാനവട്ട ചർച്ചകളും പുരോഗമിക്കുന്നത്. കൂടിക്കാഴ്ച തൃപ്തികരമെന്നും AICCക്ക് മുന്നിൽ നിലപാടറിയിച്ചെന്നും മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി ചർച്ചയിൽ തന്റെ അഭിപ്രായങ്ങളും കേരളത്തിലെ സാഹചര്യവും ഹൈക്കമാൻഡിനോട് പറഞ്ഞുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ജനവികാരം ഉൾപ്പെടെ കേരളത്തിലെ ഇന്നത്തെ ചർച്ചകളും സ്ഥിതിഗതികളും രാഹുൽഗാന്ധിയോട് പറഞ്ഞു. ചർച്ചകൾ ഹൃദ്യമായിരുന്നുവെന്നും VM സുധീരൻ. മുഖ്യമന്ത്രി തർക്കം തുടരുന്നതിനിടെ വയനാട്ടിലെ കൽപ്പറ്റയിൽ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ നോട്ടീസുകൾ. KC ചിലപ്പോൾ നിങ്ങളുടെ ആളായിരിക്കും, പക്ഷേ കേരളത്തിലെ ജനം നിങ്ങളോട് പൊറുക്കില്ലെന്ന ഇംഗ്ലീഷിലുള്ള നോട്ടീസ്. കൽപ്പറ്റ DCC ഓഫീസിനടുത്താണ് നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടത്. പ്രതിപക്ഷ നേതാവിനെ CPM കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കും. സംസ്ഥാന നേതൃയോഗത്തിലെ ചർച്ചകൾക്ക് ശേഷം സംസ്ഥാനത്ത് നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയാലോചന നടത്തും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായും ആലോചന. കേരളത്തിന് പുറത്തുള്ള PB അംഗങ്ങളുമായി ജനറൽ സെക്രട്ടറി MA ബേബി ആശയവിനിമയം പൂർത്തിയാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. രാവിലെ സഭ ചേരും. 233 അംഗങ്ങളിൽ 120 MLA പിന്തുണയോടെയാണ് TVK സർക്കാർ രൂപീകരിച്ചത്. AIADMKയിലെ വിമതപക്ഷം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ വിജയ് സർക്കാരിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ AIADMKയിലെ EPS പക്ഷം വിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ AIADMKയ്ക്കും EPSനും ഇന്നത്തെ ദിവസം നിർണായകമാണ്. മലപ്പുറം മങ്കട വെള്ളിലയിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് മരിച്ച വിദ്യാർത്ഥികളുടെ ഖബറടക്കം ഇന്ന്. സുഹൃത്തുക്കളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ AIADMKയ്ക്കും EPSനും ഇന്നത്തെ ദിവസം നിർണായകമാണ്. മലപ്പുറം മങ്കട വെള്ളിലയിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് മരിച്ച വിദ്യാർത്ഥികളുടെ ഖബറടക്കം ഇന്ന്. സുഹൃത്തുക്കളായ

0: ഹൈദരാബാദിനെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് 82 റൺസിനായിരുന്നു ജയം. ഇതോടെ 16 പോയിന്റോടെ ഗില്ലും സംഘവും പ്ലേ ഓഫ് ഉറപ്പിച്ചു. ടോസ് നഷ്ടമായി ഗുജറാത്ത് മുന്നോട്ട് വെച്ച 169 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് 90 റൺസിൽ ഓൾ ഔട്ടായി. വിശദവാർത്ത 8 മണിക്ക്.
1: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning. Studio clock il ippol samayam 7 mani kazhinju 5 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 69%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode, international medical degrees vandamakam. Admissions are now open.
1: Good morning. Welcome back home, 92.2 of America. സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ ബുധനാഴ്ചയിലാണ് എത്തി നിൽക്കുന്നത്. May 13, 2026 സമയം 7 മണി കഴിഞ്ഞ 10 മിനിറ്റ്. പത്രത്തിന്റെ ലോകങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഒരു സമയമാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: യെസ്, വെരി ഗുഡ് മോർണിംഗ് അക്ഷയ്. വാർത്തകളുടെ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് പോവാം. ഒരു നല്ല മഴ പെയ്യുന്നു, ഒരു നല്ല കാറ്റ് വീശുന്നു. അപ്പൊ അതിന്റെ അടുത്തൊരു മാമ്പഴം, ഒരു മാവുണ്ട്. നിറയെ പഴുത്ത മാങ്ങകൾ നിൽക്കുന്നു. മാങ്ങകൾ ഇങ്ങനെ താഴത്തേക്ക് കൊഴിഞ്ഞു വീഴുന്നു. നമ്മൾ അറിയാതെ പോയി അതൊന്ന് എടുത്തിട്ട് കഴിക്കും. കാരണം നമ്മൾ അത് കഴുകാനൊന്നും നിൽക്കില്ല. പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുന്നത് സിംഗപ്പൂരിലാണെങ്കിൽ ലക്ഷങ്ങളുടെ പിഴ നിങ്ങൾക്ക് കാത്തിരിക്കുന്നു പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ഒരു സ്ത്രീ ഇട്ട ഒരു പോസ്റ്റ് ഭയങ്കര വൈറലായിട്ടുണ്ട് കേട്ടോ. പഴുത്ത മാങ്ങകൾ വീഴുന്ന സമയമാണല്ലോ. മാമ്പഴങ്ങൾ വീണുകിടക്കുന്ന പറമ്പുകളിൽ നിന്ന് അവ പറക്കിയെടുത്തിട്ടും പങ്കുവെച്ചൊക്കെ കഴിച്ച ഒരു ബാല്യകാലം നമുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അടുക്കളകൾക്ക് മാമ്പഴങ്ങളുടെ മണമുള്ള ഒരു മാമ്പഴക്കാലം കൂടിയാണ്. അത് അവസാനിച്ചിട്ടില്ല. നമ്മുടേതല്ലാത്ത ഒരു സ്ഥലത്ത് ആർക്കും വേണ്ടാത്ത ഫ്രഷ് ഫ്രഷ് എന്ന് പറഞ്ഞിട്ടൊരു മാമ്പഴം വീണുകിടക്കുന്ന കാണുമ്പോൾ നമ്മൾ അത് അറിയാതെ എടുക്കും, കഴിക്കും. പക്ഷെ സിംഗപ്പൂരിലാണെങ്കിൽ ഒരു 4 ലക്ഷം രൂപ കൂടി കരുതി വെച്ചോളൂ പിഴയായിട്ട് എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക സിൻഹ അവരുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലിട്ട ഒരു വിഷ്വലും ഒരു വീഡിയോ സ്റ്റോറിയൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ പൊതുസ്ഥലത്ത് നിൽക്കുന്ന മാവിലെ മാങ്ങ എടുത്തതിനാണ് സിംഗപ്പൂരിലെ $5,000 പിഴയടക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ സിംഗപ്പൂരിലെ ഈ പൊതുസ്ഥലത്ത് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പൊതു സ്വത്തായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് പൊതുവിടങ്ങളിൽ നട്ടുവളർത്തിയ പൂച്ചെടിയാകട്ടെ, ഫലവൃക്ഷങ്ങളൊക്കെ ഇത് സർക്കാരിൻ്റെതാണ്. അത് വെറുതെ താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ എടുക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല എന്നാണ്. ഇതിനെ പല രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന്, ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ ആ നാട്ടിലെ നിയമം അറിയണമെന്നത് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, അങ്ങനെ കിടക്കുമ്പോഴും അങ്ങനെ എടുത്ത് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ മാമ്പഴമൊക്കെ നമുക്ക് കടകളിൽ കിട്ടുന്നതല്ലേ. പക്ഷെ നമ്മുടെ ഉള്ളിലെ ആ കുസൃതി നിറഞ്ഞൊരു കുട്ടിക്ക് ഒരു മാമ്പഴം ഇങ്ങനെ വീഴുമ്പോൾ അത് കല്ലെറിയാനും അത് പെറുക്കിയെടുത്ത് കഴിക്കാനുള്ളതുണ്ട്. പക്ഷെ അതിന് 4 ലക്ഷമൊക്കെ രൂപ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരുമെന്ന കാര്യം പറയുമ്പോൾ നല്ല നൊസ്റ്റാൾജിയും നല്ല കാൽപ്പനികമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് ആ മാമ്പഴം എടുക്കുന്നതും കാറ്റ് വീശുന്നതും മഴ പെയ്യുന്നതും ഒക്കെ രസമാണെങ്കിലും പണം പോക്കറ്റ് കാലിയാവുമ്പോ അത്ര റൊമാൻസ് ഉണ്ടാവില്ല എന്ന് ആലോചിക്കുക.
1: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇനിയും വേനലൊക്കെ കഴിഞ്ഞ് മഴക്കാലത്തേക്ക് പോകുമ്പോൾ സമയത്ത് നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയാണ്. ഈ സ്കൂൾ തുറക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ മഴയത്ത് കുട്ടികൾ വന്നിട്ട് ഈ ചാമ്പയ്ക്ക് എറിയാനായിട്ട് വരും. കാര്യങ്ങളൊക്കെ അല്ല, പിന്നെ മിനിപ്പ് പറഞ്ഞാൽ ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിന്റേതായിട്ട് നിയമങ്ങളും കാര്യങ്ങളും.
2: അത് പണ്ട് രാക്ഷസന്മാരുടെ ഒരു കഥയുണ്ടല്ലോ. അതായത് ആ വീട്ടിലേക്ക് വരുമ്പോ കുട്ടികളെല്ലാവരും ഈ പൂ പറിക്കാൻ വരും. രാക്ഷസനെല്ലാം കുട്ടി അടിച്ചു കഴിഞ്ഞു. പിന്നെ കുറെ കാലം കഴിഞ്ഞ പൂക്കൾ വരാതെ, അപ്പൊ രാക്ഷസൻ ഇങ്ങനെ ചോദിക്കും, എന്താ പൂക്കളൊന്നും വരാതെ നോക്കുമ്പോ, കുട്ടികൾ വരാനുണ്ടെങ്കിൽ ഞാൻ പൂക്കൂ എന്നാണ് പഴയൊരു കഥയുണ്ട്. അതുപോലെ ഈ മാമ്പഴത്തിനൊക്കെ കല്ലെറിയാനൊക്കെ കുട്ടികളൊക്കെ വേണം, മാമ്പഴമൊക്കെ വേണം, അതൊക്കെ രസമാണ്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും സ്കൂൾ തുറക്കാൻ പോകുമ്പോഴും നാട്ടിൽ ഇടിയും മഴയും മിന്നലും വരുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന സങ്കട വാർത്ത, 4 കുഞ്ഞുങ്ങളാണ് മലപ്പുറത്ത് മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ചത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വേനൽ മഴയാണ്. ഈ സമയത്ത് ഈ പ്രതീക്ഷിക്കാത്തൊരു ഇടിമിന്നലൊക്കെ വരാറുണ്ട്. നമ്മൾ കുട്ടികളെയും കൊണ്ട് പലപ്പോഴും ഔട്ടിങ്ങിനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവർ ഒരു മഴ പ്രഡിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ അങ്ങനെ പോയി പാറപ്പുറത്തൊന്നും പോയി നിൽക്കരുത്, വലിയ മരത്തിന്റെ ചുവട്ടിലൊന്നും പോയി നിൽക്കരുത്, കാർ അങ്ങനെ പാർക്ക് ചെയ്തിടരുത് എന്ന് പറഞ്ഞിട്ട് ഇടിമിന്നലിൽ പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4 കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞൊരു വാർത്തയും കൂടി ഇന്നലെ രാത്രിയോടുകൂടി വന്നിട്ടുണ്ട്. അതൊരു പാറപ്പുറത്ത് മങ്കട കുരങ്ങൻചോല എന്ന് പറഞ്ഞൊരു നല്ലൊരു വ്യൂ പോയിന്റ്, ഞാൻ മുമ്പ് പോയൊരു സ്ഥലമാണ്. നല്ല രസമാണ്, നല്ല കാറ്റാണ്, കുട്ടികൾക്കൊക്കെ നിൽക്കാൻ പറ്റും. കുരങ്ങൻചോല മങ്കടയിലാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു അപകടമാണ് വലിയ വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ആ പതിവ് ചിട്ടവട്ടങ്ങളിലേക്ക് നമുക്ക് കടക്കാം.
1: സംഭവിക്കാൻ
2: പോകുന്നില്ല.
1: ഇപ്പം രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസമായി UDFനെതിരെ തന്നെ ജനങ്ങൾക്കൊരു ഒരു വലിയ രീതിയിലുള്ള എതിർപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്.
2: വയനാട്ടിൽ
1: പോസ്റ്റർ അടിച്ചു, അത് ഇംഗ്ലീഷിൽ പോസ്റ്റർ വരെ കൊടുത്തിട്ട്
2: രാഹുൽ ഗാന്ധി മനസ്സിലാക്കാൻ,
1: തീർച്ചയായിട്ടും വേണ്ടപ്പോ ഞങ്ങൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യും. അതിനകത്ത് വളരെ, കാരണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൊതു ജന സംസാരം എന്നുള്ള രീതിയിൽ ഇപ്പൊ കെ സിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നടത്തുന്നത് എങ്കിൽ കെ സിനെ അടുത്ത ഇലക്ഷൻ വന്നാലല്ലേ കെ സി ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ജനം ചോദിക്കുന്ന ഒരു ചോദ്യം. ഇപ്പൊ സംഭവിക്കുന്നത് കർണാടകയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരാൾ ജയിച്ചിട്ട് അവിടെ ഹാഫ് ഹാഫ് എന്നുള്ള ഒരു ടീമിലേക്ക് കൊടുത്തു. സ്ലോലി കോൺഗ്രസിന്റെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയം ഈ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്, നിങ്ങൾ കോൺഗ്രസ്സുകാർ ഇത് കണ്ടേ പറ്റൂ എന്നുള്ളതാണ് നമ്മൾ അടിവരുടെ.
2: ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴേ ഇന്ന് ഉച്ചയ്ക്കോട് കൂടിയിട്ട് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ്. ഇന്നലെ പറഞ്ഞ്, തിങ്കളാഴ്ച പറഞ്ഞ്, ചൊവ്വാഴ്ച പറഞ്ഞ്, ബുധനാഴ്ച, ഈ വെള്ളിയാഴ്ച എങ്കിലും നടക്കുമോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അത്ര പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ഭരണ സ്തംഭനം ഇപ്പം നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് പറയുന്നത്. കാരണം മുഒക്കെമന്ത്രി മാത്രമേ കാവൽ മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ, മന്ത്രിമാരൊക്കെ ഒഴിഞ്ഞു, അവരുടെ സെക്രട്ടറിമാർ പോയി, ഇനി ഇത് SSLC ഫലപ്രഖ്യാപനം മറ്റന്നാൾ വരാണ്ട്, അതുണ്ടാകുമോ എന്ന് സൂചനയില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഭരണം കിട്ടി വലിയ മാർജിനിൽ, മുസ്ലിം ലീഗിലായിരിക്കും സാധാരണഗതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് കിട്ടാനുള്ള ഏറ്റവും അധികം സാധ്യത. അവരുടെ ഒരു മന്ത്രി ഇരുന്നിട്ട് SSLC ഫലം ആദ്യത്തെ ആ റിസൾട്ട് പറയുകയും സർക്കാരിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും കുട്ടികൾക്ക് വേണ്ടുന്ന കുറേ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ട് കളറാക്കേണ്ട ഒരു പരിപാടിയാണ്. ഇങ്ങനെ ഒരു കളറില്ലാതെ നിറമില്ലാത്ത നിറം മങ്ങിയ രീതിയിലേക്ക് ഇത്രയും 102 മാർജിൻ ഇവരിങ്ങനെ അങ്ങ് കളഞ്ഞല്ലോ എന്ന് മുസ്ലിം ലീഗിൻ്റെ വിഷമവും അതായിരിക്കും. കാരണം ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് പാണക്കാട് വലിയൊരു യോഗം ചേരുന്നുണ്ട്. അവർ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ ജനമധ്യത്തിൽ അപഹാസ്യരാകുന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾ VD സതീശൻ വേണമെന്ന് നിർബന്ധം ഒരു പേരിലേക്ക് ഒതുങ്ങുന്നില്ല, രമേശ് ചെന്നിത്തല എന്ന പേരിലേക്ക് ഒതുങ്ങുന്നില്ല. പക്ഷേ ജനവിധിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ ഇത്ര പേരുണ്ടായിരിക്കെ എന്തിന് വീണ്ടും ഒരു ബൈ ഇലക്ഷനിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു ചോദ്യം ചെയ്യുന്നതെന്നാണ് മുസ്ലിം ലീഗ് ചോദിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ട് എന്താണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്നതെന്ന്. മുതിർന്ന നേതാക്കൾ കൊടുത്ത റിപ്പോർട്ട് മാത്രം നല്ലതല്ല, ഇതൊക്കെ ഒരു ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് നടന്ന ഒരു പ്രചരണം മാത്രമാണ്, അല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ആര് മുഖ്യമന്ത്രി ആകണമെന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല, അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. അത് മഹാ അപരാധമാണ്. കാരണം കേരളത്തിലെ ഓരോ ജനത ഇവിടെ ഇരുന്നിട്ട് പ്രവാസികളായ നമ്മൾ പോലും ചിന്തിക്കുന്നുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന്. അത് ആ പാർട്ടിയുടെ ാണ്. പക്ഷേ നിങ്ങൾ ആരെ മുൻനിർത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് നയിച്ചത്? ആരെ മുൻനിർത്തിയാണ് ഈ തേര് തെളിച്ചത്? ആ വ്യക്തിയല്ലേ അവിടെ ഉണ്ടാകേണ്ട എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഇന്നെങ്കിലും ഉത്തരം കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാ കണ്ണുകളും പോകുന്നത് KC വേണുഗോപാലിലേക്കാണ്. പക്ഷേ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളും, അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാരുടെയും, കേരളത്തിന്റെ മനസ്സ് കൃത്യമായിട്ട് അറിയുന്ന നിരീക്ഷകരുടെയും ഉപദേശമാണ് എടുക്കുന്നതെങ്കിൽ മറിച്ചൊരു അഭിപ്രായം വരാൻ, VD സതീശൻ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ഇപ്രാവശ്യത്തെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് ശരിക്കൊരു മറ്റേ ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന പോലെ, ഇങ്ങനെ അവസാന നിമിഷത്തിൽ ഒരു നാഷണൽ അവാർഡൊക്കെ പ്രഖ്യാപിക്കുന്ന പോലത്തെ, അതുപോലെ ഒരു നെഞ്ചിടിപ്പോട് കൂടിയിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു സമയമാണ്. എന്തായാലും ഇന്ന് വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ വയനാട്ടിൽ ഈ പോസ്റ്റർ വരിക എന്നൊക്കെ പറയുമ്പോൾ, അതും ഇനി നിങ്ങൾ കൽപ്പറ്റയിലാണ് KC വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നതെങ്കിൽ നീലം തൊടിയിക്കില്ല, ആ രീതിയിൽ തോൽപ്പിക്കുന്നതാണ്.
1: നമുക്ക് അറിയാൻ സാധിച്ചത് എവിടെ KC ഇനി കൊണ്ടുവന്നാലും അതിനകത്ത് പരാജയം UDF തന്നെയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. എനിക്ക് UDS ഓരോ പ്രവർത്തകർക്കും ഇതൊരു അപമാനക്കേടായി മാറിയിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം കൂടെയാണ്. അപ്പൊ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇപ്പം പത്രങ്ങളിലെ ഫ്രണ്ട് പേജ് നോക്കി, മനോരമയുടെ ഫ്രണ്ട് പേജ് കൊടുത്തിരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടൻ തീരുമാനം നീട്ടിക്കൊണ്ട് പോകില്ല എന്ന സൂചന എന്ന് മാത്രം. അത് ഞങ്ങളും കേൾക്കാൻ കൊണ്ടുവന്നിട്ട് കുറെ ദിവസമായില്ലേ, എന്തായാലും പ്രഖ്യാപിക്കട്ടെ.
2: പ്രഖ്യാപിക്കട്ടെ. ഇതൊക്കെ നടക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ഇതാ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പായി. ഇന്ന് അവിടെ വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിച്ചുകൊണ്ട് വിജയ് സർക്കാർ നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നു. കുറെ മദ്യശാലകൾ, 700 പരം മദ്യശാലകൾ ആരാധനാലയങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും അടുത്തുള്ള എല്ലാ മദ്യ ഷോപ്പുകളും അടച്ചുപൂട്ടാനാണ് ആദ്യത്തെ ഉത്തരവ് വന്നിരിക്കുന്നത്. അത് സ്ത്രീകളെ, യുവജനങ്ങളെ, കുട്ടികളെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഭരണാധികാരി ചെയ്യുന്ന ഏറ്റവും ഒരു നല്ല കാര്യം. അതുപോലെ തന്നെ സഭയ്ക്കകത്ത് ഉദയനിധി കൊടുക്കുന്ന ചില റിപ്പോർട്ടുകൾ, ഞങ്ങൾ സീനിയേഴ്സാണ് ഭരണത്തിൽ, ഞങ്ങളുടെ അറിവും ഞങ്ങളുടെ ഈ ഭരണ പരിചയവും തമിഴ്നാടിന്റെ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സഹകരിക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ഞങ്ങളും തേടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും തമിഴ്നാട്ടുകാരെ പല രീതിയിലും കളിയാക്കാറുണ്ടെങ്കിലും ഇപ്പം നമ്മൾ അവരെ മാതൃകയാക്കേണ്ട പല കാര്യങ്ങളും രാഷ്ട്രീയത്തിൽ അവിടെ നടക്കും. ഒന്ന്, ഒരു സർക്കാർ ഉണ്ടാക്കാൻ അവർക്ക് വളരെ എളുപ്പം കഴിഞ്ഞു. രണ്ട്, ആ സർക്കാർ ഉണ്ടാക്കിയിട്ട് ഒരു പ്രതിപക്ഷം ഭരണപക്ഷം എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് അവരിപ്പോൾ കാണിച്ചിരുന്നുണ്ട്. ഇന്ന് അവർ വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിച്ചുകൊണ്ട് വളരെ മികച്ചൊരു ഭരണത്തിലേക്ക് തമിഴ്നാട് പോകുമ്പോൾ നമ്മുടെ കേരളം ഏകപക്ഷീയമായിട്ട് നല്ലൊരു വിജയം സമ്മാനിച്ച് നമ്മുടെ നാട്ടിൽ ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് സങ്കടമാണ്.
1: തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ മറ്റൊരു പ്രശ്നം ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന വിജയ് ഒരു പണ്ഡിറ്റിനെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവമാണ് വിജയ് ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു പണ്ഡിറ്റാണ്. അപ്പം എനിക്കൊന്നും എല്ലാവർക്കും ഒരു ഇത് ഒരു മതപരമായിട്ടുള്ള രീതിയിൽ പല ഒരാളുടെ വിശ്വാസം, ഒരാളുടെ അന്ധവിശ്വാസമാവാം. അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് മറ്റൊരു
2: വാർത്തയിലേക്കാണ് പറയുന്നത്. ഒരൊറ്റ അഭിപ്രായ സർവേ ഒഴിച്ചിട്ട് ബാക്കി ഒന്നും TVK നേതാവ് വിജയ്ക്കും തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ സാധ്യതയൊന്നും കൽപ്പിച്ചിരുന്നില്ല നമുക്കറിയാം. എന്നാൽ ഒരു ജ്യോതിഷി മാത്രം വേറിട്ട് നിന്നു, റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ, അഥവാ രാധൻ പണ്ഡിറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വിജയത്തിന്റെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി OCD ആയിട്ട് അദ്ദേഹത്തിനെ നിയമിച്ചതോടെ എല്ലാ കണ്ണുകളും അദ്ദേഹത്തിലേക്കാണ്. 4 പതിറ്റാണ്ടിലേറെയായിട്ട് ജ്യോതിഷ സംഖ്യാശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. മെഡിറ്റേഷൻ ഗുരു എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ മുതൽ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, അക്കാഡമിക് വിദഗ്ധർ തുടങ്ങിയവർ തന്റെ ശിഷ്യ സമ്പത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം വെബ്സൈറ്റിൽ അവകാശപ്പെടുന്നുണ്ട്. 1989 ജയലളിതയുടെ ഭാവി പ്രവചിച്ചുകൊണ്ടൊരു പോസ്റ്റ് കാർഡ് അയച്ചതായും ഇദ്ദേഹം അവകാശപ്പെടുന്നു. അതിന് പിന്നാലെ അവർ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഭാവി പ്രവചിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 91 തെരഞ്ഞെടുപ്പ് വിജയം കൃത്യമായി പ്രവചിച്ചതോടെ ജയലളിതയ്ക്ക് പ്രിയപ്പെട്ട ആളായിട്ട് മാറി. എന്നാൽ 94 മുതൽ 97 വരെ മോശം കാലമായിരിക്കുമെന്നും ജയിൽവാസമോ ആശുപത്രി വാസമോ വരെ സാധ്യതയുണ്ടെന്നും പ്രവചിച്ചു വിളിപ്പിച്ചത് അവരെ അസ്വസ്ഥതയാക്കി ഇതോടെ തന്നെ പുറത്താക്കിയെന്നും പിന്നെ വീണ്ടും വിളിപ്പിച്ചതായിട്ടും അവരുടെ സ്വകാര്യ ജ്യോതിഷിയായിട്ട് നിയമിച്ചതായും ഈ രാധൻ പണ്ഡിറ്റ് അവകാശപ്പെടുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലും വലിയ പിടിപാടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. എൽ കെ അദ്വാനിയൊക്കെ താൻ പറയുന്നതിനപ്പുറം പോകില്ലായിരുന്നു എന്നും വെബ്സൈറ്റിൽ അവകാശപ്പെടുന്നു. നേരത്തെ തന്നെ രാഷ്ട്രീയ മാധ്യമ മേഖലകളിൽ അറിയപ്പെട്ടിരുന്നുവെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇദ്ദേഹം വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ചത്. തമിഴക വെട്ടി കഴകം തമിഴ് രാഷ്ട്രീയത്തിൽ വൻ തരംഗമായി മാറുമെന്ന വോട്ടെണ്ണലിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം പ്രവചിച്ചിരുന്നു. സുനാമി വിജയം പ്രവചനം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പണ്ഡിറ്റ് മുൻപ് ഉപയോഗിച്ച സുനാമി വിജയം എന്ന വാക്ക് ടി വി കെയുടെ രാഷ്ട്രീയ വിജയമായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അക്ഷയ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ വിശ്വാസങ്ങളായിട്ട് പോവാം. പക്ഷെ ഒരു മന്ത്രിസഭ, ഒരു സർക്കാർ, അവിടെ സ്പെഷ്യൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഒരു ജ്യോതിഷി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ട്. അവിടെയാണ് ഉദയനിധി സ്റ്റാലിൻ്റെ സനാതന ധർമ്മം സംബന്ധിച്ചിട്ടുള്ള വാക്കുകളും ആ വാക്കേറ്റങ്ങളും പ്രശ്നങ്ങളും. അപ്പൊ രണ്ട് ആശയധാരകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കൂടി വരും ദിവസങ്ങളിൽ നിയമസഭ
1: തീർച്ചയായിട്ടും ഇനി എന്താണെങ്കിലും കേരള നിയമസഭ കൂടുന്നത് പോലെ തന്നെ തമിഴ്നാട് നിയമസഭയിലെ വാർത്തകൾ നമ്മൾ അറിയാനായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ റെഡിയാണ്.
2: ശരിക്കും ഒന്ന് വിജയാണ്,
1: രണ്ടുപേരും
2: നമുക്ക് റൊമ്പ പിടിച്ച ആൾക്കാർ. അത് കാരണം നമ്മുടെ ശ്രദ്ധ ഇനി അവിടെ മാത്രമായിരിക്കും. ഇനി വരുന്ന വാർത്ത എന്താണെന്നറിയോ അക്ഷയ്? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇന്ധന നിയന്ത്രണം പ്രധാനമന്ത്രി പറഞ്ഞു, അത് നമ്മുടെ നാട് നടപ്പാക്കി തുടങ്ങി. അതായത് നമ്മുടെ നാട് കർശനമായിട്ടുള്ള സാമ്പത്തിക പിടിപ്പിലേക്ക് പോവുകയാണ്, അതായത് പിടിച്ചു വെക്കലുകളിലേക്ക് പോകുന്നു. ഇന്ധന നിയന്ത്രണം സ്വന്തം വാഹന വ്യൂഹം പകുതിയായിട്ട് വെട്ടിക്കുറിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞ വാർത്ത.
1: അതുപോലെ
2: ഗവൺമെന്റിന്റെ അദ്ദേഹത്തിന് കോൺവോയ് ആയിട്ട് പോകുന്ന എസ്കോർട്ട് വാഹനങ്ങളുടെ എണ്ണം കുറച്ചു. നമ്മുടെ ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സുപ്രധാന നടപടിയാണ് പ്രധാനമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷാ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായിട്ട് വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ധനക്ഷാമം നേരിടാൻ പൗരന്മാരോട് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി തന്നെ മാതൃകാപരമായിട്ടുള്ള തീരുമാനമെടുത്തത്. അത് ഈ രാജ്യത്തെ കണ്ടിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം ഈ രാജ്യത്തെ ഭരണാധികാരികളൊക്കെ വലിയ കോൺവോയ് ആയിട്ടോ വലിയ എസ്കോർട്ടുകളോടെ അല്ല പോവാറുള്ളത്. അത് നമ്മുടെ രാജ്യത്തിന് മാതൃകയാക്കാവുന്നതാണ്. പ്രധാനമന്ത്രി അത്തരം ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സുരക്ഷാ ചുമതലയുള്ള എസ് പി ജിയുടെ വാഹനങ്ങൾ കുറയ്ക്കാനുള്ള നടപടിയായി. സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല, പക്ഷെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കും. സുരക്ഷാ വ്യൂഹത്തിൽ പരമാവധി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മന്ത്രിമാരുടെയും മറ്റും അകമ്പടി വാഹനങ്ങൾ കുറച്ചുകൂടെ എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചോദ്യമുയർന്നപ്പോൾ പ്രധാനമന്ത്രി അതിനെ അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് നമ്മുടെ കേരളത്തിലും ഇനി എസ്കോർട്ട് വാഹനങ്ങളൊക്കെ കുറയ്ക്കുക. അതുപോലെ ഈ യാത്ര പോകുന്ന സമയം കൂടിയാണല്ലോ, ടൂർ പോകുന്ന സമയമാണല്ലോ, സർക്കാരിന്റെ ആൾക്കാരും പോകും, സ്കൂളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതൊന്നും ഇനി വേണ്ട, അടുത്ത പ്രശ്ന തീരത്തേക്ക് തീരുന്നത് വരെ വേണ്ടെന്ന് ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അത് എത്ര സംസ്ഥാനങ്ങൾ നടപ്പാക്കും അറിയില്ല. അത് നിർബന്ധമായിട്ടും നിയമമായിട്ടും വരുന്നതിന് മുമ്പ് നമ്മൾ സ്വയം അത്
1: പത്രങ്ങളിലൊക്കെ ഏറ്റവും ഫ്രണ്ട് പേജ് കൊടുത്തിരിക്കുന്ന നീറ്റലായി നീറ്റ് എന്നുള്ളൊരു കാര്യമാണ് ഈ കുട്ടികൾ. കാരണം വലിയൊരു പ്രതീക്ഷയോടെ ഒരു കുറെ നാളത്തെ തയ്യാറെടുപ്പോടെ എം ബി ബി എസിന് അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ എൻട്രൻസ് കോച്ചിങ്ങുകളും ഒക്കെ കഴിഞ്ഞ് പരീക്ഷ എഴുതിയതിന് ശേഷം പറയുകയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു, ഇത് റദ്ദാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് അപ്പീർ ചെയ്യുന്നതെന്ന് ആലോചിച്ച്
2: നോക്കാം. വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ തുലാസിലാക്കിക്കൊണ്ട് അത് ചോരു, അതിൽ വലിയ തട്ടിപ്പ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു ചോദ്യ പേപ്പറിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്.
1: പ്രശ്നം ഇപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല, കുട്ടികള് എം ബി ബി എസിന് വേണ്ടിട്ട് ഇപ്പൊ ചൈനയിലോ അല്ലെങ്കിൽ ജോർജിയയിലോ പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ നീറ്റ് എക്സാമിനകത്ത് അപ്പിയർ ചെയ്തേക്കുന്ന സ്കോർ കാർഡ് വേണം. അപ്പൊ ഇതൊരു കുട്ടിയുടെ ഭാവി തന്നെയാണ്. ഇനി ഇത് പുതിയ എക്സാം വരുവാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് എക്സാം എഴുതിയൊക്കെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഭയങ്കര ഇതൊക്കെ
2: വാർത്ത തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ച്. ഇപ്പൊ കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കൾക്കും, കാരണം അവർക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച, അതിനു വേണ്ടിയിട്ട് പണവും സമയവും ചെലവഴിച്ച് അത് അതിലേക്ക് പഠിത്തത്തിലേക്ക് എത്തിയ കുട്ടികൾ അവരിനി വീണ്ടും അപ്പിയർ ചെയ്യണം, അതിന് വീണ്ടും പൈസ ഒന്നും ഈടാക്കില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ പോയ സമയത്തിനും ഈ പഠിച്ചതിനും ഇനി വീണ്ടും അപ്പിയർ ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക പ്രശ്നം കൂടി അഡ്രസ്സ് ചെയ്യേണ്ട. അപ്പൊ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗമൊക്കെ ആർക്കും വന്നിട്ട് ഇങ്ങനെ ചോദ്യ പേപ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോർത്തിയിട്ട് വലിയൊരു സ്കാമ് നടക്കുന്ന രീതിയിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. സി ബി ഐ അന്വേഷണം എന്തായാലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം വലിയ രീതിയിൽ രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ സമരം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വലിയ ഏജീസ് ഓഫീസിലേക്ക് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ, അങ്ങനെ ആദ്യമായിട്ട് എസ്എഫ്ഐയുടെ ഒരു സമരമൊക്കെ വീണ്ടും കണ്ടു തുടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്തെ മലിനമാക്കുന്ന എന്ത് നടപടി ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെതിരെ വ്യാപകമായിട്ടുള്ള സമരം തന്നെ വേണം, പ്രതിഷേധം വേണം.
1: തീർച്ചയായിട്ടും ഇപ്പൊ നാട്ടിൽ നോക്കുകയാണെങ്കിൽ മീനുകൾക്ക് ഭയങ്കര വില എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മലയാളികളെ സംബന്ധിച്ച് ഈ എന്താ പറയുക, നമുക്കിപ്പം എക്സ്ചേഞ്ച് റേറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ രീതിയിലാണ് മേലിലേക്ക് പോയേക്കുന്നത്. നമ്മുടെ നാട്ടിലെ പല മൂലധനങ്ങളും താഴെ പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനും കൂടെയൊക്കെ കാണുന്നത്. പക്ഷേ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞിരുന്നല്ലോ, അതായത് അധികം എക്സ്പെൻസുകളൊന്നും പാടില്ല, പുതിയതായിട്ട് വസ്തു മേടിച്ചവർ അല്ലെങ്കിൽ വീട് വെക്കുന്നവർ, സത്യം പറഞ്ഞാൽ ആശങ്കയിലാണ് ഇവരൊക്കെ തന്നെ നിൽക്കുന്നത്. അപ്പൊ ഇവരെയൊക്കെ തന്നെ ഒന്ന് കൂട്ടി പിടിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതല തന്നെയാണ്.
2: യെസ്, അടുത്ത വാർത്ത വരുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ടിട്ടാണ്. എസ് ഐ ആർ പട്ടികയിൽ ഇല്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുമെന്ന് പറഞ്ഞ വാർത്ത. ബംഗാളിലും ബീഹാറിലും കടുത്ത നടപടി. നമുക്കറിയാം ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തപ്പോൾ പലപ്പോഴും പല മതവിഭാഗങ്ങളിൽ പെട്ടവർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഓടി വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ. നമ്മൾ ചിന്തിനെ ഇത്രയും സങ്കടപ്പെടുന്നു, വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സാരില്ലെന്ന്. പക്ഷെ അവർ പറഞ്ഞ വാക്ക്, വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വോട്ടർ പട്ടികയിലോ അല്ലെങ്കിൽ അടുത്ത ഒരു പൗരത്വ വിഷയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഈ രാജ്യക്കാരല്ല എന്ന് പറയുമോ എന്നാണ്. ഏതാണ്ട് അത് ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടർന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ ബംഗാൾ ബീഹാർ സർക്കാരുകൾ തീരുമാനിച്ചതായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രണ്ട് സംസ്ഥാനങ്ങളിലെയും ബി ജെ പി സർക്കാരുകളുടെ തീരുമാനം വലിയ രാഷ്ട്രീയ നിയമ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. എസ് ഐ ആറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടവർക്ക് റേഷൻ ഉൾപ്പെടെയുള്ള സുപ്രധാന സർക്കാർ ആനുകൂല്യങ്ങളാണ് നിഷേധിക്കുക. റേഷന് പുറമെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ തുടങ്ങിയ സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കും. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിന് ശേഷം എസ് ഐ ആറിൽ പേരില്ലാത്തവർക്ക് ഇനി മുതൽ ബംഗാളിൽ ഈ റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ നൽകില്ല എന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞതും കൂടി വെച്ച് നോക്കുമ്പോൾ വലിയ വിഷയമാണ് പശ്ചിമ ബംഗാളിലും ബീഹാറിലും അടക്കം നടക്കാൻ പോകുന്നത്. അപ്പൊ എസ് ഐ ആർ എന്ന് പറയുന്നത് അതിന് പേരില്ലാത്ത ഒരുപാട് പേര് ഒഴിവാക്കുമ്പോൾ റേഷൻ അരി പോലും ഇല്ലാതെ, സാമൂഹിക സുരക്ഷാ പെൻഷൻ പോലും ഇല്ലാതെ അവർ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ മാറ്റി നിർത്തപ്പെട്ടവരായിട്ട് മാറുന്നു. അത് സമൂഹത്തിൽ രണ്ട് ചേരി സൃഷ്ടിക്കില്ലേ എന്നൊരു വലിയ ചോദ്യം. എനിക്കൊന്നും ഇത് വലിയ നിയമ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. എന്നാലും സുവേന്ദു അധികാരിയുടെ ഭാഗത്തു നിന്നാണ്, അതായത് തൃണമൂലിന്റെ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിട്ട് മമതയുടെ വലങ്കയായിട്ട് പ്രവർത്തിച്ച് വല്ലാത്ത അഴിമതി കേസുകളിലൊക്കെ പെട്ടിട്ട് ഇതേ സുവേന്ദു അധികാരിയുടെ ചിത്രമെടുത്തിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിന്റെ വിഷയം ഇപ്പൊ വരുന്നതാണ്. ആ വ്യക്തിയെ തന്നെ നിങ്ങൾ ഇപ്പൊ പിടിച്ചിട്ട് മുഖ്യമന്ത്രി ആക്കിയിട്ട് ആദ്യത്തെ തീരുമാനം വന്നിരിക്കുന്നത് എസ് ഐ ആറിൽ പേരില്ലാത്തവർക്ക് റേഷൻ അരി പോലും കിട്ടില്ല.
1: അല്ലേ, സി ഒരു രാജ്യത്തിന് എത്രയാണ് ജനങ്ങൾ, എത്രയാണ് പൗരന്മാരുള്ള ഡേറ്റ വേണ്ടതെന്നുള്ളതൊക്കെയാണ്. പക്ഷേ ജനങ്ങൾ ജയിപ്പിച്ച ജനങ്ങൾക്കെതിരെ തന്നെ അത് ആയി അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന രീതിയിലേക്ക് മാറരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെ,
2: കാഞ്ഞങ്ങാട് എന്ന് വന്ന ഒരു രസകരമായിട്ടുള്ള വാർത്തയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് നഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അതിന്റെ ഉടമകൾക്ക് വലിയ സങ്കടമാണ്. 1 കോടി രൂപയുടെ അടക്ക നാഥനില്ലാതെ 5.5 മാസം കിടക്കുകയാണ്. നികുതി വെട്ടിച്ച് കടത്താൻ ശ്രമിക്കവേ പിടിച്ച 1 കോടി രൂപയുടെ അടക്ക അമ്പലത്തറ കാഞ്ഞങ്ങാടാണിത്. ആ സ്റ്റേഷൻ വളപ്പിൽ കൊണ്ടിട്ട് 5.5 മാസമാകുന്നു. നികുതി വെട്ടിച്ച് കോടികളുടെ അടക്ക ഉത്തരേന്ത്യയിലേക്ക് എത്തുന്ന ലോബിയുടേതാണിതെന്ന വിവരമാണ് ജി എസ് ടി ഉദ്യോഗസ്ഥർക്ക് കിട്ടിയതെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ വാർത്ത കാണുമ്പോൾ ഉണ്ടല്ലോ, പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ പണ്ട് സ്ഥിരം കാഴ്ചയായിരുന്നു. കുറെ ബൈക്ക് തുരുമ്പ് പിടിച്ചിട്ടുണ്ടാകും, കുറെ ഇങ്ങനെ പിടിച്ചെടുത്ത വാഹനങ്ങൾ, പല നിയമലംഘനങ്ങൾ. ഇതെന്തുകൊണ്ടാണ് സമയബന്ധിതമായിട്ട് ഇവർക്ക് ഇത് ലേലം വിളിക്കാനോ കണ്ടുകെട്ടാനോ ഇത് അല്ലെങ്കിൽ പുനരുപയോഗിക്കാനോ രീതിയിൽ എന്താ പറ്റാത്ത? നമ്മുടെ വ്യവഹാരങ്ങൾ ഡിലേ ആവുന്നതുകൊണ്ട് ഈ നിയമ കാര്യങ്ങളൊക്കെ പലപ്പോഴും കോടതിയിൽ എത്തുമ്പോൾ വൈകി വൈകി വൈകി പോകുമ്പോൾ എന്താണ് ഇതിങ്ങനെ തുരുമ്പെടുത്തിട്ടിരിക്കും. പല പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ഉണ്ടല്ലോ ഈ വാറ്റും ഈ ഇതൊക്കെ പിടിച്ചിട്ട് അത് ഈ കന്നാസിൽ ഇതൊക്കെ കിട്ടും. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ, ഇടുക്കി ജില്ലയിൽ, ഈ മലയോര സ്ഥലത്തൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. ഒരു കുഞ്ഞ് തീപിടുത്തുണ്ടായ സ്റ്റേഷൻ അങ്ങ് കത്തിപ്പോ ആ രീതിയിലാണ് അവിടെ സംഭവം. ഞാൻ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പലപ്പോഴും പോകുമ്പോൾ ഞാൻ പേടിയോടെ നിൽക്കി, ആരെങ്കിലും ഒരാൾക്ക് ബീഡി വലിക്കാനോ സിഗരറ്റ് വലിക്കാനോ തോന്നിയ തീർന്നില്ല പ്രശ്നം, അങ്ങനത്തെ
1: അവസ്ഥയാണ്. ഡിവൈഎസ്പിന്റെ തൊട്ടടുത്തൊരു സ്ഥലം അവിടെ വണ്ടികൾ കൊണ്ട് ഇട്ടിട്ടിട്ട് അവസരം ഈ നമ്മുടെ ടിപ്പറും ഈ മണ്ണടിക്കുന്ന ഇതൊക്കെ പിടിച്ചിട്ട് അവിടെ കൊണ്ടിടൂല, അവരെ ഉപേക്ഷിക്കും. ഇത് കാട് പിടിച്ച് തുരുമ്പ് പിടിച്ച് അത് പിന്നെ നമുക്ക് നോക്കാൻ പോലും പേടിയായിട്ട്. ഇതൊരു സമയം കഴിഞ്ഞ മിനിപത്മ പറഞ്ഞ പോലെ നേരം വിളിക്കുക, അത് സർക്കാരിന് പൈസ കിട്ടട്ടെ.
2: അല്ല, അത് നിയമലംഘനം നടത്തിയ ആള് തന്നെ പൈസ അടച്ചിട്ട് അത് തിരികെ കൊണ്ടുപോകട്ടെ, കേസ് കേസിന്റെ വഴിക്ക് പോകും. പക്ഷെ നമ്മുടെ വ്യവഹാരങ്ങളുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊണ്ടി മുതലായിട്ടാണ് ഇത് വരുന്നത്. ആ കേസ് കഴിയുന്നവർ അത് തൊണ്ടി മുതലാണ്. അപ്പൊ അതിലൂടെ നമ്മുടെ ഈ ഭാരതീയ ന്യായ സംഹിത ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ കാര്യത്തിൽ കൂടി കുറച്ചൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ശരിക്കും പോലീസുകാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇടയ്ക്ക് സങ്കടം തോന്നും. കാരണം അത്ര വൃത്തിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ വാഹനങ്ങൾ കൂട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി പോയിട്ടൊക്കെ അവർ ജോലി ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലതായിട്ട് വേണം. അത് പോലീസ് സ്റ്റേഷനായാലും സ്കൂളായി കഴിഞ്ഞാൽ ആശുപത്രി ആയാലും ചെല്ലുമ്പോൾ, ഇപ്പം നമ്മൾ നമ്മുടെ സർക്കാർ ആശുപത്രിയെ കുറിച്ച് വാഴ്ത്തുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് പോകുമ്പോൾ ആശുപത്രി അല്ല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. ആശുപത്രിയുടെ മണവും ഇല്ല, ആശുപത്രിയുടേതായിട്ടുള്ള മോശം ഇത് സംഭവങ്ങളില്ല, നല്ലൊരു വൃത്തിയുള്ള സ്ഥലമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ പോലീസുകാരും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ സിവിൽ ഡിഫൻസ്, നമ്മുടെ അഗ്നിരക്ഷാ സേന, അവർക്കൊക്കെ നല്ല സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആരാണ് ആഗ്രഹിക്കാത്തത്?
1: തീർച്ചയായിട്ടും. ഈ നാട്ടിലെ മറ്റൊരു വാർത്ത വരുന്നത് 4 ജില്ലകളിൽ വൈദ്യുതി മുടങ്ങുമെന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിന്നലേറ്റ് നാട്ടിൽ വിദ്യാർത്ഥികൾ
2: മരിക്കുന്നു. മങ്കടയിൽ പറഞ്ഞില്ലേ കുരങ്ങൻചോല വ്യൂ പോയിന്റ്?
1: ഓ ശരി. അപ്പൊ ഇങ്ങനത്തെ സംഭവം, ഈ കറണ്ട് കട്ടിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത സംഭവങ്ങളാണ്. ഇപ്പൊ ഒരു മാസത്തിനിടയിൽ പലയിടങ്ങളിലും കറണ്ട് കട്ടിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടു.
2: ഇനി വരും ദിവസങ്ങളിലൊക്കെ കറണ്ട് കട്ട് ഒരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം എറണാകുളത്തിന്റെ പല ഭാഗത്തും കറണ്ട് പോയിട്ട് 10-13 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. ഇതുവരെ കറണ്ട് വന്നിട്ടില്ല എന്നാ പറഞ്ഞു. ഒന്ന് വേനൽ മഴയുടെ ഭാഗമായിട്ട് പലതും മരങ്ങളൊക്കെ കടപുഴകി വീണിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അതല്ലാതെ മനഃപൂർവ്വമായിട്ടും പല സ്ഥലങ്ങളിൽ ഇതുവരെ അവരെ അപേക്ഷിച്ചിട്ടും എത്ര തവണ കംപ്ലയിന്റ് ചെയ്തിട്ടും ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. വലിയ ബുദ്ധിമുട്ടില്. ഒരു ഭാഗത്ത് ചൂട്, ഒരു ഭാഗത്ത് കറണ്ടും ഇല്ലാന്ന് പറയുമ്പോൾ മനുഷ്യന്റെ അവസ്ഥ ഭരണവും ഇല്ല. കേരളം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇതുവരെ പോയിട്ടില്ല. കാരണം ഇത് 13th ദിവസമാണ്. May 4 കഴിഞ്ഞിട്ട് ഇന്ന് May 13 ഇത്രയും ദിവസം, 9th ദിവസം കഴിഞ്ഞ് 10 എത്തിയിരിക്കും.
1: വാർത്തകളിൽ പത്രങ്ങളിൽ പറയുന്നത് ഒരു പക്ഷേ 10th ക്ലാസ്സിലെ പരീക്ഷ ഫലം ഇച്ചിരി നീട്ടിയേക്കും.
2: കാരണം അത് ആരാണ് പ്രഖ്യാപനം? പക്ഷെ അത് നീട്ടുന്നതിനനുസരിച്ച് പ്ലസ് ടു മറ്റു കാര്യം കുട്ടികളെ ബാധിക്കും. നിങ്ങൾ ഭരണം ഉണ്ടാക്കുവോ ഭരണം ഇല്ലാണ്ടാക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കരുത്. പക്ഷെ എനിക്ക് തോന്നുന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ ചിലപ്പോൾ ഫലം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും അത് ഡിലേ ആവാനുള്ള സാധ്യതയില്ല.
1: പ്രത്യേകിച്ച്
2: മുസ്ലിം ലീഗിന് അവരുടെ ഒരു വകുപ്പായിട്ട് വരുന്ന ഒരു സംഭവമായിരുന്നു. മുസ്ലിം ലീഗ് ഇന്ന് പണക്കാട്ട് ഒരു യോഗം ചേരുന്നുണ്ട്. അവർ ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ മര്യാദയും മാന്യതയും ഉണ്ടല്ലോ. എനിക്കൊന്ന് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടികളും കാണിക്കാത്ത രീതിയിലുള്ള മിതത്വം പാലിക്കുന്നത്. പക്ഷെ മിതത്വം പാലിച്ച് നമ്മൾ പറഞ്ഞു ചേരയുടെ വായിൽ കൊണ്ടുപോയിട്ട് പാമ്പിന്റെ വായിൽ കൊണ്ടുപോയിട്ട് കമ്പിട്ട് കഴിഞ്ഞാൽ അത് കടിക്കും. അപ്പൊ ആ രീതിയിലേക്ക് ആക്കരുത്. നല്ല മാന്യമായിട്ടുള്ള ഒരു ഭരണത്തിലേക്ക് ഇന്നെങ്കിലും പോകട്ടെ.
1: ഇന്ന് വരെ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നിലപാടുകളും അവരുടെ ആ ഒരു പെരുമാറ്റവും ഹൈലി അപ്രീഷിയബിൾ ആണ്. കാരണം ഇത്ര പ്രൊഫഷണൽ ആയിട്ടാണ്, നമുക്ക് ഇലക്ഷൻ സമയത്ത് പോലും നമുക്ക് ഒരു കോൺസ്പിറസിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ അവർ ഉണ്ടായിട്ടില്ല. പിന്നെ അവർ പറഞ്ഞേക്കുന്ന ഷുവർ സീറ്റ് അക്കത്തിൽ അവർ കാണിച്ചു.
2: 22 കൃത്യമായിട്ട് അവർ വിജയിച്ചിട്ടുണ്ട്. അവർ ആ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അവരെയും കൂടി പിണക്കിയിട്ട് ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ, അത് മാത്യു കുഴൽ നാടന്റെ ഒക്കെ പ്രസ്താവന, എം ലിജുവിന്റെ ഒക്കെ പ്രസ്താവന ലീഗിനെ കുറച്ച് ബുദ്ധിമുട്ട് ആക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കുന്ന രീതിയിൽ, എന്നിട്ട് പോലും പാണക്കാട് തങ്ങളാവട്ടെ പി കെ കുഞ്ഞാലിക്കുട്ടി ആവട്ടെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്തായാലും കേരളത്തിന്റെ വ്യവസായ മന്ത്രിയായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി വരാൻ പോകുന്നത്, അതോ കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി വരാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരുന്നത് എന്നൊക്കെ. ഒരു ആകാംക്ഷ അല്ലേ, പി സി വിശ്വനാഥിന് മന്ത്രിപദം ഉണ്ടാവുമോ? എനിക്ക് അവരൊക്കെ മന്ത്രിപദത്തിലൊക്കെ കാണണം
1: ആഗ്രഹം. എംപിമാരായിട്ട് പോയില്ലായിരുന്നെങ്കിൽ വേറെ പല ചെറുപ്പക്കാരും
2: ഷാഫി പറമ്പിൽ അടക്കമുള്ള ഒരുപാട് നേതാക്കളുണ്ട്. എനിക്കൊന്ന് ബൽറാമിന് ചിലപ്പോ മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് ദുബായിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ ഡ്രൈവിംഗ് പരിശീലന രീതികളിലും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളുമായിട്ട് നമ്മുടെ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട്
1: അതോറിറ്റി
2: ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ കിട്ടുന്നതാണ്. അപ്പൊ ആധുനിക വാഹനങ്ങളിലെ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം, അതായത് അഡാസ് ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് പരിശീലന സിലബസ് നമ്മുടെ RTA പരിഷ്കരിച്ചിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നവരെ, കണ്ടുകൊണ്ടിരിക്കുന്നവരെ, പരിശീലനത്തിൽ ഇനി ഇവയും ലക്ഷ്യം റോഡ് സുരക്ഷയാണ്. അതായത് വാഹനങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടി മുന്നറിയിപ്പ്, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ്, ലെയിൻ മാറ്റം ശ്രദ്ധയിൽപ്പെടുത്തുന്ന സംവിധാനം, ഓട്ടോമാറ്റിക് പാർക്കിംഗ് അസിസ്റ്റന്റ്, നൈറ്റ് വിഷൻ സിസ്റ്റം, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങളെ കുറിച്ചുള്ള വിശദമായ പഠനം ഇനി പരിശീലനത്തിന്റെ ഭാഗമാണ്. രാജ്യാന്തര നിലവാരത്തിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. റോഡ് സുരക്ഷ കൂട്ടുക, ഡ്രൈവർമാരുടെ പെരുമാറ്റ രീതികളിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക, അപകടങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി സഹകരിച്ച് തയ്യാറാക്കിയ പുതിയ സിലബസ് തിയറി പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലും ഡ്രൈവർ ഹാൻഡ്ബുക്കിലും ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. 400,000 പേർക്ക് ഗുണകരമായി 2,55,000 ട്രെയിനികൾക്ക് പരിഷ്കരിച്ച സിലബസിന്റെ ഗുണം ലഭിച്ചു എന്നാണ് ഇപ്പോൾ RTA വ്യക്തമാക്കുന്നത്. അങ്ങനെ സിലബസ് ഒക്കെ പരിഷ്കരിച്ചുകൊണ്ട് കുറച്ചുകൂടെ ടഫാക്കിയിരിക്കുകയാണ്.
1: ഡ്രൈവിംഗ് എടുക്കാനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് പോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. അതുപോലെ തന്നെ കലീസ് ടൈംസിൽ ഫ്രണ്ട് പേജ് കൊടുത്തേക്കുന്ന മറ്റൊരു കാര്യം ഞാൻ വളരെ അതിശയത്തോടാണ് നോക്കിയത്. കിഡ്സ് യൂസിംഗ് മേക്കപ്പ്, പാരന്റ്സ് വോൺ ഓവർ വൈറൽ സ്കിൻ കെയർ ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഇതിന് വലിയൊരു ആർട്ടിക്കിളായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പലപ്പോഴും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഈ കൊറിയൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഈ കൂടുതൽ മേക്കപ്പ്സ് യൂസ് ചെയ്യും. നമുക്ക് പണ്ടോട്ടെ അറിയാം, നമ്മൾ 20 വയസ്സ് വരെ നമ്മുടെ നാച്ചുറൽ സ്കിൻ ആയിരിക്കും. അതിനകത്ത് നമ്മൾ പല മെഡിസിൻസും അല്ലെങ്കിൽ ഇതൊക്കെ കെമിക്കൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്കിൻ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഈ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കര രീതിയിൽ ഇപ്പൊ മാറുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജ് കൊടുക്കണമെങ്കിൽ എത്ര മാത്രം.
2: ഇത് വാസ്തവമാണ്, നമ്മൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ കുട്ടികളുടെ ഒക്കെ കാര്യത്തിൽ കാണുന്നത് വളരെ ചെറിയ ഏജിൽ, നമ്മളൊക്കെ കോളേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ വീട്ടിലൊരു വിവാഹമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ മാത്രമാണ് നമ്മളൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. അത് തെറ്റ് എന്നല്ല പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഇളം പ്രായത്തിൽ ഇളം മേനിയിൽ അത് ആ ഫേസിലൊക്കെ അത് ഇടുമ്പോൾ അവരുടെ നാച്ചുറൽ അറിവില്ലായ്മ. പിന്നെ വീട്ടിലുള്ളവർ ചെയ്യുന്ന മുതിർന്നവർ ചെയ്യുന്ന കാണുമ്പോൾ, പക്ഷെ മുതിർന്നവർ ചെയ്തോട്ടെ ഏത് പ്രായത്തിൽ ഇതാവണം എന്ന രീതിയിൽ നമ്മളും അവർക്കൊരു അവബോധം കൊടുക്കണം. ഈ പറഞ്ഞ പോലെ കൊറിയൻ പ്രൊഡക്റ്റ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ രീതിയിലാവാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമായിരിക്കും.
1: തീർച്ചയായിട്ടും നമ്മുടെ ഐ പി എല്ലിലേക്ക് വരുവാണെങ്കിൽ T20 ഇന്ത്യൻ ക്യാപ്റ്റൻസി ഇൻ ഡൗട്ട് എന്നുള്ളൊരു കാര്യം വലിയൊരു തലക്കെട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആരാവും ഇനി നയിക്കാൻ പോകുന്ന എന്നുള്ളൊരു വാർത്തയും കൂടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ ദ്രാവിഡ് ഒരു യൂറോപ്പിലൊരു എന്താ പറയുക T20 ടീമോ സംതിങ് മേടിച്ചു എന്നുള്ളൊരു വാർത്തയും കൂടെ
2: ആണല്ലേ. ഞാൻ ആ വാർത്ത കണ്ടിട്ടില്ല. എന്തായാലും അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. അങ്ങനെ വരട്ടെ, രാഹുൽ ദ്രാവിഡ് ആ വഴിക്ക് പോയോ? ഇവയിൽ ബലിപ്പെരുന്നാൾ പ്രമാണിച്ചിട്ട് സർക്കാർ ജീവനക്കാർക്കുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയൊരു അവധിയാണ് വരുന്നത് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് പുറത്തിറക്കിയ പ്രസ്താവന അനുസരിച്ച് 25 മുതൽ 29 വരെയാണ് പൊതുമേഖലയിലെ അവധി. പക്ഷേ അതിന് തൊട്ട് മുന്നാളായിട്ട് ഒരു ശനി ഞായർ കിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു ശനി ഞായർ കിട്ടുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടിയിട്ട് തിങ്കളാഴ്ച മാത്രം നിങ്ങൾ എല്ലാവരും എത്തിയാൽ മതി. ഇത് വലിയ പിന്നെ അവധി കിട്ടുന്നവർക്ക് കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അവധി ഇല്ലാത്തവർക്ക് ഒരു സങ്കടം ഉണ്ടാവും. എന്ത് ചെയ്യാനാണ്, അങ്ങനെയാണ് ചില കാര്യങ്ങൾ പോവാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ വകുപ്പുമായിട്ടും നിങ്ങളുടെ ഓഫീസൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവധിയൊക്കെ ചേർത്തൊക്കെ എടുത്തിട്ട് നാട്ടിലേക്ക് പോകാൻ ശ്രമിക്കുന്നവരുണ്ട്. കൂടുതൽ വിമാനങ്ങൾ സർവീസുകൾ നടത്തുന്ന ഒരു സന്തോഷ വാർത്ത വരുന്നുണ്ട്. നാട്ടിലേക്ക് പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒട്ടും വൈകണ്ട, ഇപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. കാരണം ഓരോ ദിവസവും 100 ദിർഹം വെച്ചിട്ടാണ് ഓരോ മിനിറ്റിലും കൂടുന്നതെന്ന് പറഞ്ഞാൽ അതിശയോക്തി ആകില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നോക്കിയിട്ട് തല ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പ് ആൻഡ് ഡൗൺ നോക്കുമ്പോഴത്തേക്ക് 3000 അടുത്തൊക്കെയാണ് കാണിക്കുന്നത്, 2500 3000. ഇനി വരുന്ന ദിവസങ്ങൾ അതിന് മേലെ പോകും. തിരിച്ചിങ്ങോട്ട് നിങ്ങൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയാണ് തിരിച്ചു വരുന്നതെങ്കിൽ അതിലും അധികമായിട്ടാണ് ടിക്കറ്റ് റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ എടുക്കാനുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക, നാട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുക. അതിനിടയിൽ കഴിഞ്ഞ ദിവസം 26 രൂപ വരെ നമ്മുടെ ദിർഹത്തിന് രൂപ ദിർഹം ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് 26 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടേക്കാണ് നമ്മുടെ ഒരു പണത്തിൻ്റെ രൂപയുടെ ഒരു മൂല്യം ഇടിഞ്ഞു പോകുന്നത് എന്നുകൂടി നമ്മൾ ആശങ്കപ്പെടുത്തുന്ന വാർത്തയുണ്ട്. അതുപോലെ നാട്ടിൽ നിന്ന് വന്ന മറ്റൊരു വാർത്ത, അക്ഷയ തെറ്റുപറ്റി മാപ്പാക്കണം, പിടിക്കപ്പെടുമെന്ന രീതിയിൽ കവർന്ന 10 പവനിൽ 8 പവൻ തിരികെ നൽകി മാപ്പ് അപേക്ഷിച്ചു. അന്യായമാണ്, രണ്ടല്ലേ എടുത്തുള്ളൂ എന്നതാണ്
1: അത്ര
2: അത്യാവശ്യമുള്ളതാണ്. ഇനി വരുന്നത് നമ്മൾ ഈ MLA മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട്, നമ്മുടെ തമിഴ്നാട്ടിൽ നോക്കുമ്പോൾ എല്ലാ MLA മാരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ കാണുന്ന മന്ത്രിമാരുടെ യങ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ നിയുക്ത MLA മാരിൽ 32 പേരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ 12ാം ക്ലാസ്സിൽ താഴെ മാത്രമാണ്. തമിഴ്നാട്ടിൽ PhD, ബിരുദാനന്തര ബിരുദം, എഞ്ചിനീയർ, ഡോക്ടർമാർ എല്ലാം ഉണ്ടാകുമ്പോൾ ഒരു പട തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമെത്തിയപ്പോൾ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുന്ന നിയുക്ത MLA മാരുടെ വിദ്യാഭ്യാസ യോഗ്യത ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. 32ൽ പിന്നെ വിദ്യാഭ്യാസ യോഗ്യത 8 മുതൽ 12ാം ക്ലാസ് വരെ മാത്രമേ 32 പേർക്ക് ഉള്ളൂ. 8ാം ക്ലാസ് വരെ പഠിച്ചത് 4 പേരാണ്, 10ാം ക്ലാസ് വരെ പഠിച്ചത് 13 പേര്, +2 വരെ പഠിച്ചത് 14, ബിരുദമുള്ളത് 27, പ്രൊഫഷണൽ ബിരുദമുള്ളത് 37 പേർക്കുണ്ട്, ബിരുദാനന്തര ബിരുദം 33 പേർക്കുണ്ട്, ഡോക്ടറേറ്റ് ഒരാൾക്ക്, ഡിപ്ലോമ 5. ഇങ്ങനെയാണ് നിയുക്ത MLA മാരുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത്. കൊല മുതൽ പീഡനം വരെ 114 പേർ ക്രിമിനൽ കേസ് പ്രതികളുമാണ്. മുൻ നിയമസഭകളെ അപേക്ഷിച്ച് ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ കേസിൽ പ്രതികളുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നാണ് പറയുന്നത്. കോൺഗ്രസിൽ നിന്ന് 53, CPM മുസ്ലിം ലീഗ് പാർട്ടികളിൽ നിന്ന് 20 പേർ വീതവും, CPIയുടെ 8 പേരും, കേരള കോൺഗ്രസിന്റെ 6 പേരും ക്രിമിനൽ കേസിലെ പ്രതികളാണ്. BJP, RSP, കേരള കോൺഗ്രസ് ജേക്കബ്, RMPA എന്നീ പാർട്ടികളുടെ മുഴുവൻ നിയുക്ത MLA മാരുടെ പേരിലും ക്രിമിനൽ കേസുകളുണ്ട്. 93 പേര് കോടിപതികളാണ് കേട്ടോ. വിജയിച്ച സ്ഥാനാർത്ഥികളിൽ 93 പേർ കേരളം കോടിപതികളാണ്. 15 പേർ 10 കോടിക്ക് മുകളിൽ, 15 പേർക്ക് 10 കോടിക്ക് മുകളിൽ ആസ്തിയുണ്ട്. 14 പേർ 5 മുതൽ 10 കോടി വരെ ആസ്തിയുണ്ട്. 64 പേർക്ക് 1 മുതൽ 5 കോടി വരെയും ആസ്തിയുണ്ട്. 20 ലക്ഷം മുതൽ 1 കോടി വരെ ആസ്തിയുള്ള 38 പേരുണ്ട്. 20 ലക്ഷത്തിന് താഴെയുള്ള 4 പേരുണ്ട്. 135 പേരുടെ ആസ്തി 937 കോടി രൂപയാണ് ടോട്ടലായിട്ട് വരുന്നത്. 2021 MLA മാരുടെ ശരാശരി ആസ്തി 3 കോടിയായിരുന്നെങ്കിൽ ഇത്തവണ അത് 6 കോടിയാണ്. അപ്പൊ കോടീശ്വരന്മാരുടെ ഒരു നിയമസഭ കൂടിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പ്രായമേറിയ ഒരു സമ്പന്നരാണ്, അതുപോലെ പ്രായമേറിയ ഒരു സഭയാണ്. ഇത്തവണ വിജയിച്ച യുവാക്കളുടെ 2 ഇരട്ടിയിലധികമുണ്ട് സഭയിലെത്തുന്ന വയോധികർ. 40 വയസ്സിൽ താഴെയുള്ളത് 15 പേർ മാത്രമാണ്. 61 മുതൽ 85 വരെ 41 പേരുണ്ട്. 41-50 35 പേർ, 51-60 പ്രായം 44 പേരും വിജയിച്ചിട്ടുണ്ട്. പ്രായമുള്ള ഒരു സഭയും കൂടിയാണ് നമ്മുടെ. പ്രായം ആയിക്കോട്ടെ പ്രശ്നമില്ല, അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞോട്ടെ പ്രശ്നമില്ല, അതൊന്നും ഭരണത്തിനൊരു വലിയ മാനദണ്ഡം അല്ലെങ്കിൽ നല്ല രീതിയിൽ വിജയ് പറഞ്ഞ പോലെ ഒരെണ്ണം ഞാൻ ഇവരുടെ ഇതിൽ നിന്ന് എടുക്കില്ല എന്ന വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയത്. നിങ്ങളൊക്കെ കോടിപതികളല്ലേ, സമ്പന്നരല്ലേ,
1: സമ്പന്നരെ ശമ്പളം വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ വർക്ക് ചെയ്യണമെന്നേ. തീർച്ചയായിട്ടും അങ്ങനെ കാണിച്ചു കൊടുത്താൽ, ഇപ്പൊ വിജയ് പറഞ്ഞ ഒരു പൈസ ഞാൻ എടുക്കില്ല, ഞാൻ തെറ്റിയില്ല, എന്റെ കൂടെ ഉള്ളവർ തെറ്റ് ചെയ്താൽ ഞാൻ അത് പൊറുക്കില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഇതുമാത്രം കോൺഫിഡൻസ് അല്ലേ വരണേ. അങ്ങനെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം, പറയണം, കാണിക്കട്ടെ, ലെറ്റ്സ് സീ. നമ്മളിപ്പോ ഒരു ട്രൈ കൊടുക്കാന്ന് പറയത്തില്ല, അതുപോലെയാണ് ഇപ്പൊ വിജയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷെ അത് വിജയിച്ചാൽ കേരളത്തിന് വലിയൊരു വലിയൊരു മാതൃകയും കേരളത്തിൽ വേറൊരു ചലനത്തിനും സാധ്യതകൾ ഉണ്ട്.
2: യുഡിഎഫിന് മാത്രം വോട്ട് ചെയ്തവരെ ഇനിയൊരു മൂന്നാമത്തെ ഒരു മുന്നണിക്ക് വോട്ട് ചെയ്തിട്ട് അവർക്കൊന്ന് കൊടുത്തു നോക്കി എങ്ങനെ ഉണ്ടാവുന്ന ആ ചിന്തയിലേക്ക് പോവാതിരിക്കണമെങ്കിൽ വേഗം മുഖ്യമന്ത്രിയൊക്കെ തെരഞ്ഞെടുക്കും. എന്നാൽ നമ്മുടെ യുഎസിന്റെ പ്രസിഡന്റ് ഇപ്പൊ ചൈനയിലേക്ക് എത്തിയിട്ടുണ്ട്. ഷീ ജിൻപിങ്ങുമായിട്ടൊരു കൂടിക്കാഴ്ച നടക്കുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധവും പ്രശ്നവും അവസാനിപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കാം.
1: തീർച്ചയായിട്ടും അപ്പൊ എന്താണെങ്കിലും പ്രധാന വാർത്തകൾ പത്രത്തിലെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വരുന്ന മണിക്കൂർ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നെങ്കിലും കുറെ നാളായി നമ്മളും പറയാൻ തുടങ്ങിയിട്ട് ഇന്നെങ്കിലും നമ്മൾ മുഖ്യമന്ത്രി അറിയും വരുന്ന മണിക്കൂർ പറയുമെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് പ്രഖ്യാപിച്ച്
2: സതീശൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുവിധം മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ഒരു പക്ഷം ആയിക്കോട്ടെ, കെ സി അനുകൂലികളായിക്കോട്ടെ, എല്ലാവരും ആയിക്കോട്ടെ, എല്ലാവരുടെ മനസ്സിൽ വി ഡി സതീശൻ ആവണമെന്ന് തന്നെ, അതൊരു ന്യായമാണെന്ന്.
1: പണിയെടുത്തവന് കൂലി കിട്ടണം എന്നതുപോലെ തന്നെയാണ് ഇത്. അല്ലെങ്കിൽ ജനം തിരിയും എന്നുള്ളത് 101% ഉറപ്പായിട്ട് ഈ ഒരു സമയം ഇത്ര സമയം കൊടുത്തത് ഒരു വിഷയമായിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് കാണാം. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്ന എന്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ് മാനത്തുതിച്ചൊരു എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ സോങ്. സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM-ൽ അക്ഷയ് മിനി പത്മയുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഇൻ പ്രസ് ക്ലബ്.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ലിസണറിനെ കണ്ടായിരുന്നു ഞാൻ വൈകിട്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്ഷയ് ഈ ട്രാഫിക് അപ്ഡേറ്റ് പറയുന്നത് ഭയങ്കര റിലീഫാണ്, നമുക്ക് ഒരുപാട് പേർക്ക് ആ ഒരു റോഡ് എടുക്കാതിരിക്കാൻ സാധിക്കുന്നുണ്ട് പറയുന്ന സമയത്ത്. സി, എനിക്ക് ഒരുപാട് സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. പക്ഷേ എന്തല്ലോ, നിങ്ങൾ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു എക്സിറ്റ്സ് അതുകൂടെ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് അതുകൂടെ ഒന്ന് പറയാൻ പറ്റും. കാരണം ഞാൻ പലപ്പോഴും അവിടുന്ന് ഇവിടുന്ന് ഗ്യാദർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് തരുന്നത്, ഏതൊക്കെ റോഡാണ് ട്രാഫിക് എന്നുള്ളത്. എനിവേസ്, ഇന്നത്തെ രാവിലത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ട്രാഫിക് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങ് അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ ട്രാഫിക് സിറ്റുവേഷൻ, നാദൽഷബ ദുബായിൽ എത്തുന്നവിടം വരെ നിങ്ങൾ സ്ലോ മൂവിങ് കഞ്ചക്ഷനും ഒക്കെ ആയിട്ട് നിങ്ങൾ മൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇച്ചിരി ഒരു ഫ്രീ ഫ്ലോയിങ് ആയി പോകാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഒരു കാണുന്നത്. ദേദ് റോഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഞ്ചക്ഷനാണ്. അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൻ്റെ എക്സിറ്റ് ആണെങ്കിലും അലിത്തേറ്റ് ഓൾഡ് റോഡിലേക്ക് കണക്റ്റിംഗ് ആണെങ്കിലും നല്ല രീതിയിൽ ജാം ബാക്ക്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. അലിത്തേറ്റ് ഓൾഡ് റോഡ് നമ്മുടെ ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും പോലെ ആ ഒരു ട്രാഫിക് കഞ്ചക്ഷൻ അവിടെ ഉണ്ട്. എമിറേറ്റ്സ് റോഡിൽ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇന്ന് ഇച്ചിരി ട്രാഫിക് കുറവായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നാലും അവിടെയും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ഷാർജയുടെ ഇന്നർ റോഡ്സിൽ ഒക്കെ തന്നെ നല്ല രീതിയിൽ ട്രാഫിക് പുരോഗമിക്കുന്നുള്ളൊരു വാർത്തയോടെയാണ് കിട്ടുന്നത്. ബെയ്റൂട്ട് സ്ട്രീറ്റിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ മൂവിങ് ആണ്. ദുബായ് റോഡ്സിലേക്ക് വരികയാണെങ്കിൽ അൽഖൈൽ റോഡ് കഞ്ചക്ഷൻ ഉണ്ട്, സ്ലോ മൂവിങ് ട്രാഫിക്കാണ്. പക്ഷേ മൂവ് ചെയ്യുന്നുണ്ട്, എങ്ങും തന്നെ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ കാണുന്നില്ല. ഷെക്സാ റോഡാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ സമയത്തെ ട്രാഫിക് സിറ്റുവേഷൻ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷനോ ഇനി ആ സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തരിക.
0: Traffic update.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankol, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രിയെ കാത്ത കേരളം. തീരുമാനം ഇന്ന് തന്നെയെന്ന്. സ്വർണ്ണവില കുതിക്കും. ഇറക്കുമതി തീരുവ 10% ഉയർത്തി. കടുത്ത നടപടികളുമായി കേന്ദ്ര സർക്കാർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഉച്ചയ്ക്ക് മുൻപ് എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. നിർണായക ചർച്ചയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരളത്തിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണെന്ന വിവരം പുറത്ത്. KC തന്നെയാകും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയെന്നാണ് ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. ഏകപക്ഷീയ പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിൽ BD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങളുമുണ്ട്. നമ്പറിനപ്പുറത്താണ് കേരളത്തിലെ സ്ഥിതിയെന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുവെന്ന് ഇരുപക്ഷങ്ങളും വിലയിരുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്കെത്തി. പ്രഖ്യാപനം ഇന്ന് തന്നെ. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും KPCC ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽഗാന്ധി കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ ചർച്ചകൾക്ക് ശേഷം സോണിയയുടെ അഭിപ്രായം കൂടി തേടി ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിന്റെ ജനവികാരം അവഗണിക്കരുതെന്ന് ചില നേതാക്കൾ രാഹുൽഗാന്ധിയോട് ആവശ്യപ്പെട്ടു. ഇനിയും തീരുമാനം നീട്ടരുതെന്ന് ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഇന്നലെയും തീരുമാനമാകാത്തത് പ്രവർത്തകരെ നേതാക്കളെയും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അവസാനവട്ട ചർച്ചകൾ. കൂടിക്കാഴ്ച തൃപ്തികരമെന്നും AICC മുന്നിൽ നിലപാടറിയിച്ചെന്നും മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി ചർച്ചയിൽ തന്റെ അഭിപ്രായങ്ങളും കേരളത്തിലെ സാഹചര്യങ്ങളും ഹൈക്കമാൻഡിനോട് പറഞ്ഞുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ജനവികാരം ഉൾപ്പെടെ കേരളത്തിലെ ഇന്നത്തെ ചർച്ചകളും സ്ഥിതിഗതികളും രാഹുൽഗാന്ധിയോട് പറഞ്ഞു. ചർച്ചകൾ ഹൃദ്യമായിരുന്നുവെന്നും VM സുധീരൻ. മുഖ്യമന്ത്രി തർക്കം തുടരുന്നതിനിടെ വയനാട്ടിലെ കൽപ്പറ്റയിൽ രാഹുൽഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമെതിരെ നോട്ടീസുകൾ. KC ചിലപ്പോൾ നിങ്ങളുടെ ആളായിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോട് പൊറുക്കില്ലെന്ന ഇംഗ്ലീഷിലുള്ള നോട്ടീസിലുണ്ട്. കൽപ്പറ്റ DCC ഓഫീസിനടുത്താണ് നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാകുന്നതിനിടെ ഹൈക്കമാൻഡിനും രാഹുൽഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമെതിരെ കേരളത്തിൽ ഉയരുന്ന പോസ്റ്റർ പ്രതിഷേധത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ആശയക്കുഴപ്പം. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള VD ഗ്രൂപ്പിന്റെ നീക്കമെന്ന KC വേണുഗോപാൽ ക്യാമ്പിന്റെ സംശയം. ഗാന്ധി കുടുംബത്തെ സതീശനെതിരാക്കാനുള്ള നീക്കമെന്ന VD സതീശൻ ഗ്രൂപ്പും സംശയിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് ഹൈക്കമാൻഡിനെതിരെ പോസ്റ്റർ പ്രതിഷേധം എന്നത് നേതൃത്വം ഗൌരവത്തോടെയാണ് കാണുന്നത്. KC വേണുഗോപാലിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് കൽപ്പറ്റയിലും കോഴിക്കോട് മുക്കത്തും രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ ഇംഗ്ലീഷിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രിക്കായുള്ള ചർച്ച നീണ്ടുപോകുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ നിർണായക നേതൃയോഗം പാണക്കാട്ട്. ലീഗിന്റെ ഉന്നതാധികാര സമിതിയിലെ 12 പേർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം വന്നാൽ ലീഗിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകുമെന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് നേതാക്കൾക്കും അണികൾക്കുമുണ്ടായ അതൃപ്തി ചർച്ച ചെയ്യും. VD സതീശനുള്ള പിന്തുണയിൽ ഉറച്ചു നിൽക്കാനാണ് ലീഗിന്റെ തീരുമാനം. ജനവികാരം മാനിച്ചായിരിക്കണം തീരുമാനമെന്നാണ് ലീഗിന്റെ അഭിപ്രായം. VD സതീശൻ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും MLA തന്നെ മുഖ്യമന്ത്രി ആകണം എന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ CPM കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കും. സംസ്ഥാന നേതൃയോഗത്തിലെ ചർച്ചകൾക്ക് ശേഷം സംസ്ഥാനത്ത് നിന്നുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയാലോചന നടത്തും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായും ആലോചിച്ചേക്കും. കേരളത്തിന് പുറത്തുള്ള PB അംഗങ്ങളുമായി ജനറൽ സെക്രട്ടറി MA ബേബി ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ആരംഭിച്ചു. 233 അംഗങ്ങളിൽ 120 MLA പിന്തുണയോടെയാണ് TVK സർക്കാർ രൂപീകരിച്ചത്. AIADMKയിലെ വിമത പക്ഷം വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ആരംഭിച്ചു. 233 അംഗങ്ങളിൽ 120 MLA പിന്തുണയാണ് TVK സർക്കാർ രൂപീകരിച്ചത്. AIMKയിലെ വിമത പക്ഷം വിജയ്ക്ക്

നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് ഇപ്പോൾ നടക്കും. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു എന്ന വാർത്തകൾ. 120 MLA മാരുടെ പിന്തുണ വിജയിക്കുണ്ട്. വിശ്വാസ വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് തമിഴ്നാട് നിയമസഭയിൽ. വിശ്വാസ വോട്ടെടുപ്പ് ഏറ്റവും നിർണായകമായ ദിവസമാണ്. വിജയിക്ക് 120 MLA മാരുടെ പിന്തുണ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. വിമത MLA മാർക്ക് വിപ്പ് നൽകിയിരുന്നു. TVKക്കെതിരായി വിശ്വാസ വോട്ട് രേഖപ്പെടുത്താനായിരുന്നു നിർദ്ദേശം. വിശ്വാസ വോട്ടെടുപ്പിൽ 234 അംഗ സഭയിൽ 118 വോട്ടാണ് വിശ്വാസം തെളിയിക്കാൻ വേണ്ടി വരുന്നത്. 120 MLA മാരുടെ പിന്തുണ ഇതിനകം വിജയിക്കുണ്ടെന്നതാണ് SP വേലുമണി വിഭാഗത്തിന്റെ നിലപാട്. ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പിൽ നിർണായകമാകും. 234 അംഗ സഭയിൽ വിശ്വാസം തെളിയിക്കാൻ 118 വോട്ടാണ് വേണ്ടത്. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം അറിയാം വിജയ് വിശ്വാസ വോട്ട് നേടിയോ എന്ന്. 120 MLA മാരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ വിശ്വാസ വോട്ടെടുപ്പിനെ അതിജീവിക്കും മുഖ്യമന്ത്രി വിജയ്. മലപ്പുറം മങ്കടവെള്ളിയിൽ വെള്ളിലയിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ ഇടിമിന്നലേറ്റ് മരിച്ച വിദ്യാർത്ഥികളുടെ ഖബറടക്കം ഇന്ന്. സുഹൃത്തുക്കളായ റഹീസ് ബഹാസ്, സിയാദ് ഫഹദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം ഇടിമിന്നലേറ്റ് മരിച്ചത്. പരിക്കേറ്റ 3 പേർ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആളുകൾ സ്ഥിരമായി പോകുന്ന സ്ഥലമായിരുന്നു ഈ വ്യൂ പോയിന്റ്. വിദ്യാർത്ഥികൾ പാറപ്പുറത്തിരുന്ന് കാറ്റുകൊള്ളുന്ന സമയത്തായിരുന്നു ഇടിമിന്നൽ ഉണ്ടായത്. നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. SSLC ഫലപ്രഖ്യാപനത്തിൽ അവ്യക്തത. മറ്റന്നാൾ ഫലപ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന സൂചന. ഇതുവരെ ഒരറിയിപ്പും ലഭിച്ചില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനം. വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചീഫ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി. വെള്ളിയാഴ്ച തന്നെ ഫലം പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സുപ്രധാന നടപടിയെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്ത് പെട്രോൾ ഡീസൽ ഉപഭോഗം കുറയ്ക്കാനും സാധ്യമാകുന്നിടത്തെല്ലാം വർക്ക് ഫ്രം ഹോം ചെയ്യാനും അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കാനും പ്രധാനമന്ത്രി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ ഈ നീക്കം വന്നിരിക്കുന്നത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കൂട്ടി കേന്ദ്ര സർക്കാർ. 15% തീരുവ കൂട്ടിയിട്ടുണ്ട്. വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനും രൂപയുടെ മൂല്യം ഉയർത്തുന്നതിനുമാണ് ഇത്. 6% ഇറക്കുമതി തീരുവ 15% സർക്കാർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. IPLൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. 82 runsനായിരുന്നു ജയം. ഇതോടെ 16 points ഗില്ലും സംഘവും പ്ലേ ഓഫ് ഉറപ്പിച്ചു. ടോസ് നഷ്ടമായി ഗുജറാത്ത് മുന്നോട്ട് വെച്ച 169 runs വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ്. 90 runsൽ എല്ലാവരും പുറത്താവുകയായിരുന്നു. സർക്കാർ സേവനങ്ങളിൽ നവീകരണവും ഭാവി സാങ്കേതിക വിദ്യകളും കൂടുതൽ ശക്തമായി ഉൾപ്പെടുത്തുന്നതിനായി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് GDRFA ഇന്നൊവേഷൻ ആൻഡ് ഫ്യൂച്ചർ റെഡിനെസ് ചാർട്ടർ പ്രഖ്യാപിച്ചു. ദുബായിയുടെ ഭാവി സർക്കാർ കാഴ്ചപ്പാടുകൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് GDRFA. ദുബായ് മേധാവി ലഫ്റ്റനന്റ് കേണൽ മുഹമ്മദ് അഹമ്മദ് അൽമറിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ചാർട്ടർ പുറത്തിറക്കിയത്. 9 മണിക്ക്

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: 8 മണിക്ക് തന്നെ അത്യാവശ്യം ചൂടുള്ള ദിവസമാണ് ദുബായിയെ സംബന്ധിച്ച്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: That's beautiful. Set up that song. Good morning once again. വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം ലേക്ക് സ്വാഗതം. മെയ് 13 ബുധനാഴ്ച 8 മണി കഴിഞ്ഞ 16 മിനിറ്റ്. ഹേ, നമസ്കാരം, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എന്താണ് വിശേഷങ്ങൾ? ഒരുപാട് പേര് രാവിലെ ട്രാഫിക്കിൽ കിടക്കുന്ന വാർത്തകളൊക്കെ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ട്രാഫിക് അപ്ഡേറ്റ്സിന്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് എവിടെയൊക്കെയാണ് ട്രാഫിക് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമേ. ഇനി ഞാൻ ഇന്ന് രാവിലെ ഭയങ്കര എന്താ പറയുന്നത് ഡീപ്പായിട്ട് വായിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളിന്ന് രാവിലെ പത്രവാർത്തയുടെ സമയത്ത് നമ്മളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്താണേലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ കിച്ചണിൻ്റെ ഇടയിലുള്ള മേക്കപ്പിൻ്റെ ഒരു ട്രെൻഡ്. അതിന് ഭയങ്കര രീതിയിലുള്ള ഒരു വാർണിംഗ് കൊടുത്തേക്കാണ് ഡെർമറ്റോളജി വിഭാഗത്തിൽ നിന്ന് ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും. കാരണം ഞാനൊരു ഡോക്ടറിൻ്റെ ഒരു കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഞാൻ അത് വായിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, ഞാൻ എൻ്റെ ആയിട്ടുള്ള എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്. അതായത് 9 വയസ്സുകാരി ഈ പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഡോൾസിനോടൊപ്പം കളിച്ചിരിക്കേണ്ട പ്രായത്തിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഫ്രണ്ടിലാണ് ആ കുട്ടി ഇന്ന് ഇരിക്കുന്നത്. മറ്റൊന്നിനുമല്ല, അത് ഏതോ ഒരു ഷോർട്ട് വീഡിയോയിൽ കണ്ട ഗ്ലോസി നെയിൽസിൻ്റെ ട്രെൻഡ് പിന്തുടർന്നതാണ് അതിനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് നെയിൽസ് എന്താ, നമുക്കിപ്പോൾ അറിയാം ഒരുപാട് ഫേക്ക് നെയിൽസ് കാര്യങ്ങൾ ഒക്കെ തന്നെ ഈ ഒട്ടിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഈ കുട്ടി ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തു റൊട്ടീൻ്റെ ഭാഗമായി മാറി. ഇന്ന് നീണ്ട 9 മാസത്തെ ചികിത്സയിലാണ്. അതായത് ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയൽ ആൻറ്റി ഫംഗസ് തുടങ്ങിയ ചികിത്സയിലാണ് ആ കുട്ടി ഇന്ന് പോകുന്നതെന്നാണ് ആ ഡോക്ടർ കുറിച്ചിരിക്കുന്നത്. ഇത് തൻ്റെ ഈ പ്രായത്തിലുള്ള ഒരു കുട്ടികളും ഒരു കാലത്തും പോകാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് അത്രേ. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഇന്നത്തെ ഒരുപാട് കുട്ടികൾ ഈ എന്താ പറയുന്നത് റീൽസ് കണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട് അല്ലെങ്കിൽ കൊറിയൻ സ്കിൻ കെയർസ് കണ്ട് ഒക്കെ അഡിക്റ്റഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഒരു അമ്മയുടെ ഒരു ചെറിയ ടെസ്റ്റിമോണിയൽ ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു അമ്മ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് എൻ്റെ മോളുടെ വിഷ് ലിസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ സാധനം വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഇതുപോലെയുള്ള നെയിൽസ്, സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, അതുപോലെ തന്നെ ഈ മറ്റേ ഇതുണ്ടല്ലോ മറ്റേ മേക്കപ്പിനെടുത്ത സ്പോഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സംഭവം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഒരു കൊച്ചു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ വിഷ് ലിസ്റ്റിലുള്ളത്. ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെയൊക്കെ കാലത്ത് അല്ലെങ്കിൽ ഞാനൊക്കെ പഠിച്ചു വളർന്ന കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുക ഈ പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സിനിമ കാണുക അല്ലെങ്കിൽ അങ്ങനത്തെ ടിവി കാണുക, ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഒരു പാഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഹോബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുക്ക് വായിക്കുക. ഇതൊക്കെ മാറി ഇന്നത്തെ ലോകം, ഇന്നത്തെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് ഈ കൊച്ചുകുട്ടികളുടെ സ്കിന്ന്, നമ്മളൊരു അഡൽട്ട് വുമൺ എന്നുള്ള വുമണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെക്കാട്ടിൽ ഫാസ്റ്റ്ലി അബ്സോർബിങ് ആണ് ഒരു കൊച്ചുകുട്ടിയുടെ സ്കിന്ന്. നമുക്കറിയാവുന്നതാണ് കൊച്ചുകുട്ടികളുടെ സ്കിന്നിൽ ഒരു കാരണവശാലും ഒരു കെമിക്കൽസും നമുക്ക് വരട്ടാൻ പാടില്ല. അതുകൊണ്ടല്ലേ പൗഡേഴ്സ് തന്നെ ബേബി പൗഡറും അല്ലെങ്കിൽ നമുക്ക് അഡൽട്സിനുള്ള പൗഡറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനെ വളരെയധികം ദോഷമാക്കും. അതൊരു കെമിക്കൽ ലാബിലുള്ള കെമിക്കൽസ് കൈകാര്യം ചെയ്യുന്ന പോലെയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം നമ്മൾ പാരൻസ് ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ഞാൻ പറയുന്ന എത്ര പേര് യോജിക്കുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ഈ പലരും പല ഫാമിലീസും ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഓ എൻ്റെ മോൾ ഇതാണ്, എൻ്റെ മോൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്, എൻ്റെ മോൾ അവരാ വീഡിയോ ചെയ്യേണ്ട പ്രായമല്ല ഇത്. നമ്മൾ പല നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്കിൻ കെയർ അവരൊക്കെ പഠിച്ച് നല്ല രീതിയിലെത്തി അവരൊരു ഡിഗ്രി എത്തിയതിന് ശേഷമാണ് അവർ ഇഷ്ടമുള്ള വഴി അവർ തിരഞ്ഞെടുക്കുന്നത്. ഈ കൊച്ചു പ്രായത്തിലെ മക്കൾ ഇത്ര വലിയ ഇൻഫ്ലുവൻസർ ആവാനും മക്കൾ ഇത്ര വലിയ റീച്ച് കാണിക്കാനും ഉള്ളൊരു സമയമല്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ നല്ലൊരു ഹെൽത്തിനെയാണ് അവിടെ കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പാരൻസ് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അവരുടെ ടൈമിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളുണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ലുണ്ടല്ലോ. നമ്മളൊക്കെ വന്ന വഴികൾ, നമ്മളൊക്കെ വന്ന് സഞ്ചരിച്ച വഴികൾ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം എന്താണെങ്കിലും കുട്ടികളുടെ ഇടയിലുള്ള ഈ ഒരു വൈറൽ ട്രെൻഡ്, ഈ മേക്കപ്പിനോടുള്ള വൈറൽ ട്രെൻഡ്, അത് സത്യം പറഞ്ഞാൽ ഓരോ പാരൻസും ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എൻ്റെ കുട്ടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവരോട് പിടിച്ചു മാറ്റി മേലെ യൂസ് ചെയ്യുന്നല്ല, പറഞ്ഞ് മനസ്സിലാക്കുക. വേണ്ട വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാവും. ആ ഒരു ആ ഒരു ബോണ്ടാണ് നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട. ബാക്കിയുണ്ടല്ലോ, ഏതൊരു പ്രശ്നവും നിങ്ങളിൽ കൂടെ ആ കുട്ടിയിലേക്ക് പോവുള്ളൂ. കാരണം നിങ്ങളുടെ അടുത്ത് വരിക, ഇത് ഞാൻ യൂസ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇത് എന്താണ് സംഭവം. അപ്പോൾ നമുക്ക് അവിടെ ഒരു കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സ്പേസ് ഉണ്ടാവും. അതല്ലാതെ കുട്ടിയെ സ്ക്രീൻ ടൈമിലേക്ക് വിട്ട് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന എല്ലാം കുട്ടി കോപ്പി ചെയ്യാൻ തുടങ്ങും. അത് പിന്നീട് വലിയൊരു വിപത്തിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. ഞാൻ പീഡിപ്പിക്കുകയല്ല, പക്ഷേ ഇത് വളരെ വ്യക്തമായിട്ട് ഡോക്ടർമാർ പത്രങ്ങളിൽ പോലും പറഞ്ഞേക്കുന്ന ഇന്നത്തെ ഒരു വലിയൊരു ആർട്ടിക്കിളാണ്. അത് നമ്മളെല്ലാവരും നോക്കിക്കാണേണ്ടതാണ്. എന്താണേലും ചില്ലാവുക, ഇത് ജസ്റ്റ് ഒരു നമുക്കൊരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവാം, ഇല്ലാത്ത കുട്ടികളും ഉണ്ടാവാം, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോയിട്ട് ഓടിത്തിരിച്ച് വരാൻ സെറ്റ് ആക്കട്ടെ. ഒരു ഹാപ്പി മോർണിംഗ് ആവട്ടെ. ചില കാര്യങ്ങൾ ടെൻഷൻ അടിപ്പിക്കാനല്ല കേട്ടോ. എനിക്ക് എന്തായാലും മെസ്സേജുകൾ കുറേ വരുന്നുണ്ട്, ഞാൻ മെസ്സേജുകളിലേക്ക് പോകാം. നിങ്ങൾക്ക് പറയാം 0585829200 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇത്തരത്തിലുള്ള ഇത് അല്ലെങ്കിൽ ഇതിരെ എന്താ പറയുക, ഒരു റെമഡി ആയിട്ട് എന്തെങ്കിലും കോഴ്സോ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും എൻ്റെ അടുത്ത് പറയാമെന്നാണ്. അപ്പം നല്ലൊരു അടിപൊളി പാട്ട് കിട്ടിട്ട് ഓടിത്തിരിച്ച് വരാം.
1: You are listening to Sand Dunes with Akshay and Vidya.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
2: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
5: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
2: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
5: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
6: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ വീണ്ടും എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. എന്താണ് മിനി പത്മ ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം?
2: ഇന്ന് നമ്മൾ ഇന്നും കൂടി നമ്മൾ ഇലക്ഷനിലേക്ക് പോകാൻ വിചാരിക്കുന്നു. കാരണം ഇന്നും കൂടി നമുക്ക് ഈ കാവൽ മന്ത്രിസഭയെക്കുറിച്ചോ അല്ലെങ്കിൽ കാവൽ മുഖ്യമന്ത്രിയെക്കുറിച്ചോ സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നാളെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിനൊരു മുഖ്യമന്ത്രിയെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്. പ്രതീക്ഷയാണ് എല്ലാം. പുതിയ സർക്കാർ വരാത്തതോടെ നമ്മുടെ കേരളത്തിൽ ഭരണം നിലച്ചു. ഇടപെടാതെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കാത്ത് കേരളം എന്ന തലക്കെട്ടിൽ വാർത്തകൾ വന്നു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം മെയ് 4 വന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ സർക്കാർ അധികാരമേൽക്കാത്തതിനെ തുടർന്ന് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ഭരണസ്തംഭനം രൂക്ഷമാകുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെ അനിശ്ചിതത്വം നീളുകയാണ്. സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നിലച്ച ഒരവസ്ഥയിലാണ്. കാവൽ മുഖ്യമന്ത്രിയായിട്ട് ഗവർണർ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോട് തുടരണമെന്ന് പറഞ്ഞെങ്കിലും നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥർ മടിക്കുകയാണ്. അത് ഭരണചക്രത്തിന്റെ ഒരു വേഗത കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. 10 ദിവസത്തിലേറെയായിട്ട് പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിലെത്തിയിട്ട് കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ കാര്യങ്ങൾക്കായിട്ട് തുടരുന്നുണ്ടെങ്കിലും ഭരണപരമായിട്ടുള്ള ഫയലുകളിലൊന്നും തീരുമാനമെടുക്കുന്നില്ല. പൈലറ്റ് എസ്കോർട്ട് വാഹനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സ്വന്തം വാഹനത്തിലാണ് ഇപ്പോൾ യാത്ര. സെക്രട്ടേറിയറ്റിലെ ഒരു കന്റോൺമെന്റ് ഗേറ്റ് ഉണ്ട്, അതിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനങ്ങൾ പോകുന്നത്. അതിലൂടെ ഒരു മുഖ്യമന്ത്രിയുടെ വാഹനം പോയിട്ട് കഴിഞ്ഞ 10 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ ഒരർത്ഥത്തിൽ കേരളം ഭരിക്കുന്നത് എന്ന് പറയാം. നിർണായകമായിട്ടുള്ള പല ഫയലുകളിലും പുതിയ സർക്കാർ വരട്ടെ എന്ന തീരുമാനത്തിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. ഇത് സാധാരണക്കാരെ ഒരുവിധം നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. ഭരണപരമായിട്ടുള്ള ഒരു ഉത്തരവും ഇറങ്ങുന്നില്ലെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ രീതിയിൽ സ്ഥലം മാറ്റങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. UDFന്റെ അനുകൂല സംഘടനകൾ ആവശ്യപ്പെടുന്ന സ്ഥലം മാറ്റങ്ങളൊക്കെ ഇപ്പോൾ പിൻവാതിലൂടെ നടന്നു തുടങ്ങി എന്നൊരു ആക്ഷേപമുണ്ട്. എന്തായാലും മന്ത്രിമാരില്ലാത്തതിനാൽ പരാതികളുമായിട്ട് എത്തുന്ന പൊതുജനങ്ങൾ നിസ്സഹായരായിട്ട് പല ആവശ്യങ്ങൾക്കും സെക്രട്ടേറിയറ്റിൽ നമുക്കറിയാം ഒരുപാട് പേരെത്തും. അങ്ങനെ പരാതി കേൾക്കാൻ മന്ത്രിമാരില്ല, ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അത് സാധാരണക്കാരെ വളയ്ക്കുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് ജനം പുറത്താക്കി, ഒരു സർക്കാരിനെ പുറത്താക്കിയെങ്കിലും അകത്തേക്കാരെ വിളിച്ചു കയറ്റണമെന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്ക നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ എന്താ സംഭവത്തിൽ നമ്മൾ നോക്കുന്നത്? ഈ കാവൽ മുഖ്യമന്ത്രി എന്നത് എന്താണ്, കാവൽ മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ് എന്നാണ്. പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. അടുത്ത ഭരണം എത്തുന്നത് വരെ അവിടെ ഒരു കാവൽക്കാരനായിട്ട് നിൽക്കുക എന്നത് മാത്രമാണ്. അതൊരു അനിശ്ചിതാവസ്ഥയാണ് എന്നാണ് പറയുന്നത്. പുതിയ സർക്കാർ രൂപീകരിക്കുന്ന ആ ദിവസം വരെ അവിടെ സർക്കാരിന് നാഥനില്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കീഴ്വഴക്കാണ്. ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനവും എടുക്കാൻ പറ്റില്ല, ഒരു ഫയലുകളിലും ഒപ്പിടാൻ വേണ്ടി പറ്റില്ല. അടുത്ത ആൾക്ക് ഇത് കൈമാറുന്നത് വരെയുള്ള ഒരാളായിട്ട് അവിടെ ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഈ കെയർ ടേക്കർ CM ആയിട്ട് ഇരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് തന്നെയാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ അദ്ദേഹമാണല്ലോ ജയിച്ചത്. അത് കഴിഞ്ഞിട്ട് പുതിയ മന്ത്രിസഭ വരുന്ന ആ സമയത്ത് വരെ അദ്ദേഹം തന്നെയാണ് കാവൽ മുഖ്യമന്ത്രിയായിട്ട് തുടർന്നത്. അപ്പൊ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം കാവൽ മുഖ്യമന്ത്രിയായതിന്റെ റെക്കോർഡ് ആരുടെ പേരിലെന്ന് വെച്ചാൽ അതും പിണറായി വിജയൻ തന്നെയാണ് സ്വന്തമാക്കുന്നത്. തുടർ ഭരണമാര് അതും പിണറായി വിജയൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് അന്ന് മെയ് 3 രാജിവെച്ച അദ്ദേഹം പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ പിന്നെ 20 നടന്നത്. അത്രയും ദിവസം 17 ദിവസം കെയർ ടേക്കർ മന്ത്രിയായിട്ട് തന്നെ ഇരുന്നു. ഇതുവരെ അത് അന്ന് വരെയുള്ള ആ റെക്കോർഡ് AK ആന്റണിക്കായിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് 96 മെയ് 9 രാജി സമർപ്പിച്ച അദ്ദേഹം അന്ന് മുതൽ 3 EK നായനാർ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടന്ന് 20 വരെ 11 ദിവസം കെയർ ടേക്കർ മുഖ്യമന്ത്രിയായിരുന്നു. അന്നാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് സമയമെടുത്തത്. അന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്നാണ് കരുതിയിരുന്നത്. നമ്മൾ സംസാരിച്ച മാരാരിക്കുളത്ത് തോൽവിയൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ഫലമായിട്ടാണ് AK ആന്റണിക്ക് ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നത്. ഏറ്റവും വൈകിയ സത്യപ്രതിജ്ഞ പട്ടത്തിന്റേതാണെന്നാണ് പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് പിണറായി വിജയനിലേക്ക് വരാം. മെയ് 2 ഫലപ്രഖ്യാപനം വന്ന് 18 ദിവസം കഴിഞ്ഞാണ് പിണറായി വിജയൻ രണ്ടാമതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, രണ്ടാം തവണയും. സത്യപ്രതിജ്ഞ ഏറ്റവും വൈകിയത് പട്ടം താണുപിള്ളയുടെ 1960 സംഭവമാണ് ഈ പറയുന്നത് കേട്ടോ. February 1 അന്ന് തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നത്. പിറ്റേന്ന് നടന്നു വോട്ടെണ്ണൽ. പൂർത്തിയാകാൻ 3 ദിവസം എടുത്തു. ആദ്യഘട്ടത്തിൽ ഐക്യകക്ഷിക്ക് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചു. പക്ഷേ സത്യപ്രതിജ്ഞ നടന്നത് February 22 എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് വോട്ടെണ്ണൽ തുടങ്ങിയിട്ട് 20 ദിവസത്തിന് ശേഷമാണ് സത്യപ്രതിജ്ഞ വന്നത്. അന്ന് നമ്മുടെ കേരളം രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു എന്ന് ഓർക്കുക കൂടി വേണം. ഫലപ്രഖ്യാപനം വന്ന് 16 ദിവസത്തിന് ശേഷം October 4 C. അച്യുതമേനോൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത്. ഫലപ്രഖ്യാപനം പൂർത്തിയായിട്ട് 13 ദിവസത്തിന് ശേഷം 1957 April 5 ഒന്നാമത് EMS മന്ത്രിസഭ അധികാരമേറ്റത്. ഈ രണ്ട് സമയത്തും കേരളം രാഷ്ട്രപതി ഭരണത്തിലായിരുന്നു. എന്നാൽ 1987 നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഏറ്റവും വേഗത്തിൽ സത്യപ്രതിജ്ഞ നടന്ന ഒരു വർഷമായിരുന്നു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു അത്. March 23 വോട്ടെടുപ്പ് നടന്നത്. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ വോട്ടെണ്ണൽ നടക്കുന്നു. അതിന്റെ അടുത്ത ദിവസം കരുണാകരൻ മന്ത്രിസഭ രാജിവെക്കുന്നു. ഒറ്റ ദിവസത്തിന്റെ ഗ്യാപ്പിൽ നായനാർ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നു. കെ കരുണാകരൻ അങ്ങനെ കാവൽ മുഖ്യമന്ത്രിയായത് ഒരൊറ്റ ദിവസം മാത്രമാണ്. ഒറ്റ ദിവസം കാവൽ മുഖ്യമന്ത്രിയായ മറ്റൊരു വ്യക്തി കൂടിയുണ്ട് ഇ കെ നായനാർ. അത് 1981 ഒക്ടോബർ 20-21 ദിവസം വരെയാണ്. അങ്ങനെ കാവൽ മുഖ്യമന്ത്രിമാരായിട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാരൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും അതിന്റെ റെക്കോർഡും കൊണ്ടുപോയിരിക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെയാണ്. ഏറ്റവും അധികം കാവൽ മുഖ്യമന്ത്രി ആയതെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യത്തെ ടേം പൂർത്തിയാക്കുന്നു, രണ്ടാം തവണയും ഇടതുപക്ഷത്തിന് വലിയൊരു മാർജിനിൽ, അതായത് ഇപ്പോൾ രാജിവെച്ച ഇല്ലെങ്കിൽ ഇപ്പോൾ അധികാരം ഒഴിഞ്ഞ മന്ത്രിസഭയ്ക്ക് വലിയ മാർജിനിൽ അധികാരം കിട്ടുന്നു. പുതിയ മന്ത്രിസഭയ്ക്കുള്ള ഒരു കാലതാമസം എന്ന രീതിയിൽ മാത്രം അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി. അപ്പോൾ അതിൽ പ്രശ്നമില്ല. ഇപ്പം നിലനിൽക്കുന്ന പ്രശ്നമാണ് പ്രശ്നം. കാരണം ഭരണം സ്തംഭിച്ച് ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക്, അഡ്മിനിസ്ട്രേഷൻ നടക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിൽ 10-ാമത്തെ ദിവസം കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ആരെന്ന ചോദ്യമില്ല. ഇവിടെയൊക്കെ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ഇ കെ നായനാറുടെ സമയത്ത് മാത്രമേ ചോദ്യത്തിന് ഉത്തരമില്ലാതിരുന്നിട്ടുള്ളൂ. അത് അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വി എസിനെ പ്രൊജക്ട് ചെയ്തതുകൊണ്ടും വി എസ് അവിടെ തോറ്റുപോയതുകൊണ്ടും മാത്രം ഉണ്ടായ ഒരു അനിശ്ചിതാവസ്ഥയാണ്. അതിന് പിന്നെ കുറെ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. സുശീല ഗോപാലൻ അതുപോലെ അവരുടെ രാഷ്ട്രീയ ഫൈറ്റുകളൊക്കെ മാറ്റി നിർത്തിയാലും അന്നത്തെ പ്രശ്നം, അന്ന് വി എസ് ജയിച്ചിരുന്നെങ്കിൽ വി എസ് മുഖ്യമന്ത്രി ആയിരുന്നു തൊട്ടടുത്ത ദിവസം. പക്ഷെ വി എസ് തോറ്റുപോയി, പെട്ടെന്നാണ് ഈ തോൽവി. അപ്പോൾ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാനും പാർട്ടിക്ക് ഉൾക്കൊള്ളാനും അടുത്ത തീരുമാനം എടുക്കാനുള്ള ഒരു കാലതാമസം മാത്രമേ അന്ന് ഉണ്ടായുള്ളൂ. പക്ഷെ ഇന്ന് ഉണ്ടായ ഈ കാലതാമസത്തിന് എന്തായാലും കോൺഗ്രസ് പാർട്ടി ഒരു ഉത്തരം പറഞ്ഞു നോക്കും.
1: തീർച്ചയായിട്ടും, കാരണം ജനങ്ങൾ ഭരിക്കാൻ കൊടുത്ത ആ ഒരു ചെറിയ ഒരു സമയത്തിൽ നിന്നാണ് 10 ദിവസം വെറുതെ കളഞ്ഞിരിക്കുന്നത്. അല്ല, ഒരു കണക്കിന് കേരളം മാത്രം കിട്ടിയ കാര്യമായി, രാജ്യം മുഴുവൻ കിട്ടിയായിരുന്നു. ഇവർ എന്തെടുത്തു? ഒരു കൊല്ലം എടുത്തു.
2: അതാണ് പോയിന്റ്. കേരളത്തിന് അവസ്ഥയെങ്കിൽ 543 നിങ്ങൾ എന്ത് ചെയ്യുന്നു കേൾക്കണ്ടല്ലോ. ന്യായമായിട്ടുള്ള ഇന്നത്തെ തഗ് ഒരു ചെറിയ ചോദ്യം,
1: രാഷ്ട്രീയ പാർട്ടിയിലുള്ള
2: നമുക്കത് തോന്നുവല്ല.
1: തീർച്ചയായിട്ടും, ഞാൻ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ എല്ലാരെയും നമ്മൾ നല്ലതല്ല എന്ന് പറയുന്നത്. പക്ഷേ ഇത് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ നമ്മുടെ ഒരു ലിസണർ ഇവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ഗവൺമെന്റ് പോകുമ്പോ ട്രാൻസ് ഓവർ കൂടെ ആണോ എടുത്തോണ്ട് പോകുന്നത്?
2: ല്ലേ, അതോടുകൂടി കറണ്ട്
1: നിങ്ങളോട് അയക്കുന്ന മെസ്സേജുകളെ തകിടും. ഞാൻ പലപ്പോഴും ഈ സംസാരിച്ച ഇന്ന് വായിച്ചിരിക്കും മുഹമ്മദ് അഷ്റഫ്
2: വായിച്ചിരിക്കുന്നത്. എനിക്കും ആ സംശയം, അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളും ഇല്ലാത്തൊരു പ്രശ്നം പോകുമ്പോ എടുത്തോണ്ട്.
1: നിങ്ങൾ എത്രയും പെട്ടെന്ന് യു ഡി എഫുകാരൊക്കെ കേൾക്കുന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇല്ല, പല പല പ്രശ്നങ്ങൾ ഇതുപോലെ ജനങ്ങളാണ്
2: ട്രോളോട് ട്രോള്
1: രക്ഷപ്പെട്ടു. നേരത്തെ പാർട്ടിയായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കേണ്ടത്, ഇപ്പൊ ജനങ്ങളാണ്
2: ശരിക്കും. ഇപ്പൊ ഇടതുപക്ഷം നോക്കിയ ഒരു സുരക്ഷിതമായി. പക്ഷെ ഇന്നലെ വിളിച്ച ഒരാൾ പറഞ്ഞ ഒരു പോയിന്റ്, അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു പോയിന്റാണ്. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഇടതുപക്ഷം ഇതിലൂടെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ പോവരുത്, അവരുടെ പൊതുജന മധ്യത്തിൽ അവർ വിചാരണ ചെയ്യപ്പെടണം. എന്തുകൊണ്ട് ആ പാർട്ടി തോറ്റു? എന്തുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്നകന്നു? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര വലിയ പരാജയം ഉണ്ടായി, ഇത്രയും വികസനമൊക്കെ വെച്ചിട്ട്? അപ്പൊ ഇടതുപക്ഷത്തിനെ വിചാരണ ചെയ്തിട്ട് ആ പാർട്ടിയെ വീണ്ടും സജീവമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു വലിയ അവസരം കൂടിയിട്ടാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ചേരിപ്പോൾ ഇടയാക്കിയത്. ഇതിനിടയിൽ ഇടതുപക്ഷം രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതൊരു ചെറിയ രീതിയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെട്ട് ആ പാർട്ടിയെ ജനങ്ങൾ പിഴിഞ്ഞെടുത്തിട്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ അണികൾക്കൊക്കെ കിട്ടിയ ഒരു അവസരവും കൂടിയാണ് ഇതോടുകൂടി ഇല്ല. അതായത് കേരളത്തിന് മുഖ്യമന്ത്രിയും ഇല്ല, കേരളത്തിന് പ്രതിപക്ഷവും ഇല്ല. എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്നുള്ളതിന് ഉത്തരവില്ല. ഇപ്പൊ ആകെ ഒന്നുണ്ട്, മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ ഞാനില്ലേ പിന്നെ കാവലായിട്ട് എന്ന് പറഞ്ഞ പോലെ കറക്റ്റ് കാവലായിട്ട് ഇപ്പൊ അധികം മാത്രമേ
1: ഉള്ളൂ. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, നിങ്ങൾ ഓരോ നേതാക്കരും ഇത് ഇങ്ങനെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നെല്ലാം നമ്മൾ പറയുന്നതാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് വേണ്ടിയാവണം തീർച്ചയായിട്ടും. എല്ലാ ഇച്ചിരി അധികം കൂടി പോകണ്ട്. അപ്പൊ എന്താണേലും ഇതൊക്കെ തന്നെ ഓർക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തിരുത്താൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഇതായിരുന്നു ഇപ്പോഴും
2: ചർച്ചകളും. നമുക്ക് ഈ കാവൽ മുഞ്ചിരി ഇങ്ങനെയൊന്നും പറയാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഞങ്ങൾ എന്താ സംഭവത്തിൽ നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താ സംഭവത്തിൽ ഇന്ന് നമ്മൾ കാവൽ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ടേം ഇരുന്നത് പിണറായി വിജയനാണെന്നുള്ള ഒരു കാര്യം കൂടെയാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ എന്താണേലും ലെറ്റ്സ് സീ നാളെ നമുക്ക് എന്താണ് ചർച്ച. നിങ്ങൾ ഇത് നടക്കാൻ പോകുന്ന സംഭവമായിരിക്കും നാളെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത് അല്ലേ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. ട്രാഫിക് അപ്ഡേറ്റ്, ട്രാഫിക് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 എൻജിസിസി. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
1: അൾട്ടിമേറ്റ് ട്രാഫിക് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. രാവിലെ തൊട്ട് തുടങ്ങിയ ട്രാഫിക് ഒരു വിധേന പോലും കുറവ് വന്നിട്ടില്ല, കൂടിയത് മാത്രമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെ അറ്റ്ലീസ്റ്റ് ഞാൻ എമിറേറ്റ്സ് റോഡിൽ ഇച്ചിരി കുറവുണ്ടെന്ന് പറഞ്ഞു. എമിറേറ്റ്സ് റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ കൂടിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറൂടെ നമ്മുടെ അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് ഈ നേരത്തെ നാദൽഷിബ വരെ ഞാൻ പറഞ്ഞിരുന്നു, അറേബ്യൻ ബ്രാഞ്ചസ് കഴിയണം ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ. അല്ലറ ചില്ലറ സ്ലോ മൂവിങ് ട്രാഫിക് അവിടെ ഇവിടെയൊക്കെ തന്നെ നമുക്ക് കാണാറുണ്ട്. ഇനി അലി തേറ്റ് ഓൾ റോഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ കൺജഷൻ ആണ് കാണുന്നത്. അൽഖേൽ റോഡും അത്യാവശ്യം കൺജഷനിലേക്ക് പോകുന്നുണ്ട്. ഷെയ്ഖ് സായ റോഡിൽ ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് അവിടെയും തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളും ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഡ്രൈവ് സേഫ്, നല്ല രീതിയിലുള്ള കൺജഷനിലാണ് ഈ സമയം റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൾട്ടർനേറ്റ് റൂട്ട് നമുക്ക് എടുക്കാവുന്നുണ്ടെങ്കിൽ 0585829220 ഒന്ന് എനിക്ക് അഡ്വൈസ് ചെയ്യാം. ഞാൻ നമുക്കത് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യാം.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3. മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു. ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
3: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
3: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 0528900150.
2: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode, international medical degrees vandamakam. Admissions are now open.
1: ഈ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുമോ, അത് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നിങ്ങളുടെ മെന്റാലിറ്റി എങ്ങനെയാണ്? പലപ്പോഴും പല ബിസിനസ്സുകാരും ഈ ഓപ്പർച്യൂണിറ്റീസ് അവർ റൈറ്റ് ടൈമിൽ അവരുടെ ഓപ്പർച്യൂണിറ്റി ആണെന്ന് അറിഞ്ഞ് അതിനെ പിക്ക് ചെയ്യുകയാണ്. ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂസിലും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി, ഒരു യങ് ഓണ്ടർപ്രണറാണ്, അദ്ദേഹത്തിൻ്റെ ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിലേക്ക് ഞാൻ പോയത്. സോ ലെറ്റ്സ് ലിസൺ ടു വൺ ന്യൂ സ്റ്റാർട്ടപ്പ് ഓഫ് ഇന്ത്യ. ഓൾറൈറ്റ്, അപ്പൊ ഈ ഒരു വ്യക്തി ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ക്യാപ്ഷന് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു വലിയ ബിൽബോർഡ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ വെക്കാനായിട്ട് ഞങ്ങളുടെ ഇന്ന് ഫണ്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്ലൈറ്റിനെ തന്നെ എൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തു. വളരെ സിമ്പിളാണ്, ഇദ്ദേഹം ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തുകയാണ്. ഫ്ലൈറ്റ് യാത്ര നടത്തുന്നതിൻ്റെ ഇടയിൽ ഫ്ലൈറ്റൊക്കെ പൊങ്ങി ആകാശത്ത് നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് എണ്ണീറ്റ് നടക്കാമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ഇറങ്ങിയിട്ട് ജസ്റ്റ് അതിൻ്റെ സെൻട്രലിൽ നിന്നിട്ട് പറഞ്ഞു, ഹായ്, ഞാൻ എൻ്റെ പേര് ഇന്നതാണ്, എനിക്ക് ഇങ്ങനെ ഒരു ബ്രാൻഡുണ്ട്, ഈ ഒരു ബ്രാൻഡ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപയോഗം, സോ ആൻഡ് സോ ഈ വക കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്നറിയാം, പലപ്പോഴും ഈ നമുക്ക് എനിക്കൊരു അവസരം കിട്ടുന്നില്ലല്ലോ എന്നോർത്തിരിക്കുന്ന വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങളിത് കേൾക്കേണ്ട ഒരു സംഭവമാണ്. സി, അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു നല്ലപോലെ പാട്ട് പാടാൻ പറയുന്ന എത്രയോ പേരുണ്ട്. പാട്ട് പാടാൻ ഏതൊരു നല്ല രീതിയിൽ പാട്ട് പാടാൻ പറയുമ്പോൾ എനിക്ക് നാണവ എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുന്ന കുറേയധികം പേരെ എനിക്കറിയാം. ഈ റൈറ്റ് ടൈം, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, നിങ്ങളുടെ ഒരു ടാലൻറ്റ് കാണിക്കാൻ പറ്റുന്ന ഒരു വേദിയും വിട്ടുകളയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, effilo.com എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ പേര്. effilo.com നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ, യൂട്യൂബിൽ ചെന്ന്, ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് കാണാൻ പറ്റും. ഒന്നുമില്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു രണ്ടോ മൂന്നോ പ്രൊഡക്ട്സേ ഉള്ളൂ. ഷർട്ടാണ് ഇവരുടെ മെയിൻ ഷർട്ട്, അതുപോലെ തന്നെ ഒരു ധോത്തിയുണ്ട്. അപ്പോൾ ഇതാണ് വൈറ്റ് ഷർട്ടാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സംഭവം ഇതാണ്, സ്റ്റെയിൻ ഫ്രീ ഷർട്ട്. നമ്മൾ എന്തെല്ലാം ഈ ഷർട്ടിൽ ഒഴിച്ചാലും ഷർട്ടിൽ സ്റ്റെയിൻ ആവില്ല. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ഏറ്റവും കൂടുതൽ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹം ഏറ്റവും നല്ല ബ്രാൻഡായിട്ടുള്ള ഒരു ഷർട്ടാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും സെയിം ബ്രാൻഡാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എത്ര ഷർട്ടുണ്ട്? അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്ന ഒരു കാര്യമാണ്, പോലെ പോകുന്ന സമയത്ത് ഒരു ആറോ ഏഴോ പത്തോ ഷർട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഒരു ആറു മാസം കഴിയുമ്പോൾ വീണ്ടും ഇതേ തന്നെയാണ് എടുക്കുന്നത്, കാരണം ആറു മാസം കൊണ്ട് ഈ ഷർട്ടെല്ലാം അഴുക്കാവും. അപ്പം അതിനൊരു ബദലായിട്ടാണ് ഇവരിപ്പോൾ ഇത് സ്റ്റെയിൻ ഫ്രീ ഷർട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ മെറ്റീരിയൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവർ കാണിക്കുന്ന ഒരു കാര്യം, ചായ ഒഴിച്ചു, പെപ്സി ഒഴിച്ചു, എന്തൊഴിച്ചാലും ഈ ഷർട്ടിൽ സ്റ്റെയിൻ ആവില്ല. അപ്പോൾ ഈ വൈറ്റ് ഷർട്ട് ഡെയിലി യൂസ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്നിട്ട് ഇവരുടെ അല്ല വെബ്സൈറ്റിൽ ചെന്നിട്ട് ഇവരുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് നോക്കിയ സമയത്ത് ഇവർക്ക് മുണ്ടുണ്ട്, ഈ സെയിം പോലെ തന്നെ ഗോൾഡൻ കരയുള്ള മുണ്ടുണ്ട്. ഷർട്ടിൻ്റെ വില വരുന്ന ഏകദേശം 600 രൂപ, 599 രൂപ ആ ഒരു ഇത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവരുടെ ഒരു, ഞാൻ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടല്ല പറയുന്നത്, പക്ഷേ അവരുടെ ആ മാർക്കറ്റിംഗ് രീതി അദ്ദേഹം യൂസ് ചെയ്ത്. അപ്പോൾ ആ ഒരു ചെറിയൊരു കമ്പനി, ആ നല്ലൊരു ആശയത്തിൽ തുടങ്ങിയ കമ്പനി മാർക്കറ്റ് ചെയ്യാനായിട്ട് ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി വേറെ ഏതാണെന്ന് നോക്കി അദ്ദേഹം പ്ലെയിനിൽ തന്നെ, ഫ്ലൈറ്റിൽ പോയ സമയത്ത് തന്നെ നടുക്ക് എണ്ണീറ്റ് ചെയ്തിട്ട് effilo.com എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനിയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ടാലൻ്റ് ഉണ്ടെങ്കിൽ, നമുക്കൊരു കഴിവുണ്ടെങ്കിൽ, നമ്മൾ എനിക്ക് അവസരം വന്ന് എന്നെ ആനയിച്ചുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. അങ്ങനെ എന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് വരത്തില്ല. ദ റൈറ്റ് ടൈം, ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ, ദ റൈറ്റ് മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്.

0: You're listening to Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത്

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്നറിയാം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്ന് വ്യക്തമാകും. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഇന്ന് തന്നെയെന്ന സൂചന. നിർണായക ചർച്ചയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരളത്തിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണെന്ന വിവരം പുറത്ത്. KC തന്നെയാകും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയെന്നാണ് ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. ഏകപക്ഷീയമായ പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ. നമ്പറിനപ്പുറത്താണ് കേരളത്തിലെ സ്ഥിതിയെന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുവെന്ന് ഇരുപക്ഷങ്ങളും വിലയിരുത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തി. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും KPCC ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽഗാന്ധി കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ ചർച്ചകൾക്ക് ശേഷം സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടി ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. കേരളത്തിലെ ജനവികാരം അവഗണിക്കാൻ പാടില്ലെന്ന് ചില നേതാക്കൾ രാഹുൽഗാന്ധിയോട് ആവശ്യപ്പെട്ടു. ഇനിയും തീരുമാനം നീട്ടരുതെന്ന് ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഇന്നലെയും തീരുമാനമാകാത്തത് പ്രവർത്തകരെയും നേതാക്കളെയും പൊതുജനങ്ങളെയും നിരാശപ്പെടുത്തുന്നുണ്ട്. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത്. കൂടിക്കാഴ്ച തൃപ്തികരമെന്നും AICC മുന്നിൽ നിലപാട് അറിയിച്ചുവെന്നും മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. കേരളത്തിൽ രാഷ്ട്രീയമായി അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇനി കാലതാമസം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഉണ്ടാകരുതെന്ന് NK പ്രേമചന്ദ്രൻ ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ പറയുന്നു. രാഷ്ട്രീയമായി ഇത് UDFന് ഗുണകരമാകില്ല എന്ന പ്രസ്താവന കൂടി. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കൊട്ടാകെ നിരാശയുണ്ടെന്ന്, രാഷ്ട്രീയമായ അനിശ്ചിതത്വമാണിത് സൂചിപ്പിക്കുന്നതെന്നും NK പ്രേമചന്ദ്രൻ. മുഖ്യമന്ത്രി തർക്കം തുടരുന്നതിനിടെ വയനാട്ടിലെ കൽപ്പറ്റയിൽ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ നോട്ടീസ്. കേസ് ചിലപ്പോൾ നിങ്ങളുടെ ആളായിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനം നിങ്ങളോട് പൊറുക്കില്ലെന്ന് ഇംഗ്ലീഷിൽ നോട്ടീസ്. കൽപ്പറ്റ DCC ഓഫീസിനോട് ചേർന്നാണ് നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാകുന്നതിനിടെ ഹൈക്കമാൻഡിനും രാഹുൽഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമെതിരെ കേരളത്തിൽ ഉയർന്ന പോസ്റ്റർ പ്രതിഷേധത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ആശയക്കുഴപ്പം. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള VD പക്ഷത്തിന്റെ നീക്കമാണിതെന്ന് KC ക്യാമ്പ് സംശയിക്കുന്നു. എന്നാൽ ഗാന്ധി കുടുംബത്തെ VD സതീശന് എതിരാക്കാനുള്ള നീക്കമെന്നാണ് VD സതീശൻ പക്ഷത്തിന്റെ സംശയം. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് ഹൈക്കമാൻഡിനെതിരെ പോസ്റ്റർ പ്രതിഷേധം എന്നത് നേതൃത്വം ഗൌരവത്തോടെയാണ് കാണുന്നത്. മുഖ്യമന്ത്രിക്കായുള്ള ചർച്ച നീണ്ടുപോകുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ നിർണായക യോഗം പാണക്കാട്ട്. ലീഗിന്റെ ഉന്നതാധികാര സമിതിയിലെ 12 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം വന്നാൽ ലീഗിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകുമെന്നതിൽ ഇന്ന് തീരുമാനം. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് നേതാക്കൾക്കും അണികൾക്കുമുണ്ടായ അതൃപ്തി ചർച്ച. VD സതീശനുള്ള പിന്തുണയിൽ ഉറച്ചു നിൽക്കാൻ ലീഗിന്റെ തീരുമാനം. ജനവികാരം മാനിച്ചായിരിക്കണം തീരുമാനമെന്ന ലീഗിന്റെ അഭിപ്രായം. VD സതീശൻ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും MLA തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാടിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. DMK നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മ പരാമർശത്തിൽ വിമർശനവുമായി RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ല. ഉദയനിധിക്ക് സനാതനം എന്തെന്നറിയില്ലെന്നും സനാതനധർമ്മം രാജ്യത്തിന്റെ ആത്മാവാണെന്നും ഹൊസബല്ല. ആരെങ്കിലും വിമർശിച്ചു എന്ന് കരുതി സനാതനധർമ്മം ഇല്ലാതാകുന്നില്ല. സനാതനധർമ്മം ഇല്ലാതാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകാം എന്ന് വെച്ച അതങ്ങനെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും RSS ജനറൽ സെക്രട്ടറി. തമിഴ്നാട്ടിൽ വിജയ സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ്. വിശ്വാസ വോട്ടെടുപ്പ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സി ജോസഫ്. വിജയ് ഇപ്പോൾ പിന്തുണ അറിയിച്ച് കോൺഗ്രസും ഇടത് MLA വിശ്വാസ വോട്ടെടുപ്പിനെ ഇപ്പോൾ പിന്തുണയ്ക്കുകയാണ്. വിജയ്ക്ക് പിന്തുണയെന്ന VCKയുടെ MLA അറിയിച്ചു. 120 MLA പിന്തുണയാണുള്ളത്. VCKക്ക് പിന്തുണ അറിയിച്ച മുസ്ലിം ലീഗ് MK സ്റ്റാലിനും നന്ദി അറിയിക്കുന്നു. TVK പിന്തുണച്ച് AMMK അംഗം S കാമരാജും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. 120 MLA പിന്തുണയാണ് വിജയ്ക്കുള്ളത്. നിയമസഭയിൽ വിജയ് വിശ്വാസ വോട്ട് നേടാൻ വേണ്ടി പോകുന്നു. അല്പസമയത്തിനകം AIADMK വേലുമണി വിഭാഗത്തിന്റെ നിലപാട് നിർണായകമാകും. വിമത MLA മാർക്ക് AIADMK ഇന്നലെ വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. TVK്കെതിരായി വിശ്വാസ വോട്ട് രേഖപ്പെടുത്താനാണ് വിപ്പ് നൽകിയിരിക്കുന്നത്. AIADMK യിലെ ഓരോ വിഭാഗം 234 അംഗ നിയമസഭയിൽ 118 വോട്ടാണ്. മണി വിഭാഗത്തിന്റെ നിലപാട് നിർണായകമാകും. വിമത MLA മാർക്ക് AIADMK ഇന്നലെ വിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. TVK്കെതിരായി വിശ്വാസ വോട്ട് രേഖപ്പെടുത്താനാണ് വിപ്പ് നൽകിയിരിക്കുന്നത്. AIADMK യിലെ ഓരോ

0: സിയാദ് ഫഹദ് എന്നിവരാണ് മരിച്ചത്. കേരളത്തിൽ കാലവർഷം ശക്തമാകുന്നു. വരുന്ന ദിവസങ്ങളിലും ഇടിമിന്നലിന് സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം ഓർമ്മിപ്പിക്കുന്നു. SSLC ഫലപ്രഖ്യാപനത്തിൽ അവ്യക്തത, മറ്റന്നാൾ ഫലപ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന് സൂചന. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച CBI. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്നാണ് കണ്ടെത്തൽ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവക്കൂട്ടി. കേന്ദ്രം 15% തീരുവക്കൂട്ടി. വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനും രൂപയുടെ മൂല്യം ഉയർത്തുന്നതിനുമാണ് ഇത്. 6% ഇറക്കുമതി തീരുവ 15% സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബീജിംഗിൽ. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റിന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് ചൈനയിലേക്ക് പോകും മുൻപ് ട്രംപ്. ചൈനയും അമേരിക്കയും ലോകത്തിലെ രണ്ട് പ്രബല ശക്തികളാണെന്നും ട്രംപ് പ്രതികരിച്ചു. 79th കാൻ ഫിലിം ഫെസ്റ്റിവലിന് തുടക്കമായി. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര മേളകളിൽ ഒന്നായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇത്തവണ 6 ഇന്ത്യൻ സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് ജോൺ എബ്രഹാമിന്റെ അമ്മ അറിയാൻ, ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ ദ ബോയ് എന്നീ സിനിമകളും ഇത്തവണ കാനിൽ പ്രദർശിപ്പിക്കും. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് 82 റൺസിനാണ് വിജയം. ഇതോടെ 16 പോയിന്റോടെ ഗില്ലം സംഘവും പ്ലേ ഓഫ് ഉറപ്പിച്ചു. അടുത്ത വാർത്ത 10 മണിക്ക്.
1: News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good morning, studio clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 7 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: Dubai ഇപ്പോഴത്തെ താപനില 32°C, അന്തരീക്ഷ ഈർപ്പം 50%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode, international medical degrees vandhamakam. Admissions are now open.
1: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. മെയ് 13 ബുധനാഴ്ച രാവിലെ സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. ഹേയ് നമസ്കാരം, അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. വെളിയിൽ എങ്ങനെയുണ്ട്? ചൂട്, നല്ല ചൂടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നാ ചൂടാണേ. അയ്യോ അയ്യോ, എന്താ കാരണം? ഈ രാവിലെ സമയത്ത്, കഴിഞ്ഞ ദിവസം 10 മണി സമയമായപ്പോൾ ഞാൻ വായിച്ചിരുന്നത് ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അപ്പോൾ എന്താണല്ലേ ഇന്നത്തെ, ഇനി 10 മണി ആവട്ടെ, ഞാൻ പറയാം എത്രയാണ് ഡിഗ്രി എന്നുള്ള കാര്യം. നല്ല ചൂടിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ മിഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും പോകാൻ പോകുന്നു. ഒരു അതികഠിന സമ്മറിലേക്ക് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ പ്രവാസികളും, ഓരോ സ്വദേശികളും എല്ലാവരും ഉൾപ്പെടെ ഈ രാജ്യത്ത് നമ്മൾ കാല് വെക്കാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും സമ്മറിൻ്റെ കുറേയധികം ആക്ടിവിറ്റീസ് നമുക്കറിയാം. ദുബായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറും വിൻ്ററും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു നാടുകൂടെയാണ്. ബംസാർ ബീച്ച് തുടങ്ങിയിരുന്നല്ലോ. അപ്പം ബംസാർ ബീച്ചിലെ 10 ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടും ഇവർ പറയുന്നത്. ബംസാർ ബീച്ചിൽ ഇനി സമ്മറാണേലും വിൻ്ററാണേലും എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു കൈറ്റ് ബീച്ചും നമ്മുടെ ലാമറും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ടുവേർഡ് ഷാർജ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചായിട്ട് ഇവർ ഇതിനെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താണേലും ഏറ്റവും 10 കാര്യങ്ങൾ നമ്മുടെ മംസാർ ബീച്ചിൽ ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ വാക്കിംഗ് ആൻഡ് റണ്ണിങ് എന്നുള്ളതിന്ന് ഒരു സെഗ്മെൻറ്റാണ്. 5.5 കിലോമീറ്ററാണ് ജോഗിങ് ട്രാക്ക് തന്നെ ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സൈക്ലിങ്ങിന് വേണ്ടിയിട്ടും 2-ാമത്തെ ഒരു അഡീഷനായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. 3 എന്ന് പറയുന്നത് സർഫിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കയാക്കിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 4 ഇത് ഞാനിതിങ്ങനെ കാണുമ്പോൾ, ഞാൻ ഈ ഒരു ആർട്ടിക്കിൾ വായിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുക, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ സർഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകും, കയാക്കിംഗ് ചെയ്യാൻ മാത്രമായിട്ട് ഒരു സ്ഥലത്ത് പോകും. ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്താണ് ഈ ഒരു ചെറിയൊരു ഏരിയയിൽ ഇവരിപ്പോൾ കൊണ്ടുവന്നിരിക്കുക. ഓക്കെ, 3-ാമത്തെ സർഫിങ്ങും കയാക്കിംഗ്. 4-ാമത്തേത് നമ്മൾ പണ്ട് നമ്മുടെ ജുമേറയിൽ മാത്രം കണ്ടിരുന്ന, ബ്ലൂ വാട്ടേഴ്സിൽ കണ്ടിരുന്ന നമ്മുടെ മോട്ടോർ ബോട്ട്, നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ കാറിൻ്റെ ഷേപ്പൊക്കെയുള്ള ബോട്ട്, ആ സംഭവം ഇപ്പം നമുക്ക് നമ്മുടെ ദുബായ് മംസാറിലുണ്ട്. 5-ാമത്തേന്ന് പറഞ്ഞാൽ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസാണ്. നമുക്ക് എല്ലാ ബീച്ചിലും നമുക്കറിയാം, പക്ഷെ ചില ബീച്ചിലൊക്കെ സമയപരിധികളൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, വുമൺ ഉള്ള ബീച്ച് കൂടെ ഉള്ളതുകൊണ്ട് അതൊരു വലിയ ഒരു നമുക്ക് ചൂസ് ചെയ്യാം, ആർക്ക് ഏത് വേണം എന്നുള്ളൊരു ചൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമുണ്ട്. നൈറ്റ് ബീച്ച് ഫെസിലിറ്റി ഇവിടെയുണ്ട് സ്വിം ചെയ്യാനായിട്ടുള്ളത്. 6-ാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കൗട്ട്സ് എക്സസൈസ് ചെയ്യാനായിട്ടുള്ള വലിയൊരു ഓപ്ഷൻ ഉണ്ട്. 7 ഡൈനിങ് ഫെസിലിറ്റി, നല്ല രീതിയിലുള്ള ഫുഡ് കോർട്ട് കാര്യങ്ങൾ, ഇവിടെ തന്നെ ഫുഡ് കിട്ടത്തക്ക രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. 8 സ്പോർട്സ് ആക്ടിവിറ്റി, ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ മംസാർ ബീച്ചിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു കുറേയധികം ഗെയിംസും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നൊരു സംഭവം. 9 എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റി. മംസാർ ബീച്ച് തന്നെ അറിയാം, മംസാർ പാർക്കിൽ തന്നെ നമുക്ക് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇവിടെ പെയിൻറിങ് ഒപ്പം തുടങ്ങിയിട്ടുള്ള കുറേയധികം ഫാമിലി ആക്ടിവിറ്റീസിനും ഇവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. 10-ാമത്തേതാണ് ജെസ്കി ആൻഡ് ഫ്ലൈ ബോർഡിങ് എന്ന് പറയുന്ന സംഭവം. എനിക്ക് തോന്നുന്നു ദുബായ് വാട്ടർ സ്പോർട്സ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇപ്പോൾ മംസാർ ബീച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിൽ ലോങ് വീക്കെൻഡ് വരുന്ന സമയത്ത് മംസാർ ബീച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കാം. പക്ഷേ ഞാൻ പറയില്ല അങ്ങനെ, കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഓടിയെത്തി അവിടെ ഫുൾ കഞ്ചഷൻ ആകാൻ പോകുന്നൊരു സമയം കൂടെ ആയിരിക്കും. എന്നാലും വീക്കെൻഡ്സ് നിങ്ങൾക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ, എല്ലാവർക്കും പറ്റണമെന്നില്ല, ഞാൻ പറയുകയാണ്, വീക്കെൻഡ്സിലൊക്കെ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ വീക്കെൻഡ്സിൽ തന്നെ, ഞാൻ വീക്കെൻഡ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്, വീക്ക് ഡേയ്സിൽ പോകാൻ പറ്റിയെന്നാണ് പറഞ്ഞത് കേട്ടോ. വീക്ക് ഡേയ്സിൽ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. വീക്കെൻഡ്സിൽ തിരക്കായിരിക്കും, പക്ഷേ എന്താണ് എല്ലാ ആരൊക്കെ പോയാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പോൾ മംസാർ റീഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ബീച്ചിൽ പോകുന്നത് കാല് വെള്ളം നനയ്ക്കാനും നോക്കി വിദൂരത്തേക്ക് ഇരിക്കാനും മാത്രമല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റിയെടുത്തതാണ് സത്യം പറഞ്ഞാൽ. ദുബായിലെ ബീച്ചുകൾ നമുക്ക് ഓൾറെഡി അറിയാം, ഇവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ എന്താണെങ്കിലും മംസാർ തുടങ്ങിയിട്ടുണ്ട്, പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെൻഡ് ചെയ്ത് തരാവുന്നതാണ്. ഇനി പോകാത്തവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. വൈകിട്ട് മംസാറിൽ പോകണമെങ്കിൽ ഉണ്ടല്ലോ, അവിടെ ഈ ദുബായ് പോലീസിൻ്റെ ഹെലികോപ്റ്റർ പാട്രോളിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. ഭയങ്കര സൂപ്പർ, ഒരു 3 റൗണ്ട് അടിക്കും ഇങ്ങനെ, അടിപൊളിയായിട്ട് നമുക്ക് കാണാം ബീച്ചിൽ നിന്ന് കഴിഞ്ഞാൽ. ഞാൻ പലപ്പോഴും കണ്ടിട്ട്, ഞാൻ എൻ്റെ ഒരു സ്ഥിരം ഡെസ്റ്റിനേഷനാണ് മംസാർ ബീച്ചും. നേരത്തെ ലാമറായിരുന്നു, പക്ഷേ ഇപ്പം മംസാർ ബീച്ച് എനിക്ക് എന്തോ ഭയങ്കര പാർക്കും പാർക്കിംഗ് കിട്ടും, അപ്പോൾ അങ്ങനെ കുറേയധികം ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ വണ്ടി അകത്തേക്ക് കൊണ്ടുവന്നതിനുള്ള പാർക്കിംഗ് കൊടുക്കണം, അതിനുള്ള ഫീ കൊടുക്കണം, അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടാറുമുണ്ട്. അപ്പോൾ എന്താണേലും ഈ ലോങ് വീക്കെൻഡിലൊക്കെ പോകാൻ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നോക്കി നിൽക്കുന്നവരാണെങ്കിൽ എൻ്റെ നമ്പർ 1 ഡെസ്റ്റിനേഷൻ ഒരു അഡ്വൈസാണ് മംസാർ ബീച്ച്. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ തുറന്നു പറയാൻ മടിക്കുന്ന ചില ആശങ്കകൾ ഉണ്ടാകാം. അവ പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, പറയാനൊരു മടി. പരിഹാരവുമായി NMC അൽനാദ അവതരിപ്പിക്കുന്നു ഹെർ ഹെൽത്ത്. 29 വൈദ്യശാഖകളിലായി 67 വനിതാ സ്പെഷ്യലിസ്റ്റുകൾ, അതിൽ 15 ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം പൂർണ്ണ വിശ്വാസത്തിലും സ്വകാര്യതയിലും. സ്ത്രീത്വത്തിന്റെ എല്ലാ ആശങ്കകൾക്കും ഇനി ഒരു സുരക്ഷിത ഇടം.
6: വിസിറ്റ് NMC അൽനാദ ആൻഡ് ജോയിൻ ഹെർ ഹെൽത്ത്. സ്ത്രീകളെ മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ പരിചരണം.
7: ഫോർ അപ്പോയിന്റ്മെന്റ് കോൾ 800-6624.

0: എന്താണേലും നീറ്റിന്റെ പരീക്ഷയുടെ കാര്യമൊക്കെ നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചോദ്യ പേപ്പർ ചോർച്ചയും അത് പ്രകാരം എഴുതിയ പരീക്ഷ റദ്ദാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സമയം ഒരു പക്ഷേ കിട്ടും. പക്ഷെ പഠിച്ച കുട്ടികൾ വീണ്ടും ഒന്നുകൂടെ പഠിച്ച് വീണ്ടും ഒന്നുകൂടെ എക്സാം അപ്പിയർ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ ഈവൻ ദോ ഇതൊക്കെ കഴിഞ്ഞ് എന്താണേലും ഒരു എക്സാം കഴിഞ്ഞ് നല്ലൊരു റിസൾട്ടും കാര്യങ്ങളും എല്ലാവർക്കും വരും. അത് കഴിഞ്ഞിട്ടുള്ള അഡ്മിഷൻ നമ്മൾ എവിടെ എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടിയിട്ട് ഒരു MBBS ഡോക്ടർ ആവാനായിട്ടാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് ഹെൽപ്ഫുൾ ആവുന്നതാണ്. അതായത് നമ്മുടെ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അവതരിപ്പിക്കുന്ന തുമ്പെ ഇന്റർനാഷണൽ പാത്വേ മെഡിസിൻ പ്രോഗ്രാമാണ് ഇത്. ആദ്യത്തെ 3 വർഷം നമുക്ക് UAE തന്നെ നിന്ന് പഠിക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ, അവർ പറയുന്ന കുറേയധികം ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, നമുക്കത് തിരഞ്ഞെടുക്കാവുന്നതാണ്. പോളണ്ട്, റൊമാനിയ, UK, ഇറ്റലി, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഗാന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രാജ്യങ്ങളിൽ നമുക്ക് അതിന് ശേഷമുള്ള 3 വർഷം നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അഫോർഡബിലിറ്റി ആണ്. ഫീസ് അഫോർഡബിലിറ്റി വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായതുകൊണ്ട് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ പ്രോഗ്രാം തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ മക്കൾ ഇതുപോലെ മെഡിസിന് വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പം ഈ വീണ്ടും എക്സാമിനൊക്കെ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഓപ്ഷനോടെ അവർക്കൊന്നുകൂടെ ഒന്ന് റീതിങ്ക് ചെയ്ത് ഒരു ബെറ്റർ ഒരു സ്ഥലത്ത് പഠിക്കാൻ മെറിറ്റ് കിട്ടുന്നവർക്ക് ഓക്കെ അതിൽ പോകാം, എല്ലാവർക്കും മെറിറ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ അവർ ചൂസ് ചെയ്യുന്ന മെഡിക്കൽ കോളേജ് ഏതാണെന്ന് അവർക്കൊരു നല്ലൊരു ഓപ്ഷനും കൂടെയാണ്. ഇതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും വെബ്സൈറ്റ് ഉണ്ട്, www.gmu.ac.ae അല്ലെങ്കിൽ 0565495755 എന്നീ നമ്പറിലൂടെ നിങ്ങൾക്ക് തിരക്കാവുന്നതാണ്. ഞാൻ ഒന്നുകൂടെ നമ്പർ പറയാം. കുറേ ആൾക്കാർ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഈ അവർ കുറേ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു കുഞ്ഞൊരു ഫീസ് സ്ട്രക്ചർ അറിയണമെങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ വിളിച്ച് എൻക്വയറി ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്പർ ഒന്നുകൂടെ നോട്ട് ചെയ്തോ, 0565495755 ഇതാണ് നമ്പർ. അപ്പോൾ എന്താണെങ്കിലും MBBS സ്വപ്നം കാണുന്നവർക്കാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ചെക്കൗട്ട് ചെയ്യുക, എന്നിട്ട് തീരുമാനമെടുക്കാം.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇച്ചിരി ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഷേഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ പക്ഷേ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ കഴിഞ്ഞ് ടുവേർഡ്സ് ദുബായിലേക്ക് വരുന്ന സമയത്ത് ഈസി ആയിട്ട് എത്താനുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട്. എമിറേറ്റ്സ് റോഡിലും ആ ഒരു കൺജഷൻ സ്റ്റില്ലുണ്ട് കേട്ടോ, അല്ലെ ടോൾ റോഡിലും ഉണ്ട്. ബാക്കി റോഡുകളിൽ നോക്കുകയാണെങ്കിൽ രാവിലത്തെ ട്രാഫിക്കിൻ്റെ സിറ്റുവേഷനെ അപേക്ഷിച്ച് ഒരുപാടിടങ്ങളിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും ട്രാഫിക് ഇനിയും രൂക്ഷമായിട്ടുണ്ടോ എന്ന് ഇതുവരെ റിപ്പോർട്ടും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും ഷേഖ് സാർ റോഡും ടുവേർഡ്സ് ജബലലി ദുബായിൽ നിന്ന് ജബലലി ഒക്കെ തന്നെ അബുദാബി ആയിക്കോട്ടെ എല്ലാം നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷനെ കാണാൻ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നമുക്കൊരു മെസ്സേജ് തരാമെന്നാണ്.
1: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Sand Tunes with Akshay and Vidya.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode, international medical degrees vandhamakam. Admissions are now open.
1: ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു ടി വിയുടെ വലിയൊരു തരംഗം തന്നെ വരാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം നമുക്ക് പണ്ട് നമുക്കറിയാം ഈ ഗൾഫിൽ നിന്ന് ടി വി നമ്മൾ നാട്ടിലേക്ക് 32-inch ടി വി നമ്മൾ കയ്യിൽ കൊണ്ടുപോയി നമുക്ക് ഡ്യൂട്ടി അടിക്കാതെ കൊണ്ടുപോകാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് ടി വിയും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ സ്ലോലി മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറാനായിട്ട് പോവാണ്. നിങ്ങൾ ഓർമ്മയുണ്ടോ ഒരു കാലത്ത് നമുക്ക് നമ്മുടെ ആ റോയിൽ തന്നെ ഏതെങ്കിലും ഒരു വീട്ടിൽ മാത്രമേ ടി വി ഉണ്ടാവുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയൊക്കെ കാണാൻ ഈവൻ സമ്മർ ഇൻ ബെത്ലഹേമിൻ്റെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ടി വി കാണാൻ വേണ്ടിയിട്ട് 4 സമയമാകുന്ന സമയം നോക്കിയിരിക്കുന്നത്. എനിക്കിപ്പോഴും ഉണ്ട്, ഏഷ്യാനെറ്റിൽ 3:30 സിനിമ വരുന്നത്, അതുപോലെ തന്നെ സൂര്യയിലും 4 അപ്പം ഈ സമയം നമ്മൾ ടി വി കാണാൻ വേണ്ടി നമ്മൾ കൊതിച്ചിരിക്കും. ആ സമയത്ത് എല്ലാ വീട്ടിലും ടി വി ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ എന്താ പറയണേ, അത്രമാത്രം ടി വിനെ നമ്മളൊരു പ്രഷ്യസ് ആണ്, ഇന്നും പ്രഷ്യസ് ഒക്കെ തന്നെയാണ്, ഒരു ഗുച്ഛാണല്ലോ, ഒരു നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഗുച്ഛാണല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ടി വിയുടെ ലഭ്യത നമ്മുടെ നാട്ടിൽ കൂടാനായിട്ട് പോകുന്നു. ഇപ്പം ഞാൻ ഏറ്റവും കെടുത്ത് അറിഞ്ഞ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ജപ്പാൻ ബ്രാൻഡായ തോംസൺ, അത് അവരുടെ ഒരു ഗൂഗിൾ ടി വി ആണ് ഇപ്പം അതും QLED വരാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 10,000 ടി വിയുടെ വിലയെന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് വയ്ക്കും, നമുക്ക് ആ പ്രൈസിനൊക്കെ നാട്ടിൽ ഇത്രയും വലിയ, അതും ഡോൾബി ഡിജിറ്റലായിട്ടുള്ള ഫുൾ HD എല്ലാ മികവും, നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം രീതിയിലുള്ള ഒരു ടി വി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, പ്ലസ് വിത്ത് ഐ കെയർ ആണേ, ഗൂഗിൾ ടി വി, ഗൂഗിൾ അസിസ്റ്റൻസ് എല്ലാം ഉൾപ്പെടെ ഈ ഒരു ടി വി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിന്നെ വേണ്ടത്? അപ്പം ഇതിൻ്റെ വില ഭാഗമെന്ന് പറയും, ഇപ്പം ഉടനെ തന്നെ കേരളത്തിലെ വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒക്കെ തന്നെ ഇത് വരുന്നുണ്ട്. തോംസണും ഗൂഗിളോട് ചേർന്നിട്ടുള്ള ഒരു സീരീസിലാണ് ഈ ഒരു ടി വി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം 3-inch സൈസസ് മാത്രം ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളൂ. 32-inch, 40-inch, 43-inch. 32-inch 10,999 രൂപ, അതായത് 11,000 rupees എന്ന് വെച്ചോ. 40-inch 16,000 rupees, 43-inch 17,000 rupees എന്നിങ്ങനെയാണ് ഇവർ ഈ ഒരു ഓഫർ പറയുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മുടെ ഇപ്പം ഷാവ്മി അല്ലെങ്കിൽ TCL നമ്മളുടെ നാട്ടിലുണ്ട്, യാ സോണി, ഇവരൊക്കെ ഇവരുടെയൊക്കെ QLED ബ്രാൻഡിലെ സീരീസിലെ ടി വി വേണമെന്നുണ്ടെങ്കിൽ നോർമലി നമ്മളൊരു 50,000 ആണെങ്കിൽ QLEDക്ക് നമ്മൾ ചിലപ്പോൾ ഒരു 65,000 അത്രയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ആ സ്ഥിതിവിശേഷത്തിലാണ് 11,000 രൂപയ്ക്ക് നമുക്ക് ഒരു ടി വി നാട്ടിൽ സ്വന്തമാക്കാം. അതും ഇത്രയും വലിയ വിത്ത് AI പ്രോസസ്സറാണ് കേട്ടോ, ഇത്രയും വലിയ ഒരു എന്താ പറയുന്ന ഒരു കിടിലൻ QLED ടി വി തോംസന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരികയാണ് ഗൂഗിൾ ടി വി. ഈ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു ആഹാരമാണെങ്കിലും ഒരു ടി വി എടുക്കാനായിട്ട് പോതിരും. അതിനെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ നമ്മൾ നേരത്തെ ടി വിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് ഇതിൻ്റെ ബോർഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ടി വിക്ക് ഇന്നും റിപ്പയറിംഗ് ഇല്ല. അപ്പോൾ നമുക്ക് എടുത്ത് കളയേ ഉള്ളൂ വേറെ മാർഗം. ചിലവർ എനിക്ക് ഒന്ന് ചില കണ്ടൊക്കെ റിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷേ ഒരു ബ്രാൻഡ് സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അത്ര വലിയ സംഭവമില്ല, അത് കമ്പനി തന്നെ പറയുന്നതാണ്. പക്ഷേ ഈ ഒരു വിലയിലാണ് ഇറങ്ങുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ വീട്ടിലും ഇനി ടി വി വരാനുള്ള സാധ്യത ഹൈ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ എന്താണെങ്കിലും തോംസന്റെ ഏറ്റവും പുതിയ ടെക് അപ്ഡേറ്റിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് അത് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. തോംസൺ ഡിസൈൻ ഇൻ പാരീസ് എന്ന് പറയുന്ന ആ ഒരു ലേബലിലാണ് അവർ വന്നിരിക്കുന്നത്, ഏറ്റവും പുതിയ ഗൂഗിൾ ടി വി. ഒരു പക്ഷേ നാട്ടിൽ ടി വി ഇല്ലാത്തവർക്ക്, ടി വി മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ തന്നെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അവർ ക്രെഡിറ്റ് കാർഡും പറയുന്നുണ്ട് കേട്ടോ, ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി എനിക്ക് തോന്നുന്നു SBI SBI ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ലഭ്യമാകുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ വിച്ച് മീൻസ് 11,000 ഏകദേശം 1,100 രൂപ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ ഏറ്റവും ഇതിൻ്റെ ഹൈ എൻഡിൽ പോവാണെങ്കിൽ 1,700 രൂപ കിടിലൻ ഡീലാണ്, സൂപ്പർ ഡീലാണ്. ഞാൻ പോലും അല്ലെങ്കിൽ ഓർമ്മ മേടിച്ച് വീട്ടിൽ വെച്ചാലും സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അത് പറഞ്ഞാൽ ആ ടി വിയുടെ അന്നത്തെ ആ പണ്ട് ആ ടി വി ആ ബോക്സ് പെട്ടി ടി വിയിൽ എൻ്റെ വീട്ടിൽ എനിക്ക് BPLന്റെ ഒരു ടി വി എൻ്റെ മനസ്സിലാകും, പിന്നെ ഒരു പാൻസോണിക്കിൻ്റെ ഒരു ടി വി, ഇതൊക്കെയാണ് ആദ്യം എൻ്റെ എനിക്ക് ഞാൻ ഓർമ്മ വെച്ച കാലത്തുള്ള ഒരു ടി വി എന്ന് പറയുന്നത്. പക്ഷേ അതിൽ കാണുന്നതിൻ്റെ ഒരു രസം വേറെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ രസം ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു വേറെ രസം, ഇനിയും ഒരു 10 കഴിഞ്ഞാൽ അത് വേറെ ഒരു രസം. അപ്പോൾ എന്താണേലും ടി വിയുടെ വിലയുടെ കാര്യമാണ് പറഞ്ഞത്. തോംസൺ ഗൂഗിൾ ടി വി നാട്ടിൽ ലഭ്യമാകാൻ പോകുന്നു സ്റ്റാർട്ടിംഗ് ഫ്രം 11,000 rupees onwards.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്നറിയാം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഇന്ന് തന്നെയെന്ന് സൂചന. നിർണായക ചർച്ചയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരളത്തിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് KC വേണുഗോപാലിനെ എന്ന വിവരം. KC തന്നെയാകും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്നാണ് ഗ്രൂപ്പുകൾ വിലയിരുത്തുന്നത്. ഏകപക്ഷീയമായ പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് BD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും KPCC ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽഗാന്ധി കേട്ടു. രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ ചർച്ചകൾക്ക് ശേഷം സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടി ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനിടെ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് സോണിയാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനവികാരം അവഗണിക്കരുതെന്ന് ചില നേതാക്കൾ രാഹുൽഗാന്ധിയോട് ആവശ്യപ്പെട്ടു. ഇനിയും തീരുമാനം നീട്ടരുതെന്ന് ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടു. KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അവസാനവട്ട ചർച്ചകൾ. കൂടിക്കാഴ്ച തൃപ്തികരമെന്നും AICCക്ക് മുന്നിൽ നിലപാട് അറിയിച്ചെന്നും മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി ചർച്ചയിൽ തന്റെ അഭിപ്രായങ്ങളും കേരളത്തിലെ സാഹചര്യങ്ങളും ഹൈക്കമാൻഡിനോട് പറഞ്ഞുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ജനവികാരം ഉൾപ്പെടെ കേരളത്തിലെ ഇന്നത്തെ ചർച്ചകളും സ്ഥിതിഗതികളും രാഹുൽഗാന്ധിയോട് പറഞ്ഞു. ചർച്ചകൾ വളരെ ഹൃദ്യമായിരുന്നുവെന്നും VM സുധീരൻ. മുഖ്യമന്ത്രി തർക്കം തുടരുന്നതിനിടെ വയനാട്ടിലെ കൽപ്പറ്റയിൽ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ നോട്ടീസ്. കേസ് ചിലപ്പോൾ നിങ്ങളുടെ ആളായിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനം നിങ്ങളോട് പൊറുക്കില്ലെന്ന് ഇംഗ്ലീഷിലുള്ള നോട്ടീസിൽ പറയുന്നു. കൽപ്പറ്റ DCC ഓഫീസിനടുത്താണ് നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാകുന്നതിനിടെ ഹൈക്കമാൻഡിനും രാഹുൽഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ കേരളത്തിൽ ഉയരുന്ന പോസ്റ്റർ പ്രതിഷേധത്തിന്റെ ഉദ്ദേശലക്ഷ്യത്തിൽ ആശയക്കുഴപ്പം. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള VD ഗ്രൂപ്പിന്റെ നീക്കമെന്ന് KC വേണുഗോപാൽ ക്യാമ്പ് സംശയിക്കുന്നു. എന്നാൽ ഗാന്ധി കുടുംബത്തെ VD സതീശന് എതിരാക്കാനുള്ള നീക്കമാണിതെന്ന് VD സതീശൻ പക്ഷവും സംശയിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് ഹൈക്കമാൻഡിനെതിരെ പോസ്റ്റർ പ്രതിഷേധം എന്നത് നേതൃത്വം ഗൌരവത്തോടെയാണ് കാണുന്നത്. മുഖ്യമന്ത്രിക്കായുള്ള ചർച്ച നീണ്ടുപോകുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ നിർണായക നേതൃയോഗം പാണക്കാട്ട്. ലീഗിന്റെ ഉന്നതാധികാര സമിതിയിലെ 12 പേർ യോഗത്തിൽ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം വന്നാൽ ലീഗിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകുമെന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് നേതാക്കൾക്കും അണികൾക്കുമുണ്ടായ അതൃപ്തി ചർച്ച. VD സതീശനുള്ള പിന്തുണയിൽ ഉറച്ചു നിൽക്കാൻ ലീഗിന്റെ തീരുമാനം. ജനവികാരം മാനിച്ചായിരിക്കണം തീരുമാനമെന്നാണ് ലീഗിന്റെ അഭിപ്രായം. VD സതീശൻ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും MLA തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ CPM കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുമെന്ന് റിപ്പോർട്ട്. സംസ്ഥാന നേതൃയോഗത്തിലെ ചർച്ചകൾക്ക് ശേഷം സംസ്ഥാനത്ത് നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയാലോചന നടത്തും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായി ആലോചിച്ചാകും പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുക. DMK നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മ പരാമർശത്തിൽ വിമർശനവുമായി RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ലെ. ഉദയനിധിക്ക് സനാതനം എന്തെന്നറിയില്ലെന്നും സനാതനധർമ്മം രാജ്യത്തിന്റെ ആത്മാവാണെന്നും ഹൊസബെല്ലെ. ആരെങ്കിലും വിമർശിച്ചു എന്ന് കരുതി സനാതനധർമ്മം ഇല്ലാതാകുന്നില്ല, അതിനെ ഇല്ലാതാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകും എന്നുവച്ച് അതങ്ങനെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും RSS ജനറൽ സെക്രട്ടറി. SSLC ഫലപ്രഖ്യാപനത്തിൽ അവ്യക്തത. മറ്റന്നാൾ ഫലപ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന സൂചന. ഇതുവരെ ഒരറിയിപ്പും ലഭിച്ചില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ. ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനം. വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചീഫ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി വെള്ളിയാഴ്ച തന്നെ ഫലം പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച CBI. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്ക് എത്തിയെന്ന് കണ്ടെത്തൽ. ചോദ്യപേപ്പർ ലഭിച്ചെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ CBIക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ കേരളത്തിലെ 2 ജില്ലകളിൽ നിന്നുള്ളവരുണ്ടെന്നാണ് വിവരം. ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ലഭിച്ചു എന്നതടക്കം CBIക്ക് വിവരം. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ തുടക്കം നാസിക്കിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിവരം. ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സുപ്രധാന നടപടിയെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷാ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശം. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്ത് പെട്രോൾ ഡീസൽ ഉപഭോഗം കുറയ്ക്കാൻ നേരത്തെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കൂട്ടി കേന്ദ്ര സർക്കാർ. 15% തീരുവ കൂട്ടിയത്. വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനും രൂപയുടെ മൂല്യം ഉയർത്തുന്നതിനുമാണ് ഇത്. 6% ഇറക്കുമതി തീരുവ 15% സർക്കാർ ഉയർത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബീജിംഗിൽ. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റിന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് ചൈനയിലേക്ക് പുറപ്പെടും മുൻപ് ട്രംപ് ആക്കിയാണ് സർക്കാർ ഉയർത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബീജിംഗിൽ. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റ്

0: മൂന്ന് ദിവസത്തേക്കാണ് ട്രംപിന്റെ ചൈന സന്ദർശനം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. 82 റൺസിനായിരുന്നു ജയം. ഇതോടെ 16 പോയിന്റോടെ ഗില്ലും സംഘവും പ്ലേ ഓഫ് ഉറപ്പിച്ചു. ടോസ് നഷ്ടപ്പെട്ട് ഗുജറാത്ത് മുന്നോട്ട് വെച്ച 169 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് 90 റൺസിൽ എല്ലാവരും പുറത്തായി. ഐപിഎല്ലിൽ നിന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വൈകിട്ട് റായ്പൂരിലാണ് കളി. പ്രമുഖ വ്യവസായിയും റേഡിയോ ഏഷ്യ നെറ്റ്വർക്ക് ഉടമയുമായ സ്വപൻ സദൻ ബോസ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ദുബായിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത്. അടുത്ത വാർത്ത 11 മണിക്ക്.
1: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
2: വെരി ഗുഡ് മോർണിംഗ് ദുബായ്. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിരിക്കുകയാണ്.
3: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫീൽസ് ലൈക്ക് 36 എന്നും കാണിക്കുന്നുണ്ട്.
4: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode, international medical degrees vandamakam. Admissions are now open.
1: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം. 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ചൊവ്വാഴ്ച ബുധനാഴ്ച സോറി ബുധനാഴ്ചയുടെ ആശംസകൾ. സമയം 10 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. ഹേയ്, നമസ്കാരം, അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മൾ ഈ പാർക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്ത ഹോം 92.2 എഫ്എമ്മിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കർബ് സൈഡ് പാർക്കിംഗ്, ഈ ഒരു പാർക്കിംഗ് സിസ്റ്റം അറിയാം. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ സൈഡിലുള്ള കർബിൽ ഒരു ക്യാമറ പാർക്കിംഗ് കമ്പനി അവർ ഫിക്സ് ചെയ്ത് വെക്കും. ആ ക്യാമറ വരുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം 3 ലൊക്കേഷനിലായിട്ട് ഈ ഇത് AI എനേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റമാണ്. ഞാൻ പറഞ്ഞുതരാം എന്താണ് അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, അപ്പോൾ ഇതിപ്പോൾ 3 ലൊക്കേഷൻസിൽ ഇന്ന് തൊട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. 500 ക്യാമറാസ് ആണ് അവരിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 1 ട്രേഡ് സെൻറ്റർ 1 എന്നുള്ളൊരു കാര്യം, നമ്മുടെ ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ട്രേഡ് സെൻറ്റർ 1 ബുർജ് ഖലീഫ ഏരിയ, അതുപോലെ തന്നെ കോർണിഷുകളിൽ, അൽ കോർണിഷ് എന്നുള്ള ഏരിയകൾ, ഈ 3 ഏരിയകളിലാണ് ഇപ്പം 500 ക്യാമറകൾ ഇപ്പോൾ ഇവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നിങ്ങൾ, നമ്മൾ പലപ്പോഴും ഞാൻ ഇന്നാളും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഫോർ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് നമ്മൾ വണ്ടി നിർത്തും. വണ്ടി നിർത്തുന്ന സമയത്ത് നമുക്ക് ദാറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും ഓക്കെ അല്ല. നിങ്ങൾക്കത് ഫൈൻ കിട്ടും. പാർക്കിംഗ് ലോട്ടിൽ നിങ്ങൾ വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ, ഇപ്പോൾ പാർക്കിംഗ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ കിട്ടും. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഒരു എനേബിൾ ആകുന്നത് എന്നുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, ഈസി ആയിട്ടുള്ള ഫാസ്റ്റ് പാർക്കിംഗ് സിസ്റ്റം ഇവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ കർബ് ക്യാമറാസ് വിത്ത് AI പവേഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ എൻട്രി, നിങ്ങൾ ആ വാഹനം ആ കർബിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാർക്കിംഗ് സ്പേസിലേക്ക് കയറുന്ന ടൈം, ആൻഡ് നിങ്ങൾ ആ വാഹനം എടുത്തുകൊണ്ട് പോകുന്ന ടൈം, വിച്ച് മീൻസ് നിങ്ങൾ 4 ഇൻഡിക്കേറ്റർ ഇട്ടോ ഇല്ലയോ എന്നൊന്നും അല്ല പ്രാധാന്യം. നിങ്ങൾ കയറിയോ നിങ്ങളുടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യും, ഇറങ്ങുന്ന സമയം കാൽക്കുലേറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്തെ പാർക്കിംഗ് ഫീ ആണ് നമ്മൾ ഇടേണ്ടത്. ഇനി നമ്മുടെ പാർക്കിംഗ് ആപ്പിൽ ചെന്നിട്ട് നമ്മൾ ഓട്ടോ എനേബിൾ, ഓട്ടോ പാർക്കിംഗ് ഫീ എനേബിൾ സിസ്റ്റം നമ്മൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ, പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരും. നമ്മൾ പാർക്കിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നത്, ഞാൻ പാർക്കിംഗ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഭയങ്കര കൺവീനിയൻ്റ് ആണ്. RT ആപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ പാർക്കിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഓട്ടോ ഫീ എനേബിളിംഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണം അടയ്ക്കേണ്ടതായിട്ട് വരത്തില്ല. പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യും ഇതേതാണ് സോൺ, ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് പോകുമല്ലോ. അപ്പോൾ ഓട്ടോ എനേബിളിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി അതിന് ആ ഒരു പാർക്കിംഗ് ലോട്ടിനകത്തൊക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്പർ പ്ലേറ്റ് ഡിറ്റക്ട് ചെയ്ത് നിങ്ങളുടെ അതിൽ നിന്നുള്ള വാലറ്റിലെ എമൗണ്ട് അതിൽ നിന്ന് ഡിഡക്റ്റായി പോകുന്നതാണ്. വിച്ച് മീൻസ് അതെനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഫൈൻ കൊടുക്കേണ്ട, ഇമ്മീഡിയറ്റ് ഫൈൻ വരും. അതിനകത്ത് ഒരു ദാക്ഷണ്യം ഇല്ല. നിങ്ങൾ അടച്ചില്ലെങ്കിൽ അവിടെ തന്നെയാണ് വണ്ടി പോകാനോ വണ്ടി വരാനോ, ഒരുപക്ഷെ 2 മിനിറ്റ് വല്ല ബഫർ കിട്ടുമായിരിക്കുക. അതൊന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ ഞാൻ പറയുകയാണേ. അപ്പോൾ എന്താണെങ്കിലും ഫൈൻ ഉറപ്പാണ് നിങ്ങൾ അതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓട്ടോ എനേബിൾ ചെയ്തിടുന്നതായിരിക്കും നല്ലത്. ഈ പാർക്കിൻ്റെ ആപ്പ്, പാർക്കിൻ്റെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ആപ്പിന് എന്തൊരു പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒരു ദിവസം നമ്മളിപ്പം വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ വണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുമ്പോൾ എനിക്ക് വീണ്ടും ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ളൊരു വിഷയം വരുന്നത്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അതൊന്ന് റെക്ടിഫൈ ചെയ്യണം കേട്ടോ, ഒന്ന് ഫിക്സ് ചെയ്യണം. ആ ഒരു ബഗ് ഒന്ന് ഫിക്സ് ചെയ്ത് എനിക്കും തരണം. ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറയാം. കാരണം ഒന്ന്, നമ്മൾ ഈ കറക്റ്റ് സോൺ കിട്ടും നമുക്ക്, ഒന്നെങ്കിൽ അതിൻ്റെ വാലറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഏത് വേഴ്ച വേണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അതിനകത്ത് നടത്താൻ പറ്റും. ആൻഡ് നമുക്ക് ആ ടൈം നമ്മുടെ ഐഫോണിലാണ് ഉള്ളവരാണെങ്കിൽ ഐഫോണിൽ നമുക്ക് ആ ടൈം കാണിക്കും. മേളിൽ നമ്മുടെ ആ ഒരു ബാർ ഉണ്ടല്ലോ, നമ്മുടെ ഫോൺ വിളിക്കുന്ന ആ ഒരു ഫ്രണ്ട് ക്യാം നിൽക്കുന്ന ആ ബാറിൽ നമ്മുടെ ടൈമും കാണിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് ആ ഒരു ആപ്പ്. ഞാൻ RT ആപ്പ് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പാർക്കിൻ്റെ മാത്രം പറയുന്നത്. അപ്പോൾ പാർക്കിൻ ആരെങ്കിലും അതിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിന് ബഗ് ഒന്ന് ഫിക്സ് ചെയ്യുക. എനിക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു, ഞാൻ ചോദിക്കുന്നവർക്കൊന്നും ഇല്ല. എന്താ പ്രശ്നം? ഇനി എൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ വല്ല പ്രശ്നമാണോ അറിയില്ല. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. അപ്പോൾ എനിക്കങ്ങനെ വീണ്ടും വീണ്ടും വാഹനം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഈവൻ ദോ രജിസ്റ്റർ ചെയ്താലും കുഴപ്പമില്ല, ഒരു മിനിറ്റിൻ്റെ വിഷയമുള്ളൂ, രജിസ്റ്റർ ചെയ്താലും പ്രശ്നമില്ല. ഈ സ്ഥലങ്ങളിലാണ് നിങ്ങളിപ്പോൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫൈൻ, പാർക്കിംഗ് ഇട്ടിട്ടില്ലെങ്കിൽ ഫൈൻ കിട്ടും. ഇതുപോലെ യുവയുടെ പല ഭാഗത്ത് ഇനിയിപ്പോൾ നമുക്ക് കർബ് സൈഡ് പാർക്കിംഗ് വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂക്ഷിക്കുക, പ്ലേ സ്മാർട്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Trending song of the hour.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മുടെ ജോർജ് കുട്ടിയെ കാണാനായിട്ട് എല്ലാവരും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളോട് കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ മൂന്നാം വരവിനെ നമ്മൾ വരവേൽക്കാനായിട്ട് നമ്മൾ പോവാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് കുറച്ച് ഫണ്ണി മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങൾ 500 കോടി ക്ലബിൽ കയറുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ താങ്കൾക്ക് ഇരുട്ടിനെ പേടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ ഇതുവരെ ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം ടപ്പി ടപ്പി ടപ്പി എന്ന് ഉത്തരം പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. നമുക്കിന്ന് ജസ്റ്റ് കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. ലെറ്റ്സ് ഗോ ടു ദാറ്റ്.
1: എന്താണ് ഇപ്പോ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നത്?
2: ചിലർക്ക് ടെൻഷനും സ്ട്രെസ്സും അങ്ങനെ ആവും. മിടുക്കനായി ഇരിക്കുന്നേ ഉള്ളൂ. ജോർജ് കുട്ടിയല്ല, മോഹൻലാലാണ് ഇരിക്കുന്നത്. അല്ല, ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നതേ, ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. വലിയ സന്തോഷം. ആദ്യമായിട്ടാണ് ഒരു ടിക്കറ്റ് എടുത്തൊരു സിനിമ കാണാൻ പോകുന്നത്.
3: ജീവിതത്തിൽ ഇരുട്ട് ഭയപ്പെടുന്നുണ്ടോ?
2: ജീവിതവും ഇതുമായിട്ട് എന്താ കാര്യം? രണ്ട് ടിക്കറ്റേ ഉള്ളാ. ഇരുട്ടിനെ എല്ലാവർക്കും പേടിയല്ലേ, അവിടെ പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ. ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് പോകേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഞാൻ സിനിമയിലായിപ്പോയി. ഇരുട്ടെന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. ഇരുട്ടിൽ നിന്നാണ് വിളിച്ചം ഉണ്ടാകുന്നല്ലേ. ഞാൻ പല പ്രാവശ്യം വന്നു, ജോർജ് കുട്ടിയെ ഒന്ന് രക്ഷിക്കും. ജോർജ് കുട്ടിക്ക് എല്ലാത്തിനെയും പേടിയാണ്. അപ്പൊ ആ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി.
4: നമുക്ക് ഒരു 500 കോടി ക്ലബിലേക്ക് എത്താൻ പറ്റുമോ?
2: എനിക്ക് ആരെയും പേടിയില്ല, നിങ്ങളെയൊക്കെ ഉള്ളു പേടി. അതുകൊണ്ട് നമ്മൾ 500 കോടി ഇല്ലെങ്കിലും ഒരു 300 കോടി.
1: ജോർജ് കുട്ടി എന്താണ് ഇപ്പോ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നത്?
2: മോനെ, ചിലർക്ക് ടെൻഷനും സ്ട്രെസ്സും ഒന്നും അങ്ങനെ ആവും.
0: വളരെ വളരെ രസകരമായിട്ടുള്ള ഉത്തരങ്ങൾ. പലപ്പോഴും മമ്മൂക്കയാണ് ഇങ്ങനെ തഗ്ഗടിക്കാറ് നമ്മൾ കാണുന്നുള്ളത്. പക്ഷെ ഇപ്പോൾ മോഹൻലാലും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലാലേട്ടനും തഗ്ഗിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഷിബിയും പറഞ്ഞല്ലേ, ദൃശ്യം 3 ഇതുകൊണ്ട് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ഇൻ്റർവ്യൂസിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഇത് വളരെ എന്താ പറയുന്നത്, നമ്മളെ അവസാനം ഒരു ചോദ്യചിഹ്നത്തിലേക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്ക് പോലെയാണ് എനിക്കും തോന്നിയത്. എന്താണ് ലെറ്റ്സ് സീ. എന്തായാലും 21 ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ദൃശ്യം വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പോയി കാണാം. പക്ഷേ ഇതുവരെ അവർ ഇത്ര വലിയ സിനിമ, ഇന്ത രീതിയിലുള്ള സിനിമ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ പോയി കാണുക, എന്നിട്ട് ആ പടത്തെ സൂപ്പർ ഹിറ്റ് ആക്കുക എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം കേട്ടു, 300 കോടി അവരുടെ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു സംതിങ് സ്റ്റഫുള്ള സിനിമയാണെന്ന് തോന്നുന്നു, അതിനകത്ത് കാര്യമായിട്ടുണ്ട് എന്നൊന്നും തോന്നുന്നു. പക്ഷേ എനിക്കൊന്നും ദൃശ്യം 1 ഇറങ്ങിയ സമയത്ത് ആ ഒരു ഇത് ദൃശ്യം 2 കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര വലിയൊരു ഇത് ആ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നു. പക്ഷെ 3 എനിക്ക് തോന്നുന്നു സംതിങ് മോർ നമ്മളെ ബ്രിങ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ലെറ്റ്സ് സീ, നമുക്ക് ഒരുമിച്ച് കാണാം. ടിക്കറ്റും കാര്യങ്ങളൊക്കെ വഴിയേ നമ്മൾ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ദൃശ്യം 3 കാണാൻ എല്ലാവരും, നിങ്ങളെപ്പോലെ ഞാനും ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്.
5: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ട്രാഫിക് സിറ്റുവേഷൻ കഴിഞ്ഞ മണിക്കൂറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഷാർജ റോഡുകൾ, പ്രത്യേകിച്ച് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ അത്യാവശ്യം രീതിയിൽ ട്രാഫിക് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അലിത്തിയ ടോൾ റോഡിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ സ്റ്റിൽ ആ ഒരു കഞ്ചഷൻ കാര്യങ്ങളും അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഷാർജ നമ്മുടെ ഇൻഫിനിറ്റിയിലൊക്കെ കിടക്കുന്ന റോഡുകളും ഇൻഫിനിറ്റി ബ്രിഡ്ജിലൊക്കെ ഉള്ള റോഡുകളും കാര്യങ്ങളും വലിയ വിഷയമില്ല. എമിറേറ്റ്സ് റോഡിലും ആ ചെറിയൊരു കഞ്ചഷൻ ഷാർജ ദുബായ് റോഡുകളിൽ കാണുന്നുണ്ട്. മറ്റ് പ്രദേശങ്ങളൊന്നും വലിയ വിഷയമില്ല. ദുബായ് റോഡ്സൊക്കെ തന്നെ ഫുള്ളി ഫ്രീ ഫ്ലോയിങ് സിറ്റുവേഷൻ തന്നെയായിട്ടാണ് കാണുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: listening to Home 92.2 FM. Home is a feeling.
1: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
2: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
1: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
3: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
1: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

ഈ നമ്മുടെ ബാക്കി വരുന്ന ഭക്ഷണം, സത്യം പറഞ്ഞ ഫുഡ് വേസ്റ്റേജ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. ഈ ഫുഡ് വേസ്റ്റേജ് തടയാനായിട്ടുള്ള പല മെഷേഴ്സും പല രീതികളിലും പല ഇടങ്ങളിലും വന്നിട്ടുണ്ടെങ്കിലും എല്ലാം അത്ര എഫക്റ്റീവ് ആവുമോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഒന്ന്, ചില ഏരിയകളിലെ പോളിസീസ് ഉണ്ടാവും, ഫുഡ് ബാക്കി വന്നു കഴിഞ്ഞാൽ അത് കളയണം, അതിന്റെ ക്വാളിറ്റി പോയി, കാരണം അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പോളിസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ട് വരുന്ന ഒരു ആപ്പാണ് പ്ലെന്റി ആപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്ലെന്റി ആപ്പിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സീറോ ഫുഡ് വേസ്റ്റേജ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവർ കൊണ്ടുവരുന്നത്. നാല് പേരാണ്, നാല് സുഹൃത്തുക്കളാണ്. ഇവർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ മെസ്സിൽ ബാക്കി വരുന്ന ഫുഡ്, അപ്പോൾ ഈ ബാക്കി വരുന്ന ഫുഡ് യൂഷ്വലി ഇത്രയും വേസ്റ്റേജ് വരുന്നു. അപ്പോൾ ഇവർ പറയുകയാണ്, ഇത് ഇങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തുവിടെ എന്നുള്ളൊരു ചിന്ത വരുന്നു. അപ്പോഴാണ് ഇവരുടെ മെസ്സിലെ ഈ പോളിസി അനുസരിച്ച് ഈ ബാക്കി വരുന്ന ഭക്ഷണം നശിപ്പിച്ച് കളയണം, അത് ഒരു കാരണവശാലും വെളിയിലോ മറ്റോ ആർക്കോ കൊടുക്കാനോ പാടില്ല എന്നുള്ളൊരു പോളിസിയുണ്ട്. അങ്ങനെ ഇവർ നാഗ്പൂരിലായിരുന്നു ഇവർ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു. ആറുമാസം മുന്നേ അങ്ങനെ ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരൊന്നിച്ച് വന്നിട്ട് വീണ്ടും ഇത്തരത്തിലൊരു സംഭവം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ, ഈ അതായത് ഹോട്ടലുകളിൽ ബാക്കി വരുന്ന ഭക്ഷണം ഉണ്ടല്ലോ അതിനെ നമുക്ക് സെല്ല് ചെയ്യാം, അതല്ല അതിനെ നമുക്ക് ആവശ്യക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവർ കൊണ്ടുവന്നു. അങ്ങനെ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി ഇപ്പോൾ ഏകദേശം 1.5 ലക്ഷം ആളുകൾ ഡൗൺലോഡ് വെച്ചേക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് പ്ലെന്റി ആപ്പ്, PLENTY പ്ലെന്റി ആപ്പ്. ഇത് ഇവരിത്രേ പറയുന്നുള്ളൂ, ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് ഹോട്ടലിലെ ഭക്ഷണം വേസ്റ്റ് ആവും അല്ലെങ്കിൽ ബാക്കി വരും. ആ ഭക്ഷണമാണ് നമുക്ക് ജനങ്ങളിലേക്ക് ഏകദേശം 40% റേറ്റ് ഡിഡക്ഷനിൽ കൊടുക്കുന്നത്. ഇതിന് ഒരുപാട് ആവശ്യക്കാരാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്ലോഗൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ, ഏൺ അപ് ടു 5.5 ലക്ഷം പെർ ഇയർ എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിച്ച് മീൻസ് ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടൽ, അവിടുത്തെ ഇഷ്ടപ്പെട്ട ഭക്ഷണം, എന്നാൽ ഒരു സമയം കഴിഞ്ഞ് അവർക്ക് ആ ഭക്ഷണം അധികം ഉണ്ടെങ്കിൽ, നമ്മൾ ഈ പ്ലെന്റി ആപ്പിൽ കയറി നോക്കുകയാണെങ്കിൽ ആ ഭക്ഷണം അവിടെ ഉണ്ടെങ്കിൽ പ്ലെന്റി ആപ്പിൽ കൂടെ ഏറ്റവും റെഡ്യൂസ് ചെയ്ത പ്രൈസിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സവിശേഷത കൂടെയാണ്. ആക്ച്വലി ഇറ്റ്സ് എ ഗ്രേറ്റ് കോൺസെപ്റ്റ് അല്ലേ. ഒന്ന് നോക്കുകയാണെങ്കിൽ ഭക്ഷണം വേസ്റ്റ് ആകുന്നില്ല, ആവശ്യക്കാർക്ക് ഭക്ഷണം വില കുറഞ്ഞ രീതിയിൽ എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ മറ്റൊരു സൈഡ് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നല്ലൊരു ഹോട്ടലിലെ ബിരിയാണി, ആ ബിരിയാണി 3 മണി കഴിഞ്ഞ് പ്ലെന്റി ആപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ ആരും അത് ഓർഡർ ചെയ്തില്ലെങ്കിൽ അതും ഒരു നഷ്ടമാണ് ഹോട്ടൽ ഉടമയെ സംബന്ധിച്ച്. അപ്പോൾ അതങ്ങനല്ല, നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ ഇത് ഇവിടെയൊക്കെ നമ്മളുണ്ടല്ലോ, നമ്മൾ ഒരു ടേക്ക് എടുക്കണം. നമ്മൾ ഒരാടെ പൈസ, ഒരാടെ പ്രൊഡക്റ്റ് അയാൾക്ക് നഷ്ടം വന്നിട്ട് നമ്മൾ എടുക്കരുത്. അയാൾ ഇതുപോലെയുള്ള ആപ്പ്, അയാൾക്ക് ആ ഭക്ഷണം പോവാതെ അയാൾക്ക് നഷ്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ആപ്പിനും നല്ലതാണ്, നമുക്കും നല്ലതാണ്, അതുപോലെ തന്നെ ആ ഓണർക്കും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടേക്കൂടെ നമ്മൾ എടുക്കണം കേട്ടോ. നമ്മൾ മുതലെടുക്കാനുള്ള സജി എന്ന് പറയുന്ന ആ ടേക്കിലേക്ക് നമ്മൾ പോകരുത്. അപ്പോൾ എന്താണേലും പ്ലെന്റി ആപ്പ്, ഇതുപോലെയുള്ള നല്ല നല്ല സംരംഭങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇനിയും വരേണ്ടതായിട്ടുണ്ട്, എല്ലായിടത്തും വരേണ്ടതായിട്ടുണ്ട്. ഫുഡ് വേസ്റ്റേജ്, ഫുഡ് ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ അത്തരത്തിലുള്ളവർക്ക് എത്തിക്കാനും അതുപോലെ തന്നെ വരുമാനം കുറവുള്ളവർക്ക് നല്ല ഭക്ഷണം നമ്മളെപ്പോലെ ഒക്കെ തന്നെ കഴിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി വളരട്ടെ എന്നുള്ളൊരു ആശംസ കൂടെ നരുന്നു.

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम हेडलाइंस
2: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग, जेन्युइन पार्ट्स सेंटर फॉर जापानीज कार्स।
3: പാണക്കാട്ട് മുസ്ലിം ലീഗ് യോഗം, ലീഗ് മന്ത്രിമാർ ഉടൻ. നമസ്കാരം, ഹോം 92.2 എഫ്എം വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഇന്ന് തന്നെയെന്ന് സൂചന. നിർണായക ചർച്ചയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരളത്തിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് കെ സി വേണുഗോപാലിനെ എന്ന വിവരം. കെ സിയെ തന്നെയാകും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്നാണ് ഗ്രൂപ്പുകൾ വിലയിരുത്തുന്നത്. ഏകപക്ഷീയമായ പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും കെ പി സി സി ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽഗാന്ധി കേട്ടു. രാഹുൽഗാന്ധി മല്ലികാർജ്ജുന ഖാർഗെ ചർച്ചകൾക്ക് ശേഷം സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടി ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനിടെ സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് സോണിയാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനവികാരം അവഗണിക്കരുതെന്ന് ചില നേതാക്കൾ രാഹുൽഗാന്ധിയോട് ആവശ്യപ്പെട്ടു. ഇനിയും തീരുമാനം നീട്ടരുതെന്ന് ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടു. കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അവസാനവട്ട ചർച്ചകൾ. കൂടിക്കാഴ്ച തൃപ്തികരമെന്നും എ ഐ സി സിക്ക് മുന്നിൽ നിലപാട് അറിയിച്ചെന്നും മുതിർന്ന നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുഖ്യമന്ത്രി ചർച്ചയിൽ തന്റെ അഭിപ്രായങ്ങളും കേരളത്തിലെ സാഹചര്യങ്ങളും ഹൈക്കമാൻഡിനോട് പറഞ്ഞുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ജനവികാരം ഉൾപ്പെടെ കേരളത്തിലെ ഇന്നത്തെ ചർച്ചകളും സ്ഥിതിഗതികളും രാഹുൽഗാന്ധിയോട് പറഞ്ഞു. ചർച്ചകൾ വളരെ ഹൃദ്യമായിരുന്നുവെന്നും വി എം സുധീരൻ. മുഖ്യമന്ത്രി തർക്കം തുടരുന്നതിനിടെ വയനാട്ടിലെ കൽപ്പറ്റയിൽ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ നോട്ടീസ്. കേസ് ചിലപ്പോൾ നിങ്ങളുടെ ആളായിരിക്കാം, പക്ഷേ കേരളത്തിലെ ജനം നിങ്ങളോട് പൊറുക്കില്ലെന്ന് ഇംഗ്ലീഷിലുള്ള നോട്ടീസിൽ പറയുന്നു. കൽപ്പറ്റ ഡി സി സി ഓഫീസിനടുത്താണ് നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രി തർക്കം രൂക്ഷമാകുന്നതിനിടെ ഹൈക്കമാൻഡിനും രാഹുൽഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ കേരളത്തിൽ ഉയരുന്ന പോസ്റ്റർ പ്രതിഷേധത്തിന്റെ ഉദ്ദേശലക്ഷ്യത്തിൽ ആശയക്കുഴപ്പം. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള വി ഡി ഗ്രൂപ്പിന്റെ നീക്കമെന്ന് കെ സി വേണുഗോപാൽ ക്യാമ്പ് സംശയിക്കുന്നു. എന്നാൽ ഗാന്ധി കുടുംബത്തെ വി ഡി സതീശന് എതിരാക്കാനുള്ള നീക്കമാണിതെന്ന് വി ഡി സതീശൻ പക്ഷവും സംശയിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് ഹൈക്കമാൻഡിനെതിരെ പോസ്റ്റർ പ്രതിഷേധം എന്നത് നേതൃത്വം ഗൌരവത്തോടെയാണ് കാണുന്നത്. മുഖ്യമന്ത്രിക്കായുള്ള ചർച്ച നീണ്ടുപോകുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ നിർണായക നേതൃയോഗം പാണക്കാട്ട്. ലീഗിന്റെ ഉന്നതാധികാര സമിതിയിലെ 12 പേർ യോഗത്തിൽ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം വന്നാൽ ലീഗിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകുമെന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് നേതാക്കൾക്കും അണികൾക്കുമുണ്ടായ അതൃപ്തി ചർച്ച. വി ഡി സതീശനുള്ള പിന്തുണയിൽ ഉറച്ചു നിൽക്കാൻ ലീഗിന്റെ തീരുമാനം. ജനവികാരം മാനിച്ചായിരിക്കണം തീരുമാനമെന്നാണ് ലീഗിന്റെ അഭിപ്രായം. വി ഡി സതീശൻ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും എം എൽ എ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ സി പി എം കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുമെന്ന റിപ്പോർട്ട്. സംസ്ഥാന നേതൃയോഗത്തിലെ ചർച്ചകൾക്ക് ശേഷം സംസ്ഥാനത്ത് നിന്നുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടിയാലോചന നടത്തും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായി ആലോചിച്ചാകും പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുക. ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മ പരാമർശത്തിൽ വിമർശനവുമായി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ലെ. ഉദയനിധിക്ക് സനാതനം എന്തെന്നറിയില്ലെന്നും സനാതനധർമ്മം രാജ്യത്തിന്റെ ആത്മാവാണെന്നും ഹൊസബെല്ലെ. ആരെങ്കിലും വിമർശിച്ചു എന്ന് കരുതി സനാതനധർമ്മം ഇല്ലാതാകുന്നില്ല, അതിനെ ഇല്ലാതാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകും എന്നുവച്ച് അതങ്ങനെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി. എസ് എസ് എൽ സി ഫലപ്രഖ്യാപനത്തിൽ അവ്യക്തത. മറ്റന്നാൾ ഫലപ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന സൂചന. ഇതുവരെ ഒരറിയിപ്പും ലഭിച്ചില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ. ഇന്ന് ചേരുന്ന പരീക്ഷാ ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനം. വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചീഫ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി വെള്ളിയാഴ്ച തന്നെ ഫലം പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച സിബിഐ. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്ക് എത്തിയെന്ന് കണ്ടെത്തൽ. ചോദ്യപേപ്പർ ലഭിച്ചെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സിബിഐക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ കേരളത്തിലെ 2 ജില്ലകളിൽ നിന്നുള്ളവരുണ്ടെന്നാണ് വിവരം. ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ലഭിച്ചു എന്നതടക്കം സിബിഐക്ക് വിവരം. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ തുടക്കം നാസിക്കിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിവരം. ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ സുപ്രധാന നടപടിയെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷാ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശം. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്ത് പെട്രോൾ ഡീസൽ ഉപഭോഗം കുറയ്ക്കാൻ നേരത്തെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കൂട്ടി കേന്ദ്ര സർക്കാർ 15% തീരുവ കൂട്ടിയത്. വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനും രൂപയുടെ മൂല്യം ഉയർത്തുന്നതിനുമാണ് ഇത്. 6% ഇറക്കുമതി തീരുവ 15% സർക്കാർ ഉയർത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബീജിംഗിൽ. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റിന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് ചൈനയിലേക്ക് പുറപ്പെടും മുൻപ് ട്രംപ്. ചൈനയും അമേരിക്കയും ലോകത്തിലെ രണ്ട് പ്രബല ശക്തികൾ. ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള സൈനിക ശേഷിയുള്ളത് അമേരിക്കയ്ക്ക്, രണ്ടാം സ്ഥാനത്ത് ചൈന. ഇറാനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റിന്റെ സഹായം തനിക്ക് ആവശ്യമില്ല. എന്നാൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റെന്തിനേക്കാളും വ്യാപാരത്തെക്കുറിച്ചാണ് താൻ ഷീ ജിൻപിങ്ങിനോട് സംസാരിക്കുകയെന്ന് ട്രംപ്. ബീജിംഗിൽ നടക്കാനിരിക്കുന്ന നിർണായക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ട്രംപ് ചൈനയിൽ എത്തിയത്. ഇന്നു മുതൽ 15 മൂന്ന് ദിവസത്തേക്കാണ് ട്രംപിന്റെ ചൈന സന്ദർശനം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. 82 runs ജയം. ഇതോടെ 16 points ഗില്ലും സംഘവും പ്ലേഓഫ് ഉറപ്പിച്ചു. ടോസ് നഷ്ടപ്പെട്ട് ഗുജറാത്ത് മുന്നോട്ട് വെച്ച 169 runs വിജയലക്ഷ്യം പിന്തുടർന്ന് ഹൈദരാബാദ് ചൈന സന്ദർശനം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. 82 runs ജയം. ഇതോടെ 16 points ഗില്ലും സംഘവും പ്ലേഓഫ് ഉറപ്പിച്ചു. ടോസ് നഷ്ടപ്പെട്ട്

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ ഇന്ന് മെയ് 13ാം തീയതിയാണ്, ബുധനാഴ്ചയാണ്. എന്റെ മനസ്സ് ഇന്നലെ അവിടെ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. നാവില് ചിലപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വരാറില്ല അല്ലേ. അങ്ങനെ നിങ്ങൾക്കും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? പിന്നെ ഇന്നലെ നമ്മൾ പാട്ടിന്റെ കാര്യത്തിൽ കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. മിക്സഡ് ആയിട്ടാണ് നമ്മൾ പാട്ട് പോയത്. അത് ഒരു 80s നിന്ന് ഇറങ്ങി 90s, പിന്നെ ഒരു 2000s സഞ്ചരിച്ച് നമ്മൾ ഈ കാലഘട്ടത്തിലൂടെയൊക്കെ ആയിരുന്നു നമ്മുടെ പാട്ടുകൾ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളെല്ലാവരും ആ മെസ്സേജ് അയച്ചത് ഞാൻ വായിച്ചിരുന്നു. ഇന്നലെ കുറച്ച് വിട്ടുപോയിരുന്നു, അതിപ്പോഴാണ് വായിച്ചു തീർത്തത്. എനിവേ, ഇന്നും നമ്മുടെ പാട്ടുകളിൽ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. പാട്ടുകൾ ഏതൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കതൊക്കെ മ്യൂസിക്കിൽ മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി 2 മണിവരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. കുറേയധികം നല്ല പാട്ടുകളും ലേറ്റസ്റ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു ഉച്ചസമയം നമുക്ക് എന്തായാലും ഈ ഒരു മിഡ് മോർണിംഗ് വൈബ് നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ യുഎൽ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ട് എനിക്ക് നിങ്ങളോട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവരും അനുഭവിക്കുന്ന, എല്ലാവരും എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന ഈ ചൂടിന്റെ കാര്യമാണ്. എന്താ പറയുക, ആദ്യമേ തന്നെ ഈ ചൂടിന്റെ കാര്യം പറയുമ്പോഴേ സംഗതി അല്പം സീരിയസ് ആണ്. കാരണം യുഎയിൽ വേനൽ ചൂട് ശരിക്കും നമ്മളെ പൊള്ളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ചൂടിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ACയിലാണ് ഉള്ളത്, കാറിൽ കയറി ACയിലാണ്, പിന്നീട് നമ്മൾ മറ്റേതെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അതിലും AC ഉണ്ട്. പിന്നീട് ഒരു 2 മിനിറ്റ് മാത്രമായിരിക്കും നമുക്ക് ഓഫീസിലേക്ക് നടക്കാനുള്ള ടൈം ഉണ്ടാവുക അല്ലേ. അങ്ങനെയാണെങ്കിൽ പോലും തിരിച്ച് നമ്മൾ ഓഫീസിലെത്തുമ്പോഴും ACയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഒരു പക്ഷേ ചൂടിനെ കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കുന്നു എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഞങ്ങളിങ്ങനെ ഓരോ ടോപ്പ് ഓഫ് ദി അവറിലും കൃത്യമായിട്ട് എന്താ പറയുക വെതർ അപ്ഡേറ്റ് പറയുന്നതുകൊണ്ട് നമ്മളും ചിലപ്പോൾ അങ്ങോട്ട് നോക്കുന്നുണ്ടാവും. ഇതൊന്നും അല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ലേബേഴ്സ് ഉണ്ട് പുറത്ത്. അപ്പൊ അവർക്കൊക്കെ ഇപ്പോൾ കൃത്യമായി ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ പോലും അവർക്ക് വേണ്ടി അവർ കുറച്ചും കൂടെ ഒന്ന് അവെയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നത് കേട്ടോ. അതായത് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ടെമ്പറേച്ചർ ഇനിയും കൂടാനാണ് ചാൻസ്. അതുപോലെ മെയ് മാസത്തിന്റെ ഏകദേശം പകുതി, ഇപ്പൊ ഇന്ന് 13 ആയി, 2 ദിവസം കഴിയുമ്പോൾ പകുതി ആവുകയാണ്. അപ്പോഴേക്കും ഇത്രയും ഹീറ്റ് ഒരു പക്ഷെ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ടെമ്പറേച്ചർ 45°C മുകളിൽ പോകാൻ സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അപ്പം അതുകൊണ്ട് പുറത്തിറങ്ങുന്നവരൊക്കെ മാക്സിമം കെയർഫുൾ ആവുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ മറക്കരുത്, ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ എല്ലാ രാവിലെ എണീക്കുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 1 മണിക്കൂറിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കുടി സ്റ്റാർട്ട് ചെയ്യുക. ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം വെള്ളം കുടിക്കുകയല്ല വേണ്ടത്, നമ്മൾ ഇടവിട്ടിടവിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഹൈഡ്രേറ്റഡ് ആ ഒരു കാര്യത്തിനകത്ത് യാതൊരു കോംപ്രമൈസും കാണിക്കരുത്. അതുപോലെ പീക്ക് അവേഴ്സിൽ നേരിട്ട് നിങ്ങളിങ്ങനെ എന്താ പറയുക സൺറൈസ് ഏൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇപ്പൊ മിഡ് ഡേ ബ്രേക്ക് ഒക്കെ വരുന്നുണ്ടെങ്കിലും സേഫ്റ്റി ആരുടെ കൈകളിലാണ്? നമ്മുടെ കൈകളിലാണ്. അപ്പൊ നമ്മൾ അതൊന്ന് ചിന്തിച്ചിട്ട് മാത്രം പുറത്തേക്കൊക്കെ ഇറങ്ങുക. അപ്പൊ ഈ ചൂടിൽ നിന്ന് ചെറിയൊരു ആശ്വാസം കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന വാർത്തയിലായിരിക്കും. നമ്മുടെ ഈദലത് അല്ലെങ്കിൽ ബലിപെരുന്നാൾ, അപ്പൊ അതിന്റെ അവധി ഇപ്പൊ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ തന്നെ ഒന്ന് നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിട്ടുണ്ടാവുക അല്ലേ. ഇത്തവണ ഗവൺമെന്റ് സെക്ടറിലുള്ളവർക്ക് ഒരു ലോങ് ബ്രേക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് അറിയിച്ചത് പ്രകാരം ഈ മാസം 25th മുതൽ 29th വരെയാണ് സർക്കാർ ജീവനക്കാർക്കുള്ള ഒഫീഷ്യൽ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ സാറ്റർഡേയും സൺഡേയും കൂടി വരുന്ന വീക്കെൻഡ് കൂടി ചെയ്യുമ്പോൾ എത്രയായി ദിവസങ്ങൾ, 9 ദിവസത്തെ അവധിയാണ്. ഇതിനോടൊന്നും തന്നെ എല്ലാവരും അറിഞ്ഞു കാണും. പക്ഷേ ഈ ഒരു സന്തോഷം മിഡ് മോർണിംഗിലൂടെ അറിയിക്കുമ്പോൾ എനിക്കും പ്രത്യേകതര ഒരു ഫീലാണ്. എന്തായാലും മെയ് 23rd തുടങ്ങുന്ന വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്ന അടുത്ത മാസം 1st ആയിരിക്കും. അപ്പോഴായിരിക്കും ഓഫീസുകളൊക്കെ വീണ്ടും ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ മാസപ്പിറവി കാണുന്നതിനനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിരിക്കാം. എങ്കിലും തൽക്കാലം നിങ്ങളുടെ പ്ലാനിങ്ങുകൾ, ഇനി നാട്ടിലേക്ക് പോകാനാണെങ്കിലും ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനാണെങ്കിലും അതൊക്കെ മുറക്കി നടന്നോട്ടെ. അതിപ്പം ചില കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാസപ്പുറം കാണുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുമെന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് കൃത്യമായിട്ട് ഒരു അടിപൊളി ലോട്ടറി തന്നെ ആയിരിക്കും. എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ, വീട്ടിലിരുന്ന് വെറുതെ സമയം സ്പെൻഡ് ചെയ്യേണ്ട. അതുപോലെ നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കി, ചൂടും വെയിലും കാര്യങ്ങളൊക്കെ നോക്കി കൃത്യമായിട്ട് പ്ലാനിങ്ങുകൾ നടക്കട്ടെ. അടിപൊളി പ്ലാനിങ്ങുകളായിരിക്കട്ടെ. ഞങ്ങൾക്കും ഉണ്ട് പ്ലാനിങ്, ഞങ്ങൾ എന്തായാലും പറയാം. ഓക്കെ, അപ്പൊ അടുത്തൊരു ട്രെൻഡിങ് സോങ്ങിലേക്ക് നമ്മൾ പോവാണ്. അതോടൊപ്പം തന്നെ നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. യെസ്, ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling. Mid Morning with Nitya.
1: യെസ്, മിഡ് മോർണിംഗ് നിത്യ തുടരുകയാണ്. ഹോം 92.2 FM-ൽ എന്നെ കേൾക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പം മിഡ് മോർണിംഗ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കാരണം മിഡ് മോർണിംഗ് എന്ന് ഞാൻ പറഞ്ഞ് പലപ്പോഴും മെസ്സേജ് അയപ്പിക്കലാണ്. സാധാരണ എല്ലാവരും ഗുഡ് മോർണിംഗ് എന്നാണല്ലോ പറയുന്നത്. അതുപോലെ 12 to 1 ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഗുഡ് നൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, ഗുഡ് മോർണിംഗ്നോ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയണമെങ്കിൽ ആഫ്റ്റർനൂൺ ആവണ്ടേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഗുഡ് നൂൺ ഇങ്ങനെയായിരുന്നു. നിങ്ങളും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കും. എന്തായാലും ഈ ഒരു മിഡ് മോർണിംഗ് ടൈമിൽ എനിക്ക് നിങ്ങളോട് വളരെ നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതായത് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ BP കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ പ്രായവും ഒന്നുമില്ല, ചില ആൾക്കാർ പറയും ഒരു പ്രായമാകുന്നവർക്ക് വരുന്നതല്ലേ BP ഷുഗർ എന്നൊക്കെ. ഇപ്പോൾ നമ്മൾ പ്രായം ഒരു ഏജിലും സ്ഥിരീകരിച്ചിട്ടില്ല ഹേ. അപ്പോൾ അതുകൊണ്ട് 20 വയസ്സുള്ളവർക്കും 30 വയസ്സുള്ളവർക്കും 50 60 വയസ്സുള്ളവർക്കും ഒക്കെ ഏത് അസുഖവും എപ്പോഴും വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോധത്തോടുകൂടി പല കാര്യങ്ങളും കൃത്യമായിട്ട് അവെയർ ആവുക, എന്നിട്ട് അതിനുശേഷം നമ്മുടെ ഹെൽത്തിനകത്ത് കൃത്യമായ അപ്ഡേറ്റ്സ് വന്നാൽ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. എന്നാലും ഇപ്പോൾ ഈ BP കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. കാരണം ഒന്നും വേണ്ടല്ലോ, ടെൻഷൻ അടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ വലിയൊരു ആശ്വാസ വാർത്തയുമായിട്ടാണ് ഇപ്പോൾ UAE-യിൽ നിന്ന് അങ്ങനൊരു ആശ്വാസ വാർത്തയാണ് വരുന്നത്. അതായത് BP കൺട്രോൾ ചെയ്യാൻ പുതിയൊരു മരുന്നിന് കൂടി നമ്മുടെ UAE ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ പേര് ബാക്ക്ഫെൻഡി എന്നാണ് കേട്ടോ ഈ മെഡിക്കേഷൻ്റെ പേര്. നമുക്കറിയാലോ BP കൺട്രോൾ അല്ലാതെ വരുമ്പോൾ അത് നമ്മുടെ ഹാർട്ടിനെ അതുപോലെ നമ്മുടെ കിഡ്നീസിനെയൊക്കെ മോശമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അല്ലേ. അപ്പോൾ പലപ്പോഴും നിലവിലുള്ള മെഡിസിൻസ് കഴിച്ചിട്ടും BP നോർമൽ ആകാത്ത അവസ്ഥ പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. സി, നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള അധികാരം തീർച്ചയായിട്ടും അത് മെഡിക്കൽ പ്രൊഫഷണൽസിന് മാത്രം, ഡോക്ടേഴ്സിനൊക്കെ മാത്രമാണ്. എങ്കിലും പുതുതായിട്ട് UAE ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ മെഡിക്കേഷൻസിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ മെഡിക്കൽ വശങ്ങളെക്കുറിച്ചല്ല കേട്ടോ, ഇത്തരത്തിലൊരു പുതിയ വാർത്ത വന്നിരിക്കുന്നു എന്ന് നിങ്ങളോടും സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. എന്തായാലും ഇത്തരത്തിലുള്ള BP ഒക്കെ ഒട്ടും നോർമൽ ആകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരൊരു അവർക്ക് വേണ്ടി ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടാണ് ഈ പുതിയ മെഡിസിനെ ഹെൽത്ത് എക്സ്പെർട്സ് കാണുന്നത് കേട്ടോ. അതായത് UAE മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലിനിക്കൽ ട്രയൽസിനും സ്റ്റഡീസിനും ശേഷമാണ് ഇത്തരത്തിൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ക്ഫെൻഡി എന്ന ഈ മെഡിസിന് അപ്രൂവൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ എഫക്റ്റീവായിട്ട് BP ലെവൽ നോർമലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ക്രോണിക് ഹൈപ്പർടെൻഷൻ ഉള്ള പേഷ്യൻസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ മാറ്റം തന്നെയായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വാർത്ത കേട്ട ഉടനെ പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങി ഉപയോഗിക്കരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഏതൊരു മെഡിസിൻ എടുക്കുമ്പോഴും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. എപ്പോഴും ഒരു GP കൺസൾട്ടേഷൻ എടുക്കുക. അതിനുശേഷം ഒരു എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ GP കൺസൾട്ടേഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ ഏതാണ് ഏതൊരു സ്പെഷ്യാലിറ്റിയിലേക്കാണ് ഇനി പോകേണ്ടതെന്നുള്ളത് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് മാത്രം ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കണം. അല്ലാണ്ട് ആരും പറയുന്നത് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ എടുക്കരുത്, കൃത്യമായി ഡോക്ടർ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ബോഡി കണ്ടീഷനൊക്കെ മനസ്സിലാക്കി അവരെ സജസ്റ്റ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള പുതിയ ട്രീറ്റ്മെൻറ്റുകൾ നമ്മളും പരീക്ഷിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രവാസ ജീവിതത്തിൽ പലപ്പോഴും വർക്ക് പ്രഷറും സ്ട്രെസ്സും ഒക്കെ കാരണം നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അല്പം പിന്നോട്ടാണ്. കാരണം ആരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകില്ല, എന്തുണ്ടെങ്കിലും അങ്ങോട്ട് സഹിക്കാമെന്ന് വരും. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ സ്ത്രീകളാണ് ഈ മൾട്ടി ടാസ്കിങ് അല്ലെങ്കിൽ അവരാണ് ഈ സഹനശേഷി കൂടിയവരെന്നാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, സ്ത്രീകളെന്നും പുരുഷന്മാരെന്നും കുട്ടികളെന്നും ഇല്ല, എല്ലാവരും അങ്ങ് സഹനശേഷിയാണ്. ആരും ഹോസ്പിറ്റലിൽ പോകാൻ മടിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. കൃത്യമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കാണുക, അവർ പറയുന്നതിനനുസരിച്ച് മാത്രം ഏത് മെഡിസിൻ ആണെങ്കിലും അവരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം നിങ്ങൾ സ്വീകരിക്കുക. അത്രയും ഒരു സീരിയസ് അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി പോകുന്ന ഒരു തമിഴ് സോങ് എൻജോയ് ചെയ്യാനാണ്. എൻജോയ് ദ സോങ്. അതുപോലെ തന്നെ മിഡ് മോർണിംഗ് വിത്തിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇനി ഈ പാട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ ട്രാഫിക് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. എവിടെയെങ്കിലും ആക്സിഡൻസോ മറ്റു കാര്യങ്ങളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ 0585829220 എന്ന നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയച്ചോളൂ.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഇയർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോ മിഡ് മോർണിംഗ് സമയം 11:35 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ദുബായിലെ പ്രധാനപ്പെട്ട റോഡുകളിലേക്ക് ഒന്ന് നോക്കാം, ട്രാഫിക് അപ്ഡേറ്റ്സ് ഒന്ന് അറിയാം അല്ലേ. ആദ്യം തന്നെ ഷെയ്ഖ് സായിദ് റോഡ് നോക്കുകയാണെങ്കിൽ അബുദാബി ഭാഗത്തേക്ക് പോകുന്ന വശത്ത് സഫാത് പാർക്ക് ഏരിയയിലും അതുപോലെ അൽമനാറ ഭാഗത്തും ഒക്കെ ചെറിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ദുബായ് ഭാഗത്തേക്ക് ട്രാഫിക് അത്യാവശ്യം സ്മൂത്താണ്. പിന്നെ അൽ എത്തിഹാദ് റോഡിൽ പതുപോലെ തന്നെ ഷാർജയിൽ നിന്ന് ദുബായ് ഭാഗത്തേക്ക് വരുന്നവർക്ക് ഈ നമ്മുടെ അൽമുല്ല പ്ലാസ പരിസരത്ത് സ്ലോ ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എടുക്കുമ്പോൾ ഈ 311 ആ വഴി പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം അൽ ജദഫ് ഭാഗത്തും മിർദിഫ് സിറ്റി സെന്റർ പരിസരത്തും അല്പം തിരക്ക് കാണിക്കുന്നുണ്ട്. ഇനി ഷാർജ സൈഡിലേക്ക് പോകുന്ന വശത്ത് ഇപ്പോൾ വലിയ ബ്ലോക്കുകളൊന്നുമില്ല. എമിറേറ്റ്സ് റോഡ് നോക്കാം. നിലവിലെ വലിയ തടസ്സങ്ങളൊന്നുമില്ല, ക്ലിയർ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും സ്പീഡ് ലിമിറ്റ് കൃത്യമായിട്ട് പാലിക്കണേ. അൽ ഖെയിൽ റോഡിൽ നമ്മുടെ ബിസിനസ് ബേ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ചെറിയൊരു വെയിറ്റിംഗ് ടൈം വരുന്നുണ്ട്. പ്രത്യേകിച്ച് മെയ്ദാൻ പാലത്തിനടുത്തായിട്ട് ചെറിയൊരു തിരക്ക് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ദുബായ് സിറ്റി ഏരിയയിലേക്ക് നോക്കുമ്പോൾ ദേരയിലെ ബനിയാസ് റോഡിലും അൽറിഗ ഭാഗത്തും ഷോപ്പിങ്ങിന്റെ തിരക്കുകൊണ്ടായിരിക്കണം വാഹനങ്ങളൊക്കെ പതിയാണ് നീങ്ങുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുന്നവരൊക്കെ സ്പീഡ് ലിമിറ്റ്സ് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മുടെ വെഹിക്കിളിന് എന്തെങ്കിലും മെക്കാനിക്കൽ ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കുന്നൊക്കെ നന്നായിരിക്കും. എല്ലാവരും വളരെ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ട് ഞാൻ കൂടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM.
1: Traffic update.
0: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Mid Mornings with Nitya.

0: Mid Morning with Nitya.
1: നമ്മുടെ കുട്ടിക്കാലത്തിലേക്കും നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകളിലേക്കൊക്കെ വീണ്ടും എത്താൻ ചില സാഹചര്യങ്ങളിലൂടെ നമുക്ക് പോകാൻ പറ്റും. ചില സംഗീതത്തിന് വരികൾക്കത് സാധിക്കും. അപ്പോൾ അഴകിയ രാവണിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് നമ്മൾ കേട്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ റോഡുകളിലെ ഈ തിരക്കില്ലേ, ഈ തിരക്കിനിടയിൽ ഇങ്ങനെ ഈ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ടെൻഷൻ അടിക്കാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ? എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ആലോചനയോടുകൂടി ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലേക്ക് കയറി വരും. എന്തായാലും പ്രത്യേകിച്ച് നമ്മുടെ ഈ ദുബായ് ട്രാഫിക്കിൽ ബ്ലോക്കിൽ കുടുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അല്പം സ്ട്രെസ് ആകാറില്ലേ? പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ സ്റ്റിക്കർ കണ്ടാൽ ആരും ഒന്ന് ചിരിച്ചു പോകും കേട്ടോ. സംഗതി അല്പം മാരകമായിട്ടുള്ളൊരു വാർണിംഗ് ആണേ. ഒരു കാറിൻ്റെ പിന്നിൽ ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വണ്ടി തട്ടിയാൽ ഭാര്യ തല്ലും. കേൾക്കുമ്പോൾ സിമ്പിളാണെന്ന് തോന്നാം, പക്ഷെ ഇതിന് പിന്നിലെ ആ ഒരു ഹ്യൂമർ സെൻസ് എന്ന് പറയുന്ന ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. സാധാരണ ഈ വണ്ടികളുടെ പിന്നിൽ കീപ് ഡിസ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ എന്താ ബേബി ഓൺ ബോർഡ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. എന്നാൽ ഇതൊന്നുമല്ല, ഡ്രൈവറുടെ ഒരു സങ്കടം പറിച്ചിലോ അതോ പിന്നിൽ വരുന്നവർക്ക് നൽകുന്നൊരു എന്താ പറയുക സ്ക്വാഡ് വാർണിംഗോ ആണോ എന്ന് ചോദിച്ചാൽ രണ്ടും ആവാം അല്ലേ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ ഫോട്ടോ വന്നതോടെ കമൻറ്റുകളുടെ പൂരമാണ്. ഇതിലും വലിയൊരു വാർണിംഗ് ഇനി സ്വപ്നങ്ങളിൽ മാത്രമാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണ് എന്ന് വെച്ചാൽ വണ്ടിക്ക് ഡാമേജ് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ മർദ്ദനമാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് പലരും പറയുന്നു. അപ്പൊ ഈ ഒരു സ്റ്റിക്കർ കാണുമ്പോൾ പിന്നിൽ വരുന്ന വണ്ടി എന്തായാലും ഒന്ന് ബ്രേക്ക് ചെയ്യും, കാരണം എല്ലാവർക്കും ഭാര്യമാരെ പേടിയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. നമ്മളൊന്നും അങ്ങനെ അറിയില്ല, കാരണം ആ പാവൻ ഡ്രൈവർക്ക് അടി ഉറപ്പുള്ള ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ എല്ലാവരും ഒന്ന് എല്ലാവർക്കും ഒരു കുഞ്ഞു സിമ്പതി തോന്നാം, എന്തിനാ പാവത്തിന് അടി ഒളിപ്പിക്കുന്നത്, അതുകൊണ്ട് വണ്ടി ഒന്ന് കുറച്ച് മാറ്റി നിർത്തിയേക്കാന്ന്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലെ ദേഷ്യവും പ്രഷറും ഒക്കെ കുറയ്ക്കാൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കോമഡികൾക്ക് കഴിയുന്നുണ്ടെന്നാണ്. എന്തായാലും തിരക്ക് എന്താ ഭയങ്കര സ്പീഡിൽ തിരക്കിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ചില ക്രിയേറ്റീവ് ഐഡിയാസ് കാണുമ്പോൾ എല്ലാവരിലും ഒരു ചിരി ഒരു പുഞ്ചിരിയൊക്കെ വന്നേക്കാം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ഏറ്റവും നല്ലൊരു സേഫ്റ്റി മെഷർ കൂടിയാണ്. ആരും ആ കാറിൻ്റെ അടുത്തേക്ക് എന്തായാലും വണ്ടി അടുപ്പിക്കില്ലല്ലോ അല്ലേ. നമ്മുടെ പ്രവാസ ലോകത്തും ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് പിന്നിൽ പലതരത്തിലുള്ള സ്റ്റിക്കറുകൾ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലെ വാഹനങ്ങളുടെ ആ ഒരു നൊസ്റ്റാൾജി ഇങ്ങോട്ടും ചിലർ കൊണ്ടുവരാറുണ്ട്, പക്ഷേ ഇത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വാർണിംഗ് ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കണ്ട് ഡ്രൈവ് ചെയ്യുന്നവരൊന്ന് ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു നിമിഷത്തെ ട്രാഫിക് ബ്ലോക്കിൻ്റെ ബുദ്ധിമുട്ട് പോലും മറന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അല്ലേ. എങ്കിലും റോഡിലിറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള തമാശകൾ ഒരു വശത്ത് നടക്കുമ്പോഴും റോഡ് സേഫ്റ്റി എന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു അശ്രദ്ധ പോലും വലിയ പ്രശ്നങ്ങൾക്ക് വലിയ വലിയ അപകടങ്ങൾക്ക് കാരണമാകാം. അതുകൊണ്ട് സ്റ്റിക്കർ നോക്കി ചിരിച്ചാലും വണ്ടി ഓടിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ റോഡിൽ തന്നെ വേണം കേട്ടോ. പിന്നെ ആർക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്റ്റിക്കറുകൾ റോഡിലെ മൂഡ് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുമെന്ന്, അയ്യോ ഞാൻ ഇവിടുത്തെ കാര്യം പറയുന്നില്ല, ഞാൻ ഇവിടെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, കാരണം അതെല്ലാം കൃത്യമായി എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലാനിങ് ഉണ്ട്, അതനുസരിച്ച് മാത്രമാണ് ഇവിടുത്തെ കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മുടെ നാട്ടിലങ്ങനെയല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര മാത്രം എവിടെയൊക്കെ പോയി നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കും, ചെറിയൊരു സ്ഥലമല്ലല്ലോ, ഒരു വലിയ നാടാണ്, അവിടെ എവിടെയൊക്കെ പോയി ആരൊക്കെ എന്തൊക്കെ ചെയ്യും എന്ന് നമുക്ക് എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് അവിടെ ഈ ഓട്ടോറിക്ഷകളിലും അല്ലെങ്കിൽ എന്താ പറയുക ലോറികളിലും ഒക്കെ പലതരത്തിലുള്ള തമാശകൾ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, സിനിമ ഡയലോഗ്സും അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഈ ഒരു ചെറിയ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ സേഫായിട്ടിരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കല്ലേ. വീട്ടിൽ ഭാര്യ തല്ലോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ സേഫ്റ്റി തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള വൈറൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അടുത്തതൊരു എവർഗ്രീൻ ഹിറ്റാണ്, അതൊക്കെ കേട്ട് വാർത്തകളും വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും പാട്ടുകളുമായിട്ട് ഞാൻ എത്തും. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ, ആരും വിഷമിക്കേണ്ട. എന്ത് കേട്ടാലും ശരി, നിങ്ങൾക്ക് അതിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനെ തീർച്ചയായിട്ടും തിരിച്ച് നിങ്ങൾക്ക് മറുപടി നൽകാനുള്ള സ്നേഹവും എന്താ പറയുക അക്സെപ്റ്റൻസും ഞങ്ങൾക്കും ഉണ്ട് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും ഈ ഗാനം.

You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മുഖ്യമന്ത്രിയെ കാത്ത ഒൻപതാം നാൾ. പ്രഖ്യാപനം ഇന്നെന്ന സൂചന. വിശ്വാസം നേടി വിജയ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഇന്ന് തന്നെയെന്ന് സൂചന. നിർണായക ചർച്ചയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരളത്തിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണെന്നാണ് വിവരം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും KPCC ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽഗാന്ധി കേട്ടു. രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ ചർച്ചകൾക്ക് ശേഷം സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടി ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി മുസ്ലിം ലീഗ് നേതൃയോഗം. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. പ്രഖ്യാപനം വൈകുന്നത് ശരിയല്ല, വേഗത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. തീരുമാനം വൈകില്ലെന്നാണ് ഇനി പ്രതീക്ഷിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രിക്കായുള്ള ചർച്ച നീണ്ടുപോകുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ നിർണായക നേതൃയോഗമാണ് പാണക്കാട്ട്. ലീഗിന്റെ ഉന്നതാധികാര സമിതിയിലെ 12 പേർ യോഗത്തിൽ. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം വന്നാൽ ലീഗിൽ നിന്നും ആരൊക്കെ മന്ത്രിമാരാകുമെന്നതിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ വീണ്ടും കളിയാക്കലുമായി BJP. ബൈനോക്കുലറിലൂടെ നോക്കിയിട്ടും മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നില്ലെന്ന് BJP വക്താവ് ഷഹസാദ് പൂനെവാല. കോൺഗ്രസ് ആകെ ആശയക്കുഴപ്പത്തിൽ. 5 വർഷത്തേക്ക് 5 മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് സൂചനയെന്നും അദ്ദേഹത്തിന്റെ പരിഹാസം. തമിഴ്നാട്ടിൽ TVK സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി. അണ്ണാ DMK വിമതർ ഉൾപ്പെടെ 144 പേരുടെ പിന്തുണയോടെ TVK സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചു. 22 പേർ എതിർത്തു. DMKയും BJPയും PMKയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 5 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. AIADMK നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം TVK സർക്കാരിനെയാണ് പിന്തുണച്ചത്. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് DMK അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. കുതിരക്കച്ചവട ആരോപണം ആവർത്തിച്ചു. പ്രധാന പാർട്ടിയെ പിളർത്തിയത് TVK എന്നും ആരോപണം. സഭയിൽ TVK സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഉദയനിധി സ്റ്റാലിൻ തങ്ങളുടെ സഖ്യത്തിൽ നിന്ന് കടന്നുവന്ന പിന്തുണ കൊണ്ടാണ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് ഉദയനിധി ഓർമ്മിപ്പിച്ചു. DMK നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മ പരാമർശത്തിൽ വിമർശനവുമായി RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ല. ഉദയനിധിക്ക് സനാതനമെന്തെന്നറിയില്ലെന്നും അത് രാജ്യത്തിന്റെ ആത്മാവാണെന്നും ഹൊസബല്ലെ. ആരെങ്കിലും വിമർശിച്ചു എന്ന് കരുതി സനാതനധർമ്മം ഇല്ലാതാകുന്നില്ല. അതങ്ങനെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. അവസാനിക്കാൻ പോകുന്നതല്ലെന്നും RSS ജനറൽ സെക്രട്ടറി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 5 രംഗസ്വാമി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാകുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ 2 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. NR കോൺഗ്രസ് BJP സഖ്യമാണ് പുതുച്ചേരിയിൽ ഭരണം നടത്തുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് CBI. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്ന് കണ്ടെത്തൽ. ചോദ്യപേപ്പർ ലഭിച്ചെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ CBIക്ക് കൈമാറിയിരുന്നു. ഇതിൽ കേരളത്തിലെ 2 ജില്ലകളിൽ നിന്നുള്ള വിവരം ഉണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ലഭിച്ചു എന്നതടക്കം CBIക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയുടെ തുടക്കം നാസിക്കിൽ നിന്നാണ് പ്രാഥമിക വിവരം. അതിനിടെ നീറ്റ് പരീക്ഷാക്രമക്കേടിൽ സുപ്രീംകോടതിയുടെ ഇടപെടൽ തേടി മെഡിക്കൽ സംഘടനയായ ഫേമ ഹർജി നൽകി. പരീക്ഷ നടത്തിപ്പിൽ പരാജയപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പകരം കൂടുതൽ സുതാര്യമായ മറ്റൊരു സംവിധാനം വേണമെന്നവർ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ രാജ്യവ്യാപകമായി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ശക്തം. വിവിധ സംസ്ഥാനങ്ങളിൽ SFI, KSU തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് CBI അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷാക്രമക്കേട്, സംസ്ഥാന വ്യാപകമായി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം, കേരളത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയിൽ വ്യാപക പ്രതിഷേധം, കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് SFIയുടെ മാർച്ച്, കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജല പീരങ്കി പ്രയോഗിച്ചു. ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ സുപ്രധാന നടപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷാ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കൂട്ടി. കേന്ദ്രം 15% ആണ് തീരുവ കൂട്ടിയത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച ഇന്ന്. ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നത്. ഇന്ന് മുതൽ 15 മൂന്ന് ദിവസത്തേക്കാണ് ട്രംപിന്റെ ചൈന സന്ദർശനം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. 82 റൺസിനാണ് ജയം. ഇതോടെ 16 പോയിന്റോടെ ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഐപിഎല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വൈകിട്ട് റായ്പൂരിലാണ് കളി. വിശദവാർത്ത ഒരു മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12:05.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 33°C, ഹ്യൂമിഡിറ്റി 46%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: അരിതരികളയരുതരിതരികളയരുതൊരു തരികളയുകിൽ അരിതരിയും നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരികളയരുതരിതരികളയരുതൊരു തരികളയുകിൽ അരിതരിയും നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. ബലനര കയറിയ മഴയവരുടെ മൊഴികളിലൊട്ട്

0: Mid Morning with Nitya.
1: ചാർലി എന്ന സിനിമയിലെ പാട്ട് കേട്ടിട്ടാണ് നമ്മൾ തിരികെ എത്തുന്നത്, സെക്കൻഡ് ആറിലേക്ക് കടക്കുന്നത്. ഇത് വിജയ് യേശുദാസ് പാടിയ പാട്ടാണ്. ചില സിനിമകളിലെ പാട്ട് നമ്മൾ കൂടെ അങ്ങ് പാടിപ്പോകുമെങ്കിലും പലപ്പോഴെങ്കിലും നമുക്ക് തോന്നാറുണ്ടോ, ഓ ഈ പാട്ട് ഈ സിനിമ വേണ്ടായിരുന്നു എന്ന്. അങ്ങനെ നിങ്ങളെ തോന്നിപ്പിച്ച ഏതെങ്കിലും പാട്ടുകളുണ്ടെങ്കിൽ പറയണേ. ഞങ്ങളും ഈ പാട്ട് എപ്പോഴും എല്ലാ പാട്ടുകളും ആസ്വദിക്കാനാണ് പതിവ്. പക്ഷെ ചില പാട്ടുകളൊക്കെ നമ്മൾ കൂടെ അങ്ങ് പാടിപ്പോകുമെങ്കിലും ചിലരൊക്കെ പറയാറുണ്ട്, എനിക്ക് ഈ പാട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ചിലപ്പോൾ താളത്തിനൊത്തങ്ങ് ആടിപ്പോവും അല്ലേ. അങ്ങനെ നിങ്ങളെ തോന്നിപ്പിച്ച പാട്ടുകളുണ്ടെങ്കിൽ അറിയിക്കൂ, ഞാനും അറിയട്ടെ കാര്യങ്ങൾ. ശരി, നമുക്ക് ഇനി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കിടക്കാം. എപ്പോഴും ചിരി കളി തമാശകൾ പോരല്ലോ. അല്ലല്ലല്ല, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് മറ്റൊരു കാര്യം പറയാം. വേണ്ട, അതിരടിയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് അങ്ങോട്ട് ചുവട് പിടിക്കാം. കാരണം ഈ മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മൂവി വിശേഷം എന്തുകൊണ്ട് നിത്യ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷിബു എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു ഷാർജയിൽ നിന്ന്. ഷിബു ഡോണ്ട് വറി, ദാ സിനിമയിലേക്കാണ് എത്തുന്നത്. അതിരടിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും പരസ്പരം കാണുമ്പോൾ ചോദിക്കുന്നത് അതിരടിയുടെ ഇന്റർവ്യൂ കണ്ടിരുന്നു, അതുപോലെ ബേസലിൻ്റെ ഇന്റർവ്യൂ കണ്ടിരുന്നു, ടൊവിനോട് ഇന്റർവ്യൂ കണ്ടിരുന്നു, ഡെലൂര് സംസാരിക്കുന്ന കേട്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് സംസാരം. അപ്പൊ അവരെങ്ങനെയാണ് ഇനി നെഗറ്റീവ് റോളുമായിട്ട് ടൊവിനോ വരുമ്പോ ബേസൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യും, ഇതൊക്കെയാണ് നമ്മുടെ സംശയം അല്ലേ. ഒന്നും വിഷമിക്കണ്ട, നാളെയാണ് മൂവി റിലീസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ പറയുമ്പോൾ ബേസൽ ജോസഫും ടൊവിനോയും വീണ്ടും ഒരുമിക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം. നമ്മളെപ്പോഴും ഒരു അവർ തമ്മിൽ ഒരുമിക്കുമ്പോൾ ഒരു മാജിക് എക്സ്പെക്ട് ചെയ്യാറുണ്ട് അല്ലേ. ആ പ്രതീക്ഷകൾ ഒട്ടും തെറ്റിക്കാതെ തന്നെ അവരുടെ പുതിയ മൂവിയാണ് ഇപ്പോൾ അതിരടി എത്താൻ പോകുന്നത്. അപ്പോൾ ട്രെയിലറിലെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിച്ചാൽ ബേസലിൻ്റെ ആ ഒരു ക്യാരക്ടറാണ്. അത് മാത്രമല്ല, 15 kg ആണ് ബേസൽ ഈ സിനിമയ്ക്ക് വേണ്ടിയാണോ എന്നുള്ളതല്ല ആൾ കുറച്ചിരിക്കുന്നത്, കൂടുതൽ സുന്ദരനായി കാണപ്പെടുന്നു അല്ലേ. ആ ചിരിയിലെ ആ പൊട്ടി ചിരികൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വായും പൊളിച്ച് എന്താ ഭംഗി അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ടൊവിനോ എന്നൊക്കെ പറഞ്ഞ വേറെ ലെവൽ നടനാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ്. അതിൻ്റെ കൂട്ടത്തിലൊരു സംവിധായകനായിട്ടും എല്ലാം ബൈ ഓൾ മീൻസ് ബേസിൽ ഒരു വേറെ ലെവൽ ക്യാരക്ടറാണ് അല്ലേ. എനിവേ, അവൻ ഗാനഗുണ്ടയാട എന്ന ഡയലോഗാണ് ടൊവിനോയുടെ വോയിസ് ഓവറിൽ വരുന്നത്. ഇപ്പോൾ ഈ ട്രെയിലറിൽ നമുക്ക് കിട്ടുന്നൊരു കാര്യമാണ്, ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എൻ്റർടൈനർ ആയിരിക്കും എന്നുള്ളതാണ്. ബേസലിൻ്റെ ആ ഒരു നിഷ്കളങ്കമായ മുഖം, എന്നാൽ അതിനുള്ളിലെ കുസൃതി ഒക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ടൊവിനോ ഇതിലൊരു, ഞാൻ നേരത്തെ പറഞ്ഞൊരു വില്ലൻ റോളിലാണോ അതോ ഒരു ക്യാമിയോ അപ്പിയറൻസ് ആണോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നമുക്കതിപ്പോൾ പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ ഒരൊറ്റ ഇൻ്റർവ്യൂവിലും അവരും പറഞ്ഞിട്ടില്ല. അതങ്ങനെ റിവീൽ ചെയ്തപ്പോൾ പിന്നെ സിനിമയുടെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു ഭംഗി അതങ്ങ് നഷ്ടപ്പെട്ടു പോകുമല്ലോ അല്ലേ. എന്തായാലും ശരി, ഇവരുടെ ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അവർ ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ സിനിമയുടെ പേര് പോലെ തന്നെ അതിരടി പെർഫോമൻസ് തന്നെയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാട്ടും തമാശയൊപ്പം അല്പം ആക്ഷനും ഒക്കെ ചേർന്നൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും ഈ സിനിമ എന്നുള്ള കാര്യം ഉറപ്പ്. അപ്പോൾ ബേസലിൻ്റെ ടൈമിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് ഈ ഒരു ട്രെയിലറിലും ഫുൾ എനർജിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ ട്രെയിലർ വന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ബേസൽ ഇപ്പോൾ ഒരു വെറും ഒരു ഡയറക്ടറോ ആക്ടറോ മാത്രമല്ല, ഓരോ മലയാളിയുടെയും വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ആളുകൾ ബേസലിനെ കാണുന്നത്. അപ്പോൾ അതിനിടയിൽ ഡെലുലു കൂടിയുണ്ട്. ഡെലുലു, സത്യത്തിൽ ഡെലുലുവിൻ്റെ പേരൊക്കെ ഞാൻ മറന്നേ പോയി. ഇപ്പോൾ ഈ സിനിമയിൽ സ്വാതി അങ്ങനെ എന്തോ ഒരു പേരിലാണ് വരുന്നത്. അപ്പോൾ സ്വാതിലു എന്ന് നമുക്ക് വിളിക്കാം. എന്തായാലും അതിരടി കണ്ടിട്ട് മറ്റുള്ള വിശേഷങ്ങളൊക്കെ പറയാം. അതിരടിയുടെ ടിക്കറ്റ് ഉണ്ടോ എന്നാണ് ഒന്ന് രണ്ട് പേര് ചോദിക്കുന്നത്.

0: വെയിറ്റ് ആൻഡ് സീ. എന്തായാലും അതിരടി വരുമ്പോ പോയി കാണ്, കണ്ടിട്ടൊക്കെ വാ. നമുക്ക് എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോ നല്ലൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരും. അടുത്ത ട്രെൻഡിങ് സോങ്, ഇപ്പോ ഈ സിനിമയുടെ വിശേഷങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. എൻജോയ് ദ സോങ് ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Trending song of the hour.

0: You are listening to Mid Mornings with Nitya.
1: Nitya.
2: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5 ഓൺലി ഓൺ ഹോം 92.2 FM.

0: ഏറ്റവും മനോഹരമായ ഒരു ഗാനം കേട്ടുകൊണ്ട് നമ്മൾ വീണ്ടും മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ വെൽക്കം വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായിട്ടുള്ള മേഘാലയയിൽ നിന്നാണ് ഈ ഒരു വിശേഷം വന്നിരിക്കുന്നത്. മേഘാലയ ഗവൺമെന്റ് ഇപ്പോൾ അവരുടെ സ്റ്റേറ്റ് ഫിഷ് അല്ലെങ്കിൽ സംസ്ഥാന മത്സ്യമായിട്ട് ഒരു മത്സ്യത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് എന്നെ സംബന്ധിച്ച് എനിക്കിത് മനസ്സിലാക്കി മീൻസ് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത്. വേറൊന്നുമല്ല, ചോക്ലേറ്റ് മഷീർ എന്നാണ് എന്ന മീനിനെ ഇപ്പോൾ മേഘാലയ അവരുടെ ഒഫീഷ്യൽ ഡിക്ലെയർ ആയിട്ട് അവരുടെ ഒഫീഷ്യൽ മീനായിട്ട് ഒഫീഷ്യൽ ഫിഷ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ ഒരു മീനിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേര് പോലെ തന്നെ ഇതിന്റെ ബോഡിയിൽ ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡ് കാണാൻ പറ്റും. വെറും ഒരു മീൻ എന്നതിനേക്കാളൊക്കെ ഉപരി മേഘാലയയിലെ പുഴകളിലുള്ള ഏറ്റവും കരുത്തനായ പോരാളിയായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റികൾക്ക് ഈ മീൻ വെറും ഒരു എന്താ പറയുക കഴിക്കാനുള്ള ഭക്ഷണം എന്ന രീതിയിൽ മാത്രമല്ല, മറിച്ച് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗം കൂടിയാണേ. നമുക്കറിയാം ഓരോ സംസ്ഥാനവും അവരുടെ സിമ്പിളുകൾ തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ എന്താ നേച്ചറിനെയും അവരുടെ ഒരു എന്താ പറയുക പാരമ്പര്യത്തെയൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും അല്ലേ. ഇതിന്റെ സയന്റിഫിക് പേരൊന്നും എനിക്ക് പറയാനേ പറ്റത്തില്ല, വല്ലാത്തൊരു പേരാണ്. നിയോലിസോച്ചിലസ് ഹെക്സാഗോണോലിയഫിസ്. ഓ വേണ്ട, നമ്മളെന്തിനാണ് ഇത്രയും വലിയ കഷ്ടപ്പാടൊക്കെ എടുത്ത് തലവെക്കുന്നത്. ഈ എന്താ പറയുക പുഴയിലെ ഒഴുക്കിനെതിരെ നീന്താൻ ഇത്രയും കഴിവുള്ള മറ്റൊരു മീൻ അവിടെ കുറവാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കിങ് ഓഫ് ദ റിവർ എന്ന് അവിടുത്തെ ആളുകൾ മേഘാലയയിലെ ആളുകൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡിക്ലറേഷന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതായത് ഈ ഒരു സ്പീഷീസ് ഇപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എന്താ പറയുക കിങ് ഓഫ് ദ റിവർ ആയിട്ട് കാണുന്ന ഈ ഒരു ഫിഷ്, ചോക്ലേറ്റ് ബ്രൗൺ കളറുള്ള ഈ ഒരു ഫിഷ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്താ ചെയ്യുക, ഇതിനെ ഒന്ന് സംരക്ഷിക്കണം. പിന്നെ അതുപോലെ പുഴകളിലെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്താനൊക്കെ ആയിട്ടാണ് ഗവൺമെന്റ് ഇപ്പോൾ ഇതിനെ സംസ്ഥാന മത്സ്യമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പരിസ്ഥിതി പ്രേമികളെ കൂടി സംബന്ധിച്ച് ഇതൊരു വലിയ മൂവ്മെന്റ് തന്നെയായിരിക്കും അല്ലേ. കാരണം നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം കരിമീനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ മേഘാലയയുടെ ഐഡന്റിറ്റി ആയിട്ട് ഇനി ഈ ചോക്ലേറ്റ് മസീർ അറിയപ്പെടുമെന്നാണ്. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും ഈ മേഘാലയയിലെ പുഴകളും അവിടുത്തെ ഈ കുഞ്ഞൻ വിശേഷങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ടേക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണോ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നലുണ്ടാവാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്ന എപ്പോഴും നല്ലതല്ലേ. അപ്പോൾ മേഘാലയയിലേക്ക് ഇനി ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഈ ചോക്ലേറ്റ് മക്സീറിനെ കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടിന് ശേഷം വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: യെസ്, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ദുബായിലെ പ്രധാന റോഡുകളിലേക്ക് ഒന്ന് നോക്കാം. ട്രാഫിക് സിറ്റുവേഷൻസ് എന്താണെന്ന് അറിയാം. ഷെയ്ഖ് സായിദ് റോഡ് എടുക്കാം നമുക്ക് ആദ്യം. ദുബായ് ഭാഗത്തേക്ക് പോകുന്ന വശത്ത് ബിസിനസ് ബേ ടണലിന് പരിസരത്ത് അത്യാവശ്യം നല്ല ട്രാഫിക് കാണുന്നുണ്ട്. പക്ഷേ അബുദാബി ഭാഗത്തേക്ക് ട്രാഫിക് അത്യാവശ്യം സ്മൂത്തായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ E44 അൽഖയിൽ റോഡിലേക്ക് പോകുമ്പോൾ ഇവിടെ മെയ്ദാൻ ഭാഗത്ത് നിന്ന് സിറ്റിയിലേക്ക് വരുന്ന വശത്ത് ഓറഞ്ച് ഷെയ്ഡ് അല്ലെങ്കിൽ സ്ലോ ട്രാഫിക്കാണ് കാണിക്കുന്നത് മാപ്പിൽ. അതുപോലെ അൽജത്തഫ് ഭാഗത്തും ചെറിയൊരു തിരക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് E311 നോക്കാം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് നോക്കുമ്പോൾ മിർദിഫ് ഭാഗത്ത് നിന്ന് ഷാർജിലേക്ക് പോകുന്ന വശത്ത് ട്രാഫിക് അല്പം കൂടുതലാണേ. എന്നാൽ ജബലലി ഭാഗത്തേക്ക് പോകുന്നവർക്ക് വലിയ ബ്ലോക്കുകളില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അൽ ഇത്തിഹാദ് റോഡിലേക്ക് പോകുമ്പോൾ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന ഭാഗത്ത് അൽമുല്ല പ്ലാസ പരിസരത്ത് റെഡ് മാർക്കാണ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിരക്ക് കാണിക്കുന്നുണ്ട്. ദുബായിൽ നിന്ന് ഷാർജിലേക്ക് പോകുന്ന വശത്ത് ട്രാഫിക് വളരെ സ്ലോ മൂവിങ് മീൻസ് അത്യാവശ്യം സിമ്പിളാണ്, ഓക്കെയാണ്. ഇനി എമിറേറ്റ്സ് റോഡ് എടുക്കാം. മാപ്പ് അനുസരിച്ച് ഈ റോഡിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള ട്രാഫിക് തടസ്സങ്ങളൊന്നും കാണിക്കുന്നില്ല. ഗ്രീൻ ലൈൻ തന്നെയാണ്, പച്ച സിഗ്നലാണ്. ഓക്കെ, അപ്പോൾ ഹെസ സ്ട്രീറ്റ് നോക്കാം. സാധാരണ ഉണ്ടാകാറുള്ള ഒരു തിരക്ക് ഈ സമയത്തും ഹെസ സ്ട്രീറ്റിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഷെയ്ഖ് സായിദ് റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ സ്ലോ ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചൂടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക ആൻഡ് കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെ എവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നൂറൽ സമാ മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്നു ഫ്രീ GP കൺസൾട്ടേഷൻ ക്യാമ്പ്. വിസിറ്റ് വിസ ഹോൾഡേഴ്സ് ജോലി നഷ്ടപ്പെട്ടാലും ഇൻഷുറൻസ് ഇല്ലെങ്കിലും May 9 അൽഖരാമയിലും May 16 അൽനാദയിലും രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഫ്രീ മെഡിക്കൽ സർവീസ്. മറ്റു ദിവസങ്ങളിൽ GP കൺസൾട്ടേഷന് വെറും 30 dirhams. ആരോഗ്യത്തിന്റെ ആദ്യ ചുവട് വയ്ക്കൂ നൂറൽ സമയിൽ നിന്നും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0525352084.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
6: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ 2 ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3. മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു. ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

പാട്ടിങ്ങനെ ഏത് സമയം കേട്ടാലും ലയിച്ചു നിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ ഈ പാട്ടൊക്കെ നേരത്തെ ഒക്കെ ഒരു രാത്രി സമയങ്ങളിലായിരുന്നു ഈ പാട്ട് കേട്ടിരുന്നത് കേട്ടോ. അപ്പൊ ഈ ഏത് സമയത്ത് കേൾക്കാനും പറ്റിയ പാട്ടാണ് സല്ലാപത്തിലെ കെ ജേശുദാസ് ആലപിച്ച മനോഹരമായ ഈ മെലഡി. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ പാട്ട് നിങ്ങൾക്കൊരു പുട്ടിന്റെ പീര പോലെ തന്നിട്ട് വീണ്ടും വളരെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ് പറയാനുള്ളത്. അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹാൻഡ വൈറസ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഭീഷണിയെ നേരിടാൻ നമ്മുടെ യു എ ഇപ്പോൾ പൂർണ്ണമായും സജ്ജമായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. യു എ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പും, അതോടൊപ്പം തന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അതിൽ നിന്നും രക്ഷ നേടാനും അതിനുള്ള ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ മറ്റു കാര്യങ്ങളെല്ലാം റെഡിയാക്കാമെന്നുള്ള ഉറപ്പും നൽകിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഹാൻഡ വൈറസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ വലിയ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സാധാരണയായിട്ട് ഈ എന്താ പറയുക, എലികളിലൂടെയും മറ്റ് എന്താ പറയുക, ഇങ്ങനെ കരണ്ട് തിന്നുന്ന ജീവി വർഗ്ഗങ്ങളുണ്ടല്ലോ, അതിലൊക്കെ പെട്ട ജീവികളിലൂടെയുമാണ് ഈ ഒരു വൈറസ് പടരുന്നത് കേട്ടോ. ഹാൻഡ വൈറസ് അതിൻ്റെ അവശിഷ്ടങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അത് മലിനമാക്കിയ വസ്തുക്കളുമായിട്ടോ എന്തെങ്കിലും രീതിയിലുള്ള സമ്പർക്കം നമുക്ക് വരുമ്പോഴാണ് അത് മനുഷ്യരിലേക്ക് ഈ രോഗം എത്തുന്നത്. അപ്പം ഇതൊരു പുതിയ വൈറസ് ഒന്നും അല്ല എങ്കിലും ഇത് പടരാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു സർവൈലൻസ് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മുടെ യു എയിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ യു എയിലെ എല്ലാ ഹോസ്പിറ്റൽസിലും ക്ലിനിക്കുകളിലും ലേറ്റസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് എല്ലാം എത്തിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഏത് സിറ്റുവേഷനെയും നേരിടാൻ ഹെൽത്ത് വർക്കേഴ്സ് റെഡിയാണെന്നും നമ്മുടെ യു എ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടുകളിലും മറ്റ് എൻട്രി പോയിന്റുകളിലും വളരെ കർശനമായിട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. പിന്നെ ജനങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള ഒരു പേടിയുണ്ടല്ലോ, ഈ ഒരു എന്ത് വൈറസ് വന്നാലും നമുക്ക് ആദ്യം നമുക്കത് പേടിയുണ്ടാവും. അപ്പോൾ ആ അത്തരത്തിലുള്ള എന്താ പാനിക് സിറ്റുവേഷൻ എല്ലാം ഒഴിവാക്കാൻ ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കുന്നത് എപ്പോഴും വളരെ നല്ലതായിരിക്കും, നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും അല്ലേ. അപ്പോൾ നമ്മുടെ വീടുകളും നമ്മുടെ പരിസരവും എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ചൂടാണ്, ഈ ചൂട് സമയത്ത് ഇത്തരത്തിലുള്ള ജന്തുവർഗ്ഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലായിടത്തും ഇല്ല, ചില സാഹചര്യങ്ങളിൽ കൂട്ടമായിട്ട് ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വൃത്തിഹീനമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ ആരെങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയോ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള എലികളും മറ്റ് തണുപ്പും വെള്ളമൊക്കെ തേടി വീടിനുള്ളിലേക്ക് വരാനുള്ള ചാൻസ് അത് എവിടെയാണെങ്കിലും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചുള്ള നമുക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ എപ്പോഴും നമ്മൾ അടച്ച് സൂക്ഷിക്കുക, വീടിൻ്റെ പരിസരത്ത് വേസ്റ്റുകൾ കുന്നുകൂടാൻ അനുവദിക്കാതിരിക്കുക, ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വലിയൊരു പരിധി വരെ സുരക്ഷിതരായിട്ടിരിക്കാൻ പറ്റും. എല്ലാ ജനതയും ഒരുപോലെയാണെന്നല്ല, അങ്ങനെയും ചില മനുഷ്യർ ജീവിക്കുന്നുണ്ട് കഷ്ടപ്പാട് കൊണ്ടോ ദുരിതം കൊണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ സേഫായിട്ടിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംപ്റ്റംസ് നോക്കുകയാണെങ്കിൽ സാധാരണ പനി, തലവേദന, മസിൽ പെയിൻ ഇതൊക്കെയാണ് തുടക്കത്തിൽ കാണാറുള്ളത്. ഒരുപാട് ആൾക്കാർ ഇതൊക്കെ പറയുന്നുണ്ട്, ഇതുകൊണ്ടാണോ എന്നുള്ളത് ഹോസ്പിറ്റലിൽ പോയി തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പക്ഷേ ഇത് പിന്നീട് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണാൻ ഒരിക്കലും നിങ്ങൾ മടിക്കരുത്, നേരത്തെ ഞാനത് തന്നെ പറഞ്ഞത്. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് ഏറ്റവും വലിയൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യു എ എപ്പോഴും നമ്മളുടെ ആരോഗ്യത്തിന്, ജനങ്ങളുടെ ആരോഗ്യത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഈ വാർത്തകൾ മാത്രം, ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രം വിശ്വസിക്കുക. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക, അനാവശ്യമായ റൂമറുകൾ പ്രചരിപ്പിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിലോ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിലോ വരുന്ന അപ്ഡേറ്റ്സ് മാത്രമേ ഫോളോ ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ ഈ ഉച്ചനേര വിശേഷങ്ങളിൽ ആരോഗ്യത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് നൽകുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂടെയുള്ളവരും സേഫായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലേ. അപ്പോൾ പ്രവാസ ലോകത്ത് നമ്മളെ തന്നെ കെയർ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വം അല്ലേ. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുക, വളരെ പാനിക് സിറ്റുവേഷൻ ഉണ്ടായാലും പാനിക് ആകാതിരിക്കുക, ജാഗ്രതയോടുകൂടിയിരിക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എവർഗ്രീൻ ഹിറ്റായിട്ടൊരു കിഡിലൻ പാട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഞാൻ കീപ് ലിസ്ണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: മുഖ്യമന്ത്രി കാത്ത് ഒൻപതാം നാൾ. പ്രഖ്യാപനം ഇന്നെന്ന സൂചന. ഇനി ചർച്ചയില്ല, മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് KPCC അധ്യക്ഷൻ. തമിഴ്നാട്ടിൽ വിശ്വാസം നേടി വിജയ്, വിട്ടുനിന്ന് DMK. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, കേരളത്തിൽ വ്യാപക പ്രതിഷേധം. അന്വേഷണം വ്യാപിപ്പിച്ച് CBI. ചൈനയിൽ ട്രംപ്, ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഇന്ന് തന്നെയെന്ന് സൂചന. നിർണായക ചർച്ചയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരളത്തിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് KC വേണുഗോപാലിനെയെന്ന് വിവരം. ഏകപക്ഷീയമായ പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും KPCC ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽ ഇന്നലെ കേട്ടു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ ചർച്ചകൾക്ക് ശേഷം സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടി ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും. തീരുമാനം ഡൽഹിയിലെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇനി കൂടുതൽ ചർച്ചയില്ല, ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സോണിയാഗാന്ധി ആശുപത്രിയിലായിരുന്നു. ഇനി പ്രഖ്യാപനം അധികം വൈകില്ലെന്നും സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി മുസ്ലിം ലീഗ് നേതൃയോഗം. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പ്രഖ്യാപനം വൈകുന്നത് ശരിയല്ല, വേഗത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്, ഇനി വൈകില്ലെന്നാണ് പ്രതീക്ഷ. ഹൈക്കമാൻഡ് തീരുമാനത്തിനായി കാത്തിരിക്കുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രിക്കായുള്ള ചർച്ച നീണ്ടുപോകുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ നിർണായക നേതൃയോഗം പാണക്കാട്ട്. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം വന്നാൽ ലീഗിൽ നിന്നും ആരൊക്കെ മന്ത്രിമാരാകുമെന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് നേതാക്കൾക്കും അണികൾക്കും അതൃപ്തിയുണ്ട്. VD സതീശനുള്ള പിന്തുണയിൽ ഉറച്ചു നിൽക്കാനാണ് ലീഗിന്റെ തീരുമാനം. ജനവികാരം മാനിച്ചായിരിക്കണം തീരുമാനമെന്ന് ലീഗിന്റെ അഭിപ്രായം. VD സതീശൻ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും MLA തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന നിലപാടിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി തർക്കം തുടരുന്നതിനിടെ വയനാട്ടിലെ കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമെതിരെ നോട്ടീസുകൾ. കേസ് ചിലപ്പോൾ നിങ്ങളുടെ ആളായിരിക്കാം, പക്ഷെ കേരളത്തിലെ ജനം നിങ്ങളോട് പൊറുക്കില്ലെന്ന് ഇംഗ്ലീഷിലുള്ള നോട്ടീസിൽ പറയുന്നു. കൽപ്പറ്റ DCC ഓഫീസിനടുത്താണ് നോട്ടീസുകൾ പ്രത്യക്ഷപ്പെട്ടത്. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ വീണ്ടും പരിഹാസവുമായി BJP. ബൈനോക്കുലറിലൂടെ നോക്കിയിട്ടും മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നില്ലെന്ന് BJP വക്താവ് ഷെഹ്സാദ് പൂനെവാല. കോൺഗ്രസ് ആകെ ആശയക്കുഴപ്പത്തിൽ. 5 വർഷത്തെ 5 മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് സൂചനയെന്നും അദ്ദേഹത്തിന്റെ കളിയാക്കൽ. തമിഴ്നാട്ടിൽ TVK സർക്കാർ നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി. അണ്ണാ DMK വിമതർ ഉൾപ്പെടെ 144 പേരുടെ പിന്തുണയോടെ മുഖ്യമന്ത്രി വിജയുടെ TVK സർക്കാർ വിശ്വാസവോട്ടെടുപ്പിൽ വിജയിച്ചു. 22 പേർ എതിർത്തു. DMKയും BJPയും PMKയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 5 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. AIADMK നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം TVK സർക്കാരിനെ പിന്തുണച്ചു. 119 MLA പിന്തുണയുണ്ടായിരുന്ന വിജയ് സർക്കാരിന് ഇന്ന് സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ AIADMKയിലെ 25 വിമത MLA പിന്തുണ ലഭിച്ചത് വലിയ നേട്ടമായി. AIADMK രണ്ടായി പിളരുന്നതിനു കൂടിയാണ് വിശ്വാസ വോട്ടെടുപ്പിനിടെ സഭ സാക്ഷ്യം വഹിച്ചത്. 25 വിമതർ വിജയ് സർക്കാരിനെ പിന്തുണച്ചപ്പോൾ EPS പക്ഷത്തെ 22 പേർ മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് DMK കുതിരക്കച്ചവട ആരോപണം ആവർത്തിച്ചു. ഒരു പ്രധാന പാർട്ടിയെ പിളർത്തിയത് TVK എന്നും ആരോപണം. സഭയിൽ TVK സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. തങ്ങളുടെ സഖ്യത്തിൽ നിന്ന് കടം തന്ന പിന്തുണ കൊണ്ടാണ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് ഉദയനിധി ഓർമ്മിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ജ്യോതിഷിയുടെ നിയമനം റദ്ദാക്കി. വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെയാണ് തീരുമാനം. ഉത്തരവ് തിരുത്തിയതായി മുഖ്യമന്ത്രി വിജയ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ TVKയുടെ വിജയം പ്രഖ്യാപിച്ച ജ്യോതിഷിക്ക് നൽകിയ നിയമനമാണ് റദ്ദാക്കിയത്. രാധൻ പണ്ഡിറ്റ് വെട്രിവലിന്റെ നിയമനമാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ റദ്ദാക്കിയത്. ജ്യോതിഷിക്ക് നിയമനം നൽകിയത് സംബന്ധിച്ച പ്രതിഷേധം നിയമസഭയിലടക്കം ശക്തമായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വിജയുടെ നടപടി. ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മ പരാമർശത്തിൽ വിമർശനവുമായി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ല. ഉദയനിധിക്ക് സനാതനമെന്തെന്നറിയില്ല, രാജ്യത്തിന്റെ ആത്മാവാണത്. ആരെങ്കിലും വിമർശിച്ചു എന്ന് കരുതി സനാതനധർമ്മം ഇല്ലാതാകില്ല, അതില്ലാതാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകാം എന്ന് വെച്ച് അതങ്ങനെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇത് അഞ്ചാം തവണയാണ് രംഗസ്വാമി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാകുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ രണ്ട് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എൻആർ കോൺഗ്രസ് ബിജെപി സഖ്യമാണ് പുതുച്ചേരിയിൽ ഭരണം നടത്തുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച സിബിഐ. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്ന് കണ്ടെത്തൽ. ചോദ്യപേപ്പർ ലഭിച്ചെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സിബിഐക്ക് കൈമാറിയിരുന്നു. ഇതിൽ കേരളത്തിലെ 2 ജില്ലകളിൽ നിന്നുള്ളവരുണ്ടെന്ന വിവരം. ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ലഭിച്ചു എന്നതടക്കം സിബിഐക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ തുടക്കം നാസിക്കിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിവരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ സുപ്രീംകോടതി ഇടപെടൽ തേടി. മെഡിക്കൽ സംഘടന ഫേമ ഹർജി നൽകി. പരീക്ഷ നടത്തിപ്പിൽ പരാജയപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പകരം കൂടുതൽ സുതാര്യമായ മറ്റൊരു സംവിധാനം വേണമെന്നും കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വീണ്ടും പരീക്ഷ നടത്തണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഇത്തവണത്തെ നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഫേമയുടെ നീക്കം. നീറ്റ് വിഷയത്തിൽ രാജ്യവ്യാപകമായി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. വിവിധ സംസ്ഥാനങ്ങളിൽ SFI, KSU തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, കേരളത്തിൽ വ്യാപകമായ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് SFIയുടെ മാർച്ചുണ്ടായി. കോഴിക്കോട് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നടി ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ നടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. അതിന്റെ കേസ് നടത്തിപ്പിന് ധനസമാഹരണം തുടങ്ങി. അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റാണ് സംഭാവന ക്ഷണിച്ചിരിക്കുന്നത്. കോഴിക്കോട് ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത അവൾക്കൊപ്പം ലീഗൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ധനസമാഹരണം ആരംഭിച്ചത്. പൊതുസമൂഹത്തിൽ നിന്ന് പണം തേടിക്കൊണ്ടുള്ള അഭ്യർത്ഥന സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിൽ സുപ്രധാന നടപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷാ വാഹന വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശം. പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന

കാട്ടു ചമ്പകം പള്ളിച്ചട്ടമ്പിയിലെ പാട്ടാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ആദ്യം ഈ പാട്ട് പ്ലേ ചെയ്യാമെന്ന്. ഇഷ്ടമല്ലേ ഈ പാട്ട്? അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് ഷീബയാണ് ഇന്നും കൂട്ടുകൂടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം, എങ്കിൽ മാത്രമാണ് നമ്മുടെ മലയാളിടാ മലയാളിടാ ആവുകയുള്ളൂ. കാരണം മലയാളിടായിലുള്ളത് എന്താണ്? നമുക്ക് പ്രിയപ്പെട്ട പാട്ടുകൾ, പിന്നെ കുറെ വിശേഷങ്ങൾ, അത് പുതിയതും പഴയതുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്കെന്നും പറയാം. പിന്നെ കുഞ്ഞി ആശംസകൾ, ജന്മദിനാശംസകൾ, വിവാഹ വാർഷിക ആശംസകൾ ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഇവിടെ കിട്ടുമ്പം ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയും കേട്ടോ. സന്ദേശങ്ങൾ അയക്കുമ്പം പേര് വയ്ക്കാനായിട്ട് മറന്നു പോകരുത്. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇവിടെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അടുത്ത് നമുക്ക് മോളിവുഡ് ടൈംസിലെ പാട്ട് കേൾക്കാം. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള പാട്ടാണ്, അപ്പോൾ വേഗം വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ. 0585829

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിയുടെ വിത്ത് ശിവ.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
5: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
4: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
6: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
4: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
12: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
13: Home 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
14: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ തുറന്നു പറയാൻ മടിക്കുന്ന ചില ആശങ്കകൾ ഉണ്ടാകാം. അവ പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, പറയാനൊരു മടി. പരിഹാരവുമായി NMC അൽനാദ അവതരിപ്പിക്കുന്നു ഹെർ ഹെൽത്ത്. 29 വൈദ്യശാഖകളിലായി 67 വനിതാ സ്പെഷ്യലിസ്റ്റുകൾ, അതിൽ 15 ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം, പൂർണ്ണ വിശ്വാസത്തിലും സ്വകാര്യതയിലും. സ്ത്രീത്വത്തിന്റെ എല്ലാ ആശങ്കകൾക്കും ഇനി ഒരു സുരക്ഷിത ഇടം.
15: വിസിറ്റ് NMC അൽനാദ ആൻഡ് ജോയിൻ ഹെർ ഹെൽത്ത്. സ്ത്രീകളെ മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ പരിചരണം.
16: ഫോർ അപ്പോയിന്റ്മെന്റ് കോൾ 800-6624.

0: ഡോ തൂക്കി ആ പ്രണയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ ജിതിന് വേണ്ടിയിട്ട് ഈ പാട്ട് പ്ലേ ചെയ്യണം. തൂക്കി ചുവന്ന കരങ്ങളോടെ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണമെന്ന് ജിതിനാണ് പറഞ്ഞത്. അപ്പോൾ വാഴാറ്റൂവിൽ തൂക്കി ചുവന്ന കരങ്ങളോടെ ജിതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ പണ്ടങ്ങാണ്ട് തൂക്കിയ പ്രണയങ്ങളിലോ ഉള്ള ഒരുപാട് പേരുണ്ട് അല്ലേ. എല്ലാവർക്കും കൂടെ അങ്ങ് ഇരുന്നോട്ടെ കേട്ടോ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. എന്തെങ്കിലും ഒക്കെ വിശേഷങ്ങളൊക്കെ പറയണോ, വേഗം തന്നെ സന്ദേശങ്ങൾ അയച്ചോളൂ. 0585829220 എന്ന നമ്പറിലേക്ക്. നമ്മുടെ ജംഷീറിന്റെ ഹായ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മഞ്ജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മഞ്ജിത്തിന്റെ ഫാദറിന്റെ ബർത്ത്ഡേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നും പറഞ്ഞിട്ടുണ്ട്. ഹായ് മഞ്ജിത്ത്, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന താങ്കളുടെ ഫാദറിന് തോമസിന് അദ്ദേഹത്തിന് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് നമ്മുടെ ഹോം FM ഫാമിലിയുടെ വകയായിട്ട് കേട്ടോ. പപ്പയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും മഞ്ജിത്ത്. അതുപോലെ ഷിബി നാട്ടിലായിരുന്നു കുറച്ച് ദിവസം, അതുകൊണ്ട് നമ്മളെ കേൾക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാരില്ലേ ഷിബി, എന്തായാലും വന്ന ഉടനെ തന്നെ നമുക്ക് മലയാളി ഡയലിലേക്ക് മെസ്സേജ് അയച്ചല്ലോ, അത് തന്നെ ഒത്തിരി സന്തോഷം. അപ്പോൾ ഒരു പാട്ടും എന്നോട് ചോദിച്ചിട്ടുണ്ട്, കാത്തിരിക്കാൻ ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. പിന്നെ നമ്മുടെ മെഹബൂബയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അനിരുദ്ധിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് മെഹബൂബ, ഹായ് അനിരുദ്ധ്. അതുപോലെ ശ്യാം ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് ശ്യാം, സലാമിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് സലാം, സലാം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേഗം വേഗം സന്ദേശങ്ങളൊക്കെ അയയ്ക്കുക. 0585829220 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇനി നമുക്ക് ഈ മണിക്കൂറിലെ തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. ഞാൻ വിചാരിച്ചു നമ്മുടെ ജെന്റിൽമാനിലെ ഒട്ടകത്തെ കെട്ടിക്കോ എന്നുള്ള പാട്ടില്ലേ, കുറേ ആയ അത് കേട്ടിട്ട് അതൊന്ന് പ്ലേ ചെയ്യാന്നേ. പ്ലേ ചെയ്യട്ടെ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ, ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

ശ്രീജിത്തിന്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ശ്രീജിത്തിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പ്ലേ ചെയ്തത്. കേട്ടോണ്ടിരുന്നപ്പോൾ തന്നെ താങ്ക് യു, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്കും സന്തോഷമായി ശ്രീജിത്ത്. പിന്നെ നമ്മുടെ പൂജാ കൃഷ്ണയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് നാൾ നാട്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞുവാവ് കൂടെ ഉണ്ട്, സർവദ എന്നാണ് മോളുടെ പേര്. മോൾക്ക് നാളെ ഒരു വയസ്സാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാവയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ പൂജാ കൃഷ്ണ. ഒത്തിരി സന്തോഷം. ഇതിൽ കുട്ടിയും സുഖമായിട്ടിരിക്കുന്നു. ഹസ്ബൻഡിനോട് എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കൂ കേട്ടോ. ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. പിന്നെ നമ്മുടെ ഇബ്രാഹിമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മുസാഫിർ, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട് മുസാഫിറെ. പിന്നെ അതുപോലെ തന്നെ സുഖമല്ലേ ഷി എന്ന് ചോദിച്ചുകൊണ്ട് ജിതേഷിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ജിതേഷ്, ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അവിടെ ജിതേഷിന് സുഖമല്ലേ. പിന്നെ ജാനകിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് ജാനകി, സുഖമല്ലേ. ജാനകിക്ക് ആർ ജെ ആവാൻ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയാം കേട്ടോ ജാനകി, ഇവിടെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഷുവറായിട്ടും പറയാം. പിന്നെ സുധീർ ദുബായിൽ നിന്നും ഹലോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ മെസ്സേജ്, കൊച്ചിയിലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടും ഫാമിലി മെമ്പേഴ്സിനും വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന പാട്ടുകളെല്ലാം വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, കൊച്ചിയിലെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിക്കുന്നു. സന്തോഷ് കുമാർ പച്ചാടിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് സന്തോഷ് കുമാർ, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഹരീഷിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ മാമൻ്റെയും മാമിയുടെയും 30-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്, സുനിൽ ആൻഡ് സിന്ധു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടെ പ്ലേ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, ഇന്ന് നമ്മുടെ 30-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ ഹരീഷിൻ്റെ മാമനും മാമിക്കും വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും വകയായിട്ടും, പ്രത്യേകിച്ച് ഹരീഷിൻ്റെയും ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ വകയായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഇന്ന് ചോദിച്ചിരിക്കുന്നത് കണ്ണനാണ്. കണ്ണൻ ഒരുപാട് നാളായി ഈ പാട്ട് കേട്ടിട്ട്, ഒന്ന് പ്ലേ ചെയ്ത് തരാമോ ഷീബ എന്ന് ചോദിച്ചിട്ടുണ്ട്. കണ്ണാ പിന്നെന്താ, ഞാൻ പ്ലേ ചെയ്ത് തരാം. നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് എന്ന ചിത്രത്തിലെ പാട്ടാണ്. എല്ലാവർക്കും ഒരുപാട്, പ്രത്യേകിച്ചും പഴയ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇത്, 1000 കണ്ണുമായി എന്നുള്ള പാട്ട്. നമുക്കിന്ന് എവർഗ്രീൻ പാട്ടുകളിൽ അത് കേൾക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Malayalita! Kerala! Kerala!

ഈ പാട്ട് എന്ന് ചോദിച്ചത് മനുവാണ്. അപ്പൊ മനു പറഞ്ഞത് ഷീബ ഇന്ന് ചോറ് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല, തിരക്കാണ്, ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ട്. സാമി പാട്ട് പ്ലേ ചെയ്താട്ടെ പുഷ്പയിലെ ഈ കടിച്ചു പറിച്ച് ഈ സാൻഡ്വിച്ച് ഒന്ന് ഞാൻ കഴിച്ച് തീർക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായാലും സാൻഡ്വിച്ച് കഴിച്ചു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. സാമി പാട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും താങ്കൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. നമ്മുടെ മൊഹസിൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, വാഴ 2 കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛനൊരു നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ട്, അത് പ്ലേ ചെയ്യാൻ കേട്ടോ, കുറച്ചൊന്ന് കാത്തിരിക്കണം. പിന്നെ ഷാൻകുട്ടൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷാൻകുട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നോട് സാഡ് സോങ്സ് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ മിക്കവാറും എന്നോട് ഒരുപാട് സങ്കടമുള്ള പാട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്ലേ ചെയ്ത് കൊടുക്കാറേ ഇല്ല. അപ്പം ഷാൻ എന്നിട്ട് പറയാണ്, എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യണം, പിന്നെ ഈ പാട്ട് തരില്ല എന്ന് എനിക്കറിയാം, എങ്കിലും വെറുതെ ഒരു രസത്തിന് അയച്ചതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ജോബിൻ ജോയ് ഗുഡ് ആഫ്റ്റർനൂൺ, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, ബ്യൂട്ടിഫുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത മണിക്കൂറിൽ ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ ജോബിൻ. പിന്നെ നമ്മുടെ അശ്രു ഒരു പഴയ പാട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുമ്പേ നോക്കത്ത ദൂരത്ത് കണ്ടെന്നിട്ടിലെ പാട്ട് കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ നള്ളിയമ്മയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ പറഞ്ഞു അമ്മയുടെ കൊച്ചുമോള് സാക്ഷിക്കുട്ടി എപ്പോഴും പാടി ഉറക്കുമായിരുന്ന പാട്ടാണ്, ആ മോൾക്കും കൊച്ചുമോൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. പിന്നെ സുധീറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, നിറയെ നിറയെ മെസ്സേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത മണിക്കൂറിൽ വിശദമായിട്ട് തന്നെ പറയാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മുഖ്യമന്ത്രി കാത്ത ഒൻപതാം നാൾ. നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ച, കേരളത്തിൽ വ്യാപക പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഇന്ന് തന്നെയെന്ന് സൂചന. നിർണായക ചർച്ചയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരളത്തിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് കെ സി വേണുഗോപാലിനെയെന്ന് വിവരം. ഏകപക്ഷീയമായ പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും കെ പി സി സി ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽ ഇന്നലെ കേട്ടു. രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ ചർച്ചകൾക്ക് ശേഷം സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടി ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും. തീരുമാനം ഡൽഹിയിലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇനി കൂടുതൽ ചർച്ചയില്ല. ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സോണിയാഗാന്ധി ആശുപത്രിയിലായിരുന്നു. ഇനി പ്രഖ്യാപനം അധികം വൈകില്ലെന്നും സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി മുസ്ലിം ലീഗ് നേതൃയോഗം. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രഖ്യാപനം വൈകുന്നത് ശരിയല്ല, വേഗത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്, ഇനി വൈകില്ലെന്നാണ് പ്രതീക്ഷ. ഹൈക്കമാൻഡ് തീരുമാനത്തിനായി കാത്തിരിക്കുന്നുവെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. തമിഴ്നാട്ടിൽ ടി വി കെ സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി. അണ്ണാ ഡി എം കെ വിമതർ ഉൾപ്പെടെ 144 പേരുടെ പിന്തുണയോടെ മുഖ്യമന്ത്രി വിജയുടെ ടി വി കെ സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചു. 22 പേർ എതിർത്തു. ഡി എം കെയും ബി ജെ പിയും പി എം കെയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 5 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. എ ഐ എ ഡി എം കെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സി വി ഷൺമുഖം, എസ് പി വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ടി വി കെ സർക്കാരിനെ പിന്തുണച്ചു. 119 എം എൽ എമാരുടെ പിന്തുണയുണ്ടായിരുന്ന വിജയ് സർക്കാരിന് ഇന്ന് സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ എ ഐ എ ഡി എം കെയിലെ 25 വിമത എം എൽ എമാരുടെ പിന്തുണ ലഭിച്ചത് വലിയ നേട്ടമായി. എ ഐ എ ഡി എം കെ രണ്ടായി പിളരുന്നതിന് കൂടിയാണ് വിശ്വാസ വോട്ടെടുപ്പിനിടെ സഭ സാക്ഷ്യം വഹിച്ചത്. 25 വിമതർ വിജയ് സർക്കാരിനെ പിന്തുണച്ചപ്പോൾ ഇ പി എസ് പക്ഷത്തെ 22 പേർ മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് ഡി എം കെ കുതിരക്കച്ചവട ആരോപണം ആവർത്തിച്ചു. ഒരു പ്രധാന പാർട്ടിയെ പിളർത്തിയത് ടി വി കെ എന്നും ആരോപണം. സഭയിൽ ടി വി കെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. തങ്ങളുടെ സഖ്യത്തിൽ നിന്ന് കടം തന്ന പിന്തുണ കൊണ്ടാണ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് ഉദയനിധി ഓർമ്മിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ജ്യോതിഷിയുടെ നിയമനം റദ്ദാക്കി. വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെയാണ് തീരുമാനം. ഉത്തരവ് തിരുത്തിയതായി മുഖ്യമന്ത്രി വിജയ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ടി വി കെയുടെ വിജയം പ്രഖ്യാപിച്ച ജ്യോതിഷിക്ക് നൽകിയ നിയമനമാണ് റദ്ദാക്കിയത്. രാധൻ പണ്ഡിറ്റ് വെട്ടിരുവലിന്റെ നിയമനമാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ റദ്ദാക്കിയത്. ജ്യോതിഷിക്ക് നിയമനം നൽകിയത് സംബന്ധിച്ച പ്രതിഷേധം നിയമസഭയിലടക്കം ശക്തമായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വിജയുടെ നടപടി. ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മ പരാമർശത്തിൽ വിമർശനവുമായി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ല. ഉദയനിധിക്ക് സനാതനമെന്തെന്നറിയില്ല, രാജ്യത്തിന്റെ ആത്മാവാണത്. ആരെങ്കിലും വിമർശിച്ചു എന്ന് കരുതി സനാതനധർമ്മം ഇല്ലാതാകില്ല. അതില്ലാതാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകാം എന്നുവച്ച് അതങ്ങനെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇത് 5 തവണയാണ് രംഗസ്വാമി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാകുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ 2 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എൻ ആർ കോൺഗ്രസ് ബി ജെ പി സഖ്യമാണ് പുതുച്ചേരിയിൽ ഭരണം നടത്തുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് സിബിഐ. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്ന് കണ്ടെത്തൽ. ചോദ്യപേപ്പർ ലഭിച്ചെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സിബിഐക്ക് കൈമാറിയിരുന്നു. ഇതിൽ കേരളത്തിലെ 2 ജില്ലകളിൽ നിന്നുള്ളവരുണ്ടെന്ന് വിവരം. ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ലഭിച്ചു എന്നതടക്കം സിബിഐക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ തുടക്കം നാസിക്കിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിവരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ സുപ്രീംകോടതി ഇടപെടൽ തേടി. മെഡിക്കൽ സംഘടന ഫേമ ഹർജി നൽകി. പരീക്ഷ നടത്തിപ്പിൽ പരാജയപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പകരം കൂടുതൽ സുതാര്യമായ മറ്റൊരു സംവിധാനം വേണമെന്നും കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വീണ്ടും പരീക്ഷ നടത്തണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഇത്തവണത്തെ നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഫേമയുടെ നീക്കം. നീറ്റ് വിഷയത്തിൽ രാജ്യവ്യാപകമായി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. വിവിധ സംസ്ഥാനങ്ങളിൽ SFI, KSU തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നീറ്റ് പരീക്ഷാക്രമക്കേട്, കേരളത്തിൽ വ്യാപകമായ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് SFI മാർച്ചുണ്ടായി. കോഴിക്കോട് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച. ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് നിർണായകമായ കൂടിക്കാഴ്ച. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനും ഹോർമോസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതം സുഗമമാക്കാനും ഇടപെടണമെന്ന് US ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇറാൻ ചൈനീസ് വിദേശകാര്യമന്ത്രിമാർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പുറമെ വ്യാപാര കരാറിൽ ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കും. ഇന്ന് മുതൽ 15 വരെ 3 ദിവസത്തേക്കാണ് ട്രംപിന്റെ ചൈന സന്ദർശനം. IPLൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വൈകിട്ട് റായ്പൂരിലാണ് കളി. ചില വിദേശ രാജ്യങ്ങളിൽ ഹാൻഡോവൈറസ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമെന്ന് UAE ആരോഗ്യ മന്ത്രാലയവും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിനും കർശന മുൻകരുതൽ നടപടികളും നിരീക്ഷണ സംവിധാനങ്ങളും രാജ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത വാർത്ത 4 മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദിവ്യ ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ് ഷാർജാ, ദുബായ്, അബുദാബി ആൻഡ് അലൈൻ സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
5: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3:06.
4: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 55%.
6: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ആരാണ് ഇന്ന് ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്? ഹായ് സാറാ, സാറയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബാടാ. എന്താടാ ഷീബാടാ എന്ന് പറയാത്തെ എന്ന് ചോദിച്ചുകൊണ്ട് കിഷോർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്നുമില്ലടാ, ഇടയ്ക്കിടയ്ക്ക് പറയാം കേട്ടോ. പിന്നെ ഒരു ഒരു ദിവസം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയോ ഷീബാടാ എന്ന്? പിന്നെ നമ്മുടെ ഷാരൂഖ് ചോദിക്കുകയാണ്, സൗണ്ടൊക്കെ ആരും ഉണ്ടോ എന്ന്. സൗണ്ട് കുഴപ്പമൊന്നുമില്ല, നേരത്തെ ടൈം ചെക്ക് പറഞ്ഞ സമയത്ത് കുറച്ച് സൗണ്ട് അടഞ്ഞിരുന്നല്ലേ, അത് ഞാനിങ്ങനെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു വാർത്തയൊക്കെ പോകുന്ന സമയത്ത്. ഇന്നിവിടെ നമ്മുടെ നിത്യ, മിനി, പത്മ, ആസിഫ് ഒന്നുമില്ല, അവർ ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ പോയിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു, അപ്പോൾ പെട്ടെന്ന് ശബ്ദം അടഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്, തിരിച്ചു വന്നു, തിരിച്ചു വന്നു. അയ്യോ, ആ പിന്നെ നമ്മുടെ ഷാൻകുട്ടൻ്റെ വേണ്ടിയിട്ട് ഗോഡ് ഫാദറിലെ പാട്ട് പ്ലേ ചെയ്യും കേട്ടോ, കാത്തിരിക്കുക. പിന്നെ നമ്മുടെ മെഹബൂബയ്ക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുവറായിട്ടും അടുത്ത പാട്ട് വരുമ്പോൾ ഞാൻ മെഹബൂബയ്ക്കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. മസ്തിഷ്ക മരണത്തിലെ പാട്ട് ആരാധകനാണോ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റെനി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ റെനിയുടെ ഇഷ്ടപ്പെട്ട ആരാധകനാണോ എന്നുള്ള പാട്ട് നമ്മുടെ മെഹബൂബയ്ക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിക്കുകയാണ്. 18 വർഷമായി ഇപ്പോഴും നഷ്ടമായ എൻ്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇത് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ പഴയ മെസ്സേജ്, ജംഷീറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ജംഷീറെ. അയ്യോ, എൻ്റെ മൈക്ക് എന്താണ് കൂകുന്നത്? കൂക്കൂ കൂക്കൂ തീവണ്ടി. ഓക്കെ, കുഴപ്പമില്ല, ഹെഡ്ഫോണിൻ്റെ വോളിയം ഞാൻ ഒരുപാട് കൂട്ടി വെച്ചു, അതുകൊണ്ടാണ് ഇല്ലേ, ശരിയാക്കി തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജംഷീറിന് വേണ്ടിയിട്ട് ഒരു പാട്ട്, പിന്നെ നമ്മുടെ ഷാൻകുട്ടിന് വേണ്ടിയിട്ട് ഒരു പാട്ട്, കിഷോറിന് വേണ്ടിയിട്ട് ഒരു പാട്ട്, എല്ലാവരുടെ പാട്ടും, മെഹബൂബയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്, എല്ലാം വരും വരും വരും, ഓരോന്നോരോന്നായിട്ട് വരും കേട്ടോ.

0: You are listening to Malayalida with Sheba.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
6: Malayalita! Malayalita!
7: Kerala, Kerala!

0: ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലെ ഈ പാട്ട് ജോബിൻ ജോയി ആണ് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത്. കഴിഞ്ഞ മണിക്കൂറിലെ അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ജോബിനെ ജോബിനെ കേട്ടോ, പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ചിട്ട് പിന്നെ ബിസി ആയോ എന്നെനിക്കറിയില്ല, എങ്കിലും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. കേട്ട് കാണും എന്നാണ്, കേൾക്കണം പ്ലീസ്, ഞാൻ പ്ലേ ചെയ്തു അതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത് വരാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ചിന്ന ചിന്ന ആസൈ, ചിന്ന ചിന്ന ആസൈ. എല്ലാവർക്കും ഇരിക്കും ഇല്ലേ ഈ പാട്ടിന്ന് കേൾക്കാനായിട്ടുള്ള ആസൈ വന്നത് നമ്മുടെ രേഖയ്ക്കാണ്. പ്ലേ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഷുവറായിട്ടും പ്ലേ ചെയ്യാം രേഖ. പിന്നെ നമ്മുടെ ഷാൻകുട്ട ഷാൻകുട്ട ഷാൻകുട്ടൻ്റെ പാട്ട് ഞാൻ അല്പസമയത്തിനകം പ്ലേ ചെയ്യുന്നതായിരിക്കും. പിന്നെ ജിതിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുഹസിൻ്റെ താങ്ക്സ് കിട്ടിയിട്ടുണ്ട്. മനീഷിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ മനീഷ്. അസുറൂൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, പേര് വയ്ക്കാതെ ഒന്ന് രണ്ട് പേരുടെ കുഞ്ഞു കുഞ്ഞു ഹലോ ഹായോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഹലോ ഹായ് അയച്ച എല്ലാവർക്കും നമസ്കാരം, ഹലോ ഹായോ ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ആ മനോഹരമായിട്ടുള്ള പേര് എന്തിനാണ് പറയാൻ മടിക്കുന്നത്, പേരും കൂടെ വെച്ചിട്ട് അയക്കുകയാണെങ്കിൽ ഞാനത് വിശദമായിട്ട് പറയാം കേട്ടോ. ഇന്ന ആൾ പേര് വെച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ഹായ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയും. 0585829220 ആണ് നമ്മുടെ ഹോം 92.2 FM വാട്സാപ്പ് നമ്പർ. ഇനി മെസ്സേജ് അയക്കാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി കൂട്ടുകാരില്ലേ, നിങ്ങൾക്കൊരു ഹായ് ഹലോ ഒക്കെ പറയാം. ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കണം തോന്നും, ആ പാട്ടിനെ കുറിച്ചുള്ള കാര്യമോ അല്ലെങ്കിൽ അത് ഏത് പാട്ടാണ്, അത് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണോ എന്നെല്ലാം നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. മടിയൊന്നും വിചാരിച്ചിരിക്കേണ്ട, മെസ്സേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിരിക്കും. ചിലപ്പോൾ എനിക്ക് സങ്കടമുള്ള പാട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, അയ്യോ ഇത് സാഡ് സോങ് അല്ലേ, എനിക്ക് പറ്റൂല എന്നൊക്കെ പറയും. അത് സാഡ് സോങ് ഒരെണ്ണം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു മൂഡിലായിരിക്കും. പിന്നെ വരുന്നവരെല്ലാവരും അതേപോലെയുള്ള പാട്ടുകൾ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അവിടെ ഇവിടെ ഇരുന്ന് അങ്ങ് കരഞ്ഞ് ഒരു പരിഭവം, അല്ലെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കും, അയ്യോ എന്താണെന്നറിയില്ല, അകാരണമായിട്ടുള്ള ഒരു സങ്കടം എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ്, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടുള്ള സോങ്സ് ഒക്കെ കേട്ട് നമുക്കിങ്ങനെ പോവാം. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഇഷ്ടപ്പെട്ട സാഡ് സോങ്സ് ഒക്കെ കേൾക്കണം തോന്നുമ്പോൾ മറ്റാരെയും കേൾപ്പിക്കേണ്ട, നമുക്ക് തന്നെ കേട്ടിരുന്ന് പൊട്ടി പൊട്ടി കരയാന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ഇപ്പം എല്ലാവർക്കും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് ചിന്ന ചിന്ന ആസൈ. കേൾക്കലാമാ?
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേൾക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.

0: சங்கம் எஃப்எம் பிரசன்ஸ் தமிழ் சாங் ஆஃப் தி ஆர். தமிழ் பாட்டு கேட்கலாமா? பிராட் யூ பை ஆரு ஆயுர்வேதா அரஸ், அகத்தீர் பில்டிங், அல்வன் கோல், பருத்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 93 അൽനാദ സ്ട്രീറ്റ് ഇൻ അൽതവാർ വർണ ഭാഗത്ത് ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ അൽ ഖബൈസി അറൌണ്ട് ഇ 11 അൽ ഇത്തിഹാദ് സ്ട്രീറ്റ് ഹെവി ട്രാഫിക് അവിടെയും നോക്കുമ്പോൾ കാണാം. അതുപോലെ തന്നെ ഓൺ സ്ട്രീറ്റ് 20A ഇൻ അൽ ഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്തും ഹെവി ട്രാഫിക് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: Ente vandiyude kaaryam.
3: Hello. എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

നമ്മുടെ ഷാൻകുട്ടന് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ പാട്ട് യു എൻ്റെ പാട്ട് എൻ്റെ പാട്ട് മസാല ദോശ വാങ്ങി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എനിക്ക് മസാല ദോശേനേക്കാളും ഇഷ്ടം ഗീ റോസ്റ്റ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ദോശ വാങ്ങിച്ചാലും മസാല ബാക്കി വെച്ചിട്ട് ആ ദോശ മാത്രം കഴിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും. ഞാനും അതിൽ ഉൾപ്പെടുന്ന ഒരാളാണ്. മസാല കുറച്ച് കഴിക്കുള്ളൂ, അതുകൊണ്ട് പാവം കടയിലുള്ള മസാല വേസ്റ്റ് ആക്കണ്ട. ഗീ റോസ്റ്റ് മതി കേട്ടോ. എപ്പോൾ വാങ്ങിത്തരും അത് പറയേ. ഇപ്പോൾ വാങ്ങിത്തരുമെന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തെങ്ങാനും ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് അടുത്ത് പാട്ട് ചോദിക്കും. എന്തായാലും പാട്ടിൻ്റെ ചരണം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാൻകുട്ടനും ഷാൻകുട്ടൻ്റെ വൈഫിനൊക്കെ കൂടെ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രശാന്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് പ്രശാന്ത്. അതുപോലെ ടിജോ തോമസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് പ്രശാന്തും നമ്മുടെ ഷിബിയും ഒരേ പാട്ട് ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ ആ പാട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ ലൈബ്രറിയിൽ നോക്കുമ്പോൾ അത് കാണുന്നില്ല. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഹൈഡായിട്ട് കിടക്കും. ഇത് ശരിയായില്ല പാട്ടേ. ഞാൻ കുറേ നേരം കൊണ്ട് നോക്കുകയാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ പാട്ട്. അപ്പോൾ സോറി, ഞാൻ ഇത്രയും നേരം നോക്കിയിട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ നാളെ അത് കണ്ടുപിടിച്ചിട്ട് നാളെ പ്ലേ ചെയ്ത് തരാം കേട്ടോ. ക്ഷമിക്കണം പ്രശാന്ത് ആൻഡ് ഷിബി. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ട് ഇനി വരുന്ന ബാക്കി പാട്ടുകളൊക്കെ ഞാൻ സമർപ്പിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് നക്കുൽ ആണ് ചോദിച്ചിരിക്കുന്നത്. നക്കുലിൽ ചോദിച്ചിരിക്കുന്നത് നക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ ആരെയും ഭാവഗായകനാക്കും എന്നുള്ള പാട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മണിക്കൂറിലെ എവർഗ്രീൻ പാട്ടുകളിൽ ആ പാട്ട് പ്ലേ ചെയ്യാമെന്ന്. അതുപോലെ പ്രജയിലെ പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് സുധീറിൻ്റെ മെസ്സേജ് ഉണ്ട്. ഹായ് സുധീർ. അയ്യോ, ഞാൻ കാത്തിരുന്നു ഒരു വഴിയായി ഇന്ന് കാത്തിരുന്ന് പാട്ട് പ്ലേ ചെയ്യുമെന്ന് നമ്മുടെ ജിതേഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജിതേഷ്, ഞാൻ വിചാരിച്ചു ജിതേഷ് നമ്മുടെ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചത്. ഞാൻ വിചാരിച്ചു അവിടെ തീരുമാനമായിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്, SSLC റിസൾട്ട് പരീക്ഷാ ഫലം വെള്ളിയാഴ്ച വരുമെന്നുള്ള കാര്യം അത് ഉറപ്പായിട്ടുണ്ട് കേട്ടോ. ബാക്കി കാര്യങ്ങളിൽ അല്പസമയത്തിനകം റെഡിയാവും എന്നാണ് വിചാരിക്കുന്നത്. ഒക്കെ ശരിയാവും. നമുക്ക് ക്ഷമ വേണമല്ലോ, ക്ഷമയാണ് ഗമ, അങ്ങനെയല്ലേ പറയാറ്.

0: യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഷീബ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഈ പാട്ട് ഇന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് ജിതേഷാണ്. നമ്മുടെ എല്ലാ കേരളീയർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിച്ചേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രത്യേക സാഹചര്യം കൊണ്ടാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും ഒരുപാട് സമയമൊന്നും നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല. ഉടനെ തന്നെ അല്പസമയത്തിനകം പ്രഖ്യാപനമുണ്ട് എന്നാണ് ഇപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. വരട്ടെ അല്ലേ, ഒരുപാട് പേരിങ്ങനെ കാത്തിരിക്കുകയാണ്. അല്ല, ശരിയാവും. അപ്പോൾ ജിതേഷിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള കുറച്ച് പേരുടെ പാട്ടുകളിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. എന്തായാലും അടുത്ത് നമ്മുടെ ഗണേഷ് കുറച്ച് ബിസി ആയിരുന്നു, എന്നാലും എത്തി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുഹമ്മദ് അഷ്റഫിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ടിജു തോമസ് നവാസ് അജ്മാനിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയ്യോ നവാസെ, ഇന്നിപ്പോൾ നമുക്ക് സമയമില്ല കേട്ടോ, അടുത്ത ദിവസം ഞാൻ പ്ലേ ചെയ്ത് തരാം. പിന്നെ സനീഷ് സുകുമാരൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, വേഗം എനിക്ക് പാട്ട് പ്ലേ ചെയ്ത് തന്നോന്നാണ് പറഞ്ഞിരിക്കുന്നത്. സനീഷും അല്പം വൈകിപ്പോയി സനീഷെ. പിന്നെ ഓഹോ, അങ്ങനെയോ, പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള കാര്യം ഷീബ തന്നെ പ്രഖ്യാപിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും ഇല്ല, കാരണം എൻ്റെ സമയം ഇപ്പം നമ്മുടെ മലയാളിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട മിനി പത്മ എത്തും. എന്തായാലും ഇതുവരെ വന്നിട്ടില്ല, പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയല്ലേ, കാത്തിരിക്കുക. നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തില്ലേ, നമുക്കിനി കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ശരി, അപ്പോൾ അടുത്ത പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. ഹോം 92.2 FM. 2 മണി മുതൽ 4 മണി വരെ എല്ലാ ദിവസവും മലയാളിയുടായാണ് ഞാൻ ഷീബയാണ് നിങ്ങളുടെ കൂടെ ഈ സമയം വർത്തമാനം പറയാനായിട്ടുണ്ടാവുക. രാവിലെ മുതലേ തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യും. 6 o'clock മണി മുതൽ 7 o'clock വരെ നമ്മുടെ ജയ മാമിൻ്റെ പ്രോഗ്രാമാണ്. നല്ല രസമാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സമയമാണ് അത്. അപ്പോൾ 6 o'clock മുതൽ 7 o'clock വരെ വേക്കപ്പ് കോൾ വിത്ത് ജയ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക സാൻഡ്യൂൺസുമായിട്ട്. അക്ഷയ് 11 o'clock വരെ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. പിന്നെ 2 o'clock ഞാൻ വരിക. അത് കഴിഞ്ഞ് എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു ഹോമുമായിട്ട് ആസിഫും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം ശരി, നമുക്ക് നാളെ കാണാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മുഖ്യമന്ത്രി കാത്ത ഒൻപതാം നാൾ. നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ച, കേരളത്തിൽ വ്യാപക പ്രതിഷേധം. നമസ്കാരം, ഹോം 92.2 FM, വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാം. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഇന്ന് തന്നെയെന്ന് സൂചന. നിർണായക ചർച്ചയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരളത്തിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് കെ സി വേണുഗോപാലിനെയെന്ന് വിവരം. ഏകപക്ഷീയമായ പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെയും കെ പി സി സി ഭാരവാഹികളുടെയും അഭിപ്രായം രാഹുൽ ഇന്നലെ കേട്ടു. രാഹുൽഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ ചർച്ചകൾക്ക് ശേഷം സോണിയാഗാന്ധിയുടെ അഭിപ്രായം കൂടി തേടി ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും. തീരുമാനം ഡൽഹിയിലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇനി കൂടുതൽ ചർച്ചയില്ല, ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സോണിയാഗാന്ധി ആശുപത്രിയിലായിരുന്നു, ഇനി പ്രഖ്യാപനം അധികം വൈകില്ലെന്നും സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി മുസ്ലിം ലീഗ് നേതൃയോഗം. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. പ്രഖ്യാപനം വൈകുന്നത് ശരിയല്ല, വേഗത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്, ഇനി വൈകില്ലെന്നാണ് പ്രതീക്ഷ. ഹൈക്കമാൻഡ് തീരുമാനത്തിനായി കാത്തിരിക്കുന്നുവെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. തമിഴ്നാട്ടിൽ ടി വി കെ സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി. അണ്ണാ ഡി എം കെ വിമതർ ഉൾപ്പെടെ 144 പേരുടെ പിന്തുണയോടെ മുഖ്യമന്ത്രി വിജയുടെ ടി വി കെ സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചു. 22 പേർ എതിർത്തു. ഡി എം കെയും ബി ജെ പിയും പി എം കെയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 5 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. എ ഐ എ ഡി എം കെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സി വി ഷൺമുഖം, എസ് പി വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ടി വി കെ സർക്കാരിനെ പിന്തുണച്ചു. 119 എംഎൽഎമാരുടെ പിന്തുണയുണ്ടായിരുന്ന വിജയ് സർക്കാരിന് ഇന്ന് സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ എ ഐ എ ഡി എം കെയിലെ 25 വിമത എംഎൽഎമാരുടെ പിന്തുണ ലഭിച്ചത് വലിയ നേട്ടമായി. എ ഐ എ ഡി എം കെ രണ്ടായി പിളരുന്നതിനു കൂടിയാണ് വിശ്വാസ വോട്ടെടുപ്പിനിടെ സഭ സാക്ഷ്യം വഹിച്ചത്. 25 വിമതർ വിജയ് സർക്കാരിനെ പിന്തുണച്ചപ്പോൾ ഇ പി എസ് പക്ഷത്തെ 22 പേർ മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് ഡി എം കെ കുതിരക്കച്ചവട ആരോപണം ആവർത്തിച്ചു. ഒരു പ്രധാന പാർട്ടിയെ പിളർത്തിയത് ടി വി കെ എന്നും ആരോപണം. സഭയിൽ ടി വി കെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. തങ്ങളുടെ സഖ്യത്തിൽ നിന്ന് കടം തന്ന പിന്തുണ കൊണ്ടാണ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് ഉദയനിധി ഓർമ്മിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ജ്യോതിഷിയുടെ നിയമനം റദ്ദാക്കി. വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെയാണ് തീരുമാനം. ഉത്തരവ് തിരുത്തിയതായി മുഖ്യമന്ത്രി വിജയ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ടി വി കെയുടെ വിജയം പ്രഖ്യാപിച്ച ജ്യോതിഷിക്ക് നൽകിയ നിയമനമാണ് റദ്ദാക്കിയത്. രാധൻ പണ്ഡിറ്റ് വെട്രിവലിന്റെ നിയമനമാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ റദ്ദാക്കിയത്. ജ്യോതിഷിക്ക് നിയമനം നൽകിയത് സംബന്ധിച്ച പ്രതിഷേധം നിയമസഭയിലടക്കം ശക്തമായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വിജയുടെ നടപടി. ഡി എം കെ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മ പരാമർശത്തിൽ വിമർശനവുമായി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബെല്ല. ഉദയനിധിക്ക് സനാതനമെന്തെന്നറിയില്ല, രാജ്യത്തിന്റെ ആത്മാവാണത്. ആരെങ്കിലും വിമർശിച്ചു എന്ന് കരുതി സനാതനധർമ്മം ഇല്ലാതാകില്ല, അതില്ലാതാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകാം എന്നുവച്ച് അതങ്ങനെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇത് 5 തവണയാണ് രംഗസ്വാമി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാകുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ 2 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. എൻആർ കോൺഗ്രസ് ബിജെപി സഖ്യമാണ് പുതുച്ചേരിയിൽ ഭരണം നടത്തുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച സിബിഐ. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്ന് കണ്ടെത്തൽ. ചോദ്യപേപ്പർ ലഭിച്ചെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സിബിഐക്ക് കൈമാറിയിരുന്നു. ഇതിൽ കേരളത്തിലെ 2 ജില്ലകളിൽ നിന്നുള്ളവരുണ്ടെന്ന വിവരം. ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ലഭിച്ചു എന്നതടക്കം സിബിഐക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ തുടക്കം നാസിക്കിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിവരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ സുപ്രീംകോടതി ഇടപെടൽ തേടി. മെഡിക്കൽ സംഘടന ഫേമ ഹർജി നൽകി. പരീക്ഷ നടത്തിപ്പിൽ പരാജയപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പകരം കൂടുതൽ സുതാര്യമായ മറ്റൊരു സംവിധാനം വേണമെന്നും കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വീണ്ടും പരീക്ഷ നടത്തണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഇത്തവണത്തെ നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഫേമയുടെ നീക്കം. നീറ്റ് വിഷയത്തിൽ രാജ്യവ്യാപകമായി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. വിവിധ സംസ്ഥാനങ്ങളിൽ SFI, KSU തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നീറ്റ് പരീക്ഷാക്രമക്കേട്, കേരളത്തിൽ വ്യാപകമായ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് SFI മാർച്ചുണ്ടായി. കോഴിക്കോട് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച. ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് നിർണായകമായ കൂടിക്കാഴ്ച. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനും ഹോർമോസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതം സുഗമമാക്കാനും ഇടപെടണമെന്ന് US ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇറാൻ ചൈനീസ് വിദേശകാര്യമന്ത്രിമാർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പുറമെ വ്യാപാര കരാറിൽ ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കും. ഇന്നു മുതൽ 15 വരെ 3 ദിവസത്തേക്കാണ് ട്രംപിന്റെ ചൈന സന്ദർശനം. IPLൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വൈകിട്ട് റായ്പൂരിലാണ് കളി. ചില വിദേശ രാജ്യങ്ങളിൽ ഹാൻഡ വൈറസ് റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമെന്ന് UAE ആരോഗ്യ മന്ത്രാലയവും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. പൊതുജന ആരോഗ്യം സംരക്ഷിക്കുന്നതിനും കർശന മുൻകരുതൽ നടപടികളും നിരീക്ഷണ സംവിധാനങ്ങളും രാജ്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
4: News was brought to you by Dhanya Group of Companies since 1982.

0: Let's talk with Mini Padma.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. തൂക്കി ചുവന്ന കരങ്ങളാലല്ല, അത്രയും വർണ്ണകരങ്ങളാലും തൂക്കിയിട്ടും കേരളം തൂക്കിയെടുത്തിട്ടും എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് തമിഴ്നാടിനെ കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ആ വിഷയമാണ് എടുത്തത് കേട്ടോ. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടിയിരിക്കുന്നു. വിജയ് AIADMKയുടെ പിളർപ്പുണ്ടായിരിക്കുന്നു. വോട്ടെടുപ്പിൽ നിന്ന് DMK വിട്ടുനിൽക്കുന്നു. TVKയോട് പറയുന്നു, ഞങ്ങൾ ദാനം തന്ന MLAമാരുടെ കരുത്തിലാണ് നിങ്ങൾ സർക്കാർ ഉണ്ടാക്കിയതെന്ന്. തമിഴ്നാട്ടിലേത് ഇന്ന് ശരിയായ വിശ്വാസമാണോ എന്ന വിഷയത്തിൽ നമ്മൾ ചർച്ച നടത്താമെന്ന് കരുതിയിരിക്കുമ്പോൾ അല്ല, നമ്മുടെ കണ്ണുകളൊക്കെ ഇപ്പോൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒരിടത്ത് VD സതീശന്റെ വീട്ടിൽ അണികളുടെ വലിയ പ്രവാഹമുണ്ട്. നേതാക്കളുടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്കുണ്ട്. KC വേണുഗോപാൽ ഡൽഹിയിലുണ്ട്. അല്പസമയത്തിനകം ദീപാ ദാസ് മുൻഷി കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തിലേക്ക് എത്തുന്നു. ആലുവ ദേശത്തെ വീട്ടിൽ VD സതീശന്റെ വീട്ടിൽ ആളുകളുടെ ഒഴുക്ക്, രമേശ് ചെന്നിത്തലയുടെ തിരുവനന്തപുരത്ത് വഴുതക്കാട്ടെ വീട്ടിൽ അണികളുടെ ഒഴുക്കുണ്ട്. ഇതിൽ ആർക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം? മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയിലാണ് അണികൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. എന്തിനാണ് ഇങ്ങനെ മൂന്ന് വിഭാഗം അല്ലെങ്കിൽ മൂന്ന് നേതാക്കളെ അവരാണ് മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ഒരു ഒരു സന്ദേശം കൊടുത്തിട്ട് ഇങ്ങനെ അണികളിൽ ആശയം നിരാശയും ഒക്കെ ഇപ്പോൾ നിറയ്ക്കുന്നത് എന്ന ചോദ്യവും സജീവമാകുന്നുണ്ട്. ചേരി തിരിഞ്ഞ് വലിയ പോരും നടക്കുന്ന ഒരു സമയത്ത് ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോൾ അണികളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് കോൺഗ്രസ് അണികൾ, യൂത്ത് കോൺഗ്രസും അതുപോലെ യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ അവരുടെ അഭിപ്രായം പറയുന്നു. എതിർപക്ഷത്തെ നേതാക്കളുടെ സൈബർ ആക്രമണം നടക്കുന്നു. സമൂഹ മാധ്യമത്തിന്റെ പിന്തുണയിൽ VD സതീശൻ മുന്നിൽ. സമൂഹ മാധ്യമത്തിൽ മാത്രമാണോ VD സതീശന് പിന്തുണ ലഭിക്കുന്നത്? അതല്ലാതെ തന്നെ പിന്തുണ ഇല്ലേ? ജനസമൂഹത്തിന്റെ പിന്തുണ ഇല്ലേ എന്ന ചോദ്യം. ഒപ്പം മന്ത്രിമാരാകാത്തതിൽ, മുഖ്യമന്ത്രി ഇല്ലാത്തതിൽ കേരളത്തിൽ ഭരണസ്തംഭനം തുടരുന്നു എന്ന വാർത്തകളും ഒരു ഭാഗത്ത് സജീവമാകുമ്പോൾ, ഇന്നെങ്കിലും രാഹുൽ ഖാർഗെ കൂടിക്കാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു മുഖ്യമന്ത്രിയെ കിട്ടില്ലേ എന്ന രീതിയിൽ KC RC VD ആരാണ് ഇതിൽ മുഖ്യമന്ത്രി നറുക്ക് വീഴുന്നതെന്ന് കാത്തിരിക്കുകയാണ് കേരളത്തിലുള്ള എല്ലാ മനുഷ്യരെയും പോലെ. ലോകമെങ്ങുമുള്ള മലയാളികൾ ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട്. എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കാഴ്ച, ഇപ്പം വാഹനം ഓടിച്ചു പോകുന്നവർ, ഡ്രൈവ് ചെയ്ത് പോകുന്നവർ, അതിൻ്റെ വാഹനത്തിൽ ഇരുന്നിട്ട് പോകുന്നവർ, മെട്രോയിലോ മറ്റ് സംവിധാനങ്ങളിലൊക്കെ യാത്ര ചെയ്ത് പോകുന്ന എല്ലാവരുടെയും കാതുകളിലും കണ്ണുകളിലുള്ള ഒരേ ഒരു കാഴ്ചയും ചോദ്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിന് മുഖ്യമന്ത്രിയായോ, കേരളത്തിന് മുഖ്യമന്ത്രിയായോ എന്ന. ഇതുവരെ ആയിട്ടില്ല സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ സംസാരിക്കുന്ന നേരത്തും ആയിട്ടില്ല. ദീപാ ദാസ് മുൻഷി 6:30 തിരുവനന്തപുരത്ത് എത്തും എന്നാണ് പറയുന്നത്. അതായത് അല്പസമയത്തിനകം. നമ്മുടെ നാട്ടിൽ 6:30 ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്നെത്തും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിൽ ആര് മുഖ്യമന്ത്രിയായാലും അത്ര എളുപ്പമാകുമോ ഭരണം? ഇപ്പോഴും ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നറുക്ക് വീഴുമെന്ന് നിങ്ങൾ ആർക്കാണ് കരുതുന്നത്? ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്, ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് സ്വാഗതം. ആരാണിത്? നമസ്കാരം, ആരാണിത്?
2: മനസ്സിലായില്ലേ?
1: അതാ ശബ്ദമാണ്, അനൂപാണോ? അല്ലല്ലോ,
2: അല്ല, നമ്മളെയൊക്കെ മറന്നുപോയോ?
1: ആരാ ഇത്? അയ്യോ, രജി വൈക്കം. മറക്കില്ല, മറക്കില്ല. ഇന്ന് താങ്കളുടെ ദിവസമല്ലേ? ഒരിക്കലും ഞാനിങ്ങനെ കോൺഗ്രസ്സുകാർ എന്താ വിളിക്കാത്തത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ ഇവർ എന്താ വിളിക്കാത്തത് ഇങ്ങനെ
2: ആലോചിക്കായിരുന്നു.
1: അത് ഉറപ്പാണ്, താങ്കളുടെ കാര്യത്തിൽ അത് പേടിച്ചോടില്ല എന്ന് ഉറപ്പാണ്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഇതാ
2: മല്ലികാര്യം, വോട്ട് ചെയ്ത ജനങ്ങളെ ഇവര് വെറും വിട്ടികളാക്കുക.
1: അതൊരു കോൺഗ്രസ്സുകാരെ താങ്കൾക്ക് തോന്നുന്നുണ്ടല്ലേ?
2: തീർച്ചയായിട്ടും അത് നമ്മളാണ്. കാരണം ഇത് ജനവികാരം എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളത് കണ്ണുകൊണ്ട് അടച്ച് ഇരുട്ടാക്കാൻ പറ്റില്ല. അത് VD സതീശൻ അനുകൂലമായിട്ടുള്ള തരംഗത്തിന്റെയും കൂടെ ഭാഗമായി ആ നേതൃത്വ നിലയെ അംഗീകരിച്ചിട്ടുള്ളത് ഭൂരിപക്ഷം ഈ MLAമാർക്ക് കൊടുത്തതാണ്. അവരിപ്പോ ഒരേ തരല്ലേ ലിജുവും മറ്റേ നമ്മുടെ മന്ത്രിമാരിലൊക്കെ പറഞ്ഞ കേട്ട അവരെ പൊട്ടിപ്പോട്ട്
1: എന്തിനേറെ ഷാഫി പറമ്പിൽ വരെ പറയുന്നത് കേട്ടില്ലേ KC അനുകൂലമായിട്ട്?
2: ആ അതെ, അല്ല അതെ, അതാ പറഞ്ഞത്. അതൊക്കെ ഈ നിലനിൽപ്പിനും അന്നേരത്തെ ഇതിനുവേണ്ടി സംസാരിക്കുന്ന ആൾക്കാരല്ല. ഇത് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ച് കേരളത്തിലെ ജനത്തിന്റെ എങ്ങനെ കാഴ്ചപ്പാട് കൂടിയാണ് ഈ ഭൂരിപക്ഷം 102 കൊടുത്തെന്ന് ചിന്തിച്ച ഇവരാരും പറയുക. പക്ഷെ ഇപ്പൊ എന്നാന്ന് വെച്ചാൽ എന്തൊക്കെയോ ഇവരുടെ മനസ്സിലുണ്ട്. വീട് വന്നാലും നടക്കുകയല്ല, വീടുവാരം വന്ന ഇവർക്ക് എന്തെങ്കിലുമൊക്കെ നടത്താൻ പറ്റുമെന്നുള്ള ധാരണയുടെ പുറത്തായിരിക്കാം ഇവർ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ VN സുധീറിനെ പോലെയും പിന്നെ മുരളീധരനെ പോലുള്ളവരൊക്കെ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്നത് അവരാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അല്ല, ഇവരെ പോലുള്ള കുറെ കൂട്ടാനുള്ള കഴിവുണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് എന്തോ ആകാം എല്ലാം എന്തും പറയാമെന്നും പറഞ്ഞൊന്നും അല്ല. നമ്മളൊക്കെ കൊച്ചിലേ തൊട്ട് ഈ കോൺഗ്രസിന്റെ കണ്ടും കേട്ടും വളർന്നു വന്നതുകൊണ്ട് നമുക്കൊന്നും സഹിക്കുന്നില്ല.
1: കോൺഗ്രസിലെ കുറച്ച് നേതാക്കൾ എക്സ്പോസ്ഡ് ആയില്ലേ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട്? ആരെവിടെ എന്ത് എന്ന രീതിയിൽ അവരൊക്കെ പൊതുജന മധ്യത്തിൽ ഇങ്ങനെ അവർ ആരാണെന്ന് തെളിയും കൂടി ചെയ്തൊരു സംഭവമല്ലേ ഇത്?
2: അത് തീർച്ചയായിട്ടും, കാരണം 102 ഭൂരിപക്ഷം കിട്ടുന്ന ഇവരാരും ഓർത്തില്ലെന്നേ. ഇത് വിധി പ്രദേശം വെറുതെ, ഞാൻ സുധാകരനൊക്കെ എന്താ വിചാരിച്ച വനവാസത്തിന് പോകാതിരിക്കാൻ പ്രാർത്ഥിക്കാന്ന്. ഈ പുള്ളിയുടെ മനസ്സിരിപ്പ് എന്താ? ഈ എനിക്ക് എന്നെ നിർത്തിയില്ല, എന്നാ ഈ പുള്ളിയെ ചവിട്ടി താത്തിയേക്കാം. അല്ലാതെ പാർട്ടി നന്മയ്ക്ക് പാർട്ടി നന്മയ്ക്ക് വേണ്ടി പണ്ടൊക്കെ ചെയ്യാണ് ആർജവമുണ്ട് വീര്യമുണ്ട് ജനത്തിന് ആവേശം കൊടുക്കുന്ന ഒരു നേതാവ്. പക്ഷെ ഇപ്പോഴത്തെ ഈ അവസാന ഘട്ടത്തിൽ കാണിക്കുന്ന കട്ടായം ഉണ്ടല്ലോ,
1: അവസാന സമയം എത്തിയപ്പോ രാഹുൽ ഗാന്ധി ഖാർഗെ കൂടിക്കാഴ്ച നടന്നു, സോണിയാഗാന്ധി സംസാരിച്ചു, ഇപ്പൊ ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് വരുന്നു. ഇത് എവിടെ വെച്ച് എങ്ങനെയാണ് പ്രഖ്യാപനം ഉണ്ടാകുന്നതെന്നും ഇത് ആർക്ക് അനുകൂലമാകും എന്നാണ് താങ്കൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നത്?
2: തീർച്ചയായിട്ടും വിശി വേണുഗോപാലിന് വരാനാണ് സാധ്യതയെങ്കിലും എന്റെ ഗ്രൂപ്പുകളിലുള്ള വിശ്വസിക്കാൻ പറ്റാന്നാണെന്ന് എനിക്കറിയില്ല.
1: പൊതു സംസ്ഥാന വി ഡി സതീഷിന് അനുകൂലമായിട്ടുണ്ട് ഈ അവസാന ഘട്ടത്തിൽ?
2: അതാണ് എന്റെ ഒരു, എനിക്കറിയില്ല കേട്ടോ. നാളെ ഇപ്പൊ ഞാനിത് റേഡിയോയിലൂടെ പറഞ്ഞു, അത് വേറെ രീതിയിലായാലും നമ്മുടെ അറിവിന്റെ ഒരു കാഴ്ചപ്പെട്ട് പറഞ്ഞതാണ്. എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അറിവ്. കാരണം അല്ലെങ്കിൽ ജനം തെരുവിലിറങ്ങും, പിന്നെ മുസ്ലിങ്ങളിൽ നിന്നും കടകക്ഷികളിൽ നിന്നും കൂട്ടത്തിൽ നിർത്താൻ വേണുഗോപാലിന് പറ്റാതെ വരും എന്നുള്ള സത്യമാണ്. പിന്നെ ഇതൊരു ഈ ആവേശത്തിൽ 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തിയ 2 സ്ഥലത്തും തോക്കും, സംശയമില്ലാത്ത
1: കാര്യമാണ്.
2: ആ അത് വ്യാപാരമല്ലേ. ആലപ്പുഴയിലൊക്കെ വൃത്തം പോലെ ജയിച്ച വീടി വേണുഗോപാലിനെതിരെ മറ്റൊരു ആളുകൾ നിന്നാൽ അവിടെ വൃത്തം പോലെ തോക്കും. അതുപോലെ തന്നെ ഈ പുള്ളി സീറ്റിലൊക്കെ നിന്നാലൊന്നും അവരുടെ പഴയതുപോലെ ഒന്നും ജയിക്കില്ല. അത് ഞാൻ അത്രയ്ക്ക്, ഞാൻ എന്റെ വൈഫ് പോലും ഇപ്പൊ വിളിച്ചിട്ടേക്ക് എന്തായാലും, കാരണം ആ പുള്ളിക്കാർക്ക് ഒരു ടെൻഷനായി. കാരണം വീഡിയോ നമുക്കൊരു ഹരമുണ്ടല്ലോ, ഇപ്പൊ BS ഉണ്ടായിരുന്നപ്പോ നമുക്കൊക്കെ ഒരു ഹരം മനസ്സിൽ കയറും, അതേപോലെ ഒരു ഹരമായി മാറി സാധാരണക്കാരന്റെയും നിഷ്പക്ഷവാദികളുടെ ആൾക്കാരുടെ മുന്നിൽ. അപ്പൊ അത് അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പൊ ഈ ഇത് കണ്ടിട്ട് സങ്കടവും
1: നമ്മുടെ ചർച്ച ചർച്ച കഴിയുമ്പോഴത്തേക്കും കേരളത്തിൽ മുഖ്യമന്ത്രി ആവും എന്നുള്ള ഒരു വാർത്ത വായിക്കാൻ കഴിയുന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും. അത് ശരി, അറിയാം.
2: പിന്നെ അറിയാം, ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, നമ്മളവരെയും താല്പര്യ ആൾക്കാരാണ് കണ്ടുപോട്ടെ കണ്ടെന്നിരിക്കണം. അപ്പൊ നമ്മളെയൊക്കെ പിടിപ്പിന്റെ പുറത്ത് നമ്മൾ നിങ്ങടുത്ത് ജയിച്ചു പോകുന്നു.
1: നോക്കാം ബ്രജി, എന്തായാലും നമുക്ക് അടുത്ത ഒരു മണിക്കൂറുകളിൽ തന്നെ ഒരു നല്ല വാർത്ത വരട്ടെ,
2: താങ്കൾക്കൊക്കെ
1: സന്തോഷം നൽകുന്ന വാർത്ത വരട്ടെ. റജി വൈക്കാണ് സംസാരിച്ച അടുത്ത കോളോടി പോവാം. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഗുഡ് ഈവനിങ് മിനി.
1: വെരി ഗുഡ് ഈവനിങ്.
3: ബിജുമോനാണ്.
1: ആ ബിജുമോൻ പറയൂ, ഇതാ ദീപാദാസ് മുൻഷി ഇപ്പൊ എത്തും തിരുവനന്തപുരത്ത്. എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളാണോ സംഭവിക്കുന്നത് അതോ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതാണോ?
3: അത്ഭുതമല്ല മിനി, സതീശനെ മുഖ്യമന്ത്രിയായിട്ട്
1: പ്രഖ്യാപിക്കും.
3: അതൊരു അത്ഭുതമേ അല്ല. ഇതിപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട്, അതായത് വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയൊക്കെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് എടുക്കുന്ന ടൈം മാത്രമാണത്. ഇത് ഹൈക്കമാൻഡിന്റെ ജനവികാരമൊക്കെ മനസ്സിലാക്കും. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്
1: പഴയതുപോലെ അല്ലല്ലോ. സമൂഹ മാധ്യമങ്ങളായാലും അവർക്ക് കേരളത്തിലെ കാഴ്ചകള് ചാനലിലൂടെ ആണെങ്കിലും പത്രത്തിലൂടെ ആണെങ്കിലും ആ പൾസ് അവർക്ക് അറിയാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ?
3: തീർച്ചയായും തീർച്ചയായും. ഈ പെട്ടിതൂക്കി MLA മാരൊക്കെ ചെന്നിട്ട് ഇതൊക്കെ നാടകമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലൊന്നും പൊതുജന വിചാരം അവർക്ക്
1: മനസ്സിലാവും. അത് മാത്രമല്ല, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് സമൂഹ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ സജീവമാകുന്നതിന് മുമ്പ് VS അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോ അണികളും ജനങ്ങളും പുറത്തിറങ്ങിയപ്പോ സീറ്റ് കൊടുക്കുകയും അദ്ദേഹത്തിന് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്ത ഒരു പാർട്ടിയും ഒരു ജനങ്ങളുമാണ് ഉള്ളത് കേരളത്തിലല്ലേ?
3: തീർച്ചയായും തീർച്ചയായും. അത് മാത്രമല്ല, ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരെല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ പിന്നെ ഐഡിയോളജി അവരെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്.
1: എനിക്കൊന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഒരു സ്റ്റാൻഡ് ഇതിൽ നിർണായകമാകുമെന്ന് കേട്ടിട്ടുണ്ട്. രാഹുലും എടുത്താലും പ്രിയങ്ക, സോണിയാഗാന്ധി പറഞ്ഞാലും മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞാലും കേരളത്തിന്റെ MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധി എടുക്കുന്ന ഒരു നിലപാടിന് കുറച്ച് ശക്തി ഉണ്ടാവും. അത് VD സതീഷിന് അനുകൂലമാണെന്ന രീതിയിലാണ് കേൾക്കുന്നത്.
3: ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വരും മിനി. കാരണം എന്താണെന്നറിയോ, പ്രിയങ്ക ഗാന്ധി ജയിച്ചത് വയനാട്ടിലാണ്. വയനാട് എപ്പോഴും എന്താ പറയാ, ലീഗിനൊരു ആധിപത്യമുള്ള ഒരു ഒരു ഒരു സ്ഥലം കൂടിയാണ്. അപ്പം വയനാട്ടിലേക്ക് പൾസ് എന്തായാലും പ്രാദേശിക നേതാക്കള് പ്രിയങ്കയെ അറിയിച്ചിട്ടുണ്ടാവും. അവരെന്തായാലും അവർക്ക് സോഴ്സ് ഉണ്ടാവുമല്ലോ. അവർ ഓൾറെഡി അവരുമായിട്ടൊക്കെ ഓൾറെഡി കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ഉരുത്തിരിഞ്ഞ് വന്ന ജനവികാരം ഹൈക്കമാൻഡ് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ചർച്ച അവസാനിപ്പിക്കും മുമ്പ് ആ മുഖ്യമന്ത്രിയുടെ പേര് കൂടി പറയാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.
3: അതെ അതെ, എനിക്ക് തോന്നുന്നു മിനി പദ്മയ്ക്കായിരിക്കും ആ ഭാഗ്യം അഞ്ചുമണിയുടെ വാർത്തയില്.
1: അതെ അതെ അതെ അതെ, അത് പെട്ടെന്ന് വരട്ടെ എന്ന് പറഞ്ഞത് കണ്ണു വെച്ചിമ്മാത്ത ഇവിടെ ഇരിക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് സന്തോഷം കിട്ടും. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് വിളിക്കാം 800-922-0. തമിഴ് രാഷ്ട്രീയം സംസാരിക്കാനിരുന്ന നമ്മളാണ്. നേരത്തെ മുഖ്യമന്ത്രി ഒരു ഉച്ചയോടുകൂടി പ്രഖ്യാപിക്കും, അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ നമ്മൾ ഇന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആരാണിത്? ആരാണ്? ഷിയാസ്, സുഖായിരിക്കുന്നോ? ഷിയാസ്, എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ വരുമോ മുഖ്യമന്ത്രി? വരുമോ, വരുമോ ഇല്ലയോ, മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ച പോലെ അത് ട്രോളായി ട്രോളായി ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് അല്ലേ? വരുന്നവരും പോകുന്നവരും മറ്റു രാജ്യക്കാരും മറ്റു സംസ്ഥാനക്കാരും ഒക്കെ ഇത് താഴെയൊക്കെ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ ഉടനെയുള്ള ചോദ്യം, മുഖ്യമന്ത്രി ആയോ നിങ്ങൾക്ക്? ചോദിക്കുന്നത് തമിഴ്നാട്ടുകാരും പഞ്ചാബികളും എല്ലാ ഡൽഹിക്കാരും ഒക്കെ ചോദിക്കുകയാണ്, കിട്ടിയോ നിങ്ങൾക്ക് മുഖ്യമന്ത്രി എന്ന്.
4: എനിക്കറിയില്ല, അത് എത്രത്തോളം ആൾക്കാരെ അസെപ്റ്റ് ചെയ്യുന്നു പറയാം. എനിക്കും ഡൗട്ട്, അതായത് സപ്പോസ് ഇപ്പോ എനിക്കിനും തോന്നുന്നത് വി ഡി സതീശിനെ പോലെ ഒരാൾ തന്നെ വരണം, ആളുകൾക്ക് എത്ര നിലപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ പോസിറ്റീവ്
1: ആയിട്ട്
4: വരാം. നമ്മൾ കാര്യം ചോദിക്കുന്നില്ല, ഈ വി ഡി സതീശൻ അല്ലാതെ വേറെ ആരെങ്കിലും വന്നാലും പക്ഷെ അതിന് വൈകാതെ തന്നെ ഈ കോൺഗ്രസ് പഴയ രീതിയിലാവില്ലേ?
1: അതാണ് ചോദ്യം. അങ്ങനെ അല്ലെങ്കിൽ വി ഡി സതീശൻ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഒരു അടി. ഇനി വി ഡി സതീശൻ ആയിക്കഴിഞ്ഞാലും കെ സിയും ആർ സിയും പക്ഷം നടത്തുന്ന പ്രശ്നം, ഇതൊക്കെ ആ പാർട്ടി നേരിടേണ്ടി വരില്ലേ?
4: ഞാൻ ചോദിക്കുന്നത് നേരത്തെ ഇപ്പോ
1: ഷിയാസ്, താങ്കളുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, കോള് കട്ടായിട്ടുമാണ് ഉള്ളത്. പറ്റുമ്പോ ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കൂ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഹൃത്തെ കേൾക്കുന്നുണ്ടോ? റേഡിയോയുടെ ശബ്ദം നന്നായിട്ട് കുറച്ച് വെച്ചാലോ. ആരാണിത്? ഷെഫീഖാണോ? എവിടുന്നാ വിളിക്കുന്നത്? ഷെഫീഖ് ഉണ്ട്, കൂടെ അനീസും ഉണ്ട്. ഇനി ഒരാളും കൂടി വേണ്ടേ? മൂന്നാണ് ഇപ്പോഴത്തെ കണക്ക്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, മൂന്നിൽ കുറഞ്ഞ ഒന്നുമില്ല നമ്മള് കേട്ടോ. ഒരാളും കൂടെ
2: അടിയന്തരമാണ്
1: ഇതിലാരാ മുഖ്യമന്ത്രി? അപ്പൊ സെറ്റായി സെറ്റായി കേട്ടോ. പറയൂ, ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി? എന്താണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്?
2: അത് ഒന്നും നടക്കാനില്ല. മറ്റേ നേരത്തെ വന്ന പുള്ളി പറഞ്ഞ കഴിഞ്ഞു ബഹുമാനപ്പെട്ട വി ഡി സതീശനാണ് അതിന്റെ കംപ്ലീറ്റ്, അവനാണ് അതിന്റെ യഥാർത്ഥ, അതായത് പുള്ളിക്കാണ് അതിന്റെ
1: എല്ലാ ഉത്തരവാദിത്വം, എല്ലാ ക്രെഡിറ്റും അല്ലേ?
2: ക്രെഡിറ്റും, അതെ അതെ,
1: യെസ്. അപ്പൊ അങ്ങനെ വരട്ടെ വി ഡി സതീശൻ.
2: നമ്മളെ ജനങ്ങളെ ഊർജവും പുള്ളിക്ക് കിട്ടണം എന്നാണ്. അങ്ങനെ തന്നെ ആവട്ടെ.
1: ഷെഫീഖ് അനീസൊക്കെ എവിടെയാണ് നാട്ടില്?
2: നാട്ടില് മലപ്പുറം.
1: മലപ്പുറത്ത് എവിടെ?
2: മലപ്പുറം കൊണ്ടോട്ടി വാട്ടർ.
1: കൊണ്ടോട്ടി. ഞാൻ ചോദിക്കുന്നു, ഇൻ കേസ് വി ഡി സതീശൻ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ വരുന്നു, മലപ്പുറത്ത് ഒരു സുരക്ഷിത മണ്ഡലം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും?
2: തോൽപ്പിക്കും. എങ്ങനെയാ മുന്നൊക്കെ ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കുന്ന ഒരു സംരംഭം ഉണ്ടായിരുന്നു, അതേമാതിരി ആൾക്കാരെ ജനകീയ മുന്നണി ഉണ്ടാക്കും, എല്ലാ പാർട്ടിയും ഒന്നിച്ച് ഈ കെ സി വന്നാൽ പുതിയ തോൽപ്പിക്കും.
1: അത് ശരി. എന്തുകൊണ്ടാണ് പിന്നെ ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട്, ഒരു രാഷ്ട്രീയ നേതാവോട് ഇത്ര അധികം ഇഷ്ടം തോന്നുന്നത്?
2: ഞാൻ ആക്ച്വലി ഇതിൽ സപ്പോർട്ടുള്ള ആളല്ല, ഞാൻ എൽഡിഎഫ്
1: സപ്പോർട്ടുള്ള
2: കാര്യത്തില് ഞാൻ പറയുമ്പോ പുള്ളിക്ക് കറക്റ്റ് വീഴ്ചണ്ട്, എല്ലാം പഠിച്ചിട്ട് സംസാരിക്കുള്ളൂ. നമ്മക്കെന്റെ ഒരു വിശ്വാസ യോഗ്യം പുള്ളി പറയുമ്പോ, ഇപ്പൊ ചെന്നിത്തല സംസാരിക്കുമ്പോ നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല, പുള്ളി ഒരു ഉള്ളിൽ ഒരുക്കി പറഞ്ഞ മാതിരി ഇയാള് എല്ലാം തുറന്ന് വെട്ടി തുറന്ന് പറയും, കറക്റ്റ് പറയുന്ന
1: ഒരു ഫീൽ ചെയ്യും. ഇടതുപക്ഷക്കാരനെ കിട്ടിയതുകൊണ്ട് ചോദിക്കാണ്, എന്തായിരുന്നു തോൽവിക്ക് കാരണം? അഞ്ചു കൊല്ലമുണ്ട്, നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചോളൂ കേട്ടോ. സന്തോഷം. അപ്പൊ സുഹൃത്തിനോട് അന്വേഷണം പറയൂ
2: കേട്ടോ,
1: ഇടയ്ക്ക് വിളിക്കൂ. താങ്ക് യു സോ മച്ച്. അടുത്ത കോൾ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് വിളിക്കാൻ പറയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇന്നു കൂടിയാണ് ഇന്ന് ഇന്ന് ഇന്ന് ഇന്ന് മാത്രത്താണുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് മുഖ്യമന്ത്രിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. സുഹൃത്തുക്കളെ, ആരാണിത്? വെരി ഗുഡ് ഈവനിങ്. നമസ്കാരം ഉണ്ട്. എനിക്ക് പരിചയമുള്ള ശബ്ദമാണല്ലോ, ഇതാരാണ്?
5: എന്റെ പേര് അനസ്.
1: അനസേ, സുഖായിരിക്കുന്നു? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
5: ഒന്നും സംഭവിക്കാനില്ല,
1: ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ അനസ്. മുഖ്യമന്ത്രിയായിട്ട് മലപ്പുറം പെരിന്തൽമണ്ണക്കാരനോട് എന്റെ ചോദ്യം നേരത്തെ കോളറോട് ചോദിച്ചതുപോലെ തന്നെ കെ സി വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രിയാക്കുന്നത്. മലപ്പുറത്ത് ഒരു സുരക്ഷിത മണ്ഡലം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കെ സി വേണുഗോപാലിനെ?
5: തീർച്ചയായിട്ടും
1: തോൽപ്പിക്കും. അതാണ് കേരളത്തിന്റെ മനസ്സല്ലേ? പക്ഷെ കെ സി വേണുഗോപാൽ അത്ര ഒരു മോശം നേതാവാണോ അങ്ങനെ തോൽപ്പിക്കാൻ?
5: മോശം നേതാവല്ല, പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ലീഡ് ചെയ്തത് വി ഡി സതീശനായിരുന്നു. അവസാന സമയത്തടക്കം എല്ലാവരും തോൽപ്പിച്ചപ്പോഴും കേസി പറഞ്ഞത് എന്റെ പേര് ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റണം എന്നാണ് പറഞ്ഞത്.
1: അതായത് പടം നയിച്ചവന് നാട് നയിക്കാനും അറിയാം.
5: തീർച്ചയായിട്ടും പടം നയിച്ചവൻ തന്നെയാണ് നാട് നയിക്കുന്നത്.
1: കുറച്ചു നേരം കൂടി കാത്തിരുന്നാൽ നമുക്ക് മനസ്സിലാവാൻ വെച്ചാൽ അങ്ങനെ നയിക്കുന്നത് ആരാണ്? കോൺഗ്രസ് തെറ്റായ തീരുമാനം
5: ഓൾറെഡി ഞങ്ങളുടെ പ്രതിനിധി അടക്കം അവിടെ സതീശസാറിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്.
1: ആണല്ലേ, അദ്ദേഹം തന്നെയാണെന്ന രീതിയില്. കോൺഗ്രസ് പാർട്ടിയാണ് അവസാന നിമിഷം വരെ ആ വാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഖാർഗെയുടെ നാവിൽ നിന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞാൽ മാത്രമേ നമുക്കിത് വിശ്വസിക്കാൻ പറ്റൂ.
5: അല്ല, അങ്ങനെ ഒരു എതിരായിട്ടുള്ള ഒരു അഭിപ്രായമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പക്ഷവായിരിക്കും.
1: അതിനൊന്നും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് നിൽക്കില്ല. കാരണം അവർക്ക് ആകെയുള്ള ഒരു മണ്ണാണ് ഇപ്പോൾ ഇത്. ദേശീയ തലത്തിൽ അവരില്ല, തകർന്നടിഞ്ഞ് കേരളം അവർക്ക് വലിയ അഭിമാന വിജയം കൊടുക്കുമ്പോൾ അവർ അവിടെ ഒരു ഭാഗ്യ പരീക്ഷണത്തിനോ ഒരു തലം പിടിക്കാൻ നിൽക്കില്ല.
5: അങ്ങനെ ഒരു തീരുമാനത്തിൽ കോൺഗ്രസ് പോയാല് ബാക്കിയിലെങ്കിലും കക്ഷികളൊന്നും തീരുമാനം എടുക്കാതെ പോയാല് ആറുമാസത്തിൽ കൂടുതൽ എന്തായാലും മുഖ്യമന്ത്രി കസേരയിൽ നിൽക്കാൻ ആ വ്യക്തി കഴിയില്ല.
1: അതുകൊണ്ട്
5: ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തീർച്ചയായിട്ടും എട്ട് നിലയിൽ പൊട്ടിക്കും.
1: രണ്ടിടത്തും പോകും, രണ്ട് ബൈ ഇലക്ഷനും കോൺഗ്രസ് തോക്കാൻ പോവാണ് അല്ലേ?
5: അതെ.
1: ശരി,
5: അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എ സി സി നേതൃത്വം
1: വരട്ടെ വരട്ടെ, തീർച്ചയായിട്ടും അക്കാര്യത്തിൽ എല്ലാവർക്കും ഒരേ യോജിപ്പാണെന്ന് തോന്നുന്നു. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. മനസ്സാണ് സംസാരിച്ചെന്ന് വിളിക്കുന്നവർ എല്ലാവരും ഒരാളും കെ സി അനുകൂലികളില്ലേ? നമസ്കാരം. നമസ്കാരം സുഹൃത്തെ, ഇതാരാണ്?
6: ഹലോ.
1: ഹലോ,
6: നമസ്കാരം.
1: എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ, എങ്ങനെയാണ് താങ്കൾ സംസാരിക്കുന്നത്? ഫോണൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് റേഡിയോയുടെ ശബ്ദമൊക്കെ. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല സുഹൃത്ത്, ഇതാരാണ്? ആ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. പറ്റുമ്പോ ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കോ. വിളിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം സംസാരിക്കാലോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
6: ഹലോ,
1: നമസ്കാരം.
6: നമസ്കാരം,
1: ആരാണിത്?
6: ഹലോ,
1: നമസ്കാരം ഉണ്ടല്ലോ, ആരാണ്? ആരാണ്?
6: പ്രമോദ്. പൂവത്തൂർ.
1: പ്രമോദ്, പ്രമോദ് സുഖായിരിക്കുന്നോ? പൂവത്തൂർ എന്നാണ് പറഞ്ഞത് അല്ലേ? അതെവിടെയാണ്? മലപ്പുറം ആണോ? തൃശ്ശൂർ. പൂവത്തൂർ, അത് ശരി. അതെന്താ എനിക്ക് അങ്ങനെ കിട്ടാതെ പോയത്? തൃശ്ശൂരിലെ ഒരു പൂവത്തൂർ. പറയൂ, എന്താണ്, ആരാണ് വരുന്നത്? വി ഡി ആണോ? എന്താണത്? അത് എന്തൊരു കഷ്ടാണല്ലേ. ഞാനിങ്ങനെ ഓരോ ദിവസം പുതിയ വിഷയം, ഇന്ന് നമ്മള് പുതിയ വിഷയം ചർച്ച ചെയ്യുന്ന വിചാരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇന്ന് ചെലപ്പം മുഖ്യമന്ത്രി ആയാലോ. കറക്റ്റല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇല്ല, ഇതിപ്പോ എൽ ഡി എഫ് അല്ല തോറ്റത്, യു ഡി എഫ് ആണ് തോറ്റത്.
6: തീർച്ചയായിട്ടും.
1: കാരണം അവർക്ക് എന്നാ സംശയം, ഭരണം കിട്ടിയോ? ഇനി എന്താണ് ആകെ അങ്കലാപ്പായ പോലെ. കാരണം തോറ്റ ഇടതുപക്ഷത്തെ ഒരു നേതാക്കൾക്ക് പോലും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പോലും ഒരു കൂസലും ഇല്ലാതെ അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളിലേക്കും അവരുടെ രാഷ്ട്രീയ വിശകലനങ്ങളിലേക്കും അവർ കടക്കുമ്പോ അവരെ കീറി മുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു, ഈ അണികൾ എന്തുകൊണ്ട് നിങ്ങൾ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾക്ക് അവർ പൊതുജന മധ്യത്തിൽ ഉത്തരം പറയണമായിരുന്നു. അതിനൊക്കെ ഇട കൊടുക്കാത്ത കോൺഗ്രസുകാരുടെ ഓരോ ചിത്രങ്ങളും എ കെ ജി സെന്ററിൽ ചില്ലിട്ട് വെക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് മൂന്ന് പേരുടെ കാര്യങ്ങളിലേക്ക് പോകണം. ഒന്ന് രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, അത് കഴിഞ്ഞ് ഷാഫി പറമ്പിലിന്റെ കാര്യം എടുക്കണം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ പി സി വിഷ്ണുനാഥ് തുടങ്ങി എല്ലാ വക ആൾക്കാരുടെയും കാര്യം എടുക്കണ്ടേ? എന്തിനു പുതുച്ചേരിയിൽ ഇന്ന് മുഖ്യമന്ത്രി വരെ ആയി? തമിഴ്നാട്ടിൽ ഇന്ന് വിശ്വാസ വോട്ട് നേടി. ഇല്ല, നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. ബംഗാളിൽ, ബീഹാറിലും ഒക്കെ എസ് ഐ ആറിൽ നിന്ന് പുറത്തേക്ക് റേഷനറി കിട്ടില്ല എന്നുള്ള വലിയ വാർത്തകൾ വരെ ചർച്ച ചെയ്യേണ്ട സമയമാണ്.
6: ഇത്രയും വലിയ മുഖ്യമന്ത്രി
1: നാളത്തോടുകൂടി നാളത്തോടുകൂടി നമുക്ക് കേരളത്തോട് വിട പറയാൻ
7: തോന്നുന്നു.
1: എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് ദീപദാസ് മുൻഷി എത്തുന്നതേ ഉള്ളൂ. അത് എത്തി പിന്നെ എല്ലാവരും ഒന്ന് കൺവിൻസ് ചെയ്തിട്ട് ഇനി ഒരു രാത്രി ആകുമ്പോ എല്ലാരും കിടന്നുറങ്ങുമ്പോ ആർക്കും പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു പ്രഖ്യാപനം വരാനാണ് സാധ്യത. ഇനി ഒരു മൂന്ന് ദിവസം ചങ്ങായി അങ്ങനൊന്നും പറയല്ലേ. നോക്കാം നോക്കാം. പ്രമോദ് സന്തോഷം കേട്ടോ വിളിച്ചത്. താങ്ക് യു സോ മച്ച്. ചെറിയൊരു ബ്രേക്ക് വിളിക്കാം. 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇങ്ങനെ മുഖ്യമന്ത്രി പ്രഖ്യാപനം അല്പസമയത്തിനകം നാളെ നീല നീല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ഇന്ന് ഈ പ്രഖ്യാപനം ഉണ്ടാകുമോ? ഉണ്ടായെങ്കിൽ വി ഡി സതീശൻ തന്നെ ആയിരിക്കുമോ? ഇനി വി ഡി സതീശനല്ല കെ സി വേണുഗോപാൽ വരികയാണെങ്കിൽ എന്തായിരിക്കാം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നിലപാട്? വരുന്ന 6 മാസത്തിനുള്ളിലുള്ള ഉപതെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ ഏത് മണ്ഡലത്തിൽ നിൽക്കും? എങ്ങനെയായിരിക്കും ജയിക്കുക? ജയസാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നാണ് വിളിക്കാം. 800-9220 ടോൾ ഫ്രീ നമ്പറാണ്.
0: Let's talk with Mini Padma. You are listening to Home.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
3: ജോർജ്ട്ടി തന്നെയല്ലേ പറഞ്ഞത്.
2: മോഹൻലാൽ, മീന, ആശ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
4: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
2: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
6: സാൻഡ് ഡ്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degree swandhamakam. Admissions are now open.
7: Let's talk with Mini Padma.
8: നമസ്കാരം, ഗുഡ് ഈവനിങ്. നമ്മുടെ ചർച്ചയിലേക്ക് ഒട്ടും സമയം കളയാതെ പോയാലോ? വിളിക്കാം 8209220. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
9: ഹലോ,
8: നമസ്കാരം.
9: നമസ്കാരം,
8: ആരാണിത്? അനൂപാണോ? അനൂപ് ഇപ്പൊ എവിടെ നിന്നെങ്കിലും പറയുന്നുണ്ടോ ഇത് എന്തിനാണ് ഈ സ്ത്രീ? അനൂപാണോ അനൂപാണോ എന്ന് എല്ലാരടുത്തും ചോദിക്കുന്നതെന്ന് അനൂപിന്റെ ശബ്ദം പോലെ തോന്നിയതാണ്. ഷാരോൺ, എന്തൊക്കെയാണ് വിശേഷങ്ങള്?
9: ഷാനവാസ്
8: അവിടെ നിന്നും പോയി.
9: മലപ്പുറത്തുനിന്ന്
8: ഷാനവാസ് അല്ലേ? ഷാരോണും അനൂപും ഒക്കെ എന്നെ മിക്കവാറും ഇന്ന് പിന്നെ പഞ്ഞിക്കിടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഷാനവാസ് പറയൂ, മലപ്പുറത്ത് കറക്റ്റ് എവിടെയാണ് താങ്കള്? ഷാനവാസേ പോയോ? എവിടെയാണ് മലപ്പുറത്ത്? എവിടെയാണ് കൃത്യം?
9: മലപ്പുറത്ത്
8: ചേളാരിയാണ്.
9: ബെലിമുക്ക്
8: അല്ലേ? ഓക്കെ, പറയൂ. യൂണിവേഴ്സിറ്റിന്റെ അടുത്ത്. ഞാൻ അവിടെയാണ് പഠിച്ചത് കേട്ടോ. അതെ അതെ, യൂണിവേഴ്സിറ്റിയിലാണ്. ജേർണലിസം പഠിച്ചവിടെയാണ്. പറയൂ, എന്താണ്? ബി ഡി സതീശൻ തന്നെയല്ലേ കേരളത്തിന്റെ
9: മുഖ്യമന്ത്രി?
8: അതെ, അതാ ഇനി വന്നില്ലെങ്കിൽ എന്തായിരിക്കും ജനവികാരം, അല്ലെങ്കിൽ അണികളുടെ വികാരം എന്തായിരിക്കും? ഷാനവാസ്, എല്ലാരും പറയുന്നത് 6 മാസം കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിനെ നേരിടണമല്ലോ, എം എൽ എ ആകണമല്ലോ. മലപ്പുറത്ത് സുരക്ഷിത മണ്ഡലം കൊടുത്താലോ?
9: പക്ഷേ ഇപ്രാവശ്യം കൊടുത്തു പൊട്ടിച്ച് ജനവികാരം മൊത്തം എതിരായിരിക്കും.
8: എന്തുകൊണ്ടായിരിക്കും ഷാനവാസിന്റെ ഒരു മനസ്സിൽ വി ഡി സതീഷൻ ഒക്കെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരണം
9: പറഞ്ഞിരുന്നു? 3 ജില്ലയില് തൂത്തുമാറി, അതൊക്കെ സത്യമായിട്ട്.
8: എനിക്കൊന്ന് ഇടതുപക്ഷത്തെ എതിർക്കുന്നവരോ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വല്ലാതെ സ്നേഹിക്കുന്നവരോ പോലും വി ഡി സതീഷിന്റെ ആ വാക്കുകൾക്ക്. അപ്പൊ അർഹതപ്പെട്ട വിജയം, അർഹതപ്പെട്ട മുഖ്യമന്ത്രി കസേര അദ്ദേഹത്തിലേക്ക് തന്നെ എത്തട്ടെ. യെസ്, അങ്ങനെ ആവട്ടെ കേട്ടോ. ഷാനവാസ്, സന്തോഷം. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന വാർത്ത വായിക്കാൻ വേണ്ടി നമുക്ക് കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഞാനൊരു വി ഡി സതീശൻ അനുകൂലി ആയോ എന്നൊരു മെസ്സേജ്. നമസ്കാരം, നമസ്കാരം. എന്താണ് നമുക്ക് ഇന്നും ഇത് തന്നെ സംസാരിക്കാനുള്ളത്? ശ്രീ ഷാജി,
10: അല്ല, നമുക്ക് ചർച്ച ചെയ്തല്ലേ പറ്റുമോ? കാരണം നമ്മുടെയൊക്കെ ആവശ്യമാണല്ലോ, നമ്മുടെ ജനാധിപത്യത്തിന് നമ്മുടെയൊക്കെ ആവശ്യമാണല്ലോ.
8: അതെ, തീർച്ചയായിട്ടും.
10: അതുകൊണ്ട് ചർച്ച ചെയ്യാതിരിക്കുന്നത് ശരിയല്ല.
8: എന്നെ ഇവിടെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് നിങ്ങളൊരു വി ഡി സതീശൻ അനുകൂലിയായല്ലോ എന്ന്. ഞാനൊരു
10: കേരളത്തിലെ നമ്മുടെ ലിസണേഴ്സ് എന്ന് പറഞ്ഞാൽ പല ആംഗിളിൽ നിന്നും കാണുന്നവരല്ലേ, അതിനെയൊക്കെ ആ രീതിയിൽ കാണുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ,
8: അത്രേ ഉള്ളൂ.
10: ആ പിന്നെ ഒരു കാര്യം, നല്ലൊരു ശുഭസൂചനയാണ് വരുന്നത്, വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ പല റിപ്പോർട്ടുകളും പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആക്കി പറ്റുള്ളൂ. കാര്യം എന്തരാ, ഇവിടെ ഇപ്പൊ ഈ കെ സി വേണുഗോപാലിനെ എന്തായാലും അങ്ങോട്ട് മാറി നിൽക്കാനേ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇതിൽ റോൾ ഇല്ല എന്ന് ഏതെങ്കിലും ഒരു AICC അംഗം പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അദ്ദേഹം മാറിക്കൊടുത്തേ പറ്റുള്ളൂ.
8: ഉറപ്പായിട്ട് അത് പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ പറഞ്ഞുകൂടെ എന്നാണ് ചോദ്യം. കാരണം കേരളത്തിന്റെ മനസ്സ് കുറച്ചുകൂടി പറയുന്നത് അവർക്കല്ലേ.
10: അല്ലല്ല, അവരൊക്കെ ഇത് പറഞ്ഞു കാണും. പക്ഷെ ഇദ്ദേഹത്തിന്റെ കടമ്പിടുത്തം ഞാനാണ് ഇവിടെ കംപ്ലീറ്റ്, ഈ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ കംപ്ലീറ്റ് കോൺഗ്രസിനെ ഇല്ലാതാക്കിയ ഞാനല്ലേ ഇനി കേരളത്തിൽ കൂടെ ഇല്ലാതാക്കാൻ ഒരു അവസരം തരൂ എന്ന് അദ്ദേഹം പറഞ്ഞു കാണുന്നത് പറഞ്ഞു മനസ്സിലായില്ലേ.
8: അത് ശരിയാണ്.
10: ആ അപ്പൊ എന്തായാലും ഞാൻ വേറൊന്നുമില്ല, ഞാൻ ഈ കഴിഞ്ഞ കുറെ ചർച്ചകളിൽ പറഞ്ഞു, ഞാൻ ഒരിക്കലും പറയുന്നില്ല നാളെ വീഡിയോ സതീശൻ വന്നു കഴിഞ്ഞാൽ പെട്രോളിന്റെ വില കുറയും, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും, ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ ആഗ്രഹിച്ച്, നമ്മൾ മുമ്പ് VS അച്യുതാനന്ദന്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ, അതിന് മനസ്സിലായില്ല. അപ്പൊ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് നിഷ്പക്ഷമായിട്ട് ഒരു നേതാവിൽ നിന്നും എന്തെങ്കിലും നല്ലൊരു റിസൾട്ട് കിട്ടും എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ ഈ തെരുവിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ജയിച്ച MLA ആര്, ഇപ്പൊ ഷാബിപ്പറമ്പിലും ഇന്നലെ MMS ഓടി, വോട്ട് കണ്ടംപറി ഓടുകയാണ് ജനങ്ങളുടെ വാക്ക് കേട്ടിട്ട്. അപ്പൊ VD സതീശൻ എന്ന ഒരു ഒരു വൃക്ഷം പട്ട് കിടന്നപ്പോൾ അതിൽ വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തി നേരെ കൊണ്ടുവന്ന്, അതിൽ നിന്ന് ഫലവൃഷ്ടിയായിട്ടുള്ള കായ്വനികൾ കിട്ടാനായിട്ട് ഇടവരുത്തിയ ഒരു നേതാവാണ് VD സതീശൻ. നിശ്ചയദാർഢ്യത്തിന്റെ ഉടമ തന്നെയാണ് VD സതീശൻ. അദ്ദേഹം തന്നെ കേരളത്തെ നയിക്കണം എന്ന് ഓരോ ജനാധിപത്യ വിശ്വാസികളും വിശ്വസിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാകും എന്നും തന്നെയാണ് എന്റെ വിശ്വാസം. താങ്ക് യു
8: സോ മച്ച് റിഷാജി. അങ്ങനെ ആവട്ടെ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരാൾ പോലും മറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല അല്ലെ. ആരാണിത്, എവിടെയാണ് ഇത്? ബഹളാണല്ലോ.
3: ഹലോ
8: ഹലോ
3: ഹലോ, ഷമീറാണ്.
8: ഷമീറെ, എവിടുന്നാ വിളിക്കുന്നത്? ബഹളത്തിലാണോ?
3: ഞാൻ പത്തനാപുരമാണ്.
8: പത്തനാപുരം ഷമീർ മുമ്പ് വിളിച്ചിരുന്നു അല്ലേ? KB ഗണേഷ് കുമാർ തോൽക്കില്ല എന്നൊക്കെ താങ്കൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാനൊന്നും മറന്നിട്ടില്ല. എന്തു പറ്റി ഷമീർ, തോൽവിയുടെ നമുക്ക്
3: കഴിഞ്ഞ 5 വർഷമായിട്ട് ജ്യോതിരിമാല അവിടെ തന്നെ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു റിസൾട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്.
8: അല്ലാതെ തോറ്റതല്ല, തോൽപ്പിച്ചതാണ് അല്ലേ. ആയിക്കോട്ടെ, ഇനി VD സതീശൻ തന്നെയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി, മറിച്ചൊരു അഭിപ്രായം ഉണ്ടോ? ഉണ്ടോ? ആർ KC വേണുഗോപാൽ അല്ലേ?
3: അതെ അതെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം നമുക്കൊരു ഈ കേരളത്തിലുള്ള ജനതയ്ക്ക് ഒരു ഇമേജ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ ഇമേജ് അദ്ദേഹം വളരെ മികച്ച രീതിയിൽ നശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുലിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് തവടമായ നടത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോഴും കേരളത്തിലെ ജനങ്ങൾ വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളാണെങ്കിൽ പോലും ആ രീതിയിലാണ് കണ്ടേക്കുന്നത്. അപ്പൊ ഇപ്പൊ അദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്ന വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവരെ ലീഡ് ചെയ്ത് കാര്യം ചെയ്യുകയാണ് ഉത്തരവാദിത്വം ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ മാത്രമല്ല അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉള്ളത്, ഇന്ത്യ ഫുൾ ഉത്തരവാദിത്വം ഉള്ള ആളായത് കൊണ്ട് കേരളത്തിൽ അദ്ദേഹം വന്നേ പറ്റൂ.
8: അപ്പൊ കുറച്ച്
3: വന്നതിന് ശേഷം, ജയിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് 10 ദിവസമായിട്ട് ഒരു മുഖ്യമന്ത്രി ഇല്ല എന്നൊരു സ്ഥാനത്തിലേക്ക് വന്നത്.
8: അതെന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് വിളിച്ചൊരു കോളർ പറഞ്ഞ പോലെ, പിന്നെ KC വേണുഗോപാലിന്റെ ഏറ്റവും വലിയ ദൗത്യമാണ് ദേശീയ തലത്തിലൊക്കെ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെയൊക്കെ കോൺഗ്രസിനെ ഇല്ലാതാക്കുക. അപ്പൊ കേരളത്തിൽ കൂടി കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നൊരു ദൗത്യമുണ്ട്, അത് പൂർത്തീകരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ആകട്ടെ എന്നാണ് പറയുന്നത്.
3: അത് നമ്മുടെ കേരളത്തിൽ എങ്ങനെ നശിപ്പിക്കാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ജനവികാരം എന്ന് പറയുന്നത് വീഡിയോടൊപ്പമാണ്. നമുക്ക് പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് മറിച്ച് അവർ തീരുമാനമെടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ഏറ്റവും ബുദ്ധിഘോഷമായിട്ടുള്ള കാര്യമായിരിക്കും.
8: KC വേണുഗോപാൽ അങ്ങനെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഏത് മണ്ഡലത്തിൽ നിന്നായിരിക്കും ജനവിധി തേടുന്നത്? അങ്ങനെ ഒരു വലിയ മാർജിനിൽ ജയിക്കാനൊക്കെ സാധ്യതയുണ്ടോ?
3: ഞാൻ അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ ഇവിടെ വന്നത് തന്നെ മോശമായിരുന്നുള്ള അഭിപ്രായങ്ങൾ ഞാൻ നിൽക്കുവാണെങ്കിൽ എവിടെ നിന്ന് പറഞ്ഞാലും തോൽപ്പി ഉറപ്പാണ്.
8: തോൽപ്പിക്കും അല്ലേ?
3: അതെ, അതായത് പറ്റുവാണെങ്കിൽ 11 നിൽക്കാൻ പറ അദ്ദേഹത്തെ.
8: അതെ, എന്തിനാണ് തൃക്കരിപ്പൂര് വരട്ടെ, സന്ദീപ് വാര്യർ മാറിക്കൊടുക്കട്ടെ, അദ്ദേഹമല്ലേ പറഞ്ഞു
3: അദ്ദേഹത്തിനെതിരെയും അദ്ദേഹം തൃക്കരിപ്പൂര് വൻ വിജയം നേടിയ സന്ദീപ് വാര്യറിന്റെ ഒരു കരുവാരി തേക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം വരെ ഇപ്പൊ വന്നായിരുന്നു.
8: അതെ അതെ,
3: തീർച്ചയായും അവർക്ക് ശരിക്കും ആ ഈ വിജയം ആഘോഷിക്കാൻ പറ്റുന്നില്ലെന്ന്.
8: അയ്യോ,
3: കാരണം വെച്ചാൽ രമേശ് ബിജയാരുടെ പിന്നെ വിജയം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പിന്നെ ഈവൻ ആ നമ്മുടെ മുഖ്യമന്ത്രിയെ പിന്നോട്ടാക്കിയിട്ടുള്ള ആ ഒരു ആറ് റൗണ്ടിലേക്ക് ആ സ്ഥാനം പോലും ആഘോഷിക്കാൻ ആൾക്കാർ പറ്റുന്നുണ്ടെന്ന്.
8: അതെ, തീർച്ചയായിട്ടും. എന്തിനാ ഒന്നും ആഘോഷിക്കാനോ? മുസ്ലിം ലീഗിന്റെ ആൾക്കാർ പറയുന്ന കേട്ടില്ല, അവരുടെ ഒരു MLA മാരുടെ അവരുടെ ഒരു സന്തോഷ പ്രകടനം, അവർക്ക് അവരുടെ മന്ത്രിമാരെ കുറിച്ച് ആലോചിക്കാൻ
3: പോകും. അതെ, തീർച്ചയായിട്ടും. ഇത്രയും എത്ര നല്ല യുവ നേതാക്കൾ ഒന്നും അവരുടെ വിജയം, ഫാത്തിമ ദൗലിയെ പോലുള്ള ആൾക്കാർ അവരുടെയൊക്കെ വിജയം ആഘോഷിക്കാനുള്ള സൗകര്യം ഈ കേരളത്തിൽ കിട്ടുന്നില്ല.
8: ഈ ഒരാഴ്ച മുഴുവൻ ആഘോഷത്തിന്റെ ഇതാകേണ്ടതായിരുന്നു UDF ക്യാമ്പിൽ.
3: തീർച്ചയായിട്ടും ആഘോഷം മാത്രമല്ല, അവർക്ക് മുഖ്യമന്ത്രിയുടെ ഭരണം നടക്കുന്ന ടൈം കഴിഞ്ഞിരിക്കുന്നു.
8: അല്ല വിനിത, മറ്റന്നാൾ SSLC പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കേണ്ടതാണ്.
3: അതന്നെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ ഈ ഒരു തോൽവിയെ കുറിച്ച് ഒരു ചർച്ച വരുന്നില്ല, ഈവൻ ഒരു മാധ്യമ ചർച്ച പോലും വരുന്നില്ലെന്ന്.
8: സമയം കിട്ടണ്ടേ? ഇത്
3: അവര് രക്ഷപ്പെട്ടു, അവര് രക്ഷപ്പെട്ടു. ഇനിയിപ്പോ 10 ദിവസം കഴിഞ്ഞ ആൾക്കാർ മറന്നു.
8: അതെ, ആ വലിയ തോൽവിയുടെ ആഘാതം മറന്നു.
3: അതെ അതെ,
8: സന്തോഷം.
3: താങ്ക് യു
8: സോ മച്ച് ഷമീറെ, വളരെ വിശദമായിട്ട് പറഞ്ഞല്ലോ. ഇലക്ഷന് ശേഷം ആദ്യമായിട്ട് കിട്ടിയതാ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഇതെന്താണ് ബഹളം? അയ്യോ, ഇതെന്താണ് ബഹളം? ആരാ?
11: നജിമുദ്ദീൻ.
8: നജിമുദ്ദീൻ, എവിടെയാണ് നാട്?
11: തൃശ്ശൂർ
8: ഗുരുവായൂര്. ആ, കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറവൂരെത്തും. താങ്കളുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിലേക്ക് എത്തുമോ?
11: അങ്ങനെയല്ലേ
8: അവസാനിക്കേണ്ടത് അല്ലേ? ശരി, അങ്ങനത്തെ ഒരു ഇതും ഇല്ല കേട്ടോ, ബുദ്ധിമുട്ടും എനിക്കില്ല. ആവശ്യത്തിന് വിഷയം അല്ല, ഞാൻ വിചാരിക്കുകയാണ് നജിമുദ്ദീൻ എന്താണ്.
11: അല്ല,
8: അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ മാധ്യമങ്ങളുടെ മേക്കിട്ട് കയറുന്നത്. നിങ്ങൾ അതിന്റെ കൂടി രക്ഷപ്പെട്ടു പോയല്ലോ. അയ്യോ, അടപടല 35 സീറ്റിലേക്ക് ഒതുങ്ങിയിട്ട് പോലും ആ മാധ്യമങ്ങളെ കുറ്റം പറയാനുള്ള ആ മനസ്സുണ്ടല്ലോ, അതിനൊരു ഒരു വഴിയായിട്ട്.
11: അതിന് ഞാനൊന്നും
8: അല്ല, അതല്ലല്ലോ പറഞ്ഞത്. 10 വർഷത്തെ ഏറ്റവും ജനകീയ ഭരണം, വികസന നേട്ടങ്ങൾ, ഞങ്ങൾ ഇതാ മൂന്ന്
11: അല്ല.
8: പിന്നെ എന്തുകൊണ്ട് തോറ്റു? പിന്നെന്താ തോറ്റത്?
11: അതായത് ഈ പത്രക്കാരും എല്ലാവരും
8: അയ്യോ സുഹൃത്തെ, എന്റെ സുഹൃത്തെ, പത്രക്കാരല്ല താങ്കളെ തോൽപ്പിച്ചത്. താങ്കളുടെ പാർട്ടിയും താങ്കളുടെ അണികളും താങ്കൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആ പാർട്ടി തോൽപ്പിച്ചത്. ഒരൊറ്റ വോട്ട് പോയിട്ടില്ല കേട്ടോ, എല്ലാം പോയിന്റ്.
11: അതായത് പത്രക്കാര് പിണറായി വിജയനെ
8: അത് ശരി, അതാണ് തോൽവിക്ക് കാരണം. അല്ലാതെ പയ്യന്നൂരല്ല, അല്ലാതെ പയ്യന്നൂരല്ല, അല്ലാതെ തളിപ്പറമ്പല്ല, അല്ലാതെ അമ്പലപ്പുഴ വിഷയമല്ല, പാർട്ടിയിലെ വിമതരല്ല, മാധ്യമങ്ങളാണ് പിണറായി വിജയനെ തോൽപ്പിച്ചത് അല്ലേ? എന്താണ് താങ്കൾ സംസാരിച്ചു വരുന്നത്? എനിക്ക് കറക്റ്റായിട്ട് കേൾക്കുന്നുമില്ല. താങ്കളുടെ കോൾ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് വിളിക്കാൻ ഞാൻ പറയുന്നില്ല. കാരണം ഏകപക്ഷീയമായിട്ട് താങ്കളുടെ പാർട്ടിയെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തോറ്റതിന്റെ സങ്കടമായിരിക്കും, സാരമില്ല. നമസ്കാരം, ഗുഡ് ഈവനിങ്.
12: നമസ്കാരം,
8: ജംഷീറാണോ? ഷാർജയിൽ നിന്ന് പറയും. അതെ, കെ സി അനുകൂലികൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എവിടെയാണ് ബൈ ഇലക്ഷൻ നിൽക്കുന്നത്? അത് ശരിയാണ്, അതുകൊണ്ട് തന്നെയാണ് വീഡി.
12: അതിന്റെ ഒരു ഇതാണ് ഇങ്ങനെ ചർച്ച കിട്ടാനൊരു നീണ്ടു പോയി കഴിഞ്ഞാൽ വീഡി അനുഭാവിയായി മാറും.
8: അത് ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുമെന്നാണ് സംശയം.
12: അല്ല, ഇലക്ഷന്റെ ഒരാഴ്ച മുന്നേ 10 മുമ്പൊക്കെ നിങ്ങൾ പറയുന്നത് ട്രെൻഡ് മാറില്ല, ട്രെൻഡ് വരില്ല, ട്രെൻഡ് മാറാന് സമയം
8: എടുക്കുന്നൊക്കെ.
12: ഇത് ട്രെൻഡ് മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ആവില്ല, ഇങ്ങനെ ആവില്ലെന്നൊക്കെ നമ്മൾ LDF തോർത്തു പറഞ്ഞപ്പോഴേ. ഇപ്പോഴാണ് ട്രെൻഡ് വന്നത് ഈ ഒരാഴ്ച കൊണ്ട്.
8: അതായത്
12: ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് വരുമാണെങ്കിൽ വീടിനെ ഇതായിട്ട് KC 100 തന്നെ
8: അതെ
12: പ്രഖ്യാപിക്കായിരുന്നു.
8: ശരിക്കും
12: അപ്പൊ പുള്ളിയുടെ ഇമേജ് എവിടെ നിൽക്കുവായിരുന്നു, ഇപ്പൊ എവിടെ നിൽക്കുന്നു?
8: കറക്റ്റ്.
12: ഇപ്പൊ ഒരു നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഒരു ദേശീയ നേതാവ് ആള് എന്തായിക്കോട്ടെ അത്ര പോരാ എന്നുണ്ടെങ്കിലും അവിടെ നിൽക്കുമ്പോ അതൊരു മലയാളിക്ക് ഒരു അഭിമാനമായിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക്. അത് ഇപ്പൊ നോക്കി നിങ്ങള് അവിടെ കൊണ്ടുപോയി എത്തിച്ചു. ചെറിയൊരു അധികാരമോഹം എന്നുള്ളൊരു വികാരമായി ആ ഒരു എൻസൈം വർക്ക് ചെയ്ത് കൊടുത്താണ് ഇത് ഇതിനെ തിരിഞ്ഞത്. ഇപ്പൊ ആരൊക്കെ പഴയക്കൊണ്ട് വന്നു, ഷാഫി, സന്ദീപ്, ലിജു, കോൽനാടൻ, അങ്ങനെ പോയിട്ടൊരു പടം നിൽക്കുകയാണ്.
8: അല്ല, അതുകൊണ്ട് അവരൊക്കെ എക്സ്പോസ്ഡ് ആയില്ലേ സമൂഹത്തിന്റെ മുന്നിൽ, ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് മനസ്സിലായില്ലേ നമുക്കൊക്കെ.
12: അതെ, അതാണ്. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ അപ്പൊ ഇവരൊക്കെ എന്തെങ്കിലും ചിന്തിക്കാത്തതെന്ന ഒരു സാധാരണ ജനം
8: ശരിക്കും
12: ഒരു വോട്ട് ഒരു പത്തിന് വന്നിട്ട് വോട്ട് ചെയ്ത് പോയിട്ട് വേറെ പിന്നെ ഒന്നും രാജ്യത്ത് ചിന്തിക്കാത്ത ആള് ചിന്തിക്കുന്ന ആ ഒരു ലെവലിൽ പോലും ഇവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല.
8: അതാണ് ഷമീറിന്റെ ചോദ്യം. ഒരു കോൾ കൊടുത്ത് എടുത്തിട്ടുണ്ട്, ചർച്ച അവസാനിപ്പിച്ചാലോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. എന്താണ് എല്ലാരും ഇങ്ങനെ ബഹളത്തില്? നമസ്കാരം. നമസ്കാരം, ആരാണ്? ശംസുദ്ദീൻ. സുഖായിരിക്കുന്നു? വി ഡി സതീശനാണ് വരാൻ പോകുന്നത്. എന്താ ബഹളത്തിലാണോ താങ്കള്?
13: എന്റെ അഭിപ്രായത്തില്
8: ഞാൻ ആ പക്ഷത്തേക്ക് പോയില്ല. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു പയ്യന്നൂർക്കാരി, ഇല്ലെങ്കിൽ ഒരു കണ്ണൂർ മലബാർ ബെൽറ്റിലുള്ള ആളല്ലേ. ഞങ്ങളുടെ നാട്ടിൽ ഒരു മുഖ്യമന്ത്രി വന്നാൽ ഞങ്ങൾക്ക് എത്ര
13: ബുദ്ധിമുട്ടൊന്നും
8: ആണല്ലേ. പക്ഷേ ആരാണ് നീലേശ്വരത്ത്? പക്ഷെ പറഞ്ഞതുപോലെ പടം നയിച്ചവൻ തന്നെ നാട് നയിക്കട്ടെ എന്ന് പറയുന്നതല്ലേ അതിന്റെ ഒരു ജനാധിപത്യ മര്യാദ.
13: അതെ. പക്ഷേ ഇനിയിപ്പോ ആര് വന്നാലും നമുക്ക് പ്രശ്നമില്ല. അതിന് മീഡിയ ആയാലും കേസി ആയാലും ഗണേശൻ ആയാലും കുഴപ്പമില്ല. കാരണം നമ്മൾ തോറ്റിരിക്കുന്ന സമയത്ത് ഇത് അവസരം വീണ് കിട്ടിയാല് നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു
8: കേരളത്തിൽ ഞങ്ങളല്ലേ,
13: ഇല്ല ഞങ്ങളെ ആദ്യത്തെ രക്ഷിതാക്കൾ മാറി.
8: അതെ അതെ. മാത്രല്ല, ആ പടുകുഴിയിൽ നിന്ന് ഞങ്ങളെ പിന്നെയും കല്ലും മണ്ണും ഇട്ട് മൂടാൻ നിന്നവരിൽ നിന്ന്. ശരിക്കും എന്താ പാടുപെടുവായിരുന്നു
13: ഇതൊക്കെ ആദ്യം പ്രതീക്ഷിച്ചതാണ്. ഇങ്ങനെ സംഭവിക്കുന്ന
8: പക്ഷെ ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാവുന്ന കോൺഗ്രസ് ആര്
13: പ്രതീക്ഷിച്ചില്ല.
8: സത്യം, അതിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ്. സാറില്ല, നമുക്ക് നോക്കാം ഇനി വാർത്ത. 5 മണിയുടെ വാർത്തയൊക്കെ ആവുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ
13: 6 മണി.
8: യെസ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി
13: നല്ലൊരു വ്യക്തിയാണ്.
8: ആയിക്കോട്ടെ ശംസുദ്ദീൻ, സന്തോഷം കേട്ടോ വിളിച്ചാലേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചർച്ച അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷമേ. എല്ലാ ദിവസവും ഞാൻ പറയും നാളെ നമ്മൾ മുഖ്യമന്ത്രിയായിട്ടാണ് വരുന്നതെന്ന്. ഇന്നെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം ചർച്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി ചർച്ച അവസാനിച്ച് ദീപദാസ് മുൻഷി കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയോടുകൂടിയിട്ട് നമ്മുടെ ഇന്ത്യൻ സമയം രാത്രിയോടുകൂടി നമ്മുടെ ഒരു സന്ധ്യയോടുകൂടി നമുക്ക് ആ നല്ല വാർത്ത പറയാൻ പറ്റും. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ക്ലൈമാക്സിലേക്ക് നീണ്ടിരിക്കുകയാണ്. 3.5 മണിക്കൂർ നീണ്ട ഖാർഗെ രാഹുൽ ഗാന്ധി ചർച്ച അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ ഇത് ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ്. അണികൾ വി ഡി സതീശന്റെ വീട്ടിൽ വലിയ ആഘോഷത്തിലേക്ക് പോകുന്നു. രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ട് വീട്ടിലേക്കും കെ സി വേണുഗോപാൽ ഡൽഹിയിലും ആഘോഷത്തിന് അണികൾ തയ്യാറെടുക്കുന്നു. ഇതിൽ ആരാകും ഈ 3 പേരുടെ ഓട്ട മത്സരത്തിൽ ആരാവും ഒന്നാമനെന്ന് കാത്തിരിക്കുന്നു. എന്തായാലും ഇനി 5 മണി വാർത്തയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.
14: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ചർച്ച അവസാനിച്ചു. ഇനി മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യം അല്പസമയത്തിനകം അറിയാം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മല്ലികാർജ്ജുന ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. കൂടിക്കാഴ്ച 45 മിനിറ്റിലധികം നീണ്ടു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ക്ലൈമാക്സിലേക്ക് നീണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സംബന്ധിച്ചുള്ള വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുക എന്നാണ് അറിയുന്നത്. അതിനിടെ മുഖ്യമന്ത്രി ചർച്ചകൾ അനിശ്ചിതമായി തുടരുന്നതിനിടെ വി ഡി സതീശന് ഐക്യദാർഢ്യവുമായി. അദ്ദേഹത്തെ എറണാകുളം ദേശത്തെ വീട്ടിലേക്ക് നേതാക്കളുടെയും അണികളുടെയും ഒഴുക്ക് തുടരുകയാണ്. മുൻ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി വി ഡി സതീശനെ സന്ദർശിച്ചു. നിയുക്ത എം എൽ എമാരായ മുഹമ്മദ് ഷിയാസും വി അബ്ദുൽ ഗഫൂറും നേരത്തെ തന്നെ വി ഡി സതീശനെ കാണാൻ എത്തിയിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി യു ഡി എഫിന്റെ ഘടകകക്ഷികൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു. തീരുമാനം വൈകുന്നതിൽ പണക്കെട്ട് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗം അതൃപ്തി രേഖ. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിനിടെയാണ് പാണക്കാട്ട് സാധിക്കലി തങ്ങളുടെ വീട്ടിൽ മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ചേർന്നത്. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ വിമർശനവുമായി ആർ എസ് പിയും രംഗത്തെത്തി. ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണ്ടയും എൻ കെ പ്രേമചന്ദ്രൻ എം പിയുടെയും പ്രതികരണങ്ങൾ നേരത്തെ പുറത്തുവന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികൾക്ക് പങ്കില്ലെന്ന കോൺഗ്രസ് നേതാവ് എം എം ഹസന്റെ പരാമർശത്തിലും നേതാക്കൾ വലിയ വിമർശനമാണ് ഉയർത്തിയത്. അല്പസമയത്തിനകം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ പ്രഖ്യാപനം വരികയാണ്. കാത്തിരിക്കുകയാണ് 3-ൽ 6. കെ സി വേണുഗോപാൽ, വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്ന് തന്നെ അറിയാമെന്നാണ് ഹൈക്കമാൻഡ് നൽകുന്ന സൂചന. നിർണായക ചർച്ചയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരളത്തിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് കെ സി വേണുഗോപാലിനെയാണെങ്കിലും ജനവികാരവും അണികളുടെ വികാരവും കണക്കിലെടുത്ത് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയാണ് കൂടുതലെന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പ്രഖ്യാപനം മാത്രം. തമിഴ്നാട്ടിൽ ടി വിക്ക് സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി. അണ്ണാ ഡി എം കെ വിമതർ ഉൾപ്പെടെ 144 പേരുടെ പിന്തുണയോടെ വിജയുടെ ടി വി കെ സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ്. 22 പേർ എതിർത്തു. ഡി എം കെയും ബി ജെ പിയും പി എം കെയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 5 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. എ ഐ എ ഡി എം കെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സി വി ഷൺമുഖം, എസ് പി വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ടി വി കെ സർക്കാരിനെ പിന്തുണച്ചു. 119 എം എൽ എമാരുടെ പിന്തുണയുണ്ടായിരുന്ന വിജയ് സർക്കാരിന് ഇന്ന് സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ എ ഐ എ ഡി എം കെയിലെ 25 വിമത എം എൽ എമാർ പിന്തുണച്ചത് വലിയ നേട്ടമായി. എ ഐ എ ഡി എം കെ രണ്ടായി പിളരുന്നതിനു കൂടിയാണ് വിശ്വാസ വോട്ടെടുപ്പിനിടെ സഭ സാക്ഷ്യം വഹിച്ചത്. 25 വിമതർ വിജയ് സർക്കാരിനെ പിന്തുണച്ചപ്പോൾ ഇ പി എസ് പക്ഷത്തെ 22 പേർ മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. അതിനിടെ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമുന്നയിച്ച് ഡി എം കെ അംഗങ്ങൾ കുതിരക്കച്ചവടമാണ് നടന്നത്. ഒരു പ്രധാന പാർട്ടിയെ പിളർത്തി ടി വി കെ എന്നും ഡി എം കെ ആരോപിച്ചു. സഭയിൽ ടി വി കെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. തങ്ങളുടെ സഖ്യത്തിൽ നിന്ന് കടം തന്ന പിന്തുണ കൊണ്ടാണ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് ഉദയനിധി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ജ്യോതിഷിയുടെ നിയമനം അതിനിടെ റദ്ദാക്കി. വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെയാണ് തീരുമാനം ഉണ്ടായത്. ഉത്തരവ് തിരുത്തിയതായി മുഖ്യമന്ത്രി വിജയ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ടി വി കെയുടെ വിജയം പ്രഖ്യാപിച്ച ജ്യോതിഷിക്ക് നൽകിയ നിയമനമാണ് റദ്ദാക്കിയത്. രാധൻ പണ്ഡിറ്റ് വെട്ടിരുവേലിന്റെ നിയമനമാണ് റദ്ദാക്കിയത്. ഇത് സംബന്ധിച്ച പ്രതിഷേധം നിയമസഭയിലടക്കം ശക്തമായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വിജയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇത് 5-ാം തവണയാണ് രംഗസ്വാമി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാകുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ 2 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. എൻ ആർ കോൺഗ്രസ് ബി ജെ പി സഖ്യമാണ് പുതുച്ചേരിയിൽ ഭരണം നടത്തുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് സിബിഐ. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്നാണ് കണ്ടെത്തൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച. ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് നിർണായകമായ കൂടിക്കാഴ്ച. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനും ഹോർമുസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതം സുഗമമാക്കാനും ഇടപെടണമെന്ന് യു എസ് ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐ പി എല്ലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വൈകിട്ട് റായ്പൂരിലാണ് കളി നടക്കുക. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച മറ്റൊരു വാർത്ത വരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന സൂചന. മല്ലികാർജ്ജുന ഖാർഗെ രാഹുൽഗാന്ധി കൂടിക്കാഴ്ച അവസാനിച്ചു. പ്രഖ്യാപനം നാളെ രാവിലെയോടുകൂടി ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. വിശദവാർത്ത 6 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ഈവനിംഗ്. 3 o'clock റിപ്പോർട്ട്. സമയം 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 32 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 61%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിങ് നമസ്കാരം അസ്സലാമു അലൈക്കും ദിസ് ഇസ് ഹോം 92.2 എഫ് എം കാര്യങ്ങളൊക്കെയാണ് കാണിൽ പോലും ഇന്ന് ദുബായുടെ പല മേഖലകളിലും 40 ഡിഗ്രി സെൽഷ്യസ് ഒരു ടെമ്പറേച്ചർ കയറിയിട്ടുണ്ടായിരുന്നത്ര. അപ്പോൾ ചൂട് കൂടുന്നതിനനുസരിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ അറിയാലോ, മറ്റ് രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുക, കൃത്യമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. കാരണം NCM അറിയിക്കുന്നത് പ്രകാരം വരും ദിവസങ്ങളിലേക്ക് ചൂട് കൂടാനാണ് സാധ്യത എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലോങ് വീക്കെൻഡൊക്കെ നമ്മളെ കാത്തിങ്ങനെ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പോൾ ആ വീക്കെൻഡിലേക്കൊക്കെ അടുക്കുന്ന സമയത്ത് പുറത്തേക്കുള്ള പല പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും ഒക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കരുതൽ ഇപ്പോഴേ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുക. ആൻഡ് യെസ്, അപ്പോൾ ഇനി ഒരാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് കാത്തിരിക്കുന്നത് ഏതാണ്ട് 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് വീക്കെൻഡ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇട്ട് സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. പ്ലാനിങ്ങിനൊക്കൊന്നും ഒരു കുറവും വരുത്തണ്ട, കിടിലൻ കിടലൻ പ്ലാനുകൾ തയ്യാറാക്കിക്കോ. ഗംഭീരമായിട്ടുള്ള ദിവസങ്ങൾ സംഭവിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ? യെസ്, നമുക്ക് ഷടപടയെന്ന് കേട്ട് ഓടി തിരിച്ചു വരാം. ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഗ്ലോബൽ എക്സ്പോഷറോട് കൂടി ഒരു ഡോക്ടർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രസന്റ്സ് തുംബേ ഇന്റർനാഷണൽ പാത്വേ മെഡിസിൻ പ്രോഗ്രാം.
0: ആദ്യ 3 വർഷം UAE-യിൽ GMU-യിൽ പഠിക്കൂ. അടുത്ത 3 വർഷം പോളണ്ട്, റൊമേനിയ, UK, ഇറ്റലി, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഖാന പോലുള്ള രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കാം.
5: അഫോർഡബിൾ ഫീസ്, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആൻഡ് ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റീസോടെ മെഡിക്കൽ ഡിഗ്രി സെക്യൂർ ചെയ്യൂ. അഡ്മിഷൻസ് ആർ നൌ ഓപ്പൺ. വിസിറ്റ് gmu.ac.ae ഓർ കോൾ 056-549-5755. Gulf Medical University, where the world comes to learn.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: മഴയല്ലപ്പോഴും നമുക്ക് ഏറ്റവും അധികം നൊസ്റ്റാൾജ പകരുന്ന, നമുക്ക് എല്ലാവർക്കും ഏറ്റവും അധികം ഇഷ്ടമുള്ള കാലാവസ്ഥകളിൽ ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഇവിടെ ഈ പ്രവാസ മണ്ണിലേക്ക് മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ വന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാവരുടെയും ഒരു നല്ല കാലഘട്ടത്തിന്റെ മുഴുവൻ ചേർത്ത് വെക്കുന്ന, അല്ലെങ്കിൽ നല്ല കാലഘട്ടത്തെ മുഴുവൻ ഓർമ്മകളെ ചേർത്ത് നിർത്തുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയായിരിക്കും മഴ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അപൂർവങ്ങളിലായി വരുന്ന ആ ഒരു മഴയെ പോലും നമ്മൾ അത്രയധികം വലിയ ആഘോഷങ്ങളാക്കി മാറ്റാറുള്ളത് അല്ലേ. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പല വാർത്തകളും കേൾക്കുന്ന സമയത്ത് ഈവൻ മഴയ്ക്ക് അല്ലെങ്കിൽ മഴയുടെ ഒരു ഭീകരമായിട്ടുള്ള മുഖം, അത് കഴിഞ്ഞ 5-6 വർഷത്തിനിടയ്ക്ക് നമ്മൾ പലതവണ കണ്ടു. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ഏറ്റവും ക്രൗര്യത നിറഞ്ഞ ചില മുഖങ്ങൾ കൂടി നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മിന്നലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നാട്ടിലേക്ക് വിളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ അവരോട് പറയുക, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ലോങ് വീക്കെൻഡൊക്കെ വരുന്നത് കൊണ്ട് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ നമ്മൾ മഴയോടുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് കുറച്ചൊന്ന് കുറയ്ക്കണം എന്നാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങളുടെ എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെ ഒരു വീടിൻ്റെ 2-ാമത്തെ നില മൊത്തത്തിൽ ഇന്നലെ മിന്നലടിച്ചിട്ട് കത്തിപ്പോകുന്ന രീതിയിലേക്ക് പോലും അത്രമാത്രം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ശരിക്കും ഈ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ മിന്നൽ പതിക്കുന്ന സമയത്ത് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളോട്, വീട്ടുകാരോട്, സുഹൃത്തുക്കളോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരിക്കുക. നാട്ടിലേക്ക് പോകുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം മിന്നൽ പതിക്കുന്നത് കൊണ്ട് മാത്രമല്ല അപകടങ്ങൾ ഉണ്ടാകുന്നത്, അതിനുശേഷവും ഭൂമിയിലൂടെ ഇലക്ട്രിസിറ്റി പടരും എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു മിന്നലിൽ ലക്ഷക്കണക്കിന് വോൾട്ട് ഇലക്ട്രിസിറ്റിയും സൂര്യൻ്റെ ഉപരിതലത്തെക്കാൾ കൂടുതലായിട്ടുള്ള ചൂടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മിന്നൽ അപകടകരമായി മാറാറുള്ളതും. മിന്നൽ ഒരു സ്ഥലത്ത് പതിക്കുന്ന സമയത്ത് അതിലെ വൈദ്യുതി നിലത്തുകൂടി ചുറ്റുമുള്ള ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാറാണ് പതിവ്. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഇതിനെയാണ് ഗ്രൗണ്ട് കറന്റ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഈ മിന്നൽ നേരിട്ട് തട്ടാതിരുന്നു കഴിഞ്ഞാലും ആളുകൾക്ക് അപകടം സംഭവിക്കാമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദഗ്ധർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. മിന്നൽ പാഞ്ഞ നിമിഷം അതിൻ്റെ ചുറ്റുമുള്ള വായുവിൻ്റെ ചൂട് ഏകദേശം 30,000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമുക്ക് ഒരു കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടിയായിരിക്കും. 30,000 ഡിഗ്രി സെൽഷ്യസ് വരെ മിന്നൽ പായുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുമുള്ള ചൂട് മാറും എന്നാണ് പറയുന്നത്. ആ വായു പെട്ടെന്ന് വികസിക്കുമ്പോഴാണ് നമ്മൾ കേൾക്കുന്ന ഇടിയുടേതായിട്ടുള്ള ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നതും നനഞ്ഞ നിലത്ത് നടക്കുന്നതും ഒക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ഇടി കേൾക്കുന്നുണ്ടെങ്കിൽ ഉടനെ സുരക്ഷിതമായിട്ടുള്ള ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. കാരണം മിന്നൽ കാണുന്നതിന് മുൻപേ തന്നെ അപകടം നമുക്കടുത്ത് എത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. മിന്നലിൻ്റെ വെളിച്ചം മാത്രമല്ല, പ്രകൃതിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വൈദ്യുത പ്രതിഭാസങ്ങളിൽ ഒന്ന് തന്നെയാണ് മിന്നൽ. സോ മിന്നലിൻ്റെ സമയത്ത് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ക്രാക്ക് വരുന്ന പോലെയുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ പലരും എടുത്തിട്ടുള്ളതായിരിക്കും. പക്ഷേ ആ സമയത്ത് അതുപോലും വലിയ അപകടകരമായിട്ടുള്ള സംഭവമാണ് എന്നാണ് പറയുന്നത്. സോ ഈ പറഞ്ഞ പോലെ വീടുകളിൽ പോലും ഇപ്പോൾ മിന്നൽ രക്ഷാജാലകം ഉൾപ്പെടെ വെക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ കേരളത്തിൽ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എസ്പെഷ്യലി എടുത്തു പറയാനുള്ളത് നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നവരോടൊക്കെയാണ്. കാരണം ഈ വരും ദിവസങ്ങളിലൊക്കെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മഴയൊക്കെ കാണുന്ന സമയത്ത് നമുക്കധികം നമ്മുടെ ആ നൊസ്റ്റാൾജിയുടെ അതിപ്രസരം മൂലം ചിലപ്പോൾ ഒന്ന് മഴയെ തിറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് കൺകുളിർക്കെ കണ്ടത് ആസ്വദിക്കാനോ ഒക്കെയുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അപകടകരമായിട്ടുള്ള കളികൾക്ക് മുതിരരുത് എന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു സമയത്ത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ തമിഴ് ട്രാക്ക് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ആസിഫാണ് കൂടെ ഉള്ളത് ഓൺ ഹോം 92.2 FM.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ തുറന്നു പറയാൻ മടിക്കുന്ന ചില ആശങ്കകൾ ഉണ്ടാകാം. അവ പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, പറയാനൊരു മടി. പരിഹാരവുമായി NMC അൽനാദ അവതരിപ്പിക്കുന്നു ഹെർ ഹെൽത്ത്. 29 വൈദ്യശാഖകളിലായി 67 വനിതാ സ്പെഷ്യലിസ്റ്റുകൾ, അതിൽ 15 ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം, പൂർണ്ണ വിശ്വാസത്തിലും സ്വകാര്യതയിലും. സ്ത്രീത്വത്തിന്റെ എല്ലാ ആശങ്കകൾക്കും ഇനി ഒരു സുരക്ഷിത ഇടം.
1: വിസിറ്റ് NMC അൽനാദ ആൻഡ് ജോയിൻ ഹെർ ഹെൽത്ത്. സ്ത്രീകളെ മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ പരിചരണം.
4: Call 800-6624.

കഴിഞ്ഞ വർഷം ആക്ച്വലി മലയാള സിനിമയുടെ ഒരു യു എസ് ബി ആയിട്ട് നമുക്ക് മറ്റു ഭാഷകളിലേക്ക് എടുത്തു കാണിക്കാൻ പാകത്തിന് പുറത്തു വന്ന ഒരു സിനിമയായിരുന്നു ലോക ചാപ്റ്റർ 1 അല്ലേ. അപ്പോൾ ലോകയുടെ ചാപ്റ്റർ 2 വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും പല വിധങ്ങളായിട്ടുള്ള ആരാധകരും. കാരണം നമുക്കറിയാം ലോക ചാപ്റ്റർ 1-ൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ഗ്ലിംസ്, അതായത് വരും വേർഷനുകളിൽ ആരുടെയൊക്കെ കഥകളായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉദാഹരണ പ്രേക്ഷകർക്ക് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വരുന്ന അടുത്ത പടം ചാത്തൻ്റെ പടമായിരിക്കും, അത് ടൊവിനോ ചെയ്യുന്ന പടമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ദുൽഖറിൻ്റെ സിനിമ വരുന്നുണ്ട് ചാർലി. ചാർലി ചാർലി എന്തായാലും പേരിട്ട് വരാൻ സാധ്യത ഇല്ല, കാരണം ചാർലി ഓൾറെഡി ദുൽഖറിൻ്റെ തന്നെ ഒരു പടം വന്നിരിക്കുന്നത് കൊണ്ട് ചാർലി എന്ന് പറഞ്ഞ് വരാൻ സാധ്യതയില്ല. അതിലൊരു ഒടിയൻ്റെ ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. ഒടിയൻ എന്നുള്ള പേരിലും ഈ അടുത്ത് തന്നെ സിനിമ വന്നിരിക്കുന്നത് കൊണ്ട് അതും ഇടാൻ വേണ്ടി പറ്റില്ല. ഇനി അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും പേരിലായിരിക്കും ചിലപ്പോൾ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മൂന്നാമത് ദുൽഖറിൻ്റെ വരും. അത് കഴിഞ്ഞിട്ട് ഒരു ആകത്തുകയിൽ മൊത്തം മൂത്തോൻ്റെ കഥ പറയുന്ന, മമ്മൂക്കൻ്റെ കഥ പറയുന്ന ആ ഒരു സിനിമ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അങ്ങനെ ആകത്തുകയിൽ ഒരു വലിയ ഫ്രാഞ്ചൈസാക്കി മാറ്റിക്കൊണ്ട് ഓരോ വേർഷൻ പുറത്തു വരുന്ന സമയത്തും അതിൻ്റെ ഒരു കർവേച്ചറും ക്യാൻവാസും ഉയർത്തുക എന്നുള്ളതാണ് അരുൺ ഡൊമിനിക്കിൻ്റെയും സംഘത്തിൻ്റെയും ലക്ഷ്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ ടൊവിനോ തോമസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രകാരം ആക്ച്വലി ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ലോക ചാപ്റ്റർ 2 ചാത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 390 ചാത്തന്മാരുണ്ട്, അവരുടെ വേഷങ്ങളുണ്ട്. പക്ഷേ അതിൽ എല്ലാവരെയും മുഴുവനായിട്ടും അല്ല, 390 പേരെയും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 5-6 എണ്ണത്തിനെങ്കിലും കാണിക്കണം എന്നാണ് സംവിധായകൻ്റെയും തൻ്റെയും ചർച്ചകളിൽ എടുത്തിരിക്കുന്ന തീരുമാനമെന്നാണ് അറിയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും റഫറൻസിന് വേണ്ടിയിട്ട് സംവിധായകൻ അരുൺ ഡൊമിനിക്ക് ഇദ്ദേഹത്തിന് പല ട്രിക്കുകൾ അയച്ചു കൊടുക്കാറുണ്ട് അത്രേ. നമ്മൾ ഈ ലോക സിനിമ കണ്ടപ്പോഴത്തേക്കും അതിനകത്ത് ടൊവിനോ ചെയ്യുന്ന ആ ഒരു കോയിൻ ട്രിക്ക് കണ്ടിട്ടില്ലേ? സത്യത്തിൽ അത് VFX ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും എഫക്ട്സ് കൊണ്ട് കാണിക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, അത് ആക്ച്വലി ടൊവിനോ ചെയ്തത് തന്നെയാണ്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ അരുൺ ഡൊമിനിക്ക് എന്തെങ്കിലും ഒരു ട്രിക്ക് പഠിക്കണമെന്ന് പറഞ്ഞ് ഈ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ ടൊവിനോ പ്രാക്ടീസ് ചെയ്തെടുത്ത ഒരു ട്രിക്കാണ് ആ ഒരു കോയിൻ ട്രിക്ക്. അതുപോലെ തന്നെ കുറച്ചധികം ട്രിക്കുകളുടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് അരുൺ ഡൊമിനിക്ക്. എന്തായാലും അതൊക്കെ പഠിച്ച് പാകത്തിനെടുത്ത് ഒരു 5-6 ചാത്തന്മാരുടെ വേഷമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് 2026 ഒരു അവസാന പദത്തിലേക്ക് എത്തുമ്പോഴേക്കും സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും 2027 ഓണം റിലീസായിട്ട് ലോക ചാപ്റ്റർ 2 പുറത്തിറക്കാനുമാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ആക്ച്വലി ഇങ്ങനത്തെ സിനിമകൾ വരുന്ന സമയത്ത് നമ്മൾ മലയാളത്തിൽ എല്ലാ കാലത്തും ഏറ്റവും മികച്ച കഥാപരിസരങ്ങളുള്ള ഏറ്റവും മികച്ച റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ നമ്മുടേതായിട്ടുള്ള പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ നിർമ്മിക്കുകയും അതിനെ വലിയ ക്യാൻവാസിൽ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയുടെ ഒരു ക്യാൻവാസിനെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ അടയാളപ്പെടുത്തലിനെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇത്തരത്തിൽ വൈഡ് ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ചില സിനിമകൾ കൂടിയാണ്. ഇപ്പോൾ ലോക ആവട്ടെ അല്ലെങ്കിൽ മിന്നൽ മുരളി ആവട്ടെ, ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട പേരുകളിലൊന്നാണ് മിന്നൽ മുരളി. ബേസിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് മിന്നൽ മുരളി OTTയിലല്ല തിയേറ്ററിൽ റിലീസായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല സിനിമയുടെ വിധി. കാരണം അതൊരു പക്ഷേ മലയാളത്തിൻ്റെ സിനിമയായിട്ടങ്ങ് ഒതുങ്ങിക്കൂടിയെന്നത് OTTയിലേക്ക് വന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സ് പോലൊരു വലിയ പ്ലാറ്റ്ഫോമുമായിട്ടുള്ള ഒരു അസോസിയേഷൻ കിട്ടിയ സമയത്ത് മാർക്കറ്റിംഗ് സൈഡ് അവർ തന്നെ ഏറ്റെടുത്തു അവരുടേതായിട്ടുള്ള ഭാഷകൾ, അല്ലെങ്കിൽ ആ ഒരു ഹിന്ദി ബെൽറ്റിലാവട്ടെ, ഈവൻ സൗത്ത് ഇന്ത്യയിലെ തമിഴ് തെലുങ്ക് ബെൽറ്റിലാവട്ടെ, അവിടെയുള്ള താരങ്ങളെ വെച്ചുള്ള പ്രൊമോഷൻ സ്ട്രാറ്റജീസ് കൃത്യമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലെ മാർക്കറ്റിംഗ് കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും വൈഡറായിട്ടുള്ള ഒരു ഇടത്തേക്ക്, വൈഡറായ ഓഡിയൻസിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിന്നൽ മുരളി എന്ന് പറഞ്ഞ് സിനിമ എത്തിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ അത് ഒരു ആദ്യത്തെ അടിയാണ്. അതിനുശേഷം നമ്മൾ ലോകയിലൂടെ വന്നു. ആൻഡ് അതിനിടയിൽ വലിയ വലിയ ഹിറ്റുകൾ മറ്റും സംഭവിക്കുന്നുണ്ട്. എമ്പുരാൻ വലിയ രീതിയിൽ ക്യാൻവാസിൽ, വലിയ ക്യാൻവാസിലേക്ക് റിലീസായ ഒരു സിനിമയായിരുന്നു. ആടുജീവിതത്തിൻ്റെ തന്നെ കളക്ഷൻ മലയാളത്തെക്കാൾ കൂടുതലായിട്ട് മറ്റു ഭാഷകളിലെ മറ്റു വേർഷൻസിൽ നിന്ന് വന്നിട്ടുണ്ടെന്നാണ് ഒരു ഇൻസൈഡർ റിപ്പോർട്ടൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ലോക ചാപ്റ്റർ 2 ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു 500 മൈൽ സ്റ്റോണൊക്കെ അച്ചീവ് ചെയ്യും. നമ്മളിപ്പോൾ 300 അച്ചീവ് ചെയ്ത് നിൽക്കുകയാണല്ലോ, അതൊരു 500 അച്ചീവ് ചെയ്യും. ആൻഡ് 500 അല്ലെങ്കിൽ 1000 ഒക്കെ അച്ചീവ് ചെയ്യട്ടെ, ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
4: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നാളെ അറിയാം. ചർച്ച പൂർത്തിയായി. വിശ്വാസം നേടി വിജയ്, വിട്ടുനിന്ന DMK. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, കേരളത്തിൽ വ്യാപക പ്രതിഷേധം, അന്വേഷണം വ്യാപിപ്പിച്ച് CBI. ചൈനയിൽ ട്രംപ്, ഷി ജിൻപിങ് കൂടിക്കാഴ്ച. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെയെന്ന് സൂചന. പ്രഖ്യാപനം നാളെ കേരളത്തിൽ നടത്താനാണ് ആലോചന. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച അവസാനിച്ചു. ചർച്ച 3.25 മണിക്കൂറോളം നീണ്ടു. എല്ലാ ചർച്ചകളും പൂർത്തിയായെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അറിയിച്ചു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്ന ചർച്ചകൾക്കൊടുവിൽ ആരുടെ പേരാകും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. AICC സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലിനെ വിളിപ്പിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായുള്ള യോഗത്തിലേക്കായിരുന്നു KC വേണുഗോപാലിനെ ക്ഷണിച്ചത്. ഖാർഗെയുടെ വീട്ടിലേക്കാണ് വിളിച്ചത്. അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വിളിപ്പിച്ചതെന്നാണ് സൂചന. മുഖ്യമന്ത്രി ചർച്ചകൾ അനിശ്ചിതമായി തുടരുന്നതിനിടെ VD സതീശന് ഐക്യദാർഢ്യവുമായി. അദ്ദേഹത്തിന്റെ എറണാകുളം ദേശത്തെ വീട്ടിലേക്ക് നേതാക്കളുടെയും അണികളുടെയും ഒഴുക്ക്. മുൻ MLA എൽദോസ് കുന്നപ്പള്ളി VD സതീശനെ സന്ദർശിച്ചു. നിയുക്ത MLA മാരായ മുഹമ്മദ് ഷിയാസും VE അബ്ദുൽ ഗഫൂറും നേരത്തെ VD സതീശനെ കാണാനെത്തിയിരുന്നു. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി മുസ്ലിം ലീഗ് നേതൃയോഗം. വേഗത്തിൽ തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. തീരുമാനം വൈകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കമാൻഡ് തീരുമാനത്തിനായി കാത്തിരിക്കുന്നുവെന്നും PK കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രിക്കായുള്ള ചർച്ച നീണ്ടുപോകുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ നിർണായക നേതൃയോഗം പാണക്കട്ട് ചേർന്നു. ലീഗിന്റെ ഉന്നതാധികാര സമിതിയിലെ 12 പേരാണ് യോഗത്തിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം വന്നാൽ ലീഗിൽ നിന്ന് ആരൊക്കെ മന്ത്രിമാരാകുമെന്നതിൽ ഇന്ന് തീരുമാനമെടുക്കേണ്ടതായിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് നേതാക്കൾക്കും അണികൾക്കുമുണ്ടായ അതൃപ്തി ചർച്ച ചെയ്തു. VD സതീഷിനുള്ള പിന്തുണയിൽ ഉറച്ചു നിൽക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ജനവികാരം മാനിച്ചായിരിക്കണം തീരുമാനമെന്നാണ് ലീഗിന്റെ അഭിപ്രായം. സതീഷിനല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും MLA തന്നെ മുഖ്യമന്ത്രി ആകണം എന്ന നിലപാടിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. BJP മുഖ്യമന്ത്രി ചർച്ചയിൽ വീണ്ടും പരിഹാസവുമായി. BJP ബൈനോക്കുലറിലൂടെ നോക്കിയിട്ടും മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നില്ലെന്ന് BJP വക്താവ് ഷെഹദാദ് പൂനേവാല. കോൺഗ്രസ് ആകെ ആശയക്കുഴപ്പത്തിൽ. 5 വർഷത്തേക്ക് 5 മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് സൂചനയെന്നും അദ്ദേഹത്തിന്റെ കളിയാക്കൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച CBI. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്ന് കണ്ടെത്തൽ. ചോദ്യപേപ്പർ ലഭിച്ചെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ CBIക്ക് കൈമാറിയിരുന്നു. ഇതിൽ കേരളത്തിലെ 2 ജില്ലകളിൽ നിന്നുള്ളവരുണ്ടെന്നാണ് വിവരം. ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ലഭിച്ചു എന്നതടക്കം CBIക്ക് വിവരമുണ്ട്. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയുടെ തുടക്കം നാസിക്കിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിവരം. അതിനിടെ പരീക്ഷാ ക്രമക്കേടുകളിൽ സുപ്രീംകോടതിയുടെ ഇടപെടൽ തേതി മെഡിക്കൽ സംഘടനയായ ഫേമ ഹർജി നൽകി. പരീക്ഷ നടത്തിപ്പിൽ പരാജയപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പകരം കൂടുതൽ സുതാര്യമായ മറ്റൊരു സംവിധാനം വേണമെന്നും കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വീണ്ടും പരീക്ഷ നടത്തണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഇത്തവണത്തെ നീറ്റ് UG പരീക്ഷയെ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഫേമയുടെ നീക്കം. വിഷയത്തിൽ രാജ്യവ്യാപകമായി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടായി. വിവിധ സംസ്ഥാനങ്ങളിൽ SFI, KSU തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്കാണ് CBI അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷാ ക്രമക്കേട് സംസ്ഥാന വ്യാപകമായി. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമുണ്ടായി. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് SFI കേരളത്തിൽ മാർച്ച് നടത്തി. കോഴിക്കോട് ആദായ നികുതി വകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. നീറ്റ് പരീക്ഷാ രീതി പൂർണ്ണമായും നിർത്തലാക്കണമെന്നും 12 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യവ്യാപകമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ഈ പരീക്ഷാ റദ്ദാക്കലിലൂടെ തകർന്നതെന്ന് വിജയ്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയും സ്വപ്നങ്ങളെയും നിർണ്ണയിക്കുന്ന നീറ്റ് പരീക്ഷ ചോദ്യചോർച്ചയുടെയും ക്രമക്കേടുകളുടെയും പേരിൽ വിവാദത്തിലാകുന്നത് അത്യന്തം ഗുരുതരവും പ്രതിഷേധാർഹവുമെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ വിശ്വാസത്തെയും ആത്മവിശ്വാസത്തെയും തകർക്കുന്ന സംഭവമാണിതെന്ന് മുൻ മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ലക്ഷദ്വീപിനെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന സീ പ്ലെയിൻ പരീക്ഷണ പറക്കൽ ആരംഭിച്ചു. മൂന്ന് ട്രയലുകളിൽ ആദ്യത്തേതാണ് പൂർത്തിയായത്. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട സീ പ്ലെയിൻ 2 മണിക്കൂർ കൊണ്ട് അഗത്തി ദ്വീപിലെത്തി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സഹകരണത്തോടെ DGCA, ലക്ഷദ്വീപ് ഭരണകൂടം, എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവയുടെ നേതൃത്വത്തിലാണ് സീ പ്ലെയിൻ പദ്ധതി ആരംഭിക്കുന്നത്. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം 15 തന്നെ ഉണ്ടാകും. ഇന്ന് ചേർന്ന പരീക്ഷാ ബോർഡ് യോഗത്തിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാതെയായിരിക്കും ഫലപ്രഖ്യാപനം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചേർന്ന് ഫലപ്രഖ്യാപനം നടത്തും. ചീഫ് സെക്രട്ടറിയുടെ അനുമതി ഇതിനായി ലഭിച്ചിട്ടുണ്ട്. മന്ത്രിസഭയ്ക്കായി കാത്തിരിക്കേണ്ടതില്ലെന്ന് KPCC നേതൃത്വവും വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചു എന്നാണ് വിവരം. തമിഴ്നാട്ടിൽ TV സർക്കാർ നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി. അണ്ണാ DMK വിമതർ ഉൾപ്പെടെ 144 പേരുടെ പിന്തുണയോടെ വിജയുടെ TV സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ്. 22 പേർ എതിർത്തു. DMKയും BJPയും PMKയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 5 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. AIADMK നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം TV സർക്കാരിനെ പിന്തുണച്ചു. 119 MLA പിന്തുണയുണ്ടായിരുന്ന വിജയ് സർക്കാരിനെ ഇന്ന് സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ AIADMKയിലെ 25 വിമത MLA പിന്തുണച്ചത് വലിയ നേട്ടമായി. AIADMK രണ്ടായി പിളരുന്നതിനു കൂടിയാണ് വിശ്വാസ വോട്ടെടുപ്പിനിടെ നിയമസഭ സാക്ഷ്യം വഹിച്ചത്. 25 വിമതർ വിജയ് സർക്കാരിനെ പിന്തുണച്ചപ്പോൾ EPS പക്ഷത്തെ 22 പേർ മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമുന്നയിച്ച് DMK കുതിരക്കച്ചവട ആരോപണം ആവർത്തിച്ചു. പ്രധാന പാർട്ടിയെ പിളർത്തിയത് TVK എന്നും ആരോപണം. സഭയിൽ TVK സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനാണ്. തങ്ങളുടെ സഖ്യത്തിൽ നിന്ന് കടം തന്ന പിന്തുണ കൊണ്ടാണ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് ഉദയനിധി ഓർമ്മിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ജ്യോതിഷിയുടെ നിയമനം റദ്ദാക്കി. വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെയാണ് തീരുമാനം. ഉത്തരവ് തിരുത്തിയതായി മുഖ്യമന്ത്രി വിജയ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ TVKയുടെ വിജയം പ്രഖ്യാപിച്ച ജ്യോതിഷിക്ക് നൽകിയ നിയമനമാണ് റദ്ദാക്കിയിരിക്കുന്നത്. DMK നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ സനാതനധർമ്മ പരാമർശത്തിൽ വിമർശനവുമായി RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ല. ഉദയനിധിക്ക് സനാതനം എന്തെന്നറിയില്ലെന്നും സനാതനധർമ്മം രാജ്യത്തിന്റെ ആത്മാവാണെന്നും ഹൊസബല്ല. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇത് 5 തവണയാണ് രംഗസ്വാമി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാകുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ 2 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുണ്ട്. നടി ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ നടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കേസ് നടത്തിപ്പിന് ധനസമാഹരണം തുടങ്ങിയിരിക്കുകയാണ്. അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റാണ് സംഭാവന ക്ഷണിച്ചത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കൂട്ടി. കേന്ദ്ര സർക്കാർ 15% തീരുവ കൂട്ടിയത്. വിദേശ നാണ്യക്കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനും രൂപയുടെ മൂല്യം ഉയർത്തുന്നതിനുമാണ് ഇത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച. ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് നിർണായകമായ കൂടിക്കാഴ്ച. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനും ഹോർമുസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതം സുഗമമാക്കാനും ഇടപെടണമെന്ന് US ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത വാർത്ത 7 മണിക്ക്.

0: Home FM News was brought to you by Dunlop Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 62%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ഇന്ന് രാവിലെ ആക്ച്വലി ഒരുപക്ഷെ എല്ലാവരും, ഞാൻ ആക്ച്വലി ബെഡിൽ കിടന്നുകൊണ്ടാണ് ഈ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ചിലപ്പോൾ രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്തായിരിക്കും നേരെ ഒരു ടൈറ്റിൽ ഒരു കാർഡ് അല്ലെങ്കിൽ ഈ ന്യൂസ് ചാനലുകളുടെയൊക്കെ മറ്റേ കാർഡ് ഇങ്ങനെ വരുമല്ലോ, അത് ഇത്തരത്തിലുള്ള ഒരു കാർഡ് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുക, സ്വർണ്ണ കുതിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് കൂടുന്ന ഏറ്റവും വലിയ കൂടൽ സ്വർണ്ണത്തിന് കൂടിയിട്ട് പവന്റെ പേരിൽ ഏതാണ്ട് പവന്റെ പുറത്ത് ഏതാണ്ട് 10,200 രൂപ കൂടി. ഇന്ത്യയിൽ ഒരു പവന് 1,23,120 12,000 സ്വർണത്തിന്, ഇത് കാലത്തായിരുന്നല്ലേ, ഏത് കാലത്തൊന്നും അല്ല. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും 10-15 കൊല്ലത്തിന് മുന്നേ ഒക്കെ 10,000 കിടന്നിരുന്നതല്ലേ, ശടപടയെന്നല്ലേ കൂടിയത്. എന്തായാലും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കയറ്റമാണ് സ്വർണത്തിന്റെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പവൻ ഏതാണ്ട് 1,23,120 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്, സ്വർണ്ണ കുതിപ്പം തന്നെ പറയാം. ആൻഡ് അതിനുശേഷം ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും സ്വർണത്തിന്റെ വിലയിൽ നേരിയ ഒരു ട്വിസ്റ്റൊക്കെ സംഭവിക്കുകയും ആൻഡ് അതിനകത്തൊരു ഒരു കുറവും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ട്വിസ്റ്റായി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം സ്വർണത്തിന്റെ വില ഇങ്ങനെ 10,000 ഒക്കെ കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇനി വരും ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് കൂടിയാലോ എന്നൊക്കെ കരുതിയിട്ട് ആ ഒരു എക്സ്പെക്ടേഷന്റെ പുറത്ത് സ്വർണത്തിൽ നിക്ഷേപമൊക്കെ നടത്തിയവരാണെങ്കിൽ, നിക്ഷേപം കേട്ടോ, പെട്ടെന്ന് നമ്മളാരും പോയി ജുവലറിയിൽ പോയി ആ ഒരു സമയം കൊണ്ട് സ്വർണ്ണം വാങ്ങാൻ നിൽക്കില്ലല്ലോ. പക്ഷേ ഇത്തരത്തിൽ നിക്ഷേപമൊക്കെ നടത്തിയവർക്ക് ചെറിയൊരു തിരിച്ചടി പോലെ സ്വർണ്ണ വിലയിൽ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിക്കുകയും ആൻഡ് അതിന് ഒരു ഏതാണ്ട് 4,000 കുറയുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിപ്പോൾ നാട്ടിലേക്കൊക്കെ പണം അയക്കാൻ വേണ്ടി നിൽക്കുന്നവരാവട്ടെ ഒക്കെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സ്ചേഞ്ചിൻ്റെ കുതിപ്പൊക്കെ, കാരണം നമുക്ക് മനസ്സിലാവുന്നുണ്ട് സാമ്പത്തിക മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ സാമ്പത്തിക രംഗം അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഇല്ലാത്ത പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നാട്ടിലേക്ക് പണം അയക്കുന്നവർ, ഇന്നലെ നമ്മൾ പറഞ്ഞു ഇന്നത്തെ ദിവസം ചിലപ്പോൾ 26 തൊട്ടേക്ക് വന്ന്, 26 തൊട്ടിരിക്കുകയാണ്, 26.8 ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് കാണിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് നാട്ടിൽ ലോണൊക്കെ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഡിനോമിനേഷനിൽ അയക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിന് ആനുപാതികമായിട്ട് നാട്ടിൽ വിലവർദ്ധന ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ വരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ശരിക്കും ആ ഒരു രൂപയുടെ തകർച്ചയുടെ ഏറ്റവും വലിയ ഇമ്പാക്ട് അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഇപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, സ്വർണ്ണമുള്ളവർ അതിൻ്റെ പേരിൽ സന്തോഷിച്ചോളൂ, സമാധാനിച്ചോളൂ. എന്തായാലും വില ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ഈ കൊല്ലം തീരുന്നതിന് മുന്നേ 200,000 എത്തും തോന്നുന്നു കേട്ടോ. ഇനി എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ആയിട്ട് ഓടി തിരിച്ചു വരാം.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to That's Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling. Neural Sama Medical Center avadhirippikkunnu free GP consultation camp. Visit visa holders, ജോലി നഷ്ടപ്പെട്ടാലും ഇൻഷുറൻസ് ഇല്ലെങ്കിലും മെയ് 9ാം തീയതി അൽഖറാമയിലും മെയ് 16ന് അൽനാദയിലും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഫ്രീ മെഡിക്കൽ സർവീസ്. മറ്റു ദിവസങ്ങളിൽ GP consultation വെറും 30 dirhams. ആരോഗ്യത്തിന്റെ ആദ്യ ചുവട് വയ്ക്കൂ ന്യൂറൽ സമയിൽ നിന്നും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 052-535-2084. You are listening to Home.

0: ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടുന്ന കാര്യങ്ങളിലൊന്ന് പ്രൈവസി തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് നഷ്ടം സംഭവിക്കുന്ന അല്ലെങ്കിൽ കൈമോശം വരുന്നു എന്ന് നമ്മൾ തന്നെ ഭയപ്പെടുന്ന കാര്യങ്ങളിലൊന്നും നമ്മുടേതായിട്ടുള്ള പ്രൈവസിയാണ്. പ്രത്യേകിച്ചും ഇവിടെയൊക്കെ പ്രൈവസിക്ക് വളരെ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ, ഈവൻ ദോ ഒരാളുടെ പ്രൈവസിയിലേക്ക് അതിക്രമിച്ച് കയറി ഒരു ചിത്രം പകർന്നത് പോലും വലിയ കർശനമായിട്ടുള്ള തെറ്റായിട്ട് ഗുരുതരമായിട്ടുള്ള കുറ്റമായിട്ടൊക്കെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ശിക്ഷകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കഴിഞ്ഞ തവണ ആക്ച്വലി എനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിച്ചൊരു സംഭവം, ഞാൻ കൊല്ലത്തെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയുടെ സർജറിയുടെ ഭാഗമായിട്ട് പോയി കിടക്കുകയാണ്. അപ്പം പോയിരിക്കുകയാണ്. അപ്പോൾ അതത്ര എന്നെ എനിക്ക് ടെൻഷൻ തരുന്ന ഒരു കാര്യമൊന്നും അല്ലെങ്കിൽ തന്നെയും ആ സമയത്ത് ഞാൻ ഒരാളുമായിട്ട് ഫോണിൽ സംസാരിച്ച് അതിൻ്റേതായിട്ടുള്ള കുറച്ച് എന്താ കുറച്ച് ഹീറ്റഡ് കോൺവെർസേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് പുറത്ത്. അപ്പോൾ പുറത്ത് നിൽക്കുന്ന സമയത്ത് ആ പാർക്കിംഗ് ലോട്ടിൽ ഈ പറയുന്ന പോലെ കുറച്ച് കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. കുട്ടികൾ വരുന്നു ആൻഡ് അവരങ്ങനെ വരുന്നു, ഫോട്ടോസൊക്കെ എടുക്കുന്നു, അങ്ങനെ പോകുന്നു. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യവുമില്ലാതെ യൂട്യൂബാണ് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ നേരെ, അതായത് ഒരു പയ്യൻ തന്നെയാണ്, ഈ പയ്യൻ നേരെ ഫോണും കയ്യിൽ മറ്റേ മൈക്കടിപ്പിച്ചൊരു സാധനമായിട്ട് നേരെ എൻ്റെ അടുത്ത് കൂടി വരിക. അപ്പോൾ ഇതൊരു വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് എന്താ പറയേണ്ടതെന്നറിയില്ല. ഞാൻ ഒട്ടും തന്നെ പ്രിപ്പയർഡും അല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഫോൺ കോളിൽ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ പ്രൈവസി ഒട്ടും തന്നെ മാനിക്കാതെ അതിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടല്ലോ. പിന്നെ ഞാനും ഇടയ്ക്കൊക്കെ റീലൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ മുഖമൊന്ന് കറുത്തെങ്കിലും വലിയ രീതിയിൽ എതിർത്തൊന്നും പറയാൻ വേണ്ടി പോയില്ല. അവർ രണ്ട് ചോദ്യം ചോദിച്ചു, എന്തോ ക്വിസ് പോലുള്ള രണ്ട് സാധനങ്ങളായിരുന്നു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഞാൻ അതിന് ഉത്തരം പറഞ്ഞിട്ട് അവർ ആ വഴിക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ സി, അവിടെ നമ്മൾ ഒരാളുടെ മാനസിക അവസ്ഥയെ മനസ്സിലാക്കാതെ, ഒരാളുടെ മനോവികാരത്തെ മനസ്സിലാക്കാതെ അവിടെ അതിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടല്ലോ, അത് എന്താണെന്നുള്ളത് ശരിക്കും എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടൊരു ദിവസം തന്നെയായിരുന്നു അത്. ഞാനിപ്പോൾ പറഞ്ഞു വന്ന വേറൊന്നും അല്ല, നമ്മുടെ പ്രൈവസിയെക്കുറിച്ച് പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ ഒരു വിഷയം എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം. അതായത് ഈ ഒരു സമയത്ത് നമ്മൾ പ്രൈവസിക്ക് ഇത്രമാത്രം വാല്യൂ കൽപ്പിക്കുന്ന സമയത്താണ് ഇൻസ്റ്റഗ്രാം ഡയറക്റ്റ് മെസ്സേജുകളിൽ, നമ്മൾ ഡി എം ചെയ്യുന്ന മെസ്സേജുകളിൽ ഉണ്ടായിരുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആ ഒരു സൗകര്യം ഇല്ലാതെയാക്കാൻ വേണ്ടി പോകുന്നത്. 2026 മെയ് 8 മുതൽ ഇത് നിർത്തലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാം ചാറ്റുകളിൽ ഇനി സ്വകാര്യതയുണ്ട്, ആരും മൂന്നാമതൊരാൾ നമ്മുടെ ഈ കോൺവെർസേഷൻ കാണുന്നില്ല എന്നൊരു വിശ്വാസം ആർക്കും വേണ്ട. കാരണം ഇൻസ്റ്റഗ്രാം ആ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ പ്രവർത്തനം അത് നിർത്തിയിരിക്കുകയാണ്. സുരക്ഷാ കാരണങ്ങൾക്കോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി മറ്റേക്ക് നിങ്ങളുടെ മെസ്സേജുകളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ വീഡിയോസോ വോയിസ് നോട്ടോ ഒക്കെ പരിശോധിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലേക്കാണ് ഇതിപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. പ്രത്യേകിച്ചും സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടേതായിട്ടുള്ള ചാറ്റുകളൊക്കെ തന്നെ ഇവർ അതിൻ്റെ ഭാഗമായിട്ട് മെറ്റേക്ക് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് മെറ്റ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇൻസ്റ്റഗ്രാമിൽ നിർത്തലാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഒന്ന് ഓർത്തോളൂ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Let's have a look onto the roads right now. Maliha Road, back to back, രണ്ട് മൂന്ന് ആക്സിഡന്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് മലിഹ റോഡിൽ ചില ഏരിയാസിലൊക്കെ നല്ല കണ്ടീഷൻസ് ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഷാർജ റിംഗ് റോഡിലും ആ ഒരു പാക്ഡ് സിറ്റുവേഷൻസ് പല ഏരിയാസിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് കമ്മിങ് ഓൺ ടു ദ ഇന്നർ റോഡ്സ് ഓഫ് ദുബായ്, ദുബായിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒന്ന് രണ്ടൊന്ന് ആക്സിഡൻറ്റ് അപ്ഡേറ്റുകൾ തന്നെ ആദ്യമേ ഓർമ്മിപ്പിക്കാം. കാരണം ആ ഒരു ഏരിയയിലേക്ക് അത്യാവശ്യം നല്ല കണ്ടീഷൻസ് ഇപ്പോൾ ഫോമായി വരുന്നുണ്ട്. ഒരു കാർ ആക്സിഡൻറ്റ് ടുവേർഡ്സ് ദേറ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഖവനീത് സ്ട്രീറ്റിൽ ഒരു രണ്ട് ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു റാഷിദിയ മെട്രോ സ്റ്റേഷൻ്റേതായിട്ടുള്ള തിരക്കൊക്കെ അറിയാലോ ആ ഒരു ഏരിയയിൽ, അതിൻ്റെ കൂട്ടത്തിൽ അതുകൂടി ആഡ് ഓൺ ആയിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്ന് എയർപോർട്ട് സ്ട്രീറ്റിലേക്കും വരികയാണെങ്കിൽ എയർപോർട്ട് സ്ട്രീറ്റിലും ഒരു ലോങ് സ്ട്രെച്ച് ഓഫ് ട്രാഫിക് നമുക്ക് ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പോർട്ട് സൈദ് ഭാഗത്തായിട്ട് ഐ തിങ്ക് റിഗാൽബുദ്ദീനിലേക്കൊക്കെ പോകാൻ വേണ്ടി ഒരു മക്തൂം സ്ട്രീറ്റ് എടുക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു അൽമക്തൂം സ്ട്രീറ്റിൽ ഒരു കണ്ടീഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എനിക്കൊന്നും അവിടെയും ഒരു മൈനർ ആക്സിഡൻറ്റ് സംഭവിച്ചതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് എന്ന് തോന്നുന്നു കേട്ടോ. പലയിടത്തും ഈ ഒരു സമയത്ത് നമുക്ക് ആക്സിഡൻറ്റുകൾ കാണുന്നുണ്ട്. ചിലതൊക്കെ മൈനർ ആക്സിഡൻറ്റ്സ് ആണ്, പക്ഷേ എന്നിരുന്നാലും ഡ്രൈവ് ചെയ്യുന്നവർ ഒന്ന് പരമാവധി സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻറ്റുകളോ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിച്ചോളൂ. നമ്മുടെ ഹോം 92.2 FM ന്റെ വാട്സ്ആപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif.

0: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
1: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
0: മോഹൻലാൽ, മീന, ആശ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
2: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
0: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ആരോഗ്യ സംരക്ഷണത്തിൽ 30 വർഷത്തിലേറെയായി വിശ്വാസത്തിന്റെ പേരാണ് ദുബായ് കരാമ സെന്ററിലെ ന്യൂ അപ്പോളോ പോളിക്ലിനിക്.
3: ജനറൽ മെഡിസിൻ വിത്ത് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ്, ജനറൽ സർജറി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, ഒഫ്താൽമോളജി, ജനറൽ പീഡിയാട്രിക്സ്, ഡെന്റിസ്ട്രി, ഹോമിയോപ്പതി, റേഡിയോളജി, പാത്തോളജി, എല്ലാം ഒറ്റക്കുട കീഴിൽ.
0: ലബോറട്ടറി, അൾട്രാസൗണ്ട്, എക്സ്റേ, ECG, ഫിസിയോതെറാപ്പി തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യം.
4: വേൾഡ് ക്ലാസ് ഹെൽത്ത് സർവീസ്, JCI accredited lab, accepts all major insurance, ample car parking. For appointments call 04337 9040. New Apollo Polyclinic, legacy built on trust since 1996.
5: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
6: Back to home, back to home, back to home, back to home.
7: ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം നമുക്ക് May 21 മലയാളികൾക്ക്, ലോകമെമ്പാടുമുള്ള മലയാളികൾക്കിടയിലേക്ക്, മലയാളികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. വളരെ ആകാംക്ഷയോടെ നമ്മൾ നോക്കിയിരിക്കുകയാണ് ജോർജ് കുട്ടിക്കും ജോർജ് കുട്ടിയുടെ കുടുംബത്തിനും ഇനി എന്താണ് സംഭവിക്കുന്നത്. ഗീതാ പ്രഭാകരന് അവരുടെ മകനെ കുറിച്ചിട്ടുള്ള ഒരു ഹിന്ദി കിട്ടുമോ, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയിൽ നമ്മളെല്ലാവരും നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ USB എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിന് പുറമെ ഏറ്റവും അധികം ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട മലയാള ചിത്രമാണ് ദൃശ്യം. ഈവൻ ചൈനീസിലേക്ക് പോലും റീമേക്ക് ചെയ്യപ്പെട്ട ഒരു പടം മലയാളത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നത് നമുക്കെല്ലാം വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. ആ കൂട്ടത്തിൽ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മലയാളത്തിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു പാർട്ട് വന്നു കഴിഞ്ഞാൽ അതേ റൈറ്റ്സ് ഒബ്റ്റെയിൻ ചെയ്ത് നേരെ അതേ പടത്തിൻ്റെ തെലുങ്ക് റീമേക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെലുങ്ക് ഇൻഡസ്ട്രി കൃത്യമായിട്ട് ചെയ്തു വരുന്നതാണ്. പക്ഷേ ഇവിടെ തെലുങ്കിനെ കൂടി ഒരു സ്റ്റെപ്പ് കടത്തിവിട്ടുകൊണ്ട്, അല്ലെങ്കിൽ കടത്തി വെച്ചുകൊണ്ട്, കഴിഞ്ഞ തവണ ദൃശ്യം 2 OTT റിലീസായതിനു ശേഷം, കുറച്ച് നാളിന് ശേഷമാണ് അതിൻ്റെ ഹിന്ദി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ദൃശ്യം 3 റിലീസാവുന്നതിന് മുൻപേ ഞങ്ങൾ ചിലപ്പോൾ ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗത്തിൻ്റെ ഹിന്ദി ഇറക്കുമെന്ന് പറയുന്ന ആ ഒരു വാശി പുറത്തായിരുന്നു ഹിന്ദി സിനിമ ഇൻഡസ്ട്രി. ആക്ച്വലി അങ്ങനെ ഒരു ശ്രമത്തിലായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കെയോസുകളും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ദൃശ്യം 3 മലയാളം വന്ന് 3-4-5 മാസങ്ങൾ കഴിഞ്ഞിട്ട് ദൃശ്യം 3 ഹിന്ദി വേർഷൻ വരുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ദൃശ്യം 3 ദൃശ്യത്തിൻ്റെ ഹിന്ദി വേർഷൻ്റെ സംവിധായകൻ അഭിഷേക് പഥക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് മലയാളവുമായിട്ട് നല്ല വ്യത്യാസമുള്ള, അല്ലെങ്കിൽ മലയാളവും ഹിന്ദി പതിപ്പും തമ്മിൽ കഥയിൽ വലിയ സാമ്യമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് മൂവി ആയിട്ടാണ് ദൃശ്യത്തിൻ്റെ ഹിന്ദി സിനിമ വരാൻ വേണ്ടി പോകുന്നതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. മലയാളത്തിൽ ഇതൊരു ഇമോഷണൽ ഫാമിലി ഡ്രാമയായിട്ടാണ് ഒരുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഹിന്ദിയിൽ ഒരു ഫാമിലി ത്രില്ലർ സിനിമയായിരിക്കും. 150 crore ബജറ്റിലാണ് ദൃശ്യത്തിൻ്റെ മൂന്നാം ഭാഗം ഹിന്ദിയിൽ ഒരുങ്ങുന്നത് അത്രേ. മാത്രമല്ല അതിലൊരു വമ്പൻ കാർ ചേസും ആക്ഷൻ രംഗങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. മലയാളം റിലീസ് May 21 ഹിന്ദി റിലീസ് October 2 അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ദൃശ്യത്തിലെ ജോർജ് കുട്ടി ജീപ്പ് നിർത്തിയിട്ട് നേരെ ഗീതാ പ്രഭാകറിൻ്റെ പോലീസ് സംഘത്തോട്, സഹദേവൻ പോലീസിനെയൊക്കെ ചറപറ വാരി പറക്കിയിട്ട് ഇടിക്കുന്ന ഒരു സീൻ, ആ ഒരു സീക്വൻസിന് വേണ്ടി ഒരു വലിയ കാർ റേസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അയ്യോ, സാധാരണ നമ്മുടെ അക്ഷയ് കുമാറാണ് ഇത്തരത്തിൽ ഹിന്ദിയിലേക്ക് കൊണ്ടുപോയിട്ട് സിനിമകളെ വധമാക്കി വെക്കാറുള്ളത്. പക്ഷേ അല്ല, അജയ് ദേവന് മോശമൊന്നും അല്ല. കൈദി എന്ന് പറഞ്ഞൊരു സിനിമ ലോകേഷ് കനകരാജിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട ഒരു സിനിമകളൊന്നാണ് അല്ലേ, ലോകേഷിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്കുകളിലൊന്നാണ് കൈദി. കൈദിയെ ഭോല എന്ന പേരിൽ ഇദ്ദേഹം ഒരു പരിപാടി ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഹിന്ദിയിൽ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോക്ക്. അപ്പോൾ പിന്നെ ദൃശ്യത്തിലെ ജോർജ് കുട്ടി കുറച്ച് കാർ റേസ് ചെയ്താലും, അല്ലെങ്കിൽ 3-5 ഇടിച്ച് തെറിപ്പിച്ചാലും ഒക്കെ നമ്മളത് പോട്ടേന്ന് വെക്കും. അത് നമ്മളതിൻ്റെ എന്താ പറയുന്നത്, അതിനുള്ള ജാമ്യം, അതിനുള്ള അവസരം അവർക്ക് കൊടുത്തിട്ടുണ്ട്.

0: Exclusive.
1: You're listening to Home 92.2 FM. Home is a feeling.
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നാളെ അറിയാം. ചർച്ച പൂർത്തിയായി. തമിഴ്നാട്ടിൽ വിശ്വാസം നേടി വിജയ്, വിട്ടുനിന്ന DMK. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, കേരളത്തിൽ വ്യാപക പ്രതിഷേധം. അന്വേഷണം വ്യാപിപ്പിച്ച CBI. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെയെന്ന സൂചന. പ്രഖ്യാപനം നാളെ കേരളത്തിൽ നടത്താനാണ് ആലോചന. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽഗാന്ധി കൂടിക്കാഴ്ച അവസാനിച്ചു. ചർച്ച 3/4 മണിക്കൂറോളം നീണ്ടു. എല്ലാ ചർച്ചകളും പൂർത്തിയായെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അറിയിച്ചു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്ന ചർച്ചകൾക്കൊടുവിൽ ആരെയാകും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. AICC സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലിനെ വിളിപ്പിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുമായുള്ള യോഗത്തിലേക്കാണ് KC ക്ഷണിച്ചത്. ഖാർഗെയുടെ വസതിയിലേക്കാണ് വിളിപ്പിച്ചത്. അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വിളിപ്പിച്ചതെന്ന് സൂചന. മുഖ്യമന്ത്രി ചർച്ചകൾ അനിശ്ചിതമായി തുടരുന്നതിനിടെ VD സതീശന് ഐക്യദാർഢ്യവുമായി. അദ്ദേഹത്തിന്റെ എറണാകുളത്തെ വീട്ടിലേക്ക് നേതാക്കളുടെയും അണികളുടെയും ഒഴുക്ക്. മുൻ MLA എൽദോസ് കുന്നപ്പള്ളി VD സതീശനെ സന്ദർശിച്ചു. നിയുക്ത MLA മാരായ മുഹമ്മദ് ഷിയാസും VE അബ്ദുൾ ഗഫൂറും നേരത്തെ തന്നെ VD സതീശനെ കാണാനെത്തിയിരുന്നു. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച മുസ്ലിം ലീഗ് നേതൃയോഗം. വേഗത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. തീരുമാനം വൈകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കമാൻഡ് തീരുമാനത്തിനായി കാത്തിരിക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി. നിലവിൽ MLA സ്ഥാനത്തേക്ക് വിജയിച്ചവരിൽ നിന്ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചുവെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. ആരുടെയും പേര് ജോസഫ് വിഭാഗം നിർദ്ദേശിച്ചില്ലെന്നാണ് അറിയുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നാൽ വിജയിക്കുമെന്ന ഉറപ്പില്ലെന്നും കോൺഗ്രസ് നേതൃത്വത്തെ PJ ജോസഫ് വിഭാഗം അറിയിച്ചു. തമിഴ്നാട്ടിൽ TVK സർക്കാർ നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി. അണ്ണാ DMK വിമതർ ഉൾപ്പെടെ 144 പേരുടെ പിന്തുണയോടെ മുഖ്യമന്ത്രി വിജയുടെ TVK സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചു. 22 പേർ എതിർത്തു. DMKയും BJPയും PMKയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 5 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. AIADMK നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം TVK സർക്കാരിനെ പിന്തുണച്ചു. 119 MLA മാരുടെ പിന്തുണയുണ്ടായിരുന്ന വിജയ് സർക്കാരിന് ഇന്ന് സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ AIADMKയിലെ 25 വിമത MLA മാരുടെ പിന്തുണ ലഭിച്ചത് വലിയ നേട്ടമായി. AIADMK രണ്ടായി പിളരുന്നതിന് കൂടിയാണ് വിശ്വാസ വോട്ടെടുപ്പിനിടെ സഭ സാക്ഷ്യം വഹിച്ചത്. 25 വിമതർ വിജയ് സർക്കാരിനെ പിന്തുണച്ചപ്പോൾ EPS പക്ഷത്തെ 22 പേർ മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് DMK കുതിരക്കച്ചവട ആരോപണം ആവർത്തിച്ചു. ഒരു പ്രധാന പാർട്ടിയെ പിളർത്തിയത് TVK എന്നും ആരോപണം. സഭയിൽ TVK സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. തങ്ങളുടെ സഖ്യത്തിൽ നിന്ന് കടം തന്ന പിന്തുണ കൊണ്ടാണ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് ഉദയനിധി ഓർമ്മിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ജ്യോതിഷിയുടെ നിയമനം റദ്ദാക്കി. വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെയാണ് തീരുമാനം. ഉത്തരവ് തിരുത്തിയതായി മുഖ്യമന്ത്രി വിജയ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ TVKയുടെ വിജയം പ്രഖ്യാപിച്ച ജ്യോതിഷിക്ക് നൽകിയ നിയമനമാണ് റദ്ദാക്കിയത്. രാധൻ പണ്ഡിറ്റ് വെട്രിവലിന്റെ നിയമനമാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ റദ്ദാക്കിയത്. ജ്യോതിഷിക്ക് നിയമനം നൽകിയത് സംബന്ധിച്ച പ്രതിഷേധം നിയമസഭയിലടക്കം ശക്തമായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വിജയുടെ നടപടി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇത് 5-ാം തവണയാണ് രംഗസ്വാമി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാകുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ 2 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. NR കോൺഗ്രസ് BJP സഖ്യമാണ് പുതുച്ചേരിയിൽ ഭരണം നടത്തുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച CBI. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്ന് കണ്ടെത്തൽ. ചോദ്യപേപ്പർ ലഭിച്ചെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ CBIക്ക് കൈമാറിയിരുന്നു. ഇതിൽ കേരളത്തിലെ 2 ജില്ലകളിൽ നിന്നുള്ളവരുണ്ടെന്ന വിവരം. ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ലഭിച്ചു എന്നതടക്കം CBIക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ തുടക്കം നാസിക്കിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിവരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ സുപ്രീംകോടതി ഇടപെടൽ തേടി. മെഡിക്കൽ സംഘടന ഫേമ ഹർജി നൽകി. പരീക്ഷ നടത്തിപ്പിൽ പരാജയപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പകരം കൂടുതൽ സുതാര്യമായ മറ്റൊരു സംവിധാനം വേണമെന്നും കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വീണ്ടും പരീക്ഷ നടത്തണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഇത്തവണത്തെ നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഫേമയുടെ നീക്കം. നീറ്റ് വിഷയത്തിൽ രാജ്യവ്യാപകമായി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. വിവിധ സംസ്ഥാനങ്ങളിൽ SFI, KSU തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, കേരളത്തിൽ വ്യാപകമായ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് SFI മാർച്ചുണ്ടായി. കോഴിക്കോട് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. നീറ്റ് പരീക്ഷാരീതി പൂർണ്ണമായി നിർത്തലാക്കണമെന്നും 12 ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയും സ്വപ്നങ്ങളെയും നിർണ്ണയിക്കുന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുടെയും ക്രമക്കേടുകളുടെയും പേരിൽ വിവാദത്തിലാകുന്നത് അത്യന്തം ഗുരുതരവും പ്രതിഷേധാർഹവുമെന്ന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലക്ഷദ്വീപിനെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന സീ പ്ലെയിൻ പരീക്ഷണ പറക്കൽ ആരംഭിച്ചു. 3 ട്രയലുകളിൽ ആദ്യത്തേതാണ് പൂർത്തിയായത്. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട സീ പ്ലെയിൻ 2 മണിക്കൂർ കൊണ്ട് അഗത്തി ദ്വീപിൽ എത്തി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സഹകരണത്തോടെ DGCA, ലക്ഷദ്വീപ് ഭരണകൂടം, എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവയുടെ നേതൃത്വത്തിലാണ് സീ പ്ലെയിൻ പദ്ധതി ആരംഭിക്കുന്നത്. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം ഈ മാസം 15-ന്. ഇന്ന് ചേർന്ന പരീക്ഷാ ബോർഡ് യോഗത്തിന്റേതാണ് അന്തിമ തീരുമാനം. വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാതെയായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച. ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് നിർണായകമായ കൂടിക്കാഴ്ച. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനും ഹോർമോസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതം സുഗമമാക്കാനും ഇടപെടണമെന്ന് US ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇറാൻ ചൈനീസ് വിദേശകാര്യമന്ത്രിമാർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പുറമെ വ്യാപാര കരാറിൽ ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കും. ഇന്നു മുതൽ 15 വരെ 3 ദിവസത്തേക്കാണ് ട്രംപിന്റെ ചൈന സന്ദർശനം. ഈ വർഷത്തെ ബലിപെരുന്നാൾ തീയതികൾ നിശ്ചയിക്കുന്നതിനുള്ള ദുൽഹജ്ജ് മാസപ്പിറവി നിരീക്ഷണം ഈ മാസം 17-ന് വൈകിട്ട് നടക്കുമെന്ന് UAE ഫത്വ കൌൺസിൽ അറിയിച്ചു. രാജ്യത്തെ വിവിധ നിരീക്ഷണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യകളും ആധുനിക നിരീക്ഷണ രീതികളും ഉപയോഗിച്ചാണ് മാസപ്പിറവി പരിശോധിക്കുക. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening, Dubai report samayam 7 mani kaiyinju 8 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ്
5: 62%.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

എല്ലായ്പ്പോഴും ഏറ്റവും കൺവീനിയൻ്റ്ലി ജനങ്ങളോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കേണ്ട സംവിധാനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളിൽ ഒന്ന് തന്നെയാണ് പോലീസ് സംവിധാനം. പക്ഷേ നമ്മുടെയൊക്കെ ഒരു ബാല്യം മുതൽ നമ്മളിങ്ങനെ കടന്നു വന്ന ആ ഒരു നാൾ വഴികളിൽ എല്ലായ്പ്പോഴും മറ്റേ പോലീസിനെ കാട്ടി ചോറ് കൊടുത്തുകൊണ്ടൊക്കെ ആയിരിക്കും പലപ്പോഴും നമുക്ക് പോലീസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു വലിയ പേടി സ്വപ്നമാണ്. ഈവൻ അത് ഏത് രാജ്യത്തെ പോലീസ് ആണെങ്കിലും എത്രമാത്രം സൗഹാർദ്ദപരമായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പോലീസ് ആണെങ്കിലും പോലീസുകാർ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു വല്ലാത്തൊരു ഭയമാണ്. ആൻഡ് അത് ആക്ച്വലി കുറച്ചൊക്കെ നല്ലതുമാണെന്ന് പറയാം കേട്ടോ. കാരണം പലതരത്തിലുള്ള ചില വിഹ്വലതകളിൽ നിന്നൊക്കെ നമ്മൾ മാറ്റി നിർത്തുന്നത് ആക്ച്വലി ഇത്തരത്തിലുള്ള ആ ഒരു ഭയമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിവേ, എന്നാലും ഇപ്പോൾ ശരിക്കും അത്തരത്തിൽ പോലീസിനോടുള്ള ഒരു ഭയത്തെ കംപ്ലീറ്റ്ലി മാറ്റിവെച്ചുകൊണ്ട് പോലീസ് സംവിധാനത്തെ ഏറ്റവും സുഗമമായിട്ട് എല്ലാ ജനങ്ങൾക്കും ഏറ്റവും ഈസിലി ആക്സസിബിൾ ആവുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ് ദുബായ് പോലീസിൻ്റെ ഒരു പോളിസി എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത്തരത്തിൽ ആ ഒരു കൂട്ടത്തിൽ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് കൂടി ദുബായ് പോലീസിൻ്റെ അടുത്തു നിന്നും വരികയാണ്. ദുബായ് പോലീസിൻ്റെ ഓൺ ദ ഗോ എന്ന് പറയുന്ന ഒരു പദ്ധതി അത് കുറച്ചുകൂടി വിപുലീകരിച്ചിരിക്കുകയാണ് കേട്ടോ. വൺസ് അഗൈൻ വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ് എമ്മിൽ ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ പോവാതെ തന്നെ നമുക്ക് നമ്മുടെ പോലീസിൻ്റെ കൊണ്ട് ആവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ആക്ച്വലി ദുബായ് പോലീസിൻ്റെ ഓൺ ദ ഗോ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി. ഇപ്പോൾ അതിൻ്റെ കുറച്ചധികം പദ്ധതികൾ അത് വിപുലീകരിച്ചുകൊണ്ട് അതെന്താണെന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുത്തിരിക്കുകയാണ് ദുബായ് പോലീസ് തന്നെ. സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ട സമയത്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക എന്നത് ഒരു ബുദ്ധിമുട്ടായി കണക്കാക്കുന്നവരാണെങ്കിൽ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാതെ തന്നെ വളരെ വേഗത്തിലും എളുപ്പത്തിലും കാര്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പകരം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് പകരമായിട്ട് പെട്രോൾ പമ്പുകൾ അല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷനുകളിലൂടെ കോൾ സെൻ്ററുകളിലൂടെ ഒക്കെ തന്നെ സേവനങ്ങൾ ലഭ്യമാക്കുക, ഇതിൻ്റെ ആകെത്തുകയിലുള്ള ഒരു സംവിധാനത്തെയാണ് ഓൺ ദ ഗോ എന്നുള്ളത് കൊണ്ട് ആ ഒരു ടേം കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചെറിയ വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സാധനങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരാതി നൽകുക തുടങ്ങി ഏതാണ്ട് 8 സേവനങ്ങൾ നമ്മൾ ഇതിലൂടെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 3 ഏതാണ്ട് 36.7 crore ദിർഹത്തിൻ്റെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു പദ്ധതിയിലൂടെ കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യൂസ് എത്രമാത്രം സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു നൂതന പദ്ധതിയിലൂടെ അത്രയും വലിയൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റി, അത്രയധികം ആളുകൾക്ക് ഒരു കൺവീനിയൻസ് കൊടുക്കാൻ വേണ്ടി പറ്റി. ആൻഡ് മാത്രമല്ല ഇത്തരം കേന്ദ്രങ്ങളുടെ എണ്ണം 5 നിന്നും ഏതാണ്ട് 2000 കേന്ദ്രങ്ങളിലേക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ദുബായ് പോലീസ് പറയുന്നുണ്ട്. ദുബായ് പോലീസിൻ്റെതായിട്ടുള്ള സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കുന്ന ഓൺ ദ ഗോ പദ്ധതിയുടെ വിപുലീകരണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആൻഡ് മറ്റിടങ്ങളിലേക്ക് പെട്രോൾ പമ്പുകൾ, സ്മാർട്ട് ആപ്ലിക്കേഷൻ ആൻഡ് കോൾ സെൻ്ററുകളിലൂടെയൊക്കെ നമുക്ക് കൺവീനിയൻ്റ്ലി പോലീസിൻ്റെ സേവനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇതുവഴി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേർത്തിരിക്കുന്നത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM.
4: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ തുറന്നു പറയാൻ മടിക്കുന്ന ചില ആശങ്കകൾ ഉണ്ടാകാം. അവ പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, പറയാനൊരു മടി. പരിഹാരവുമായി NMC അൽനാദ അവതരിപ്പിക്കുന്നു ഹെർ ഹെൽത്ത്. 29 വൈദ്യശാഖകളിലായി 67 വനിതാ സ്പെഷ്യലിസ്റ്റുകൾ, അതിൽ 15 ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്കൊപ്പം, പൂർണ്ണ വിശ്വാസത്തിലും സ്വകാര്യതയിലും. സ്ത്രീത്വത്തിന്റെ എല്ലാ ആശങ്കകൾക്കും ഇനി ഒരു സുരക്ഷിത ഇടം.
0: വിസിറ്റ് NMC അൽനാദ ആൻഡ് ജോയിൻ ഹെർ ഹെൽത്ത്. സ്ത്രീകളെ മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ പരിചരണം.
2: ഫോർ അപ്പോയിന്റ്മെന്റ്സ് കോൾ 800-6624.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkkum swandam.
2: Thirakkitta lifestyle-il aarogya samrakshanathinu samayam kittarallenno. Engilida ningalude aarogyathinu prakruthiyude karuthal nalkan ethirikkunnu Ayurveda RS Rehabilitation Center.
3: Dubai-yude hrudayabhagamaya Bardubai-ile Al Mankool-il Ayurvedathinte paarambaryavum aadhunika chikitsayude vishwasavum orumikkunna oridam.
2: Panchakarma chikitsakal, detox programukal, rehabilitation care.
3: Dubai Health Authority അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
2: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

വർഷാവർഷം ഈ പാസ്പോർട്ട് ഇൻഡെക്സ് പുറത്തിറക്കുന്ന സമയത്ത് നമ്മൾ വളരെ കൗതുകത്തോടെ ആ ഒരു ലിസ്റ്റ് പരിശോധിച്ച് നോക്കാറുണ്ട്, ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പാസ്പോർട്ട് ഏതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഏറ്റവും അധികം രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഫലമായിട്ട് അതത് രാജ്യങ്ങളിലെ പൗരന്മാർക്ക്, അതത് രാജ്യത്തെ പാസ്പോർട്ട് ഹോൾഡേഴ്സായിട്ടുള്ള പൗരന്മാർക്ക് മറ്റൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഫ്രീ ആയിട്ട് പാസ്പോർട്ട് മാത്രം കയ്യിൽ എന്തിക്കൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വെച്ച് ആ ഒരു പാസ്പോർട്ടിന്റെ കരുത്ത് നമ്മൾ പലപ്പോഴും അളക്കാറുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ലോകത്തിൽ വെറും 500 പേർക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു അപൂർവ പാസ്പോർട്ടുണ്ട്. എന്താണ് അതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താണ് അതിന്റെ പിറകിലെ ആ ഒരു രഹസ്യം എന്നുള്ളതിനെ കുറിച്ച് അറിയാവോ? ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, എന്നാൽ ഏറ്റവും അപൂർവമായിട്ടുള്ള പാസ്പോർട്ടിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ലോകത്ത് കംപ്ലീറ്റ്ലി മൊത്തത്തിൽ 500 പേർക്ക് മാത്രമേ, 500 പേരുടെ കയ്യിൽ മാത്രമേ ഈ ഒരു പാസ്പോർട്ട് ഉള്ളൂ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. സോവറൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ട പുറത്തിറക്കുന്ന ഒരു പാസ്പോർട്ടാണ് ഈ ഒരു പാസ്പോർട്ട്. ഇന്ത്യയിൽ തന്നെ പലതരം പാസ്പോർട്ടുകൾ, പല നിറത്തിലുള്ള പാസ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഡിപ്ലോമാറ്റുകൾക്ക്, സാധാരണ മനുഷ്യർക്ക് ആൻഡ് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള മറ്റൊരു നിറത്തിലുള്ള പാസ്പോർട്ട് ഒക്കെ തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു പാസ്പോർട്ട്, ഇത് ആക്ച്വലി ലോകത്ത് 500 പേർക്ക് മാത്രമുള്ള ഏറ്റവും റെയറസ്റ്റ് പാസ്പോർട്ട്, അത് സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ടയാണ് പുറത്തിറക്കുന്നത്. ഈ ഒരു പാസ്പോർട്ടിന് പിന്നിലെ ചില രസകരമായിട്ടുള്ള വസ്തുതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ഭൂപ്രദേശമില്ലാത്ത ഒരു പരമാധികാര രാജ്യമാണ് ഓർഡർ ഓഫ് മാൾട്ട എന്ന് പറയുന്നത്. ഇറ്റലിയിലെ റോം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു സംഘടനയ്ക്ക് സ്വന്തമായിട്ട് നാണയവും സ്റ്റാമ്പും പാസ്പോർട്ടും ഒക്കെ ഉണ്ട്. 1948 ജെറുസലേമിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ഒരു സംഘടന പ്രധാനമായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ എയ്ഡ്സിന്റെ സഹായങ്ങളിലൊക്കെയാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ, ഡെപ്യൂട്ടി ഗ്രാൻഡ് മാസ്റ്റർ, ചാൻസലർ തുടങ്ങി ഉന്നത പദവികൾ വഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് പൊസിഷനുകളിലുള്ള ഭരണസമിതി അംഗങ്ങൾക്കാണ് ഈ ഒരു അപൂർവമായിട്ടുള്ള പാസ്പോർട്ട് അവർ കൊടുക്കുന്നത്. ഇവരുടെ ഔദ്യോഗിക കാലാവധി കഴിയുന്ന സമയത്ത് ആ ഒരു പാസ്പോർട്ട് തിരികെ കൊടുക്കുക കൂടി വേണമെന്നും കൂടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏത് സമയത്തും ഈ ഒരു പാസ്പോർട്ട് കൈവശമുള്ളവരുടെ എണ്ണം 500 താഴെ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പാസ്പോർട്ടിനെ ഏറ്റവും, അതായത് സോവറിൻ മിലിറ്ററി ഓർഡർ ഓഫ് മാൾട്ടയുടെ പാസ്പോർട്ടിനെ ലോകത്തിലെ ഏറ്റവും റയറസ്റ്റ് പാസ്പോർട്ടാക്കി മാറ്റുന്ന ഒരു ഘടകവും. 100+ രാജ്യങ്ങളുമായിട്ട് ഈ ഒരു സംഘടനയ്ക്ക് നയതന്ത്ര ബന്ധമുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു സാമ്പിൾ പാസ്പോർട്ടൊന്നും അല്ല, കൃത്യമായിട്ട് വാലിഡായിട്ടുള്ള പാസ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. സാധാരണയായിട്ട് ചുവപ്പ് നിറത്തിലുള്ള ഒരു കവറിലാണ് ഈ ഒരു പാസ്പോർട്ട് വരുന്നത്. അതിൽ സ്വർണ്ണ നിറത്തിൽ അവരുടേതായിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷന്റെ, രാജ്യമെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി വിളിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ലോഗോയും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും അപ്രാപ്യമായിട്ടുള്ള ഒരു രഹസ്യ സവിശേഷതയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പാസ്പോർട്ടിനെ കാണാം. അതിന് എത്ര എണ്ണം കൂടി കഴിഞ്ഞാലും 500 മുകളിലേക്ക് ആ ഒരു പാസ്പോർട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും റെയറസ്റ്റ് ആയിട്ട് ഈ ഒരു പാസ്പോർട്ട് നിലനിൽക്കുന്നത്.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

ഒരൊറ്റ സിനിമ കൊണ്ട് ആക്ച്വലി ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ തലവരെ മാറ്റി എഴുതുകയും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള സംവിധായകരിൽ ഒരാളായിട്ട് മാറുകയും ചെയ്ത വ്യക്തിയാണ് പ്രശാന്ത് നീൽ. നിങ്ങൾ ഇപ്പോൾ KGF ഇറങ്ങുന്നതിന് മുൻപേ ബാംഗ്ലൂരോ അല്ലെങ്കിൽ കർണാടകയുടെ ഏതെങ്കിലും ഭാഗത്ത് പഠിക്കുകയോ ജോലിയൊക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ആ ഒരു സമയത്ത് ഒരു 5, 6, 7, 8 വർഷങ്ങൾക്ക് മുൻപേ എപ്പോഴെങ്കിലും പോയിട്ട് കന്നഡ പടം കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാനൊരു മൂവി ഹോളിക്ക് ആയതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോയിട്ട് അവിടുത്തെ ഒരു തിയേറ്ററിൽ ഭയങ്കര ബഹളത്തിൽ ഒരു സിനിമ റിലീസ് ആവുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ശിവരാജ് കുമാർ എന്ന് പറയുന്ന സ്റ്റാറിനെ അന്ന് ശിവരാജ് കുമാറും സുദീപും അഭിനയിച്ച കിച്ചാ സുദീപ് നമ്മുടെ ഈച്ചയിലെ വില്ലൻ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും അഭിനയിച്ചൊരു പടമായിരുന്നു. അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭയങ്കര ബഹളം. നമ്മുടെ ഒരു നാട്ടിലൊരു സൂപ്പർ സ്റ്റാർ സിനിമ ഇറങ്ങുന്ന ലാലട്ടൻ്റെ സിനിമ കിട്ടുന്ന അതേ പ്രതീതി, ആ ഒരു ഗ്രാൻഡിയർ വെൽക്കവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കന്നഡ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവർ പോയിരുന്ന ഞാൻ ആ പടത്തിന് അവിടെ കയറി ഇരുന്ന് കഴിയുമ്പോൾ കന്നഡയ്ക്ക് മലയാളമായിട്ട് വലിയൊരു നല്ലൊരു സാമ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറേയൊക്കെ ഡയലോഗ്സും കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും ചെയ്യും. ഇതെന്താണ് ഈ സിനിമയിൽ കാണുന്നത്? നമ്മളൊരു 90s ഒരു 6 സമയത്തൊക്കെ വിട്ട മലയാള സിനിമയിലെ സ്കീമല്ലേ ഈ കന്നഡ സിനിമ പിടിച്ചു വെച്ചേക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴാണ് 2016-17 സമയത്താണ് എന്നുകൂടി ആലോചിക്കണം. അപ്പോൾ അത്തരത്തിൽ കണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രിയുടെ മുഖം തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് പ്രശാന്ത് നീലിൻ്റെ KGF എന്ന് പറയുന്ന സിനിമ പുറത്തു വരുന്നത്. ആക്ച്വലി എങ്ങനെ ഒരു മാസ് സിനിമ എടുക്കണം, അല്ലെങ്കിൽ ആ ഒരു മാസ് എലമെൻസിൻ്റെ എലവേഷൻ കൊടുത്തുകൊണ്ട് BGM സംഗതികൾ കൊടുത്തുകൊണ്ട് ഒരു ഹീറോയെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് കൊടുത്തുകൊണ്ട് ക്യാരക്ടറൈസേഷന് വേണ്ട ഇമ്പാക്റ്റ് കൊടുത്തുകൊണ്ട് ഒരു സാധാരണ കഥയെ ഒരു സൂപ്പർ ഹീറോ ഇമേജിലേക്ക് എങ്ങനെ ഒരു ക്യാൻവാസിലേക്ക് ആ സിനിമയെ പറിച്ചു നടന്നുവെന്ന് വ്യക്തമായ ധാരണ പ്രശാന്ത് നീലിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ KGF അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ചെറിയ ഓളത്തിൽ വന്നതാണെങ്കിലും അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി, വലിയ പ്രകമ്പനം സൃഷ്ടിച്ച് അതിൻ്റെ രണ്ടാം ഭാഗം ഏതാണ്ട് 1,000 crore മുകളിൽ കളക്ഷൻ കിട്ടുന്ന രീതിയിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. യക്ഷിനെ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റി തന്നെ ആ ഒരു സിനിമയാണ്. പക്ഷേ KGF വന്നതോടുകൂടി തന്നെ കന്നഡ സിനിമയുടെ കർവേച്ചറുകൾ മാറി, വലിയ സിനിമകൾ അവിടെ സംഭവിക്കാൻ തുടങ്ങി, കാന്താര ഉൾപ്പെടെയുള്ള സിനിമകൾ സംഭവിക്കുന്നു. ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് കന്നഡ സിനിമ ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട്. സോ പറഞ്ഞു തന്നെ വേറൊന്നുമല്ല, പ്രശാന്തിൽ അതിനുശേഷം പിന്നെ സലാർ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അത് നേരെ തെലുങ്കിൽ പോയിട്ടാണ് ചെയ്തത്. പ്രഭാസും പൃഥ്വിരാജ് സുകുമാരനൊക്കെ അഭിനയിച്ച പടം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും ഉടനെ വരുന്നുണ്ടാകും എന്ന് ഒരു സൂചന ആക്ച്വലി ഇദ്ദേഹം തന്നിട്ടുണ്ട്. അതിനുശേഷം ജൂനിയർ NTRനെ വെച്ച് ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആക്ച്വലി ടൊവിനോ തോമസിന് നല്ലൊരു റോൾ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ അത് റിജക്ട് ചെയ്തു. കാരണം പുള്ളിക്ക് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് റിജക്ട് ചെയ്തെന്നാണ് പറയുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പ്രശാന്ത് നീൽ അടുത്തതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും എന്താ പറയുന്നത് ഗ്രീക്ക് ഗോഡ് ഓഫ് ബോളിവുഡ് എന്നൊക്കെ നമ്മൾ വിളിക്കുമല്ലോ, അത്തരത്തിലുള്ള ഹൃതിക് റോഷൻ്റെ കൂടെയാണ്. ഹൃതിക് റോഷൻ്റെ ആ ഒരു എനിക്കിപ്പോഴും തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃതിക് റോഷന് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹൃതിക് റോഷനെ യൂസ് ചെയ്യേണ്ട തരത്തിലുള്ള കഥാപാത്രങ്ങൾ സിനിമകൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക് ആവട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു ഓറയാവട്ടെ, സ്ക്രീനിൽ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു നമ്മൾ ചെറിഷ് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന സിനിമ. ഇപ്പോൾ കൃഷിയിലൊക്കെ ഒരു പരിധിവരുണ്ടായിരിക്കാം, പക്ഷേ അതുപോലുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോക സിനിമയ്ക്ക് മുന്നിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു വലിയ താരമാണ് ഹൃതിക് റോഷൻ. അപ്പോൾ ഹൃതിക് റോഷനെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നൊരു സിനിമയായിരിക്കാം പ്രശാന്ത് നീലുമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അവരുടെ ആ ഒരു അസോസിയേഷനെ കുറിച്ചുള്ള റൂമറുകൾ പുറത്തു വന്ന സമയം മുതൽ തന്നെ ഫാൻസൊക്കെ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നാളെ അറിയാം. ചർച്ച പൂർത്തിയായി. തമിഴ്നാട്ടിൽ വിശ്വാസം നേടി വിജയ്, വിട്ടുനിന്ന DMK. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, കേരളത്തിൽ വ്യാപക പ്രതിഷേധം. അന്വേഷണം വ്യാപിപ്പിച്ച CBI. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെയെന്ന് സൂചന. പ്രഖ്യാപനം നാളെ കേരളത്തിൽ നടത്താനാണ് ആലോചന. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച് മല്ലികാർജ്ജുന ഖാർഗെ രാഹുൽഗാന്ധി കൂടിക്കാഴ്ച അവസാനിച്ചു. ചർച്ച 3.25 മണിക്കൂറോളം നീണ്ടു. എല്ലാ ചർച്ചകളും പൂർത്തിയായെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അറിയിച്ചു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകൾ ഉയർന്ന ചർച്ചകൾക്കൊടുവിൽ ആരെയാകും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. AICC സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലിനെ വിളിപ്പിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുമായുള്ള യോഗത്തിലേക്കാണ് KC ക്ഷണിച്ചത്. ഖാർഗെയുടെ വസതിയിലേക്കാണ് വിളിപ്പിച്ചത്. അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് വിളിപ്പിച്ചതെന്ന് സൂചന. മുഖ്യമന്ത്രി ചർച്ചകൾ അനിശ്ചിതമായി തുടരുന്നതിനിടെ VD സതീശന് ഐക്യദാർഢ്യവുമായി. അദ്ദേഹത്തിന്റെ എറണാകുളത്തെ വീട്ടിലേക്ക് നേതാക്കളുടെയും അണികളുടെയും ഒഴുക്ക്. മുൻ MLA എൽദോസ് കുന്നപ്പള്ളി VD സതീശനെ സന്ദർശിച്ചു. നിയുക്ത MLA മാരായ മുഹമ്മദ് ഷിയാസും VE അബ്ദുൾ ഗഫൂറും നേരത്തെ തന്നെ VD സതീശനെ കാണാനെത്തിയിരുന്നു. മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച മുസ്ലിം ലീഗ് നേതൃയോഗം. വേഗത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. തീരുമാനം വൈകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കമാൻഡ് തീരുമാനത്തിനായി കാത്തിരിക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി. നിലവിൽ MLA സ്ഥാനത്തേക്ക് വിജയിച്ചവരിൽ നിന്ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചുവെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. ആരുടെയും പേര് ജോസഫ് വിഭാഗം നിർദ്ദേശിച്ചില്ലെന്നാണ് അറിയുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നാൽ വിജയിക്കുമെന്ന ഉറപ്പില്ലെന്നും കോൺഗ്രസ് നേതൃത്വത്തെ PJ ജോസഫ് വിഭാഗം അറിയിച്ചു. തമിഴ്നാട്ടിൽ TVK സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി. അണ്ണാ DMK വിമതർ ഉൾപ്പെടെ 144 പേരുടെ പിന്തുണയോടെ മുഖ്യമന്ത്രി വിജയുടെ TVK സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചു. 22 പേർ എതിർത്തു. DMKയും BJPയും PMKയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 5 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. AIADMK നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗം TVK സർക്കാരിനെ പിന്തുണച്ചു. 119 MLA മാരുടെ പിന്തുണയുണ്ടായിരുന്ന വിജയ് സർക്കാരിന് ഇന്ന് സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ AIADMKയിലെ 25 വിമത MLA മാരുടെ പിന്തുണ ലഭിച്ചത് വലിയ നേട്ടമായി. AIADMK രണ്ടായി പിളരുന്നതിനു കൂടിയാണ് വിശ്വാസ വോട്ടെടുപ്പിനിടെ സഭ സാക്ഷ്യം വഹിച്ചത്. 25 വിമതർ വിജയ് സർക്കാരിനെ പിന്തുണച്ചപ്പോൾ EPS പക്ഷത്തെ 22 പേർ മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് DMK കുതിരക്കച്ചവട ആരോപണം ആവർത്തിച്ചു. ഒരു പ്രധാന പാർട്ടിയെ പിളർത്തിയത് TVK എന്നും ആരോപണം. സഭയിൽ TVK സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ. തങ്ങളുടെ സഖ്യത്തിൽ നിന്ന് കടം തന്ന പിന്തുണ കൊണ്ടാണ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് ഉദയനിധി ഓർമ്മിപ്പിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ജ്യോതിഷിയുടെ നിയമനം റദ്ദാക്കി. വ്യാപക പ്രതിഷേധത്തിന് പിന്നാലെയാണ് തീരുമാനം. ഉത്തരവ് തിരുത്തിയതായി മുഖ്യമന്ത്രി വിജയ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ TVKയുടെ വിജയം പ്രഖ്യാപിച്ച ജ്യോതിഷിക്ക് നൽകിയ നിയമനമാണ് റദ്ദാക്കിയത്. രാധൻ പണ്ഡിറ്റ് വെട്രിവലിന്റെ നിയമനമാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ റദ്ദാക്കിയത്. ജ്യോതിഷിക്ക് നിയമനം നൽകിയത് സംബന്ധിച്ച പ്രതിഷേധം നിയമസഭയിലടക്കം ശക്തമായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വിജയുടെ നടപടി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഇത് 5 തവണയാണ് രംഗസ്വാമി പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയാകുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ 2 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. NR കോൺഗ്രസ്, BJP സഖ്യമാണ് പുതുച്ചേരിയിൽ ഭരണം നടത്തുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച CBI. ചോദ്യപേപ്പർ ചോർത്തിയ ശേഷം തയ്യാറാക്കിയ മാതൃകാ ചോദ്യപേപ്പർ കേരളത്തിലേക്കും എത്തിയെന്ന് കണ്ടെത്തൽ. ചോദ്യപേപ്പർ ലഭിച്ചെന്ന് രാജസ്ഥാൻ പോലീസ് കണ്ടെത്തിയ 200 വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ CBIക്ക് കൈമാറിയിരുന്നു. ഇതിൽ കേരളത്തിലെ 2 ജില്ലകളിൽ നിന്നുള്ളവരുണ്ടെന്ന വിവരം. ചില വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ലഭിച്ചു എന്നതടക്കം CBIക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ തുടക്കം നാസിക്കിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിവരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ സുപ്രീംകോടതി ഇടപെടൽ തേടി മെഡിക്കൽ സംഘടന ഫേമ ഹർജി നൽകി. പരീക്ഷ നടത്തിപ്പിൽ പരാജയപ്പെട്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് പകരം കൂടുതൽ സുതാര്യമായ മറ്റൊരു സംവിധാനം വേണമെന്നും കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വീണ്ടും പരീക്ഷ നടത്തണം എന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ഇത്തവണത്തെ നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഫേമയുടെ നീക്കം. നീറ്റ് വിഷയത്തിൽ രാജ്യവ്യാപകമായ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. വിവിധ സംസ്ഥാനങ്ങളിൽ SFI, KSU തുടങ്ങിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. നീറ്റ് പരീക്ഷാക്രമക്കേട്, കേരളത്തിൽ വ്യാപകമായ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് SFI മാർച്ചുണ്ടായി. കോഴിക്കോട് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. നീറ്റ് പരീക്ഷാരീതി പൂർണ്ണമായി നിർത്തലാക്കണമെന്നും 12 ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയും സ്വപ്നങ്ങളെയും നിർണ്ണയിക്കുന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുടെയും ക്രമക്കേടുകളുടെയും പേരിൽ വിവാദത്തിലാകുന്നത് അത്യന്തം ഗുരുതരവും പ്രതിഷേധാർഹവുമെന്ന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലക്ഷദ്വീപിനെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന സീ പ്ലെയിൻ പരീക്ഷണ പറക്കൽ ആരംഭിച്ചു. 3 ട്രയലുകളിൽ ആദ്യത്തേതാണ് പൂർത്തിയായത്. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട സീ പ്ലെയിൻ 2 മണിക്കൂർ കൊണ്ട് അഗത്തി ദ്വീപിൽ എത്തി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സഹകരണത്തോടെ DGCA, ലക്ഷദ്വീപ് ഭരണകൂടം, എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവയുടെ നേതൃത്വത്തിലാണ് സീ പ്ലെയിൻ പദ്ധതി ആരംഭിക്കുന്നത്. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം ഈ മാസം 15-ന്. ഇന്ന് ചേർന്ന പരീക്ഷാ ബോർഡ് യോഗത്തിന്റേതാണ് അന്തിമ തീരുമാനം. വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാതെയായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടിക്കാഴ്ച. ഇറാനെതിരായ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് നിർണായകമായ കൂടിക്കാഴ്ച. ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനും ഹോർമോസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതം സുഗമമാക്കാനും ഇടപെടണമെന്ന് US ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇറാൻ ചൈനീസ് വിദേശകാര്യമന്ത്രിമാർ നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പുറമെ വ്യാപാര കരാറിൽ ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കും. ഇന്ന് മുതൽ 15 വരെ 3 ദിവസത്തേക്കാണ് ട്രംപിന്റെ ചൈന സന്ദർശനം. ഈ വർഷത്തെ ബലിപെരുന്നാൾ തീയതികൾ നിശ്ചയിക്കുന്നതിനുള്ള ദുൽഹജ്ജ് മാസപ്പിറവി നിരീക്ഷണം ഈ മാസം 17-ന് വൈകിട്ട് നടക്കുമെന്ന് UAE ഫത്വ കൌൺസിൽ അറിയിച്ചു. രാജ്യത്തെ വിവിധ നിരീക്ഷണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യകളും ആധുനിക നിരീക്ഷണ രീതികളും ഉപയോഗിച്ചാണ് മാസപ്പിറവി പരിശോധിക്കുക.
4: Home FM News was brought to you by Danya Group of Companies since 1982.

തിരികെ താം ഹോം 92.2 ഓഫ് ഫാമിലി. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ദുബായിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി വന്നതാണെങ്കിലും ഇന്ന് നമ്മളിൽ പലരും ഇവിടെ സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് സാമ്രാജ്യം സ്ഥാപിച്ചിട്ടുള്ളവരുണ്ട്. ചെറുതോ വലുതോ നമ്മുടേതായിട്ടുള്ള ഒരു വ്യവസായ സാധ്യത ഇവിടെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഓന്റർപ്രണർ ഇവിടെ ജനിപ്പിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടുന്ന സാധ്യതകൾ അന്വേഷിച്ച് ഒരു ഓന്റർപ്രണർമാരായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. ആൻഡ് ആ കൂട്ടരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ദുബായിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ബോർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ നിയമം വന്നു ചേർന്നിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഒരു

സ്ഥാപനത്തിന് മുൻവശത്ത് ഒരു ട്രേഡ് നെയിം മാത്രമേ അനുവദിക്കൂ എന്നുള്ളൊരു കാര്യം. ആൻഡ് സൈൻ ബോർഡുകൾ ഹൊറിസോണ്ടൽ രീതിയിൽ മാത്രമേ സ്ഥാപിക്കാവുന്നും അറബിക് പേര് ഇംഗ്ലീഷിന് മുകളിലായിരിക്കണമെന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൂടാതെ അമിതമായിട്ടുള്ള വലിപ്പോ അല്ലെങ്കിൽ വെളിച്ചോ ബോർഡുകൾക്ക് പാടില്ലെന്നും ആനിമേറ്റഡ് വിഷ്വൽസോ ഉള്ളടക്കമോ ഉപയോഗിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി അധികൃതർ ഇതിന്റെ ഭാഗത്തു നിന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഈ കെട്ടിടങ്ങളുടെയൊക്കെ ബാൽക്കണികളിലോ അല്ലെങ്കിൽ ഒന്നാം നിലയ്ക്ക് മുകളിലോ ഒക്കെ സ്ഥാപനങ്ങളുടെ പുറംഭിത്തികളിലോ ഒക്കെ ബോർഡുകൾ സ്ഥാപിക്കുന്നത് അത് കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. 2024 ഔട്ട്ഡോർ അഡ്വർടൈസിംഗ് മാനുവൽ പ്രകാരമുള്ള ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും. അതിന്റെ പേരിലുള്ള വിശദമായിട്ടുള്ള പരിശോധനകൾ കൂടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കേവലം നമുക്ക് കടയുടെ പേരല്ലേ നല്ല വലുതാക്കി കുറച്ച് ആനിമേഷനൊക്കെ കൊടുത്ത് കത്തി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ.

0: പുതിയ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.
6: Back to
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാം.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ 2 ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
7: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്.
6: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
8: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
6: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
9: എന്റെ വണ്ടിയുടെ ഹലോ,
10: എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM-ന്റെ AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
11: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. You are listening to Home.

നമ്മുടെ ഈ കൺവെൻഷണൽ ചാർജിങ് മെത്തേഡുകളൊക്കെ മാറുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇങ്ങനെ ചില പുരോഗതികൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും പുതിയ പുതിയ രീതിയിലേക്കുള്ള അഡ്വാൻസ്മെൻറ്റുകൾ സംഭവിക്കാറുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു റൊട്ടീനാണ് നമ്മുടെ ഫോണാവട്ടെ, നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളാവട്ടെ, ഇവയൊക്കെ തന്നെ ചാർജ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലേ, ആ ഒരു ശീലം ഒരു പക്ഷേ വരും വർഷങ്ങളിൽ അവസാനിച്ചേക്കാം എന്നാണ് ഇപ്പോൾ ശരിക്കും ഈ ഒരു സാങ്കേതിക മേഖലയിൽ പ്രത്യേകിച്ചും ബാറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നേറ്റം സൂചിപ്പിക്കുന്നത് കേട്ടോ. അതായത് ചാർജിങ് എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ മറന്നേക്കുക. കാരണം നമ്മുടെ ഒരു ആയുഷ്കാലത്തിൽ ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ആയുഷ്കാലത്തിലേക്ക് അത് റീചാർജ് ചെയ്യേണ്ടാത്ത തരത്തിലേക്കുള്ള ന്യൂക്ലിയർ ബാറ്ററികൾ മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടി പോകുകയാണ്. 100 വർഷം വരെ ആയുസുള്ള കുഞ്ഞൻ ബാറ്ററികളാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ ന്യൂക്ലിയർ ബാറ്ററീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്, അതായത് 100 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയുഷ്കാലത്തേക്ക് തന്നെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒക്കെ തന്നെ ചാർജ് ചെയ്ത് മടുത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതാ ഒരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള സംഭവം. ഈ ഒരു എനർജി ഫീൽഡിൽ, എനർജി കൺസപ്ഷൻ്റെ ആവട്ടെ, എനർജി യൂസേജിൻ്റെ കാര്യത്തിലാവട്ടെ, എനർജി സ്റ്റോറേജിൻ്റെ കാര്യത്തിലാവട്ടെ ഒക്കെ തന്നെ വലിയൊരു വിപ്ലവമാണ് ഇത് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. നമുക്കിപ്പോൾ നമ്മളപ്പോൾ എക്സ്പെക്ട് ചെയ്യും ഇപ്പോൾ 100 വർഷത്തേക്കൊക്കെ നിലനിൽക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എത്ര ഉണ്ടാവും, ഇതൊരു വീടിൻ്റെ എത്ര ഉണ്ടാവും, അല്ലെങ്കിൽ മുറിയുടെ എത്ര ഉണ്ടാവോ, അല്ലെങ്കിൽ നമ്മളൊക്കെ നാട്ടിലെ വീടുകളിലൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ബാറ്ററികൾ ഉണ്ടാവും, വണ്ടിയിലെ ബാറ്ററി നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിൻ്റെയൊക്കെ വലിപ്പം ഉണ്ടാവും. ഇതൊന്നുമല്ല, വളരെ കുഞ്ഞൻ സൈസിൽ നമ്മൾ പണ്ട് ഇപ്പോൾ ഫോണിൻ്റെ എല്ലാം ഉള്ളിൽ ഇൻബിൽട്ട് ബാറ്ററിയാണല്ലോ വരുന്ന ലിത്തിയം ബാറ്ററീസ് എല്ലാം, അതിന് മുൻപേ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികൾ കണ്ടിട്ടില്ലേ, അത്ര മാത്രമേ ഉള്ളൂ സൈസ്. ആ ഒരു സൈസിൽ വരുന്ന ബാറ്ററികൾക്കുള്ളിലാണ് ഈ ഒരു ന്യൂക്ലിയർ സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള പരിപാടികളിലൂടെ 100 വർഷത്തേക്ക് ചാർജ് ചെയ്യേണ്ടി വരില്ല എന്ന് പറയുന്ന തരത്തിലേക്ക്. ഒരു നാണയത്തിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ, അതിലും ചെറുതാണെന്നാണ് പറയുന്നത്. ഒരു ഒരു സാധാരണ ഒരു കൊള്ളാവുന്ന ഒരു ഒരു കോയിൻ്റെ വലിപ്പത്തിലേക്കാണ് ഈ ഒരു റേഡിയോ ആക്റ്റീവ് ഡി കെ ബാറ്ററി വരാൻ വേണ്ടി പോകുന്നത് എന്നാണ് പറയുന്നത്. പേസ് മേക്കർ പോലെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ, സെൻസറുകൾ, ഡ്രോണുകൾ, ഈവൻ ദോ നമ്മുടെ സ്പേസിലേക്കൊക്കെ പോകുന്ന ദൗത്യങ്ങൾ, ഇവയിലൊക്കെ തന്നെ ഈ ഒരു ടെക്നോളജി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആണവോർജ്ജമാണെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള റേഡിയേഷൻസ് പുറത്തു പോകാത്ത രീതിയിൽ ഏറ്റവും സേഫായിട്ടുള്ള, ഏറ്റവും സുരക്ഷിതമായിട്ടായിരിക്കും ഇതിൻ്റെ നിർമ്മാണം. ആൻഡ് അത് എന്തായാലും ഒരു ഭാവിയിലേക്ക് വരൽച്ചുകൊണ്ടുവന്നൊരു കണ്ടുപിടുത്തമാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള സേഫ്റ്റി കൺസേൺസ് എല്ലാം പരിഹരിച്ചുകൊണ്ട് അത് വളരെ വേഗത്തിൽ മാർക്കറ്റിലേക്ക് എത്തും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യപ്പെടുന്നത്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
6: Back to
1: റൈറ്റ്. അപ്പം എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. പക്ഷേ എല്ലാ ദിവസവും പോകുന്നതിന് മുൻപേ പറയുന്നത് പോലെ ചെറിയൊരു സാധനം പറഞ്ഞിട്ടോ, ഞാനായിട്ട് പറയുന്നതുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതി തന്നെയാണ്. കാരണം നമ്മളെല്ലായിടത്തും എല്ലാവരുടെ മുന്നിലും ഒരു നല്ലവൻ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടാറുണ്ട്. ഞാനങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന, ഇപ്പോഴും കഷ്ടപ്പെടുന്ന ഒരാളാണ്. എപ്പോഴും ഞാനിത് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഓ, നമ്മളെക്കുറിച്ച് എപ്പോഴും അവർ നല്ലതേ പറയാവൂ എന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ബോധപൂർവ്വമായിട്ട് നമ്മൾ പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ജീവിതത്തിൽ തയ്യാറാവാറുണ്ട് അല്ലേ? പക്ഷേ അത്തരത്തിൽ എല്ലാവർക്കും നല്ലവനാകാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ മുട്ടൻ പണി കിട്ടുമെന്നാണ് പലരും സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പല മുന്നിൽ അനുഭവങ്ങളും ഒക്കെ നമ്മുടെ മുന്നിൽ പറയുന്നത്. ചിലരോട് നോ പറയാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങളെ അവർ നാളെ ചവിട്ടുപടിയാക്കും എന്നുള്ളൊരു കാര്യം എല്ലായ്പ്പോഴും ഓർമ്മ വേണം. എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആവുന്നത് നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നത് കേട്ടോ. ഫ്രീ ആയി കിട്ടുന്ന ഒന്നിനും ഈ ലോകത്തൊരു വിലയുമില്ല എന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഉള്ളിൽ വേണം. നമ്മുടെ സമയത്തിന് നമ്മൾ വില കൊടുക്കുന്നില്ലെങ്കിൽ അതിന് മറ്റാരും വില തരാൻ വേണ്ടി പോകുന്നില്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ സ്വയം ജീവിതം വഴിമുട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ എപ്പോഴും നോക്കുക. അത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം പല മാതൃകകൾ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒറ്റയ്ക്കാവുമെന്ന് പേടിച്ച് എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിർത്തുക. അന്തസ്സുള്ള ഏകാന്തതയാണ് അടിമത്തമുള്ള സൗഹൃദത്തെക്കാൾ നല്ലത് എന്നൊരു ബോധ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണം. നമ്മളെ സഹായിച്ചവർ, അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചവർ തന്നെ നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്നൊരു സാഹചര്യം നാളത്തെ ഒരു ദിവസം സംഭവിച്ചേക്കാം. അതുകൊണ്ട് സഹായം അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക, ബാക്കിയുള്ളവർക്ക് മനോഹരമായിട്ടുള്ളൊരു പുഞ്ചിരി നൽകുക. സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരുടെ വിഷം കുടിച്ചിറക്കുന്നത് നിർത്തുക. സമാധാനം വേണമെങ്കിൽ ചില ബന്ധങ്ങൾ പാതി വഴിയിൽ മുറിച്ച് കളയേണ്ടി വരും. അതിന് യാതൊരു മടിയും കാണിക്കാതെ ചെയ്യുക. നിങ്ങളെ വേണ്ടാന്ന് വെച്ചവർക്ക് മുന്നിൽ വിശദീകരണം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങളുടെ മൗനമാണ് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ മറുപടി. സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പലർക്കും നിങ്ങളെ കാണുമ്പോൾ അഹങ്കാരിയായിട്ട് തോന്നും. അത് അവരുടെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക, അത് നിങ്ങളുടെ പ്രശ്നമല്ല. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ജീവിക്കുന്നത് നിർത്തിയ ദിവസം ശരിക്കും നമ്മൾ ജീവിച്ച് തുടങ്ങും കേട്ടോ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയേക്കുക. ടോക്സിക് ആണെന്ന് ബോധം വന്നു കഴിഞ്ഞാൽ, അത് ജോലിയാവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, നമുക്ക് വാല്യൂ ഇല്ലാത്ത ഒരിടത്തെ മാറ്റി നിർത്തുക. കൃത്യമായ വാല്യൂ, നമ്മുടെ വാല്യൂ നമ്മൾ തന്നെ സ്വയം നിർണ്ണയിക്കുന്നതിലേക്ക് മാറുക. എന്തായാലും ആ ഒരു ടേക്ക് അവേയിലൂടെ ഞാൻ ഇന്നത്തെ ഒരു ദിവസത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.

0: listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. You're

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത്

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: സാൻഡ് ട്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degrees vandamakam. Admissions are now open.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate.
1: 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE

கெட்டதும் திங் தான் கெட்டதும்.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ട്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world class education, global career avasarangalode international medical degrees vandamakam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ചിങ്ങ ചക്കിടി ചിങ്ങ ചക്കിടി ചിക്കാ ചാഞ്ചാ ആ ചിങ്ങ ചക്കിടി ചിങ്ങ.